ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. പുരാതന സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശം. ഒരു കാലത്ത് അവിടെയുള്ളവർ കരുതിയിരുന്നത് ഈ പ്രദേശം മാത്രമാണ് പ്രപഞ്ചം എന്നായിരുന്നു. ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നും അവർ വിശ്വസിച്ചു. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ. അതുകൊണ്ടായിരുന്നിരിക്കണം പുറം ലോകത്തെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല.

0: ഏറെ ലോകമുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചം എന്നത് വിശാലമാണെന്നും നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാനാവുമെന്നും അവർ തിരിച്ചറിഞ്ഞു. ആകാശം ഒരു മേൽക്കട്ടിയല്ലെന്നും നിരവധിയായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൊണ്ട് ആവൃതമാണ് ആകാശമെന്നും മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിന് ഒരു അധിനായകൻ ഇല്ല എന്ന തിരിച്ചറിവായിരുന്നു അതിന്റെ പ്രധാനം. പ്രപഞ്ചത്തെ ആരും സൃഷ്ടിച്ചതല്ല എന്നും അതിവിടെ തന്നെ ഉള്ളതാണെന്നുമുള്ള യാഥാർത്ഥ്യം മനസ്സിലായി. കാര്യങ്ങളെ വിശ്വസിക്കുകയല്ല വേണ്ടത്, പകരം യുക്തിപൂർവം വിശകലനം ചെയ്യുകയാണ് വേണ്ടതെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും യുക്തിചിന്തകൾ ലോകത്തിന്റെ നാനാഭാഗത്തും പൊട്ടിമുളച്ചുകൊണ്ടേയിരുന്നു. അജ്ഞതയിൽ നിന്ന് ഉയർകൊണ്ടുവന്ന നിഗമനങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആകെത്തുകയായ പൌരോഹിത്യത്തെ യുക്തിചിന്തകർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഭൂമി നിശ്ചലമാണെന്നും സൂര്യനാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സൂര്യനെ മേടയിൽ നിന്ന് അണിയിച്ചൊരുക്കി വിടുന്നത് ദൈവമാണ് എന്നുമുള്ള വിഡ്ഢിത്തങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ പൌരോഹിത്യവും വെറുതെയിരുന്നില്ല. ഇങ്ങനെ നിഷേധിക്കുന്നവരെ കൂടി സംരക്ഷിക്കുന്നതും ഈശ്വരനാണെന്ന് അവർ പറഞ്ഞു പരത്താൻ തുടങ്ങി. അധികമൊന്നും അത് വിലപ്പോയില്ലെങ്കിലും അംഗബലം പൌരോഹിത്യത്തിന് കൂടുതലായിരുന്നതിനാൽ അവർ ബ്രൂണോയെ ചുട്ടുകൊല്ലുകയും ഗലീലിയോയെക്കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്തു. സത്യത്തെയും ശാസ്ത്രത്തെയും ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് പൌരോഹിത്യ സമൂഹത്തിന് മനസ്സിലായി. ശാസ്ത്രസത്യങ്ങൾ അവർക്കും ഇന്ന് നന്നായി അറിയാം. എന്നാൽ നിലനിൽപ്പിന്റെ ഭാഗമായി അതിനെ നിഷേധിക്കുന്നു എന്ന് മാത്രം. സത്യത്തെയും ശാസ്ത്രത്തെയും ഒരു കാർമേഘപടലം കൊണ്ടും മറച്ചുപിടിക്കാനാവില്ല തന്നെ. യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ്. അവ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതും, വിഗ്രഹങ്ങളെ ഭഞ്ജിക്കും.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. മിനിറ്റ് സൂചിയുടെ ചലനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. പക്ഷെ ജീവിതത്തിൽ പരമാവധി കൃത്യനിഷ്ഠ പുലർത്താൻ കഴിയുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്, വ്യക്തിത്വത്തിന്റെ ഭാഗവുമാണ്. നിങ്ങൾ സർക്കാർ ഓഫീസിലോ കമ്പനിയിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ജോലിയെടുക്കുന്ന ആളാണോ എങ്കിൽ നിങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പൊതുജന സേവകനാണ്. അതുകൊണ്ടുതന്നെ പൊതുജനത്തോട് നീതി പുലർത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. 9 മണിക്ക് വരേണ്ട നിങ്ങൾ 10:30 വരുന്നു, മിക്കവാറും സീറ്റിൽ കാണില്ല. നിങ്ങൾ അനീതിയുടെ പര്യായമാണ്. എത്ര ഓഫീസുകളിൽ അങ്ങനെ എത്ര പേരുണ്ടെന്നറിയാമോ? എപ്പോ ചെന്ന് നോക്കിയാലും സീറ്റിൽ ആളില്ല. ഇവിടെ ഉണ്ടായിരുന്നു, ദാ ഇപ്പൊ പോയതേയുള്ളൂ. എപ്പോ വരും എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നവർക്ക് പോലും അറിയില്ല എന്ന അവസ്ഥയാണ്. ഇനി ഉച്ച കഴിഞ്ഞെത്തുന്ന സാറിനോട് നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പറയുകയാണെന്ന് കരുതൂ, സാർ ഞാൻ രാവിലെ മുതൽ വന്ന് നിൽക്കുകയാണ്. ഉടൻ മറുപടി വരും, നിങ്ങളോട് ഞാൻ പറഞ്ഞോ രാവിലെ വരാൻ? അതിനൊക്കെ എന്ത് മറുപടി അല്ലേ? എന്നാൽ നല്ല കഴിവുള്ള മിടുക്കുള്ള ഓഫീസർമാരുണ്ട്. അവരുടെ മേശമേൽ ഫയലുകൾ കെട്ടിക്കിടക്കില്ല. ശരിക്കും സേവനം ചെയ്യുന്നവരാണവർ. അവരുടെ അടുത്ത് പെൻഷനു വേണ്ടി കയറി ഇറങ്ങി നടക്കേണ്ടതായി വരില്ല. അവർ രാവിലെ മുതൽ നമ്മളെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകും. ഷോൾഡർ കുലുക്കി അറിയില്ല അറിയില്ല എന്ന് ആംഗ്യം കാണിക്കില്ല. 5 മണിയാകാൻ കാത്തിരിക്കില്ല ബാഗ് എടുക്കാൻ. കൃത്യസമയത്ത് അവർ ഓഫീസിൽ വരും, ഫയലുകൾ നോക്കും, നന്നായി ജോലി ചെയ്യും. എന്റെ ഒരു സുഹൃത്തു പറയുന്നത് കേൾക്കണോ? ഞങ്ങളൊരു ഓഫീസിൽ ഒരു കാര്യത്തിന് ചെന്നതാണ്. 2-3 സ്റ്റാഫുകൾ വന്നത് 10:30. ബാഗ് വെച്ച് കസേരയിലിരുന്നപ്പോൾ 11:00. ഒരു ഫയൽ തുറന്ന് അതെടുത്ത് അടുത്ത മുറിയിൽ പോയി വന്നപ്പോൾ 11:30. കൂടെയുള്ളവരെയും വിളിച്ച് അവർ ചായ കുടിക്കാൻ പോയി. തിരികെ വന്നത് 12:30. വാഷ്റൂമിൽ പോയി വന്ന് കസേരയിലിരുന്നപ്പോ 12:30. ഒരു ഫയൽ നിവർത്തി കുറച്ചെന്തോ എഴുതിയിട്ട് 2 പേരെയും വിളിച്ച് ലഞ്ചിന് പോയി. ഇവരെ കണ്ട് ഫയൽ ശരിയാക്കാൻ ഞങ്ങൾ ഉൾപ്പെടെ കുറെ പേർ കാത്തു നിൽക്കുന്നുണ്ട്. ഓരോരുത്തർ ചെല്ലുമ്പോഴും വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ എന്നവർ പറയുന്നുണ്ടായിരുന്നു. 3:30 അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്ത് നീതിയാണ് അവർ പൊതുജനത്തോട് പുലർത്തുന്നത്? ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ കൃത്യനിഷ്ഠ പുലർത്തുന്നവരും ഉത്തരവാദിത്വമുള്ളവരുമായിരിക്കണം. താമസിച്ച് ചെന്ന് നേരത്തെ ഇറങ്ങാനും ആവശ്യമില്ലാതെ ലീവ് എടുക്കാനും വാഞ്ചയുള്ളവർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതാണ് നല്ലത്.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഡൽഹി പ്രഖ്യാപനത്തോടെ സമാപിച്ചു. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചാണ് യോഗം സമാപിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാതരം ഭീകരവാദങ്ങളെയും അക്രമാസക്ത തീവ്രവാദത്തെയും ബിംസ്റ്റെക് രാജ്യങ്ങൾ പ്രഖ്യാപനത്തിൽ ശക്തമായി അപലപിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അനുസൃതമായി സമഗ്രവും സുസ്ഥിരവുമായ രീതിയിൽ ഭീകരവാദത്തെയും അക്രമാസക്ത തീവ്രവാദത്തെയും തടയുന്നതിനും ഉന്മൂലനം ചെയ്യുന്നതിനുമുള്ള ദൃഢനിശ്ചയം ബിംസ്റ്റെക് രാജ്യങ്ങൾ ആവർത്തിച്ചു. പരസ്പരബന്ധിതവും സുരക്ഷിതവും വികസിതവും സമൃദ്ധവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കുന്നതിന് സംഘടനയ്ക്കുള്ളിൽ പ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധതയും നേതാക്കൾ ആവർത്തിച്ചു. അംഗരാജ്യങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ ഇരകളായവരോടും അവരുടെ കുടുംബങ്ങളോടും യോഗം അനുശോചനവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചു. മനുഷ്യക്കടത്ത്, മയക്കുമരുന്ന് നിർമ്മാണം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ മേഖലകളിൽ അന്തിമരൂപം നൽകിയ കർമ്മപദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കണമെന്നും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും നേരിടുന്നതിലെ സഹകരണത്തിനായി ഉപസമിതിയുടെ കർമ്മപദ്ധതിക്ക് അന്തിമരൂപം നൽകണമെന്നും ഡൽഹി പ്രഖ്യാപനം ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നിവ ഉൾപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മയാണ് ബിംസ്റ്റെക്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളിലെ അനുകൂല മുന്നേറ്റം ശക്തിപ്പെടുത്താനും വ്യാപാരം, ഊർജ്ജം, സാങ്കേതികവിദ്യ, സുരക്ഷ, ജനങ്ങൾ തമ്മിലെ ബന്ധം തുടങ്ങി തന്ത്രപ്രധാന പങ്കാളിത്ത മേഖലകളിൽ പ്രത്യക്ഷ ഫലങ്ങൾ കൈവരിക്കാൻ ഇന്ത്യയും കാനഡയും ഒന്നിച്ച് പ്രവർത്തിക്കാനും ചർച്ചയിൽ ധാരണയായി. കൂടുതൽ സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും സുപ്രധാന പങ്കുവഹിക്കുന്നതായി മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചെക്ക് റിപ്പബ്ലിക് ഉപപ്രധാനമന്ത്രിയും വ്യവസായ വാണിജ്യ മന്ത്രിയുമായ കരേൽ ഹാവ്ലിചെക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്തുന്നതിനും സംയുക്ത നിർമ്മാണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിവിധ വഴികൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി പീയൂഷ് ഗോയൽ സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ലോകരാജ്യങ്ങളുമായി ഇന്ത്യയുടെ സാംസ്കാരിക ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് 3 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും 50 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും അംബാസഡർമാരും പണ്ഡിതന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെ സദസ്സിനെ അഭിസംബോധന ചെയ്യും. 1926 ഒക്ടോബർ 14 കൊൽക്കത്തയിൽ ഒരു കൂട്ടം ഇന്ത്യൻ പണ്ഡിതന്മാർ ചേർന്ന് രൂപീകരിച്ച ഗ്രേറ്റർ ഇന്ത്യ സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് ധൊലേര സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയനെ കുറിച്ച് ഒരു റിപ്പോർട്ട്.
1: വ്യാവസായിക നഗരങ്ങൾ ആദ്യം വളരുകയും പിന്നീട് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുകയുമാണ് പതിവ്. എന്നാൽ ഖമ്പ തുൾക്കടൽ തീരത്ത് ഒരു പ്ലോട്ട് പോലും വിൽക്കുന്നതിന് മുമ്പേ റോഡ്, ജലം, വൈദ്യുതി, ഇന്റർനെറ്റ് തുടങ്ങിയ സൌകര്യങ്ങൾ ഒരുക്കി നിർമ്മിക്കുന്ന അത്യാധുനിക സ്മാർട്ട് സിറ്റിയായ ധൊലേര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ്. രാജ്യത്തെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണശാലയും ഇവിടെയാണ് സ്ഥാപിക്കുന്നത്. ഒരു ആധുനിക ഉൽപ്പാദന കേന്ദ്രമെന്ന നിലയിൽ ധൊലേര കൈവരിക്കുന്ന ദ്രുതഗതിയിലെ വളർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമാനം പ്രകടിപ്പിച്ചു. ചരിത്രപരമായ സമുദ്ര വാണിജ്യ പാരമ്പര്യത്തിൽ നിന്ന് ഉയർന്നുവന്ന് ഇന്ത്യയുടെ ഹൈടെക് ഉൽപ്പാദന മേഖലയിലെ ഭാവി വാഗ്ദാനമാകുന്ന ധൊലേര ദീർഘവീക്ഷണ ആസൂത്രണത്തിന്റെയും വികസിത് ഭാരതത്തിന്റെയും തിളക്കമാർന്ന സാക്ഷ്യപത്രമായി നിലകൊള്ളുന്നു.
0: അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കായിക താരങ്ങൾക്ക് ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുമെന്നും ഇത്തരം പ്രതിഭകൾക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
1: കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും മെഡലുകൾ കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറിയ കായിക താരങ്ങളെ ആദരിക്കാനും ജീവിരാജ കായിക പുരസ്കാരങ്ങൾ സമ്മാനിക്കാനുമായി യുവജനകാര്യ കായിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്പോർട്സ് നൈറ്റ് കേരളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പുരുഷ വിഭാഗത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജീവിരാജ പുരസ്കാരം ട്രിപ്പിൾ ജംപിൽ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ച എൽദോസ് പോളിന് സമ്മാനിച്ചു. വനിതാ വിഭാഗത്തിൽ ബാഡ്മിന്റൺ താരം ട്രീസ ജോളിനു വേണ്ടി മാതാപിതാക്കൾ പുരസ്കാരം ഏറ്റുവാങ്ങി. കായികരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഡോക്ടർ പി ടി ജോസഫിന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. മികച്ച കായിക പരിശീലകനായി അനൂപ് ജോസഫും മികച്ച കായിക അധ്യാപകനായി ഡോക്ടർ സദാനന്ദൻ സി എസ് സിയും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച കോളേജിനുള്ള പുരസ്കാരം ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് നേടി. മന്ത്രി ഒ ജെ ജനീഷ് അധ്യക്ഷത വഹിച്ചു.
0: തട്ടിപ്പുകളിൽ അകപ്പെടാതിരിക്കാൻ പ്രവാസികൾക്ക് ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണെന്ന് കേരള പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു. കാസർഗോഡ് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ സിറ്റിംഗിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. വൈശാലി ജില്ലയിലെ രാഘോപൂർ ദിയാറ മേഖലയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. 6 പേരെ രക്ഷപ്പെടുത്തിയതായി ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ തോണിയിൽ സഞ്ചരിച്ച കുട്ടികളാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും. ദുരന്തത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരി അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന വഴി വീടുകളിലും സ്ഥാപനങ്ങളിലും സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് ഗണ്യമായി വർദ്ധിച്ചു. പുരപ്പുറ വൈദ്യുതി നിലയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കെ എസ് ഇ ബിയുടെ സേവാ സേതു ക്യാമ്പുകൾക്കും തുടക്കമായി. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സംസ്ഥാനത്ത് ഇതുവരെ 371,321 പുരപ്പുറ സൌരോർജ്ജ പ്ലാന്റുകൾ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. സൌരോർജ്ജ പ്ലാന്റുകളിലൂടെ വൈദ്യുതി ഉൽപ്പാദനം 2,000 മെഗാവാട്ടായി ഉയർത്തുകയാണ് ലക്ഷ്യം. പി എം സൂര്യഘർ മുഫ്ത് ബിജലി യോജന വഴി ഒക്ടോബർ മാസം വരെ സംസ്ഥാനത്ത് 2,395 കോടി രൂപ സബ്സിഡിയായി അനുവദിച്ചിട്ടുണ്ട്. 1 കിലോവാട്ട് നിലയത്തിന് കേന്ദ്ര ഗവൺമെന്റ് 30,000 രൂപയും 2 കിലോവാട്ടിന് 60,000 രൂപയും 3 കിലോവാട്ടിന് 78,000 രൂപയുമാണ് സബ്സിഡി നൽകുന്നത്. വൈദ്യുതി ബില്ലിൽ ഗണ്യമായ കുറവും ഇതിലൂടെ ലഭിക്കുന്നു. കണ്ണൂർ സർക്കിളിൽ മാത്രം 2 മെഗാവാട്ട് വൈദ്യുതി വീടുകളിലെ സൌരോർജ്ജ നിലയങ്ങളിൽ നിന്നും ഗ്രിഡിലേക്ക് ലഭിക്കുന്നുണ്ടെന്നും 100 മുതൽ 140 മെഗാവാട്ട് ഉൽപ്പാദനമാണ് ഇത്തരത്തിൽ പ്രതീക്ഷിക്കുന്നതെന്നും കണ്ണൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പി കെ ബഷീർ പറഞ്ഞു.
0: ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് വൈകിട്ട് 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. കൊഴിഞ്ഞാമ്പാറ ശ്രാമ്പി ഉന്നതിയിലെ കാർത്തിക്, നവീൻ, സഞ്ജയ്, പ്രശാന്ത്, കതിരേശൻ, മണികണ്ഠൻ, സൂര്യപ്രകാശ് എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച രാവിലെയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മർദ്ദനമേറ്റാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായതോടെ തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക് വർദ്ധിച്ചു. പത്മനാഭപുരത്തു നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. നിരവധി ഭക്തരാണ് സരസ്വതി ദേവിയെ ദർശിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. കുമാരസ്വാമിയെ പൂജയ്ക്കിരുത്തിയ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ പൂജയ്ക്കിരുത്തിയ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളിക്കുതിര വാഹനത്തെ കാണാനും പ്രാർത്ഥിക്കാനും നിരവധി ഭക്തർ എത്തുന്നുണ്ട്. മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന് അർഹിക്കുന്ന ആദരം ലഭിച്ചില്ലെന്ന് പ്രഭാഷകനും ബി ജെ പി സംസ്ഥാന വക്താവുമായ ശങ്കു ടി ദാസ് പറഞ്ഞു. കോഴിക്കോട്ട് നവരാത്രി സർഗോത്സവം 3-ാം ദിനം സർഗസംവാദത്തിൽ മലയാള ഭാഷാ പൈതൃകവും തുഞ്ചത്തെഴുത്തച്ഛനും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന ദസറ ആഘോഷ പരിപാടിയിൽ നിന്ന് സി സദാനന്ദൻ മാസ്റ്റർ എം പി ഒഴിവാക്കിയതായി ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആരോപിച്ചു. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് കണ്ണൂർ ജില്ലക്കാരനായ സി സദാനന്ദൻ മാസ്റ്ററെന്ന് കോർപ്പറേഷൻ ഭരണകർത്താക്കൾ ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഡൽഹി പ്രഖ്യാപനത്തോടെ സമാപിച്ചു. ബൃഹത് ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ഹൈദരാബാദിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ. ഒന്നും ഓർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്ന് ഉഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴയൊഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് മലയാള ചെറുകഥയുടെ ആധുനികതയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകിയ കഥാകാരൻ വി പി ശിവകുമാറിനെ കുറിച്ച് കേൾക്കാം. നമ്മുടെ സാഹിത്യത്തിൽ ഒരുപാട് എഴുത്തുകാരുണ്ടെങ്കിലും എഴുത്തിൽ ഒരു പരീക്ഷണ ബുദ്ധി കാണിച്ചവർ വളരെ കുറവാണ്. 70കളിലെ ആധുനികതാ പ്രസ്ഥാനത്തിൽ തന്റേതായ ഒരു ശൈലി കണ്ടെത്തുകയും പരീക്ഷണാത്മകമായി കഥകൾ എഴുതുകയും ചെയ്ത വ്യക്തിയാണ് വി പി ശിവകുമാർ. യാഥാർത്ഥ്യത്തെയും അയഥാർത്ഥ്യത്തെയും കൂട്ടിച്ചേർത്ത് മനുഷ്യന്റെ ആന്തരിക ലോകത്തെ, അസ്തിത്വപരമായ ചോദ്യങ്ങളെ അദ്ദേഹം തന്റെ കഥകളിലൂടെ അവതരിപ്പിച്ചു. വി പി ശിവകുമാറിന്റെ കഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് സാധാരണ ചെറുകഥകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവരാണ്. അവരുടെ ചിന്തകളും വികാരങ്ങളും വളരെ സങ്കീർണമാണ്. ഈ സങ്കീർണതയെ ലളിതമായ വാക്കുകളിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ കഥകളെ വായനക്കാർക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചു. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും ഒരു സാധാരണ ലോകത്തു നിന്ന് അകന്നു നിൽക്കുന്നവരാണ്. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും, പക്ഷേ അവർക്കത് നേടാൻ കഴിയില്ല. ഈ നിസ്സഹായതയെ അദ്ദേഹം വളരെ ഹൃദയഭേദകമായാണ് അവതരിപ്പിച്ചത്. വി പി ശിവകുമാർ എന്ന എഴുത്തുകാരനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? ദേശത്തിന്റെയും കാലത്തിന്റെയും പുരാവൃത്തങ്ങൾ കറുത്ത ഹാസ്യത്തിൽ കുറുക്കി മലയാളിയുടെ ഭാവനയുടെ ലോകത്തേക്ക് വിതറി വളരെ പെട്ടെന്നു തന്നെ അരങ്ങൊഴിഞ്ഞ പ്രതിഭയായിരുന്നു മലയാളത്തെ അതിശയിപ്പിച്ച വി പി ശിവകുമാർ. ആധുനിക മലയാള ചെറുകഥാ ലോകത്തെ ഒറ്റപ്പെട്ട ശബ്ദം. അദ്ദേഹത്തിന്റെ കഥകൾ മലയാളത്തിൽ വ്യത്യസ്തമായി അന്നും ഇന്നും നിലനിൽക്കുന്നു. നമുക്കറിയാവുന്ന യാഥാർത്ഥ്യങ്ങളെ ഭാവനയാക്കി മാറ്റുകയും അതിലെല്ലാം വക്രിച്ച ചിരി ചേർക്കുകയും ആധുനികതയുടെ ഗൃഹാതുര വായനയെ ഹാസ്യപ്രധാനമായ കണ്ടുപിടുത്തങ്ങളിലൂടെ ധിക്കരിക്കുകയും ചെയ്ത കഥാകൃത്ത് എന്നാണ് വി പി ശിവകുമാറിനെ കെ പി അപ്പൻ വിശേഷിപ്പിച്ചത്. സാമൂഹ്യ ജീവിതത്തിലെ അതിസാധാരണ രംഗങ്ങളെ അത്യസാധാരണമായ രീതിയിലൂടെ നോക്കിക്കാണുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിന്റേത്. ക്രൂരമെന്ന് തോന്നാവുന്ന കാര്യങ്ങൾ പോലും നിസ്സംഗതയോടെ അഗാധമായ സഹതാപത്തിൽ നിന്നും ജനിക്കുന്ന കറുത്ത ഹാസ്യത്തിൽ മുക്കിയ കഥകളിലൂടെ അവതരിപ്പിച്ചു നടത്തിയ സാമൂഹിക വിമർശനം തികച്ചും വ്യത്യസ്തമാണ്. ശിവകുമാർ തന്റെ കഥകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കയ്പൻ കഥകൾ എന്നാണ്. എന്നാൽ വായനാനന്തരം മധുരിക്കുമെന്ന് ഈ കഥ വായിച്ചാൽ മനസ്സിലാകും. അമ്മ വന്നു എന്ന കഥ മാത്രം എടുത്താൽ മതി പ്രതിഭയുടെ ആഴം തിരിച്ചറിയാൻ. സ്ക്ലീറോഡെർമ എന്ന അപൂർവ രോഗം ബാധിച്ച കുട്ടിയുടെയും അമ്മയുടെയും അവസ്ഥകളെ ആഴത്തിൽ സ്പർശിക്കാൻ കഥയ്ക്കാകുന്നു. ജീവിച്ച കാലം അത്രയും എഴുത്തിലൂടെ അതിശയിപ്പിച്ച ആ കഥാകൃത്തിന്റെ ഓരോ കഥകളിലേക്കും ഇറങ്ങിച്ചെന്ന് പരിശോധിക്കുമ്പോൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് തെന്നിമാറിപ്പോകുന്ന വ്യത്യസ്തമായ പ്രമേയങ്ങളാണ് കാണാൻ കഴിയുക. 3 കുരങ്ങന്മാർ എന്ന കഥ നോക്കുക. ബോധോദയം ലഭിക്കാനുള്ള പഴയ നടപടിക്രമം ഇതാണ്: പത്മാസനത്തിൽ തപസിരിക്കുക, ഒരു മരച്ചുവട്ടിലായാൽ ഏറെ നന്ന്, അനേകനാൾ കഴിഞ്ഞാൽ കുണ്ടലിനി ഉണരും, തലയ്ക്കുള്ളിലെ നാദബ്രഹ്മം കുഴലൂതും, വല്ലാത്ത പണച്ചെലവും സമയനഷ്ടവും ഉണ്ടാക്കും എന്നതിനാൽ ഈ മാർഗം ബുദ്ധിമുട്ടാണ്. ഇത് മത്സരത്തിന്റെ കാലമാണല്ലോ. ജീവിതത്തെ മുഴുവൻ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നവരോട് നിങ്ങൾ കണ്ട യാഥാർത്ഥ്യമേതെന്ന് ചോദിക്കുന്ന വിമർശനാത്മകമായ കഥ. 3 കുരങ്ങന്മാർ നമ്മുടെ ജീവിതത്തെ നോക്കി വിമർശിക്കുന്നു. അവർ കണ്ണും കാതും വായും പൊത്തിയിട്ടില്ല, മറിച്ച് മതങ്ങളെയും വ്യവസ്ഥിതികളെയും തുറന്നു കാട്ടുകയാണ്. കഥ അവസാനിക്കുമ്പോൾ ഒരു പ്രസ്താവന പോലെ കഥാകൃത്ത് ഇങ്ങനെ പറയുന്നു: മതങ്ങളെപ്പോഴും വാസ്തവങ്ങളെ വളച്ചൊടിക്കുന്നു. ഡ്രോയിംഗ് റൂമുകളിൽ വെക്കാറുള്ള 3 കുരങ്ങന്മാരെ തന്നെ തിന്മയ്ക്കെതിരായ വക്കീലന്മാരായാണ് നാം അറിയുന്നത്. ബോധോദയം അവിടെ തലയ്ക്ക് പിന്നിൽ ആർക്കും തൂക്കിയിടാവുന്ന 6 ഇഞ്ച് വ്യാസമുള്ള സ്വർണ്ണനിറം മാത്രം. കഥ തീരുമ്പോൾ 3 കുരങ്ങന്മാർ ജീവിതത്തിന് മുന്നിൽ കാത്തിരിക്കുന്നു. കുളി എന്ന കഥ ആറ്റുവക്കത്തെ ഭാരതിയുടെ ജീവിതത്തിലൂടെ തൊടുത്തുവിടുന്ന ക്രൂരമായ പരിഹാസമാണ്. കാന്താരി എന്ന കഥയിലെ ഗൗരി ശാപവലയത്തിൽപ്പെട്ടവളാണ്. മന്ത്, കുടുംബ പുരാണങ്ങൾ, മരിച്ചവരുടെ ലോകത്ത് മിച്ചമെന്ത്, യക്ഷി, സ്മാരകക്കല്ലുകൾ, സാഹിത്യത്തിൽ കഴുതകൾക്കുള്ള സ്വാധീനം, ആദേശസന്ധി, 12-ാം മണിക്കൂർ, പ്രതിഷ്ഠ, പരദേശി മോക്ഷയാത്ര, ഇങ്ങനെ നിരവധി കഥകൾ എഴുതി കഥാപ്രപഞ്ചത്തെ അതിശയിപ്പിച്ച ഈ എഴുത്തുകാരൻ 46-ാം വയസ്സിൽ 1993 ജൂലൈ 27 പെട്ടെന്ന് യാത്ര പറഞ്ഞുപോയി. വി പി ശിവകുമാറിന്റെ കഥകളുടെ ലോകം വിശാലമാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസിനെയും ബോർഹസിനെയും മലയാളത്തിന് വിശദമായി പരിചയപ്പെടുത്തി. യുനെസ്കോയുടെ പ്രസിദ്ധമായ ഏറെ രാഷ്ട്രീയ മാനങ്ങളുള്ള കാണ്ടാമൃഗം, പാഠം, നേതാവ് എന്നീ നാടകങ്ങൾ
മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഇടനെഞ്ചിൽ നീറ്റലുണ്ടാക്കി പോയ കഥകളുടെ രചയിതാവ് വിട പറഞ്ഞിട്ട് 3 പതിറ്റാണ്ട്. കറുത്ത ചിരിയിലൂടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ സൂക്ഷ്മതലത്തിൽ നിർവചിച്ച വി പി ശിവകുമാറിന്റെ കഥകൾ മലയാളത്തിന് എന്നും മുതൽക്കൂട്ടാണ്. പ്രമേയത്തിലും ആഖ്യാനത്തിലുമുള്ള വ്യത്യസ്തതയിലൂടെ അതിനെ രൂപാന്തരപ്പെടുത്തി മറ്റൊരു തരം ആധുനികതയാണ് ശിവകുമാർ സൃഷ്ടിച്ചത്. ദുരന്തവും ഹാസ്യവും കൂട്ടിക്കുഴയ്ക്കുകയും പാരഡിയും അതികഥയും പോലുള്ള ആഖ്യാന തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും അനുഭവത്തിന്റെയും ദർശനത്തിന്റെയും കേന്ദ്രമായി നിന്നിരുന്ന ഞാൻ എന്ന കർത്തൃത്വത്തെയും ഗ്രന്ഥകാര വ്യക്തിത്വത്തെയും ഇടിച്ചുതാഴ്ത്തി പരിഹാസ്യമാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട്

ദൂരെ മൊട്ടച്ചിക്കുന്നിനു മുകളിൽ പണ്ട് പണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടി മരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിൽ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞു ചേരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാവിറ്റു വീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിത എന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ കവിത. ജീവിതത്തിന്റെ സ്വപ്നാടനങ്ങൾ, ഉന്മാദങ്ങൾ, വൈഷാദിക പെരുമകൾ. നമസ്തേ മലയാളത്തിൽ, ഇനി ഒരു കവിത കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിൽ ദേശീയ സരസ് മേളയിൽ നാളെ പങ്കെടുക്കും. ഭീകരതയ്ക്കെതിരെയുള്ള ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികവ് തെളിയിച്ച മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ബോട്ടപകടത്തിൽ 13 മരണം. അനുശോചിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. നാളെ വിജയവാഡയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിൽ പങ്കെടുക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാനിയും ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, ഊർജ്ജം, സാങ്കേതിക വിദ്യ, സുരക്ഷ, ജനങ്ങൾക്കിടയിലെ ബന്ധം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി. സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി ശ്രീ നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹി പ്രഖ്യാപനം ഔദ്യോഗികമായി അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെയും ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ യോഗത്തിൽ അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഭീകരവാദത്തെ ചെറുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന നിലപാട് അംഗരാജ്യങ്ങൾ ആവർത്തിച്ചു. കൂടുതൽ സുരക്ഷിതവും വികസിതവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കുന്നതിന് പ്രാദേശിക സഹകരണം ശക്തമാക്കാനും മനുഷ്യക്കടത്ത്, ലഹരി മരുന്ന് കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ എന്നീ മേഖലകളിലെ കർമ്മ പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കാനും യോഗത്തിൽ ധാരണയായി. ഇന്ത്യ യുഎസ് വ്യാപാര ചർച്ചകൾ ശരിയായ ദിശയിലാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കണോമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളിലെയും വാണിജ്യ മന്ത്രിമാർ കരാറിനായി പ്രവർത്തിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും പുനഃസ്ഥാപിക്കാൻ ഇന്ത്യക്കും ചൈനയ്ക്കും സാധിച്ചതായി ശ്രീ എസ് ജയശങ്കർ അറിയിച്ചു. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The point we make to the Chinese is, look, if you want a normal relationship, if the rest of the relationship is to move, then it's common sense, it's a no-brainer that the boundary has to be stable, that we need peace and tranquility in the border areas. So as the border areas are settling down, and it has settled down to a great extent since 2024, the relationship commensurately is moving towards normalcy.
0: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്ത്യയുടെ ആഗോള സാംസ്കാരിക ബന്ധങ്ങൾ എന്നതാണ് പ്രമേയം. പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് പങ്കെടുക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ചൈന, ജപ്പാൻ, മംഗോളിയ, നേപ്പാൾ, ഇറാൻ തുടങ്ങിയ 50 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബീഹാറിലെ വൈശാലി ജില്ലയിൽ രാഘുപൂർ ദിയാര മേഖലയിലുണ്ടായ ബോട്ടപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 13 പേർ മരിച്ചു. 6 പേരെ രക്ഷപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു. 20 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രത്യേക ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് ഏകദിന ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. തൊഴിലിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക, ഓഫീസ് സ്ഥലത്തിന്റെ വിനിയോഗം മെച്ചപ്പെടുത്തുക, കെട്ടിക്കിടക്കുന്ന വിഷയങ്ങളിൽ വേഗത്തിൽ തീർപ്പുണ്ടാക്കുക എന്നിവയാണ് ലക്ഷ്യം. ചർമ്മരോഗങ്ങളുടെ ചികിത്സയ്ക്കായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം പുതിയ മാർഗരേഖകൾ പുറത്തിറക്കി. ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി എന്നീ നാല് പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളോടൊപ്പം യോഗയെയും ഉൾപ്പെടുത്തിയാണ് സമഗ്ര രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ ആയുഷ് ചികിത്സാ രീതികളിൽ ഏകീകൃത സ്വഭാവം, ഗുണനിലവാരം, ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചികിത്സാ രീതികൾ എന്നിവ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. ദേശീയ ആരോഗ്യ പരിപാലന സംവിധാനവുമായി ആയുഷ് ചികിത്സാ രീതികളെ കൂടുതൽ ആഴത്തിൽ സംയോജിപ്പിക്കാൻ ഈ മാർഗരേഖകൾ സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാംഗത്വവും രാജിവെച്ചു. രാജ്യത്തെ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ സേവിക്കാൻ സാധിച്ചത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കാനാണ് രാജിയെന്ന് ശ്രീ എൽ മുരുകൻ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം പുരോഗമിക്കുന്നു. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി. ദേവികയുടെ ചിതാഭസ്മം നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും. തുടർന്ന് ദേവികയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ മാസം 2nd ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് ജി വി രാജ കായിക പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. കായിക താരങ്ങൾക്ക് ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുമെന്നും ഇത്തരം പ്രതിഭകൾക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പാലക്കാട് മൂലത്തറയിൽ മനോദൌർബല്യമുള്ള യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 7 പേർ അറസ്റ്റിലായി. ഞായറാഴ്ച രാവിലെയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നൊവേഷൻ മിഷൻ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: കുട്ടികളിൽ ചെറുപ്രായം മുതൽ ശാസ്ത്രബോധവും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാനും രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കൊണ്ടുവരാനും ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. സമ്പദ്വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തെ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖല, MSME മേഖല എന്നിവ ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. സ്കൂളുകളിൽ സർഗാത്മകതയും നൂതനാശയ ചിന്താഗതിയും വളർത്തുന്ന അടൽ ടിങ്കറിംഗ് ലാബുകൾ, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ അടൽ ഇൻക്യുബേഷൻ സെന്ററുകൾ, അടൽ കമ്മ്യൂണിറ്റി ഇന്നൊവേഷൻ സെന്ററുകൾ എന്നിവയാണ് ഈ ദൌത്യത്തിന് കീഴിലുള്ള പ്രധാന ആശയങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4th മത്സരം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥകുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലാണ് പൂജയ്ക്കിരുത്തിയിരിക്കുന്നത്. സരസ്വതി ദേവിയെ ദർശിക്കാൻ നിരവധി പേരാണെത്തുന്നത്. കുമാരസ്വാമിയെ പൂജയ്ക്കിരുത്തിയ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ പൂജയ്ക്കിരുത്തിയ ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജില്ലയിലെ വിവിധ ദേവീക്ഷേത്രങ്ങളിലും നവരാത്രി പൂജയ്ക്ക് തുടക്കമായി. പൂജവെയ്പ് ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുമായി ദക്ഷിണ റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് സന്ദ്രഗച്ചി എക്സ്പ്രസ് ഈ മാസം 17 ഉച്ചയ്ക്ക് 1:45 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിൽ ദേശീയ സരസ് മേളയിൽ നാളെ പങ്കെടുക്കും. ഭീകരതയ്ക്കെതിരെയുള്ള ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികവ് തെളിയിച്ച മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി വി വി സതീശൻ. ബീഹാറിൽ ബോട്ടപകടത്തിൽ 13 മരണം. അനുശോചിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

അടുക്കളയിലെ അനുഭവ കഥകൾ അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പൊതുയോഗങ്ങളും വലിയ പ്രസംഗങ്ങളും ചാനൽ ചർച്ചകളുമാണ്. എന്നാൽ യഥാർത്ഥ രാഷ്ട്രീയം രൂപം കൊള്ളുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ വീടുകളിലാണ്, പ്രത്യേകിച്ച് അടുക്കളകളിൽ. അടുക്കളയിലെ പാചകത്തിന്റെ ചൂടിൽ, ചായയുടെ ആവിയിൽ, അത്താഴത്തിന് ശേഷമുള്ള നിശബ്ദതയിൽ, അവിടെയാണ് ഒരു കുടുംബം രാഷ്ട്രീയ നിലപാടുകൾക്ക് വിത്തുപാകുന്നത്, ചർച്ചകൾ ചെയ്യുന്നത്. രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു രാത്രിയിൽ ഞങ്ങൾ അങ്ങനെ വർത്തമാനം പറയുന്നതിനിടയിലാണ് വെലക്കമം കൂട്ടായണി മൂട് ആയ ചരിത്രം അച്ഛൻ പറയുന്നത്. നല്ല ആളുകളാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ അച്ഛൻ പറഞ്ഞു. എന്നാലും ഉദ്ദേശിച്ച അത്ര വികാസം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? അച്ഛൻ എന്നോട് തിരികെ ചോദിച്ചു, 10 വർഷം മുൻപ് എങ്ങനെയാണോ അങ്ങനെ തന്നെയല്ലേ ഇന്ന് നമ്മുടെ ഈ നാട്? അതെ, ശരിക്കും ശരിയാണ്, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കാർന്നോമാര് കുറച്ചുപേര് മരിച്ചു, 2-3 പുതിയ വീടുകൾ വന്നു, അപ്പടി മാമൻ ചായക്കട തുടങ്ങി, വേറെ ഒരു മാറ്റവും ഉണ്ടായില്ല. അന്ന് ആ ചർച്ചയ്ക്കിടയിൽ വെച്ചാണ് അച്ഛൻ വ്യക്തമായൊരു രാഷ്ട്രീയം പറഞ്ഞത്. ഇവിടെ ഇത്തിരി ജാതിസ്പർദ്ധ കൂടുതലാണ്, അത് മാറാതെ ഇവിടെ ഒരു വികസനവും വരാൻ പോകുന്നില്ല. നമ്മൾ എത്ര പഠിപ്പുള്ളവർ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഉള്ളിൽ ജാതി വ്യത്യാസവും അതേ ചൊല്ലിയുള്ള ഉത്കർഷവും വച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ഒരു നാട് പുരോഗമിക്കുന്നത്? ഇന്നും ആ ചർച്ചയുടെ തീ എന്റെ ഉള്ളിൽ കനലായി കിടക്കുന്നുണ്ട്. കുടുംബത്തിനകത്തെ രാഷ്ട്രീയ ചർച്ചകൾ അവിടുത്തെ വ്യക്തികളുടെ ബൗദ്ധികതയെ കാര്യമായി സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഏറ്റവും വിഷമം തോന്നിയ കാര്യം, ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ താല്പര്യം തീരെയില്ലാതെയും ഇത് നമ്മുടെ വിഷയമല്ല എന്ന മനോഭാവത്തോടെയും വീട്ടിലെ സ്ത്രീകൾ അവിടെ നിന്ന് എണീറ്റുപോകും എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അഥവാ ഞങ്ങൾ എന്തെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ചയ്ക്കെടുത്താൽ ഉടനെ അമ്മ പറയുമായിരുന്നു, ദേ തുടങ്ങിയെന്ന്. രാഷ്ട്രീയം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത കാര്യമാണെന്ന് ഇന്നും വിശ്വസിച്ചു വച്ചിരിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. ഒരുമിച്ചിരുന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട സമയമാണ് സീരിയലുകൾ അപഹരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഇന്നും എന്റെ ചിന്തകൾ രാഷ്ട്രീയമായിരിക്കുന്നത് ഒരു പരിധിവരെ ടി വി കാണാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടി വി വാങ്ങിയാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള അവസരം കുറയില്ലേ എന്ന് എന്റെ മകൾ ചോദിച്ചത് ഇന്നും ഞാൻ അഭിമാനപൂർവ്വം ഓർക്കുന്നു. അതുകൊണ്ടാണ് സിനിമകളെക്കുറിച്ച്, നാട്ടിലെ വികസനങ്ങളെക്കുറിച്ച്, സാമൂഹിക അവസ്ഥകളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കാനാവുന്നത്. അതുകൊണ്ടാണ് അടുത്ത വീട്ടിലെ സ്വകാര്യതകളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ തോന്നാത്തത്. പറയാൻ വന്നത്, കുടുംബത്തിന്റെ രാഷ്ട്രീയ ബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ മിക്കപ്പോഴും സ്ത്രീ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്നാണ്. അതാണ് അടുക്കളയിലെ വോട്ടവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിരൺ വളരെ ശക്തമായി അവളുടെ വീട്ടിൽ പറയുന്നത് എനിക്കറിയാം. എനിക്ക് പറയേണ്ടത് പറഞ്ഞേ പറ്റൂ. വീടിന്റെ കാര്യങ്ങളാണ് പറയുന്നത്, അത് പറയാതിരുന്നാൽ എങ്ങനെ ശരിയാകും? പറഞ്ഞേ പറ്റൂ. ഈ കരുത്ത് ഓരോ അടുക്കളയിലും ഉണ്ടായാലേ തീരൂ. ഒരു പരിധി വരെ ഈ കരുത്തിന്റെ മറ്റൊരു പേരാണ് രാഷ്ട്രീയം. അധികാരം എന്നതിനേക്കാൾ വലിയ അടയാളമാണ് രാഷ്ട്രീയത്തിൽ അവകാശം എന്നതിന്. ഒപ്പം തുല്യനീതി, സുരക്ഷ, സംരക്ഷണം എന്നിവയെല്ലാം ഉറപ്പാക്കേണ്ടതുണ്ട്. സഹിക്കൽ, ഒതുങ്ങൽ, വിധേയത്വം, ഭയം എന്നീ തൂണുകൾ അടുക്കളയിൽ നിന്ന് ഇളക്കി മാറ്റാനുള്ള സമയമായി എന്ന് മറന്നു പോകരുത്. അടുക്കളയിലെ ചർച്ചകൾ എങ്ങനെയാണ് ഒരു കുടുംബത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കുന്നത് എന്ന് സംശയിക്കുന്നവരുണ്ട്. വിലക്കയറ്റം, റേഷൻ വിതരണം, വൈദ്യുതി നിരക്ക്, കുട്ടികളുടെ വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം തുടങ്ങിയ വിഷയങ്ങൾ ഒരു സാധാരണ വീട്ടമ്മയെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ വിഷയങ്ങൾ അടുക്കളയിൽ ചർച്ച ചെയ്യപ്പെട്ടേ തീരൂ. ഉദാഹരണത്തിന്, ഇന്നലെ പച്ചക്കറിയുടെ വില കാരണം അരി മേടിക്കാൻ കാശില്ലാതെയായി എന്നൊരാൾ അവിടെ പറയുമ്പോൾ, വിലക്കയറ്റം എന്നത് ഒരു പെറും കണക്കല്ല, മറിച്ചൊരു കുടുംബത്തിന്റെ ദുരിതമാണ് എന്ന് മക്കൾക്ക് ബോധ്യമാകും.
ഈ ബോധ്യം അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ ആഴത്തിൽ സ്വാധീനിക്കും.

അടുക്കളയിലെ ഭക്ഷണ സമയത്ത് നടക്കുന്ന സംവാദങ്ങളിലൂടെയാണ് കുട്ടികൾ ആദ്യമായി രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. വീട്ടിലെ മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ, തർക്കങ്ങൾ, വിമർശനങ്ങൾ എന്നിവയെല്ലാം അവരുടെ രാഷ്ട്രീയ ചിന്തകൾക്ക് അടിത്തറയാകും. നാട്ടിലെ എത്രയോ സ്ത്രീകൾ വിവാഹിതരാകാതിരിക്കുന്നതിന് കാരണം അവർക്ക് വൈവാഹിക ജീവിതത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നില്ല. ഒരു തരി പൊന്നു കണ്ടെത്താൻ ആ പാവങ്ങളുടെ രക്ഷിതാക്കൾക്ക് കഴിയാതെ പോയതിനാലാണ് ഇന്നും സ്വർണം എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വെറുക്കപ്പെട്ടൊരു ലോഹമായിരിക്കുന്നതിന് കാരണം ഉള്ളിൽ അന്നേ രൂപപ്പെട്ട രാഷ്ട്രീയ ബോധമായിരുന്നു. ഇന്നും ഞാൻ പറയും, സ്വർണാഭരണ വിഭൂഷിത എന്നതേക്കാൾ വൾഗറായ ഒരു രൂപം വേറെയില്ല തന്നെ. സ്വർണത്തിനെന്നും ഒരു ഫ്യൂഡൽ നിറമാണ്. അതിന്റെ ആരംഭം മുതൽ അതിനുള്ളതൊരു ചൂഷണ സ്വഭാവമാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് കുറച്ച് സ്വർണം വാങ്ങി എന്ന് കരുതും. എന്തേലും ഒരു ആവശ്യത്തിന് അത് തിരികെ കൊടുത്തു നോക്കൂ. പല കാര്യങ്ങൾ പറഞ്ഞ് അവർ അതിന്റെ വില കുറയ്ക്കും. ഉരുക്കി നോക്കിയാലേ പറയാൻ പറ്റൂ ഇത്ര പണിക്കൂലി കുറയും എന്നു തുടങ്ങി ന്യായങ്ങൾ നിരത്തും. പഴയത് കൊടുത്ത് നിങ്ങൾ പുതിയത് ഗ്രാം കുറച്ച് വാങ്ങിയാലും കുറച്ച് പണം കൂടി അങ്ങോട്ട് അടയ്ക്കേണ്ടി വരും. പൊന്നില്ലാത്ത പെണ്ണാണ് യഥാർത്ഥ പെണ്ണ് എന്ന ബോധം പെണ്ണുങ്ങൾക്ക് എന്നുണ്ടാകുമോ ആവോ. അങ്ങനെ ബഹുഭൂരിപക്ഷം ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നറിയുമോ? രാഷ്ട്രീയ ബോധം കുറവായതുകൊണ്ടാണ്. സ്ത്രീകൾ അത്തരം കാര്യങ്ങൾ ചിന്തിക്കരുത് എന്നും സ്ത്രീകൾക്ക് അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം പാടില്ലെന്നും ശഠിക്കുന്നത് ആരെന്നറിയാമോ? സ്വർണ വ്യാപാരികളാണ്. അകവും പുറവും ഉണ്ടാക്കി സ്ത്രീകളെ അകത്തുള്ളവരാക്കി അരാഷ്ട്രീയക്കാരാക്കി മാറ്റുന്നതിന് പിന്നിൽ പുരുഷ കേന്ദ്രീകൃതമായ സാമൂഹിക വ്യവസ്ഥയാണുള്ളത്. ആഭരണങ്ങൾ വേണ്ട എന്നല്ല, ആണിനും പെണ്ണിനും ആഭരണങ്ങൾ വേണം. സ്വർണഭ്രമം വേണ്ടെന്നേ ഈ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. മഞ്ഞലോഹം എന്നതിനപ്പുറം അതിനെന്ത് പ്രാധാന്യമാണുള്ളത്? അമിത പ്രാധാന്യം നൽകുന്നതിന് കാരണം അത് കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് അതേക്കുറിച്ചുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഇല്ലാഞ്ഞിട്ടാണ്. ഭർത്താവോ മക്കളോ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പുറത്തുനിന്ന് കേട്ടുവരുന്നതിനേക്കാൾ അടുക്കളയിൽ പറയുന്ന അനുഭവങ്ങൾക്ക് വൈകാരികമായ ആഴമുണ്ടാകും. അതുപോലെ ഭർത്താവും മക്കളും പുറത്തുനിന്ന് അറിഞ്ഞിട്ട് വന്ന് പറഞ്ഞുകൊടുത്ത് മാത്രം അറിയാനുള്ളതല്ല ഒരു സ്ത്രീയുടെ രാഷ്ട്രബോധം. അങ്ങനെ അറിയുന്ന പക്ഷം അവൾക്ക് പക്ഷം ചേരാനേ കഴിയും. അവളുടേതായ നിലപാട് സ്വരൂപിക്കണമെങ്കിൽ നാടിനെ കുറിച്ച് അവൾ മനസ്സിലാക്കിയിരിക്കണം. സാമൂഹിക ബോധം അവൾ ആർജിച്ചിരിക്കണം. ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. വോട്ടവകാശം ലഭിച്ചിട്ടും പലപ്പോഴും സ്ത്രീയുടെ രാഷ്ട്രീയ ചിന്തകൾക്ക് വേണ്ടത്ര ഔന്നത്യം ഉണ്ടായിട്ടില്ല തന്നെ. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭാര്യയോടോ പെങ്ങളോടോ നീ ഇന്ന ആളിന് വോട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്ന വീടുകൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം രാഷ്ട്രീയ പുരോഗമനം കൈവരിച്ചിട്ടില്ലാത്ത വീടുകൾ എന്നാണ്. പല കുടുംബങ്ങളിലും പുരുഷന്റെ രാഷ്ട്രീയ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടാതെ പിന്തുടരുന്ന രീതിയുണ്ട്. ചേട്ടൻ ഏത് പാർട്ടിക്കാരനാണോ അത് തന്നെ ഞാനും എന്ന് വിചാരിച്ചു വച്ചിരിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. എന്റെ ഓർമ്മ വെച്ച കാലം നാട്ടിൽ ഞാൻ കണ്ട വിപ്ലവകാരിയായ പെൺകുട്ടി സിന്ധുവായിരുന്നു. 10 കൊല്ലം കഴിഞ്ഞ് അപ്രതീക്ഷിതമായി അവൾ വിവാഹം കഴിക്കപ്പെട്ടു. കൊണ്ടുപോയ നാട്ടിൽ വച്ച് ഞാൻ അവളെ വീണ്ടും കാണുമ്പോൾ വിപ്ലവ ശൗര്യമൊക്കെ ചോർന്നിരിക്കുന്നു. ഇവിടെ ചേട്ടനും അച്ഛനും അമ്മയും ഒക്കെ വേറെ പാർട്ടിയാണ്. അപ്പോ ഞാനും ഇങ്ങനെ നിലപാടുകൾ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നറിയാമോ? കുടുംബത്തിനകത്ത് സ്ത്രീക്ക് സ്വതന്ത്രമായി രാഷ്ട്രീയമില്ലാത്തത് കൊണ്ടാണ്. സ്ത്രീ തന്റെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്കോ പാർട്ടിക്കോ വോട്ട് ചെയ്താലും ആ തീരുമാനം കുടുംബ ചർച്ചകളിൽ വേണ്ടത്ര പ്രാധാന്യത്തോടെ അവതരിപ്പിക്കപ്പെടണമെന്നില്ല. എന്നിരുന്നാലും വിദ്യാഭ്യാസം, നവമാധ്യമങ്ങൾ എന്നിവയുടെ സ്വാധീനം കാരണം ഇന്ന് സ്ത്രീകൾ തങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ സ്വതന്ത്രമായി എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ആശാവഹമായ കാര്യമാണ്. പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ സ്ത്രീപക്ഷ സമീപനങ്ങളെക്കുറിച്ചും ആരോഗ്യ ശുചിത്വ വിഷയങ്ങളെക്കുറിച്ചുമുള്ള സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്ക് വർത്തമാനകാലത്ത് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. സ്ത്രീയുടെ രാഷ്ട്രീയ ചിന്തകൾക്ക് പുരുഷന്റെ ചിന്തകളിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുരുഷന്മാർ പൊതുവെ സാമ്പത്തിക വളർച്ച, വലിയ പദ്ധതികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ സ്ത്രീകൾ
തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സ്ത്രീകൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് പൊതുസുരക്ഷ, മികച്ച പൊതുവിദ്യാലയങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, മദ്യനയം, സ്ത്രീധന നിരോധന നിയമങ്ങൾ എന്നിവ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിലാണ്. സ്ത്രീയുടെ രാഷ്ട്രീയം പലപ്പോഴും കൂടുതൽ പ്രായോഗികമായിരിക്കും. കാരണം ഏതൊരു നിയമത്തിന്റെയും ഫലം ആദ്യം അനുഭവിക്കേണ്ടി വരുന്നത് വീടിനുള്ളിലാണ്. സ്ത്രീയുടെ രാഷ്ട്രീയ ബോധം ഇന്ന് അടുക്കളയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. സംവരണത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് വാർഡ് തലത്തിൽ അധികാരം പിടിച്ചെടുത്ത സ്ത്രീകൾ ഇന്ന് കുടുംബത്തിന്റെ രാഷ്ട്രീയം മാറ്റിയെഴുതുന്നു. അടുക്കളയിൽ ചർച്ച ചെയ്ത പ്രശ്നങ്ങൾ അവർ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ ജനപ്രതിനിധികൾ കുടിവെള്ള പ്രശ്നം, മാലിന്യം, പൊതു ശൌചാലയങ്ങളുടെ കുറവ് തുടങ്ങിയ വിഷയങ്ങൾക്ക് മുൻഗണന നൽകുന്നത് അവരുടെ അടുക്കള അനുഭവങ്ങളിൽ നിന്നാണ്. ഇന്ന് പല സ്ത്രീകളും സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് ധൈര്യപൂർവ്വം സംസാരിക്കുന്നു. തന്റെ കുടുംബത്തിന്റെ രാഷ്ട്രീയ ബോധം രൂപപ്പെടുത്തുന്നതിൽ അവർ വഹിക്കുന്ന പങ്ക് വലുതാണ്.

കുടുംബത്തിൽ സ്ത്രീയുടെ രാഷ്ട്രീയ ചിന്തകളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അടുക്കളയിലെ ചർച്ചകളിൽ സ്ത്രീയുടെ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്യാനോ നിസ്സാരവൽക്കരിക്കാനോ ശ്രമിക്കരുത്. അവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കുകയും ചർച്ചകളിൽ തുല്യ പങ്കാളിത്തം നൽകുകയും ചെയ്യുക. രാഷ്ട്രീയം, നിയമങ്ങൾ, പൗരാവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ അറിവ് നേടാൻ പ്രോത്സാഹനം നൽകുക. വീട്ടിലെ പുരുഷന്മാർ അടുക്കള ജോലികളിൽ പങ്കാളികളാകുന്നത് പോലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ സ്ത്രീയുടെ ചിന്തകൾക്ക് പ്രാധാന്യം നൽകി മാതൃകയാകുക. അടുക്കള ഒരു നിശബ്ദ ഇടമല്ല, അതൊരു കുടുംബത്തിന്റെ നയങ്ങൾ തീരുമാനിക്കപ്പെടുന്ന, ഭാവി രൂപപ്പെടുന്ന ഒരു ചെറു രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിന്റെ ഭരണത്തിൽ കാര്യങ്ങൾ നേരിട്ടറിയുന്ന സ്ത്രീയുടെ രാഷ്ട്രീയ ബോധത്തിനും വോട്ടവകാശത്തിനും വലിയ മൂല്യമുണ്ട്. സ്ത്രീയുടെ രാഷ്ട്രീയ ചിന്തകളെ ബഹുമാനിക്കുകയും അടുക്കളയിലെ ചർച്ചകൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബവും സമൂഹവും കൂടുതൽ ജനാധിപത്യപരവും പ്രായോഗികവുമാകും. നമ്മുടെ സ്ത്രീകൾക്ക് ശക്തമായ രാഷ്ട്രീയ ബോധത്തോടെ മുന്നോട്ടു വരാൻ കഴിയണം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്ന് നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക് വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏത് പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.
1: ആത്മബോധം കൈവരുമ്പോൾ ആസക്തികൾക്ക് എന്ത് സ്ഥാനം? മനഃശാസ്ത്രവും ആത്മീയതയും ഒരുപോലെ ഉത്തരം തേടുന്ന വലിയൊരു ചോദ്യമാണിത്. തന്നെക്കുറിച്ചുള്ള ശരിയായ അറിവുണ്ടാകുമ്പോൾ ജീവിതത്തിലെ പല മോഹങ്ങളും ആസക്തികളും സ്വാഭാവികമായും അപ്രസക്തമാകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. താൻ ആരാണെന്നും തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്നും തിരിച്ചറിയുന്ന അവസ്ഥയാണിത്. ബാഹ്യമായ ലോകത്തെ വസ്തുക്കളിലല്ല, മറിച്ച് തന്റെ ഉള്ളിലെ ശാന്തിയിലാണ് യഥാർത്ഥ സന്തോഷമെന്ന് ഒരാൾ തിരിച്ചറിയുമ്പോൾ അയാൾ ആത്മബോധത്തിലേക്ക് ഉയരുന്നു. ഒരു ഇരുട്ടറയിൽ വെളിച്ചം തെളിയുമ്പോൾ അവിടെയുണ്ടായിരുന്ന നീളുകൾ മാഞ്ഞുപോകുന്നതുപോലെയാണ് ആത്മബോധം മനസ്സിലുദിക്കുന്നത്. ആസക്തികൾ എപ്പോഴും ജനിക്കുന്നത് അപൂർണതയിൽ നിന്നാണ്. എനിക്കിത് ലഭിച്ചാൽ ഞാൻ പൂർണ്ണനാകും എന്ന തെറ്റായ ധാരണയാണ് നമ്മെ വസ്തുക്കൾക്കും വ്യക്തികൾക്കും പണത്തിനുമെല്ലാം പിന്നാലെ ഓടിക്കുന്നത്. ഈ ഓട്ടം ഒരിക്കലും അവസാനിക്കാത്ത ഒന്നാണ്. കാരണം ഒരു ആസക്തി തീരുമ്പോൾ മറ്റൊന്ന് അവിടെ മുളച്ചു പൊങ്ങുന്നു. ആത്മബോധമില്ലാത്ത മനസ്സെപ്പോഴും പുറമെ നിന്ന് സന്തോഷം തേടിക്കൊണ്ടേയിരിക്കും. ആത്മബോധം കൈവരുന്നതോടെ താൻ നേരത്തെ തേടി നടന്ന സന്തോഷം തന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നു. ഒരു വലിയ നിധി കയ്യിലുള്ളവൻ വഴിയിലെ ചില്ലുകഷ്ണങ്ങൾക്കായി കലഹിക്കില്ലല്ലോ. അതുപോലെ ആത്മബോധം ലഭിച്ച ഒരാൾക്ക് ആസക്തികൾക്ക് മുകളിൽ നിയന്ത്രണം വേണ്ടി വരുന്നില്ല, മറിച്ച് അവ താനെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ആസക്തികൾക്ക് അവിടെ ഒരു സ്ഥാനവും ഇല്ലാതാകുന്നു. ആസക്തികൾ നമ്മെ അടിമകളാക്കുന്നു, എന്നാൽ ആത്മബോധം നമ്മെ സ്വതന്ത്രനാക്കുന്നു. ഒരു വസ്തുവിനോ വ്യക്തിക്കോ തന്റെ സമാധാനം തകർക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് വലിയൊരു കരുത്താണ്. ആസക്തികൾ ഇല്ലാതാകുക എന്നാൽ ലോകത്തെ ഉപേക്ഷിക്കുക എന്നല്ല, മറിച്ച് ഒന്നിനോടും അമിതമായി ഒട്ടി നിൽക്കാതെ താമരയിലയിലെ വെള്ളം പോലെ ജീവിക്കാൻ കഴിയുക എന്നതാണ്. ആത്മബോധം എന്നത് ഒരു ദൂരെയുള്ള ലക്ഷ്യമല്ല, അത് നമ്മളിലേക്ക് തന്നെയുള്ള ഒരു മടക്കയാത്രയാണ്. ഉള്ളിലെ വെളിച്ചം തിരിച്ചറിയുമ്പോൾ പുറത്തെ മിന്നലാട്ടങ്ങൾ നമ്മെ ആകർഷിക്കില്ല. ആസക്തികളുടെ തടവറയിൽ നിന്ന് മുക്തി നേടി ആത്മബോധത്തിന്റെ വിസ്തൃതിയിലേക്ക് ചിറകുവിടർത്തുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ആ വെളിച്ചത്തിൽ ആസക്തികൾക്ക് സ്ഥാനമില്ല, അവിടെ ശാന്തിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ.

നമസ്തെ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പോക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: എന്താ ആമി തനിച്ചിരിക്കുന്നത്?
2: അങ്ങനെ തോന്നി, പലപ്പോഴും അങ്ങനെ വേണ്ടേ?
1: പാടില്ല. ആമി ഇങ്ങനെ തനിയെ മാറിയിരിക്കുമ്പോ ആമിയുടെ കണ്ണൊന്ന് നിറയുമ്പോ ഈ വീട് മുഴുവൻ പിടക്കുകയാണ്. ആമി എന്ന ന്യൂക്ലിയസിനെ ചുറ്റുമാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. അവരെ ഒന്ന് വേദനിപ്പിക്കാതിരുന്നൂടെ?
2: മനഃപൂർവ്വമല്ല, എനിക്ക് ചിലപ്പോഴൊന്നും കഴിയുന്നില്ല. ചിലപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ കഴിയൂ. അതും ഞാൻ പറഞ്ഞില്ലേ, ജന്മം തന്നവരുടെ ക്യാരക്ടറിന്റെ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ കുഴപ്പമോ?
1: തേങ്ങാ കൊലയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ആമി എന്താ കുഴപ്പമെന്നറിയോ? തന്റെ കണ്ണിലൂടെ തന്നെ തന്നെ കാണുന്നതിലുള്ള കുഴപ്പമാണ്. താൻ തന്നെയാണ് എല്ലാറ്റിലും വലുതെന്നുള്ള ഒരുതരം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. എന്നെ കുറിച്ച് അറിയോ ആമിക്ക്? ഞാനൊരു അനാഥനാണ്. A born of.
2: Like me?
1: Not at all like you. ആമിക്ക് ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ ഒരുപാട് പേർ. അവർ തന്നെ ദത്തെടുത്തതല്ല, സ്വന്തമാക്കിയതാണ്. എന്റെ കഥയിൽ അങ്ങനെ ആരുമില്ല. റൂക്സ് ആൻഡ് വെൽസ് എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനിയാണ് എന്നെ വളർത്തി വലുതാക്കിയത്. ബോർഡിംഗ് സ്കൂളിലും പിന്നെ കോളേജിലും മുടങ്ങാതെ മാസം തോറും ആ കൽക്കട്ട ബേസ് കമ്പനിയുടെ മണി ഓർഡർ എത്തിയിരുന്നു. തിരിച്ചറിവിന്റെ പ്രായം എത്തിയപ്പോ ഞാൻ അന്വേഷണം തുടങ്ങി. റൂക്സ് ആൻഡ് വെൽസ് എന്ന കമ്പനിയും ഞാനുമായുള്ള ബന്ധം, തന്റെ ഭാഷയെ പറഞ്ഞാൽ എന്ത് ജനറ്റിക് ചുറ്റിക്കളിയാണ് ഇതിന്റെ പിറകിലെന്നറിയാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഒരു ദിവസം ഞാൻ ചെന്നു രക്ഷകർത്താവായ കമ്പനി തേടി കൽക്കട്ടയിൽ. പക്ഷേ ഇളം മഞ്ഞ നിറമടിച്ച വിക്ടോറിയൻ ബിൽഡിംഗ് അടച്ചിരുന്നു. കമ്പനി വൈൻഡപ്പ് ചെയ്തു. സായിപ്പന്മാർ തിരിച്ചുപോയി. വെറുതെ അങ്ങ് പോയതല്ല, കണക്കില്ലാത്ത ഒരു വലിയ തുക എന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ട് ഒരു ധനികനായ അനാഥനാക്കി എന്നെ മാറ്റിയിട്ട് എന്റെ പേറ്റൻസ് പോയി. മാന്ത്രിക വിദ്യ കൊണ്ട് രാജകുമാരനായി മാറിയ തെണ്ടിച്ചെറുക്കന്റെ കഥ, ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രം. വേദനിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്ത കാലം പണ്ടേ പോയി. ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് മുഴുവൻ ആരെയും വേദനിപ്പിക്കാതിരിക്കാനും കഴിയുമെങ്കിൽ ആർക്കെങ്കിലും നന്മ ചെയ്യാൻ, ആരെയെങ്കിലും സ്നേഹിക്കാൻ. എനിക്കത് കഴിയുന്നുണ്ട്. ആമിക്കും അതുമാത്രം ചെയ്തൂടെ?
2: എനിക്ക് മനസ്സിലാവുന്നു.
1: ഇനി തന്റെ ഉള്ളിൽ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയ്, ആരോടെങ്കിലും പറഞ്ഞ അതിന്റെ ടെൻഷൻ കളയും.
2: ചിലപ്പോ എനിക്കത് ഡെന്നിസിനോട് പറയാനാവും.

0: നിങ്ങളെ ഇഷ്ടമാവുന്നു, ഒരു നല്ല ഫ്രണ്ട്. നിങ്ങൾക്കത് ആവാൻ കഴിയും.
1: ഈ വെളുപ്പാം കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും എന്നൊരു വിശ്വാസം ഉണ്ടല്ലേ സാർ?
2: എന്താ, നീയും സ്വപ്നം കണ്ടു ഉറങ്ങിയോ മോനായി? എന്തായിരുന്നു സ്വപ്നത്തില്?
1: ഒരു മിന്നുകെട്ട്, ആകാശമൊട്ട് ഉയരമുള്ള പള്ളി, രാത്രിയാ, ചുറ്റും പുക പോലെ വെളുത്ത മഞ്ഞ്, ആകാശം നിറയെ മാലാകമാരും നക്ഷത്രങ്ങളും. കല്യാണ ചെറുക്കൻ വെള്ള കുതിരയെ പൂട്ടിയ വണ്ടിയിലെ വന്നത്, സാറായിരുന്നു അത്.
2: പെണ്ണിനെ കണ്ടില്ല,
1: മുഖം വ്യക്തമാവുന്നു, നേരം വെളുത്തുപോയി സാർ. പക്ഷെ സാറേ, ഇപ്പൊ ദാ പോയ പാർട്ടി അല്ലായിരുന്നോ അതെന്ന് എനിക്കൊരു സംശയം. അല്ലേ സാറേ? അല്ലേ? അല്ലേ സാറേ?

0: എടാ, രണ്ടര വർഷമായി നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത്. പക്ഷെ രണ്ട് ജന്മത്തിന്റെ അടുപ്പം എനിക്ക് ഫീൽ ചെയ്തിരുന്നു. എന്റെ വിശ്വാസം നമ്മൾക്കിടയിൽ ഒന്നിനൊരു മറയില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ നീ എന്റെ ധാരണ തെറ്റിച്ചുട്ടെ. നിനക്ക് എന്നോട് പറയായിരുന്നു, നീ മാമിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കില്ലടാ. നീ എന്നെ മനസ്സിലാക്കില്ലല്ലോ ഡെന്നീസ്.
1: രവി, അത് അതങ്ങനെയല്ല രവി. നീ ആമിയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്ന് അറിഞ്ഞപ്പോ
0: അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു. ഇതൊരു പ്രേമമോ പ്രണയമോ മാങ്ങാ തൊലിയോ ഒന്നുമല്ല. ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടണമെന്ന് പറഞ്ഞപ്പോ തോന്നി അവളെങ്കിൽ അവളെന്ന്, അത്രേ ഉള്ളൂ.
1: എനിക്ക് നിന്നോടെല്ലാം പറയാമായിരുന്നു, തെറ്റാം. പക്ഷേ രവി, ഞാനും ആമി അതിനെ കുറിച്ച് ഒന്നും സംസാരിച്ചിരുന്നില്ല.
0: ഇനിവേ ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതിന് പകരം വഴക്ക് പറയേണ്ടി വന്നൊരു സങ്കടമുണ്ട്. നീ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് വളരെ പ്ലാൻഡ് ആയിട്ട് എല്ലാവരും മുമ്പിൽ അവതരിപ്പിച്ചേനെ. അവളത് കുളമാക്കി മുഖത്തടിച്ച് പോലെ വിളിച്ചു പറഞ്ഞപ്പോ എല്ലാരും ഷോക്ക്ഡ് ആയിപ്പോയി. ഞാൻ ഡോക്ടർ സാമുവൽ എന്ന് വിളിച്ചിട്ട് വരാം. മുത്തച്ഛനും നെഞ്ചുവേദന.
1: ഞാനും കൂടെ വരാം.
0: നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്.

0: മുത്തശ്ശന് സുഖമില്ലാന്ന് രവി പറഞ്ഞു.
1: കേക്കാൻ സുഖമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ എന്റെ നെഞ്ച് വേദനിക്കും. ഇറ്റ്സ് ഓൾ റൈറ്റ്.
0: ആരെയും വേദനിപ്പിക്കുന്ന ഒന്നും ഞാനായിട്ട് ചെയ്യില്ല.
1: സോറി മിസ്റ്റർ ഡെന്നിസ്, എനിക്ക് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്.
0: മുത്തശ്ശ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല.
1: ഡോണ്ട് മൈൻഡ്, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. വിൽ യു പ്ലീസ്.

0: നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് സാധിക്കും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം, ആരോഗ്യമാണ് സമ്പത്ത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പണവും സൗകര്യങ്ങളും ഉണ്ടാകാം, പക്ഷേ ആരോഗ്യമില്ലെങ്കിൽ ഈ പണവും സൗകര്യങ്ങളും കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും അടിസ്ഥാനമാണ്. ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കൂ. പലപ്പോഴും നമ്മൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല, നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട ശ്രദ്ധ കൊടുക്കാറില്ല. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു, വ്യായാമം ചെയ്യുന്നില്ല, ആവശ്യത്തിന് ഉറങ്ങുന്നില്ല. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. നമ്മുടെ ശരീരം ഒരു യന്ത്രം പോലെയാണ്. ആ യന്ത്രം ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ അതിനെ പരിപാലിക്കണം. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം, വ്യായാമം ചെയ്യണം, ആവശ്യത്തിന് വിശ്രമിക്കണം. ഇതെല്ലാം നമ്മുടെ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി നിലനിർത്താൻ സഹായിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നു. അയാൾക്ക് ഒരുപാട് പണവും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അയാൾക്കൊരു അസുഖം വന്നു. ആ അസുഖം കാരണം അയാൾക്ക് ഒരുപാട് വേദനയുണ്ടായിരുന്നു. രാജാവ് തന്റെ രാജ്യത്തിലെ എല്ലാ ഡോക്ടർമാരെയും വിളിച്ചു. പക്ഷേ ആർക്കും രാജാവിന്റെ അസുഖം മാറ്റാൻ സാധിച്ചില്ല. രാജാവ് ഒരുപാട് വിഷമിച്ചു. ഒരു ദിവസം ഒരു ചെറിയ സന്യാസി രാജാവിന്റെ അടുത്തെത്തി. സന്യാസി രാജാവിനോട് പറഞ്ഞു, നിങ്ങളുടെ അസുഖം മാറ്റാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം, പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം. രാജാവ് സന്യാസിയോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? സന്യാസി പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ സൂര്യോദയം കാണാൻ നടക്കാൻ പോകണം, നല്ല ഭക്ഷണം കഴിക്കണം, ആവശ്യത്തിന് വിശ്രമിക്കണം, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കണം. രാജാവ് സന്യാസി പറഞ്ഞതുപോലെ ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജാവിന്റെ അസുഖം മാറി. രാജാവിന് അപ്പോൾ മനസ്സിലായി ആരോഗ്യം ഒരു വലിയ സമ്പത്താണെന്ന്. ഈ കഥയിലെ രാജാവിനെ പോലെയാണ് നമ്മളും. നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ പരിപാലിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്നു. നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും? നല്ല ഭക്ഷണം കഴിക്കുക, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളടങ്ങിയ ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, ഓരോ ദിവസവും കുറച്ച് സമയമെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക, നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആവശ്യമായ വിശ്രമം നൽകുക. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ആരോഗ്യം നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ ആരോഗ്യം നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ? വെറുതെ ആലോചിക്കൂ, ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാലോ?

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരിക്കെതിരെയിൽ ഇന്ന് കോൾസകോഫ് സിൻഡ്രോം, മറന്നുപോയ ജീവിതങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. മദ്യപാനം വരുത്തിവെക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് നാം പലപ്പോഴും സംസാരിക്കാറുണ്ട്. എന്നാൽ എല്ലാ ദുരന്തങ്ങൾക്കും അപ്പുറം ഒരു വ്യക്തിയെ ഏറ്റവും വേദനിപ്പിക്കുന്നത് സ്വയം നഷ്ടപ്പെടുക എന്ന അവസ്ഥയാണ്. ഈ ഭീകരമായ അവസ്ഥയാണ് കോൾസകോഫ് സിൻഡ്രോം. ലഹരി ഉപയോഗത്തിന്റെ ഏറ്റവും വേദനിപ്പിക്കുന്നതും പലപ്പോഴും സ്ഥിരവുമായ പ്രത്യാഘാതമാണ് ഇത്. ഈ രോഗം ബാധിച്ച ഒരാൾക്ക് താൻ ആരാണെന്നോ തന്റെ പ്രിയപ്പെട്ടവർ ആരൊക്കെയാണെന്നോ ഇപ്പോൾ എവിടെയാണെന്നോ പൂർണമായി ഓർമ്മയുണ്ടാവില്ല. അവരുടെ ജീവിതം ഓരോ നിമിഷവും തുടങ്ങി വീണ്ടും അവസാനിക്കുന്ന ഒരു ടേപ്പ് റെക്കോർഡർ പോലെയായിരിക്കും. കോൾസകോഫ് സിൻഡ്രോം ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ഇത് കടുത്ത മദ്യപാനം മൂലമുണ്ടാകുന്ന തയാമിൻ അഥവാ വൈറ്റമിൻ B1 കുറവിന്റെ ഏറ്റവും അവസാനത്തെയും ഏറ്റവും കഠിനവുമായ ഘട്ടമാണ്. ഓർമ്മകളെയും വ്യക്തിത്വത്തെയും പൂർണമായി തകർക്കുന്ന ഈ അവസ്ഥയെക്കുറിച്ച് നാം ഓരോരുത്തരും തീർച്ചയായും അറിഞ്ഞിരിക്കണം. എന്താണ് കോൾസകോഫ് സിൻഡ്രോം? ഇതെങ്ങനെ ഒരു വ്യക്തിയുടെ മസ്തിഷ്കത്തെ ശാശ്വതമായി നശിപ്പിക്കുന്നു? ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മസ്തിഷ്കത്തിന്റെ മാമിലറി ബോഡീസ്, തലാമസ് എന്നീ രണ്ട് സുപ്രധാന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സ്ഥിരമായ ക്ഷതം മൂലമാണ് കോൾസകോഫ് സിൻഡ്രോം ഉണ്ടാകുന്നത്. ഈ ഭാഗങ്ങളാണ് ഓർമ്മകൾ രൂപപ്പെടുത്താനും സൂക്ഷിക്കാനും സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ രോഗത്തിന്റെ ഏറ്റവും പ്രധാനവും വിനാശകരവുമായ രണ്ട് ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം. ഒന്ന്, അതീവമായ ഓർമ്മക്കുറവ്. ഇതിലേറ്റവും പ്രധാനം ആന്റി റോഗ്രേഡ് അംനീഷ്യ ആണ്. അതായത് രോഗം ബാധിച്ചതിനു ശേഷം നടക്കുന്ന പുതിയ കാര്യങ്ങളൊന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു നിമിഷം മുൻപ് പറഞ്ഞ കാര്യം അവർ അടുത്ത നിമിഷം ചോദിക്കും. ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നത് പോലെ ഓരോ തവണ കാണുമ്പോഴും അവർ നിങ്ങളെ ആദ്യമായി പരിചയപ്പെടുന്നത് പോലെ ആകും. റെട്രോഗ്രേഡ് അംനീഷ്യ, അതായത് രോഗം വരുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ ഓർമ്മിക്കാൻ ബുദ്ധിമുട്ട്. കൺഫാബുലേഷൻ, ഇതാണ് കോൾസകോഫ് സിൻഡ്രോമിന്റെ ഏറ്റവും ദുരന്തപൂർണമായ മറ്റൊരു ലക്ഷണം. ഓർമ്മയിലെ വിടവുകൾ നികത്താൻ വേണ്ടി രോഗി ഇല്ലാത്തതോ കെട്ടിച്ചമച്ചതോ ആയ കഥകൾ പറയും. അവർ അത് പൂർണമായും സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഞാൻ ഇന്ന് രാവിലെ ഓഫീസിൽ പോയി മീറ്റിംഗിൽ പങ്കെടുത്തു എന്ന് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ആശുപത്രി ബെഡിൽ കിടക്കുകയായിരിക്കും. ഇതൊരു നുണ പറയലല്ല, മറിച്ച് മസ്തിഷ്കത്തിന്റെ ക്ഷതം കാരണമുണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഈ ലക്ഷണങ്ങൾ കാരണം രോഗിക്ക് ഒരിക്കലും സ്വയം പര്യാപ്തരായി ജീവിക്കാൻ കഴിയില്ല. ഓരോ നിമിഷവും അവർക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ അവസ്ഥയെ നികത്താനാവാത്ത നഷ്ടം എന്ന് വിളിക്കുന്നത്. കോൾസകോഫ് സിൻഡ്രോം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു മാജിക് അല്ല, മറിച്ച് വെർണിക്കീസ് എൻസെഫലോപ്പതിക്ക് ചികിത്സ ലഭിക്കാതെ വരുമ്പോൾ സ്ഥിരമായി സംഭവിക്കുന്ന ഒന്നാണ്. ഇവ രണ്ടും ചേർന്ന് വെർണിക്കീസ് കോൾസകോഫ് സിൻഡ്രോം എന്നറിയപ്പെടുന്നു. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കടുത്ത മദ്യപാനം. മദ്യപാനം കാരണം ശരീരത്തിൽ തയാമിന്റെ ആഗിരണവും സംഭരണവും തടസ്സപ്പെടുന്നു. തയാമിന്റെ കുറവ് മൂലം മസ്തിഷ്കത്തിന് പെട്ടെന്ന് ക്ഷതം സംഭവിക്കാൻ തുടങ്ങുന്നു എന്നിവയാണ് ഇതിന്റെ ഘട്ടങ്ങൾ. കടുത്ത ആശയക്കുഴപ്പം, കണ്ണുകൾക്ക് ചലനക്കുറവ്, ബാലൻസ് നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഈ ഘട്ടത്തിൽ ഉയർന്ന അളവിലുള്ള തയാമിൻ കുത്തിവയ്പിലൂടെ രോഗിയെ രക്ഷിക്കാനും സ്ഥിരമായ ക്ഷതം തടയാനും സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, വെർണിക്കീസിൽ വെച്ച് നമ്മൾ രക്ഷിക്കാനുള്ള അവസരം കളഞ്ഞാൽ കോൾസകോഫിൽ വെച്ച് ആ ഓർമ്മകളെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. മദ്യപാനം മൂലം ഓർമ്മക്കുറവ്, നടക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ അത് കേവലം കിറുക്കാണെന്ന് കരുതി അവഗണിക്കാതെ അത് ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സ്ഥിരമായ രോഗമാണെന്ന് നാം തിരിച്ചറിയണം. കോൾസകോഫ് സിൻഡ്രോം ബാധിച്ച വ്യക്തിയെപ്പോലെ തന്നെ ദുരിതമനുഭവിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങളാണ്. തന്റെ പ്രിയപ്പെട്ടയാൾ പഴയതുപോലെ ആകില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വരുന്നത് കുടുംബത്തിന് കടുത്ത മാനസിക വേദന നൽകുന്നു. രോഗി ഓരോ 5 മിനിറ്റിലും ഒരേ ചോദ്യം ചോദിക്കുകയും ഉത്തരം എത്ര നൽകിയാലും അത് മറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് പരിചരിക്കുന്നവർക്ക് വലിയ ക്ഷമയും വൈകാരിക പിന്തുണയും ആവശ്യമാണ്. ഈ രോഗം ബാധിച്ചവർക്ക് സാധാരണയായി വീൽ ചെയർ സഹായം, 24 മണിക്കൂറും പരിചരണം എന്നിവ ആവശ്യമായി വരും. ഇത് കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്നു. രോഗിക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനോ വസ്ത്രം ധരിക്കാനോ സുരക്ഷിതമായി പുറത്തു പോകാനോ കഴിയില്ല. കുടുംബാംഗങ്ങളുടെ ജീവിതം മുഴുവനായി പരിചരണത്തിനായി മാറ്റിവെക്കേണ്ടി വരുന്നു. ഓർക്കുക, കോഴ്സക്കോഫ് സിൻഡ്രോം ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ശിക്ഷയാണ്. അത് രോഗിക്ക് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കും. നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തരും ഈ അവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ രോഗം തടയാൻ കഴിയുന്നതാണ്. മദ്യപാനം അവസാനിപ്പിക്കുക എന്നതാണ് ഇതിനുള്ള ഏക പ്രതിവിധി. ലഹരിയുടെ പാതയിൽ നിന്നും ഒരാൾക്ക് തിരികെ നടക്കാൻ സാധിച്ചാൽ കോഴ്സക്കോഫ് സിൻഡ്രോം എന്ന ഈ പേടി സ്വപ്നത്തെയും അവർക്ക് മറികടക്കാൻ കഴിയും.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ബാല്യം ഊർജസ്വലമാക്കാം. പോഷകക്കുറവ് ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. പല ആളുകളെയും വ്യത്യസ്തമായിട്ടാണിത് ബാധിക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചിലതരം രോഗങ്ങൾ പിടിപെടുന്നതിനുമുള്ള സാധ്യതയ്ക്കും ഇടയാക്കും. പോഷകങ്ങളുടെ കുറവ് ശരീരത്തിന്റെ ഉത്തമ വളർച്ചയെ വിപരീതമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. ദേശീയ കുടുംബാരോഗ്യ സർവേകൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ 5 വയസ്സിനു താഴെ ഭാരക്കുറവുള്ള കുട്ടികൾ 19.7%. മുൻവർഷങ്ങളിൽ ഇത് 16.1% മുതിർന്നവരിൽ 10% പേർ ഭാരക്കുറവെന്ന വിഭാഗത്തിൽ പെടുന്നുണ്ട്. ശരിയായ ഭാരമില്ലായ്മ മാത്രമല്ല പോഷകക്കുറവിനെ കാണിക്കുന്നത് എങ്കിലും വയസ്സിനും പൊക്കത്തിനും അനുസൃതമായ ഭാരമില്ലായ്മ പോഷകക്കുറവിന്റെ ഒരു അടിസ്ഥാന ബിന്ദു തന്നെയാണ്. കുട്ടികളിലെ പോഷകാഹാരക്കുറവ് കാലേകൂട്ടി തിരിച്ചറിഞ്ഞ് പരിഹാരമാർഗങ്ങൾ തേടേണ്ടത് അവരുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. തൂക്കക്കുറവ്, പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയില്ലായ്മ, ക്ഷീണം, ഭക്ഷണത്തോടുള്ള വിരക്തി, പഠനകാല

0: പൊന്തി നിൽക്കുന്ന വാരിയെല്ലുകൾ, വീർത്ത വയർ എന്നിവയും പോഷകാഹാരക്കുറവിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. വായയുടെ അരികിൽ രൂപപ്പെടുന്ന വ്രണങ്ങൾ, കാഴ്ചക്കുറവ്, രാത്രിയിലെ കാഴ്ചമങ്ങൽ, ശ്വാസഗതിക്കുണ്ടാകുന്ന തടസ്സം, സന്ധികളിലും പേശികളിലും അകാരണമായി ഉണ്ടാകുന്ന വേദന എന്നിവ പല രോഗങ്ങൾക്കും മുന്നോടിയായി കാണപ്പെടുന്നുണ്ടെങ്കിലും പോഷകക്കുറവും ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നു. പോഷക സമ്പന്നമായ ഭക്ഷണം ഉറപ്പുവരുത്തിയിട്ടും ഇത്തരം ലക്ഷണങ്ങളിൽ കാര്യമായ മാറ്റം നിരീക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് തുടർ പരിശോധനയും വിദഗ്ധ അഭിപ്രായവും തേടേണ്ടതാണ്. പോഷകക്കുറവ് നികത്താൻ ഭക്ഷണക്രമം സമീകൃതമായിരിക്കണം. ആയതിനാൽ ദിവസവും സമീകൃതമായ ഭക്ഷണശൈലി ശീലമാക്കേണ്ടതാണ്. ഇതിനായി ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, ഇലക്കറികൾ, പാലും പാലുൽപ്പന്നങ്ങളും നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മാംസാഹാരികൾ ഇവയോടൊപ്പം മീൻ, ഇറച്ചി, മുട്ട ഇവയിലേതെങ്കിലും ദിനവും ഉൾപ്പെടുത്തുക. പോഷകാഹാരക്കുറവ് നിരീക്ഷിക്കപ്പെട്ട കുട്ടികൾക്ക് ചെറിയ മീനുകൾ ആഴ്ചയിൽ 4-5 ദിവസം വരെയെങ്കിലും നൽകുന്നത് പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പും പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം കാൽസ്യവും അയണും കൂടി ഉറപ്പാക്കുന്നു. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി ഇവയുടെ മാവിൽ ഇലക്കറികൾ ചേർത്ത് നമുക്ക് ഭക്ഷണം തയ്യാറാക്കാം. പുട്ട് തയ്യാറാക്കുമ്പോൾ ഇലക്കറിയും പച്ചക്കറിയും ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് ആവിയിൽ പുഴുങ്ങാം. തോരൻ പാകം ചെയ്യുമ്പോൾ ഇലക്കറിയും പച്ചക്കറിയും മുളപ്പിച്ച പയറും ഒക്കെ ഒന്നിച്ച് ചേർത്ത് തയ്യാറാക്കാം. പ്രഭാത ഭക്ഷണം പാകം ചെയ്യുമ്പോൾ 1 സ്പൂൺ കുവരവ് അല്ലെങ്കിൽ റാഗിപ്പൊടി, 1 പിടി ചീരയോ മുരിങ്ങയിലയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇത്തരത്തിൽ പാചകരീതിയിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ സമ്പുഷ്ടമായ ഒരു ഭക്ഷണക്രമം പ്രദാനം ചെയ്യുന്നു. ബേക്കറി പലഹാരങ്ങൾക്ക് പകരം അവൽ, ശർക്കര, തേങ്ങ ചേർന്ന മിശ്രിതം, റാഗി കൊണ്ടുള്ള ഇലയപ്പം, ഇലയട, എള്ളുണ്ട, വേവിച്ച നിലക്കടല എന്നിവ കൊടുക്കാം. ഇടനേരങ്ങളിൽ പഴവർഗ്ഗങ്ങളുടെ കൂടെ പാലും ഓട്സ് പോലുള്ള ധാന്യങ്ങളും ചേർത്ത് സ്മൂത്തി രൂപത്തിൽ തയ്യാറാക്കി കൊടുക്കാം. എന്നാലോ കുട്ടികൾ ഇത്തരം ഭക്ഷണങ്ങളോട് പലപ്പോഴും വിമുഖത കാണിക്കാറുണ്ട്. പഠിച്ചതേ പാടൂ എന്ന ചൊല്ലാണ് ഇവിടെ ഓർമ്മ വരുന്നത്. കുട്ടികളിൽ കാണുന്ന പല ശീലങ്ങൾക്കും ശാഠ്യങ്ങൾക്കും നമ്മൾ രക്ഷിതാക്കൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന വസ്തുത മറക്കരുത്. തേങ്ങാപ്പാലും ശർക്കരപ്പാവും ക്യാരറ്റും ചേർത്ത് കുറുക്കിയ പായസം പോഷക സമൃദ്ധമാണ്. കഞ്ഞിയിലും മറ്റു കറികളിലും തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. കൊഴുപ്പടങ്ങിയ പാലും തൈരും കുഞ്ഞിന് നൽകാം. മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ വളർച്ചയ്ക്ക് സഹായിക്കുന്ന അധിക കൊഴുപ്പടങ്ങിയ ഈ ഭക്ഷണം കുട്ടികൾക്ക് ഉത്തമമാണ്. തൂക്കക്കുറവും ക്ഷീണവും കാണിക്കുന്ന കുട്ടികൾക്ക് നേന്ത്രപ്പഴം നെയ്യ് ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ്. ഇതോടൊപ്പം ശുദ്ധജലവും നാരുകൾ അടങ്ങിയ ഭക്ഷണവും പ്രധാനമാണ്. പോഷകക്കുറവ് നികത്തുന്നതിനായി സമീകൃതമായ ഒരു ഭക്ഷണശീലത്തോടൊപ്പം ശുചിത്വ ശീലങ്ങൾക്കും പ്രാധാന്യം നൽകണം. ഊർജസ്വലമായ ഒരു ബാല്യത്തിനായി പോഷക സമൃദ്ധമായ സമീകൃത ആഹാരം സ്നേഹം ചാലിച്ച് നമുക്ക് പാകം ചെയ്യാം.
1: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

സത്യപാൽ നിർമ്മിച്ച് ജെ ഡി തോട്ടാൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സർപ്പക്കാട്. മുതുകുളം രാഘവൻ പിള്ള സംഭാഷണം എഴുതി, പി കെ മാധവൻ നായർ ഛായാഗ്രഹണവും ജി വെങ്കിട്ടരാമൻ, കെ നാരായണൻ എന്നിവർ ചിത്രസന്നിവേശവും നിർവഹിച്ചു. അഭയദേവിന്റെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് സംഗീതം പകർന്നു. യേശുദാസ്, കമുകറ പുരുഷോത്തമൻ, ബാബുരാജ്, എ പി കോമള എന്നിവരായിരുന്നു ഗായകർ. 1965 ഡിസംബർ 31 തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ മധു, കൊട്ടാരക്കര ശ്രീധരൻ നായർ, കോട്ടയം ചെല്ലപ്പൻ, അടൂർഭാസി, മുതുകുളം രാഘവൻ പിള്ള, അംബിക, സുകുമാരി എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. 8 പാട്ടുകളായിരുന്നു സർപ്പക്കാട് എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരുശീലയിൽ ഇനി കേൾക്കാം ഈ ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധ്യ സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കുമാരനാശാന്റെ വീണപ്പൂവ് ഏത് പത്രത്തിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി: കുമാരനാശാന്റെ വീണപ്പൂവ് ഏത് പത്രത്തിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

വഴിപോക്കൻ ചോദിച്ചു, അല്ലയ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരമ്പുഴ ചന്തയ്ക്ക് പയർ വിൽക്കാൻ പോവുകയാണ്. ഇഞ്ചിവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ശാൽമ നന്ദ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: ഇന്ത്യ വരങ്ങൾ പൂവിട്ട് നിൽക്കുന്ന നന്ദനോദ്യാനം, നിത്യസുരഭിലമായ ആ പൂങ്കാവനത്തെ പുണർന്നുകൊണ്ട് കടന്നുപോകുന്ന ഇളം കാറ്റ്, കാറ്റിന് കദളിപ്പൂക്കളുടെ മണം, ഇന്നലെ വിരിഞ്ഞ കല്യാണ സൗഗന്ധികങ്ങളും കാറ്റിനോട് കൂട്ടുകൂടുന്നു. ഒരു നിശാശലഭം മാത്രം ബാക്കിയാവുന്ന വൈദ്യുത വിളക്കിന് കീഴിൽ വച്ച് കാറ്റ് ദിശ തെറ്റി അലക്ഷ്യമാവുന്നു. ദൂരെ എവിടെയോ നിന്ന് ഒഴുകി വരുന്ന പാട്ടിൽ കാറ്റ് അതിൻ്റെ ബാക്കി തിരയുന്നു. നൃത്തടങ്ങളിൽ അലിഞ്ഞു ചേരുന്ന പാട്ട്. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം തേക്കടയിൽ നിന്നും വിനീത് ആവശ്യപ്പെടുന്ന ഗാനം. മീശ മാധവൻ എന്ന ചിത്രത്തിലെ ഗാനം രചിച്ചിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ. ആലാപനം ദേവാനന്ദ്, സുജാത.

നിസ്തുലമായ സ്നേഹത്തിന്റെ ശീതള ഛായയിൽ മുങ്ങി നിൽക്കുന്ന വീട്. എവിടെ പോയതും എങ്ങോട്ടുമില്ലാതെ അലഞ്ഞതും ഇവിടെ നിന്ന് തന്നെ. ഇത്രമേൽ ഹൃദ്യമായ ഒരിടം വീടല്ലാതെ വേറെന്താണ്? ഒരു വീട് വയ്ക്കണം, ഇലകളും പൂക്കളും കൊണ്ട്. പുഴയൊഴുകും വഴിയരികിൽ ഒരു വീട്. അവിടെ ഇരുന്ന് വേണം കാറ്റ് പുഴയ്ക്ക് പാടിക്കൊടുത്ത പാട്ടുകൾ കേൾക്കാൻ. അവിടെ ഇരുന്ന് വേണം മുളന്തണ്ടിനോട് കാറ്റു പറഞ്ഞുകൊടുത്ത കഥകൾ കേൾക്കാൻ. പാട്ടിൻ്റെ പ്രണയ പാലാഴിയിൽ അലിഞ്ഞു ചേരുന്ന ജന്മമായി തീരുവാൻ മോഹിക്കാത്തതായി ആരുണ്ട്? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ, ആലാപനം കെ എസ് ചിത്ര. ഗാനം ആവശ്യപ്പെടുന്നു പെരിങ്ങമല നിന്നും ആനന്ദം.

നീലപ്പൂക്കൾ വീണുകിടക്കുന്ന നിരത്ത്, കായാമ്പൂക്കളുടെ ഭംഗി, കമനീയമായ ഈ ഗ്രാമത്തിൻ്റെ ഹൃദ്യതയിൽ നിന്ന് അടർത്തി മാറ്റരുതേ എന്ന് നിത്യമായ പ്രാർത്ഥന. വഴിയരികിലെ രണ്ട് കടകളിലെ അന്ന് റേഡിയോ ഉള്ളൂ. സ്കൂളിൽ നിന്ന് തിരികെ വരും വഴി കടയ്ക്ക് മുന്നിൽ എത്രയോ നേരം നിന്ന സായാഹ്നങ്ങൾ, മേഘസ്പർശം പോലെ പാട്ടുകൾ തൊട്ട് തലോടിപ്പോയ പ്രദോഷങ്ങൾ. പാട്ടിനോട് പ്രണയം തോന്നിയ തെരുവ് ഇന്നില്ല, കടകളുമില്ല. ഒരു നീല പൂവ് പോലെ ബാല്യം അവിടെ വീണുകിടക്കുന്നു. ശേഷിക്കുന്ന കടമ്പുമരത്തിൽ നിന്ന് പറന്നുയരുന്ന പാട്ടുകൾ, അവ എന്നെ കൊണ്ടുപോകുന്നത് എങ്ങോട്ട്? എവിടേക്കായാലും പാട്ട് പാഥേയമായി എൻ്റെ കയ്യിലിരിക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് പി ഭാസ്കരൻ രചന നിർവഹിച്ച് എം എസ് ബാബുരാജ് ഈണം പകർന്ന ഗാനമാണ്. ചിത്രം നീല വെളിച്ചം. ഗാനം ആലപിച്ചത് കെ എസ് ചിത്ര. ഗാനം ആവശ്യപ്പെടുന്നു കീഴ്ത്തോന്നയ്ക്കൽ നിന്നും ജോൺ, ജോയി തുടങ്ങിയവർ.

മണ്ണെണ്ണ വിളക്കാണ്. അതണയുന്ന നേരമാണ് ഉറങ്ങുന്ന നേരം. അതെത്ര നേരത്തെ അണഞ്ഞാലും അമ്മാമയ്ക്ക് പരാതിയുണ്ടായിരുന്നില്ല. എന്നാൽ റേഡിയോയുടെ ബാറ്ററി തീർന്നുപോയാൽ അമ്മാമയുടെ സമനില തെറ്റുമായിരുന്നു. അച്ഛനെന്ന് പുകിലായിരിക്കും. എല്ലാം വാങ്ങാൻ നിനക്കറിയാമല്ലോ, രണ്ട് ബാറ്ററി. അത്രമാത്രമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ദേ റേഡിയോ കിടന്ന് ഇഴയുന്നത് കണ്ടോ? ഈശോ, സ്നേഹമില്ലാതായി പോയല്ലോ ഈശ്വര ഇവിടെ ഉള്ളവർക്ക്. അമ്മാമ പോയതിൻ്റെ രണ്ടാം മാസം വീട്ടിൽ കറണ്ട് വന്നു. അന്നാണ് അച്ഛൻ കരഞ്ഞു കാണുന്നത്. അമ്മാമ ഉണ്ടായിരുന്നെങ്കിൽ ഇഴയാതെ പാട്ട് കേൾക്കുമായിരുന്നു. അച്ഛൻ പുതിയ റേഡിയോ വാങ്ങി. അമ്മാമയുടെ റേഡിയോ ഞാനെടുത്തു. അതെന്നും പാടുന്നു. നിലാവുദിക്കുവോളം ഞാനത് കേൾക്കുന്നു. അമ്മാമ അടുത്തിരിക്കുന്നതായി തോന്നുന്ന കിനാവുകൾ. എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്, രചന കൈതപ്രം, സംഗീതം ജെറി അമൽദേവ്. ഗാനം ആവശ്യപ്പെട്ടത് കൊറ്റാമത്തു നിന്നും സിനി, പ്രിയ തുടങ്ങിയവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: കഥകളി പദങ്ങൾ കഴിഞ്ഞാൽ റേഡിയോ നിലയ്ക്കും. ഇന്നും റേഡിയോ നിലയ്ക്കുമ്പോൾ അജ്ഞാതമായൊരു ശൂന്യത. ഉളിയൂരിൽ നിന്നും അവൾ വിളിച്ചിട്ട് പറഞ്ഞത് 12 മണിവരെ റേഡിയോ പാടണമെന്നാണ്. 11 മണിക്ക് തീരുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ. അന്ന് അച്ഛനും ആ വിഷമം തോന്നിയിട്ടുണ്ടാവും. റേഡിയോ നിശബ്ദമാകരുത് എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. അനാദിയായ ആകാശത്തിൻ്റെ ചെരുവുകളിലെവിടെയോ ഒരു നക്ഷത്രം, പാട്ട് കേൾക്കാൻ കൊതിക്കുന്ന ഒരു നക്ഷത്രം. അതെനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് നിനക്കറിയില്ല. കേൾക്കാം ആനാവൂരിൽ നിന്നും ധന്യ, രാജീവ് എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം. അതിരൻ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് പി ജയചന്ദ്രൻ, രചന വിനായക് ശശികുമാർ, സംഗീതം PS ജയഹരി.

ഇവിടെ വച്ച്, ഈ ഭാരതപ്പുഴയുടെ തീരത്ത് വച്ച് ഇന്ന് നമ്മൾ പിരിഞ്ഞു പോകുന്നു. ഇനി ഏത് അജ്ഞാത തീരത്തിൽ നാം തമ്മിൽ കണ്ടുമുട്ടും അറിയില്ല. എങ്കിലും നാം പരസ്പരം പാടിയ പാട്ടുകൾ, സൗഹൃദത്തിൻ്റെ സിന്ദൂരമായി പെയ്തിറങ്ങിയ കുങ്കുമപ്പൂവുകൾ, ഹരിതലതാഗൃഹമേടയിൽ വച്ച് നാം തങ്ങളിൽ കൈമാറിയ മാനസഗീതങ്ങൾ, മൃത്യുവിൻ പക്ഷി കൊത്താതെ ഹൃദയത്തിൽ അടച്ചുവച്ചു വിരിയിച്ച രാക്കിളിമുട്ടകൾ, കാലമെത്ര കടലെടുത്തുപോയി, ഞാൻ ഈ കടവിൽ നിൽക്കുമ്പോൾ കേൾക്കുന്നു നിന്റെ പ്രിയ സ്വരം. അൻവർ അലി രചന നിർവഹിച്ച് സുഷിൻ ശ്യാം ഈണമിട്ട് സുരജ് സന്തോഷ്, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. മാലിക് എന്ന ചിത്രത്തിൽ ഈ ഗാനം ആവശ്യപ്പെടുന്നത് അഞ്ചുതെങ്ങിൽ നിന്നും ആമി, റോഷൻ എന്നിവർ.

ടെറസിൽ നിന്നാൽ മൊട്ടച്ചിക്കുന്നിന്റെ മുകൾ പരപ്പ് കാണാം. നിലാവിന്റെ ചന്ദനച്ചാർ തണിഞ്ഞു നിൽക്കുന്ന പൂമരങ്ങൾ, മരങ്ങൾക്ക് കീഴിലെ കാവിലെ ചന്ദ്രോത്സവം, രാവോളം നീണ്ടുപോകുന്ന പാട്ടിന്റെ പഞ്ചാരിമേളങ്ങൾ, ഉത്സവം തീർന്നാലും പാട്ട് തീരരുതേ എന്ന് പ്രാർത്ഥിച്ച ദിനങ്ങൾ, അത്രമേൽ ഇഷ്ടമായിരുന്നു പാട്ടുകൾ. മൊട്ടച്ചിക്കുന്നിന് താഴെ കാവുണ്ടാകുമോ? കാവിൽ ചന്ദ്രോത്സവമുണ്ടാകുമോ? പാട്ടുകളുണ്ടാകുമോ? മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാവുമോ? ഹൃദ്യമായ പാട്ട് ആവശ്യപ്പെട്ടത് അകത്തുമുറിയിൽ നിന്നും ഉദയ, ഹർഷ എന്നിവർ. ചിത്രം മണിച്ചിത്രത്താഴ്, രചന ബിച്ചു തിരുമല, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ആലാപനം കെ ജെ യേശുദാസ്.

പുലിപ്രാം കടവിൽ നീയിട്ട കല്ലിനും മുകളിലൂടെ വെള്ളം നീർത്തൊഴുകി. പ്രിയ സ്നേഹിത, കടവ് വിട്ട് ഞാൻ വന്നിട്ട് 30 ആണ്ടുകൾ. നീയിട്ട കല്ല് ഒഴുക്കെടുക്കാതെ ഇപ്പോഴും ഉണ്ടാകുമോ? സൗഹൃദത്തിൻ്റെ പുതിയ ഓളങ്ങളിൽ അത് വെള്ളാരം കല്ലായി മാറിയിട്ടുണ്ടാവുമോ? കോടമഞ്ഞ് വന്നിറങ്ങിയ പുലരികൾ, സന്ധ്യകൾ, ഒലിപ്രാം കടവിലേക്കിപ്പോഴും ആ പഴയ പ്രൈവറ്റ് ബസ് തന്നെയാണോ? റെക്കോർഡറിൽ സർഗത്തിലെ പ്രവാഹമേ എന്ന പാട്ട്, തിരികെ വരുമ്പോഴും അതേ പാട്ട്, ഹോസ്റ്റലിൻ്റെ പല മുറികളിലും അതേ പാട്ട്. പാട്ട് സൗഹൃദത്തിൻ്റെ നാനാർത്ഥങ്ങൾ തിരയുന്നു. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു അമരവിളയിൽ നിന്നും ഗോപൻ, രതീഷ്, സുനിൽ എന്നിവർ. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ. ആലാപനം വിധു, പ്രതാപും സംഘവും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: പുഴ ഒരു ഏകാന്ത സംഗീതമാണ്. നിലാവ് വീണ് ചിതറിക്കിടക്കുന്ന നിള, തൃത്താലയിലെ സായന്തനങ്ങൾ, ആത്മദുഃഖത്തിൻ്റെ പെരുപ്പ്, നെടുവീർപ്പുകൾ പോലെ ഓളക്കുത്തുകൾ, നിത്യശാന്തത പോലെ മുകൾ പരപ്പ്, അടിത്തട്ടിലെവിടെയോ വീണുകിടക്കുന്ന വരരുചിയുടെ മാനസം, അതൊരു തങ്കത്തലിക പോലെ തൃത്താലയുടെ ഹൃദയത്തിൽ തിളങ്ങി നിൽക്കുന്നു. അവിടെ ഒരു തായമ്പക മുഴങ്ങുന്നുവോ? അതിൽ നിന്നൊരു ചോദ്യമുയരുന്നുവോ? ലോകത്തിലെ ഏറ്റവും അനർഹമായ പ്രവാഹമേത്? സംശയിക്കാൻ എന്തുള്ളു പ്രഭു? സംഗീതം. അതേക്കാൾ അനർഹമായ പ്രവാഹം വേറെയില്ല. പുന്നമൂട് നിന്നും ഗിരീഷ്, ദിനേശ് എന്നിവർ ആവശ്യപ്പെടുന്നു. ദിവ്യദർശനം എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് പി ജയചന്ദ്രൻ, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

നെയ്യാർ റിസർവോയർ. പച്ച അതിൻ്റെ ഗാഠമായ വശത മുഴുവൻ ആഴങ്ങളിൽ അമ്പരപ്പിച്ചിരിക്കുന്ന കാഴ്ച. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന് പറയാതിരിക്കുന്നതെങ്ങനെ? പ്രണയമേ, ഇവിടെ ഈ കൽപ്പടവിൽ അരികിലിരിക്കുക. ഒരു പാട്ട് ഇതാ നമ്മെ തഴുകി തലോടി കടന്നു പോകുന്നു. ജലോത്സവം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു കുന്നത്തുകാലിൽ നിന്നും വിഷ്ണു, റാം എന്നിവർ. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് BR പ്രസാദ്. സംഗീതം അൽഫോൺസ് ജോസഫ്. ആലാപനം PJ ചന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഇഷ്ടഗാനം അവസാനിക്കുന്നത് ചെങ്കലിൽ നിന്നും ആയുഷ്, ഗോവിന്ദ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിച്ചുകൊണ്ടാണ്. സുഖത്തെ സുന്ദരമായ ഗാനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ശ്രോതാക്കളോടും സ്നേഹം പങ്കുവയ്ക്കുന്നു, സന്തോഷം അറിയിക്കുന്നു. പണ്ടായിരുന്നെങ്കിൽ ഇതൊരു പഴങ്കഞ്ഞി നേരമാണ്. ഇടംകൈയിൽ കാന്താരി മുളക് പിടിച്ച് വലം കൈ വിരലുകൊണ്ട് പഴങ്കഞ്ഞി വാരി കുടിച്ച ആ പഴയ കാലത്തിൻ്റെ നല്ല ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് കേൾക്കാം സ്പിരിറ്റ് എന്ന ചിത്രത്തിലെ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഷഹബാസ് അമൻ, ആലാപനം വിജയ് യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് 22 ഫീമെയിൽ കോട്ടയം എന്ന ചലച്ചിത്രത്തിലെ ടെസ്സ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കേൾക്കാം. ടെസ്സ കെ എബ്രഹാം നഗരത്തിലെ ഏതോ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പേര് എന്ന രീതിയിൽ നമുക്കൊക്കെ സുപരിചിതമായ നാമധേയം ടെസ്സ കെ എബ്രഹാം. എന്നാൽ ഈ പേര് മലയാള ചലച്ചിത്രത്തിൽ അടയാളം ചെയ്ത് ആസ്വാദകരുടെ അന്തരംഗങ്ങളിൽ ഒരു നടുക്കം തന്നെ ഉളവാക്കുന്ന വിധം പ്രകാശമാനമാക്കിയത് ആഷിഖ് അബുവാണ്. 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിൽ സദാചാരത്തിന്റെ നിയമങ്ങളെ ഭയപ്പെടാതെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ വാസനകളെക്കുറിച്ചും ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ദുരന്ത സംഘർഷങ്ങളെക്കുറിച്ചും സൗന്ദര്യാത്മകമായി ചിത്രീകരിച്ച ചിത്രം. നമുക്ക് ചുറ്റുമുള്ള ലോകവും മാറുന്നു, മാറുന്ന ലോകത്തെ നിർവചിക്കുകയും ചെയ്യുന്നു എന്ന നിലയിലാണ് ചിത്രം പ്രസക്തമാവുന്നത്. മനുഷ്യപ്രകൃതിയിലെ വൈരുദ്ധ്യങ്ങളും മനുഷ്യബന്ധങ്ങളുടെ ശൈഥില്യവും വർത്തമാന ജീവിതത്തിന്റെ തകർച്ചയും ചലച്ചിത്രം സൂക്ഷ്മമായി ആവിഷ്കരിക്കുന്നു. ജീവിതം കൂടുതൽ ഹിംസാത്മകമായതുകൊണ്ട് അപ്രതീക്ഷിതമായ കടന്നാക്രമണങ്ങളെ നേരിടാൻ ഏകാഗിയായ ടെസ്സ എന്ന പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ നേളുകളെപ്പോലും യാഥാർത്ഥ്യമാണെന്ന് അവൾ വിശ്വസിച്ചു. ഭാവിയെപ്പോലെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം അവൾക്കില്ല. നിസ്സഹായതയിൽ നിന്ന്, ഭയത്തിൽ നിന്ന് അവൾ ഉണർന്നെണീക്കുന്നത് ഒരു പ്രതികാര ദാഹിയായിട്ടല്ല, പകരം പെണ്ണിന്റെ സഹനം ഒരു ദൗർബല്യമായി കാണരുതെന്നുള്ള ഓർമ്മപ്പെടുത്തലായാണ്. അതുകൊണ്ടാണ് ടെസ്സ കെ എബ്രഹാം എക്കാലത്തും ശക്തികേന്ദ്രമായ ഒരു സ്ത്രീ കഥാപാത്രമായി നിലനിൽക്കുന്നത്.

0: വിദേശത്ത് നഴ്സിംഗ് ജോലിക്ക് ശ്രമിക്കുന്ന അനേകായിരം കോട്ടയംകാരായ പെൺകുട്ടികളിൽ ഒരാളാണ് ടസാക്കെ എബ്രഹാം. കാനഡയിലേക്കുള്ള ജോലി തരപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് അവൾ റിക്രൂട്ട് ഏജൻസി നടത്തുന്ന സിറിൽ സി മാത്യുവിന്റെ അടുക്കലെത്തുന്നത്. കാനഡയിലേക്കുള്ള വിസ ശരിയാക്കി കൊടുത്ത ശേഷം അവർ തമ്മിൽ സുഹൃത്തുക്കളാകുന്നു. അവൾ സിറിലിന് സന്തോഷ സൂചകമായി പാർട്ടി നൽകാൻ തീരുമാനിച്ചു. നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്കതകൾ മാത്രമുള്ള ടെസ സിറിലിന്റെ പ്രത്യക്ഷത്തിലുള്ള നിഷ്കളങ്കമായ ചിരിയിൽ തന്റെ മനസ്സിന്റെ താക്കോൽ അയാൾക്ക് നൽകുന്നു.
1: അപ്പൊ 2012 ശരിക്കും ലോകം അവസാനിക്കും?
2: ലോകം അവസാനിക്കും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഡിസംബറോടെ ഇവിടെ പല മാറ്റങ്ങളും നടക്കും. അതെന്താണെന്ന് നമ്മൾ അനുഭവിച്ചറിയേണ്ടി വരും. ബട്ട് അവർ പ്ലാനറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ദ സെയിം ആഫ്റ്റർ 2012.
1: അപ്പൊ ചെയ്യാനുള്ളതൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കണം.
2: കറക്റ്റ്. എന്റെ ഓഫീസിൽ വരുന്ന പല പെൺകുട്ടികളും പറയുന്നത് നഴ്സ് ജോലി ഒരു താങ്ക്ലെസ് ജോബാണെന്നാണ്.
1: ആണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ജോലി ചെയ്യാനാത്തിനാ നന്ദി, ചിലപ്പോ നല്ല ടിപ്സും കിട്ടും, കാശിനാവശ്യമുള്ള സമയമാണെങ്കിൽ വാങ്ങുകയും ചെയ്യും. കൊച്ചിലെ മുതൽ ഞാൻ ആരാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഞാൻ ജനിച്ചതേ നഴ്സാൻ വേണ്ടിയാ. സിറിലെ ഞാൻ പറയുന്ന എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല, പക്ഷേ
2: എന്റെ അമ്മ ഒരു നഴ്സായിരുന്നു.
1: നാട്ടിലെ മെഡിക്കൽ ഷോപ്പ് നടത്തിയിരുന്ന ബെന്നി എന്ന് പറഞ്ഞൊരാളായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അമ്മച്ചിക്ക് മരുന്ന് വാങ്ങാൻ പോയി പോയി പരിചയതാ. അപ്പം തോന്നി ഇഷ്ടാണെന്ന്, ഇപ്പൊ തോന്നുന്നു വിവരക്കേടാണെന്ന്.
2: എന്തായിരുന്നു അയാളുടെ പേര്?
1: ബെന്നി.
2: ഓ,
1: നല്ല ആളാണെന്ന് തോന്നി. അതുവരെ എനിക്കറിയുന്നവരൊക്കെ നല്ല ആൾക്കാരായിരുന്നേ. അബദ്ധം പറ്റിപ്പോയി. അടുത്ത സ്റ്റെപ്പ് കല്യാണം എന്നുള്ള സ്റ്റേജ് വന്നപ്പോ ബെന്നി മുങ്ങി. അയാൾക്ക് എറണാകുളത്ത് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വേലി ചാടി എന്നുള്ള പേരുമായി. നല്ല പണി കിട്ടി. നമ്മുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഭാവി എന്താവുന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇത് സിറിലിനോട് പറയാതെ എനിക്കൊരു മനസമാധാനം കിട്ടുന്നില്ല.
2: എനിക്കും ആദ്യം മുതലേ പറഞ്ഞു തോന്നിയ ഒരു കാര്യമുണ്ട്.
1: ഞാനും പറയുന്നേ
2: ഭാവി അല്ല ഭാവി.
1: അത് തന്നെയല്ലേ ഞാനും പറയുന്നേ ഭാവി.
2: ശരിയാ.
1: എന്നാണ്
2: ബ്യൂട്ടിഫുൾ?
1: ഞാനും പറയുന്നേ.
2: ഓക്കെ, കറക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ്.
0: അടുത്ത സ്റ്റെപ്പിൽ കല്യാണം എന്ന സ്റ്റേജ് വന്നപ്പോൾ ബെന്നി മുങ്ങി. അയാൾക്ക് എറണാകുളത്ത് ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വേലിചാടി എന്ന പേരുമായി നല്ല പണി കിട്ടി. നമ്മുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഭാവി എന്തെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് സിറിലിനോട് പറയാതെ ഒരു മനസമാധാനവും കിട്ടുന്നില്ല. ടെസ സിറിലിനോട് ഒരു കാമുകനോടൊന്നു പോലെ മനസ്സു തുറന്ന് സംസാരിച്ചു. വെളുത്തു കാണുന്നതെല്ലാം പാലാണെന്നും ചിരിച്ചു കാണിക്കുന്നവരെല്ലാം നല്ലവരാണെന്നും ടെസ ഒരിക്കൽ കൂടി വിശ്വസിച്ചു. കാനഡയിലേക്ക് പോകാൻ ഇനി കുറച്ചു ദിവസം കൂടിയേയുള്ളൂ. അതുവരെ സിറിലിന്റെ ഒപ്പം താമസിക്കാൻ ടെസ തീരുമാനിച്ചു. ബാർ ഹോട്ടലിൽ വെച്ച് ടെസയെ സ്പർശിക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരനെ സിറിൽ മർദ്ദിച്ച ശേഷം ടെസയെയും കൊണ്ട് അവിടെ നിന്ന് വേഗത്തിൽ സ്ഥലമിട്ടു. പിറ്റേ ദിവസം സിറിൽ വീട്ടിൽ വന്നില്ല. വിഷമിച്ചു നിൽക്കുന്ന ടെസയുടെ അടുക്കലേക്ക് സിറിലിന്റെ ബോസ് ഹെഗ്ഡേ എത്തുന്നു. സിറിൽ തന്റെ ഫാം ഹൌസിൽ സുരക്ഷിതനായി ഉണ്ടെന്നും രണ്ടു ദിവസം കഴിഞ്ഞ് മടങ്ങുവരുമെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. എന്നിട്ടയാൾ ടെസയെ തലക്കടിച്ചു വീഴ്ത്തി ബലാത്സംഗം ചെയ്തു. തലയിൽ 3 സ്റ്റിച്ചുണ്ട്, വിരൽ ഒടിയുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയ ടെസയുടെ അടുക്കൽ സിറിൽ പൊട്ടിത്തെറിച്ചു.
3: I need your support. Come on, Cyril is my boy. Talk to them and update me. Please, Surpa, adjust Madi. Call me back.
1: Sir, Cyril.
3: Innala payyamaru aayittu oru incident undayille. Cyril geri adichathu Karnataka Rakshana Vedhiyude secretaryude maganeyanu. Avarippa avante kai vetta nadakkuva. You don't panic, ma. This is the way they talk. Sambhavam ippo discuss cheythu solve aakittundu. ഇപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ടു ദിവസവും മാറി നിൽക്കുന്ന സേഫ്. സിറിൽ ഇപ്പോൾ എൻ്റെ ഫാം ഹൗസിലുണ്ട്. അവിടെ കവറേജ് ഇല്ലാത്തതുകൊണ്ട് അവനെ ഫോണിൽ കിട്ടത്തില്ല. ഐ കോൾ ദ ലാൻഡ് ലൈൻ. ഹലോ ഹലോ, സിറിൽ കേ ഫോൺ വിട്.
1: ഹലോ സിറിൽ.
2: ടെസ, കാര്യങ്ങളൊക്കെ എത്ര സീരിയസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
1: ഞാൻ ആകെ പേടിച്ചു പോയി സിറിൽ.
2: ഐ നോ. ഇപ്പൊ ഹെഗ്ഡെ സാർ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ രണ്ടു ദിവസമാകും വീട്ടിലേക്ക് വരാം. ഓക്കെ.
1: കൈ എങ്ങനെയുണ്ട്?
2: ഏയ്, അതൊന്നും കുഴപ്പമില്ല. ഐ എം ഫൈൻ. നീ പേടിക്കാതിരിക്കേ, രണ്ടു ദിവസം കഴിഞ്ഞ് കാണാം. യു ടേക്ക് കെയർ.
3: ടെസ ഇസ് ആ കിഡ്. സിറിൽ മെച്ചുവർഡായി ഈ സിറ്റുവേഷനെ കാണണം. തനിക്ക് സംഭവിച്ചത് ഒരു വലിയ ഡിസാസ്റ്റർ അല്ലെന്ന് ടെസയെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് സിറിലാണ്. നമ്മുടെ ഡോക്ടേഴ്സ്, ഓഫീസ് സ്റ്റാഫ് കുറച്ചു പേർക്ക് മാത്രമേ ഈ ഇൻസിഡന്റിനെ പറ്റി അറിയൂ. കാനഡയ്ക്ക് വിസ കൺഫേമായി ടിക്കറ്റ് വന്നിരിക്കുന്ന ഈ സമയത്ത് ടെസ ആവശ്യപ്പെട്ടതും അത് തന്നെയാണ്. പുറത്തതറിഞ്ഞാൽ മീഡിയാസൊക്കെ ഹോസ്പിറ്റലിന്റെ ഗുഡ്വില്ലിനെ പറ്റി മാനേജ്മെന്റ് കൺസേൺഡ് ആണ്. No, no, I didn't mean that.
2: Thank you for your kindness.
1: Cyril, Tessa's thalayil moonu stitch undu. Avalde viral odinjirikku. Shareeram muzhuvan kadi kittiya paadukalum undu. Ee oru avasthayil avalku aavashyam ninneya. Nee athu manasilakki avalde aduthonnu chennirikku.
2: എനിക്കയാളെ കൊല്ലണം.
4: എല്ലാരും എന്നോട് പറഞ്ഞു പ്രാക്ടിക്കൽ ആവാൻ. എനിക്ക് പറ്റില്ല പ്രാക്ടിക്കൽ ആവാൻ.
1: പോകുന്നത് വരെ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണേന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പുള്ളൂ. ഇവിടുന്നൊക്കെ രക്ഷപ്പെട്ട് പുതിയൊരു ലൈഫ് തുടങ്ങാനുള്ള വഴി ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട്.

0: കുറച്ചു ദിവസത്തിനു ശേഷം ടെസ ജീവിതത്തിലേക്ക് മടങ്ങിവന്നു. ആലിംഗനത്തിൽ അമർന്നു നിന്നുകൊണ്ട് സിറിൽ ഹെഗ്ഡേക്ക് മെസ്സേജ് അയച്ചു, ടെസ റെഡിയായിരിക്കുന്നു. സിറിൽ ഇല്ലാത്ത സമയം ഹെഗ്ഡേ പൂച്ചെണ്ടുമായി അവിടെ എത്തി. ചെയ്തുപോയ തെറ്റിന് മാപ്പ് ചോദിച്ചു. പോകാൻ നേരം അയാൾ ടെസയോട് ചോദിച്ചു, ഒരിക്കൽ കൂടി ശാരീരികമായി ബന്ധപ്പെടാൻ അവസരം നൽകുമോ എന്ന്. ഭയന്നു നിലവിളിച്ച ടെസയെ അയാൾ വീണ്ടും ബലാത്സംഗം ചെയ്തു. കാനഡയിലേക്ക് പോകാതെ ഹെഗ്ഡേയുടെ പ്രതികാരം ചെയ്യണം എന്ന ചിന്തയാണ് ടെസയ്ക്ക്. ടെസയുടെ ബാഗിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ച് സിറിൽ പോലീസിനെ അറിയിച്ച് അവളെ ജയിലിലടച്ചു. ജയിലിൽ വച്ച് സുബൈദ എന്ന തടവുകാരിയിൽ നിന്ന് സിറിലിനെയും ഹെഗ്ഡേയും പറ്റി ടെസ മനസ്സിലാക്കുന്നു. പെൺകുട്ടികളെ പ്രണയിച്ചു വലയിലാക്കി ഉന്നതർക്ക് കാഴ്ചവെച്ച് പണം സമ്പാദിക്കുന്ന ആളാണ് സിറിൽ എന്ന തിരിച്ചറിവിൽ ടെസ തകർന്നുപോയി. സുബൈദയുടെ സഹായത്തോടെ ടെസ ജാമ്യത്തിലിറങ്ങി. ഡി കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദിനേശൻ എന്ന ബിസിനസ്സുകാരൻ ഹെഗ്ഡേയോട് പ്രതികാരം ചെയ്യാൻ ടെസയെ സഹായിച്ചു. വരിഞ്ഞുകെട്ടി കാലിൽ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചാണ് അവൾ ഹെഗ്ഡേയെ കൊന്നത്. പ്രാർത്ഥന എന്ന പേരിൽ ഒരു മോഡൽ ഗേളിന്റെ വേഷത്തിൽ സിറിലിന്റെ അടുക്കലെത്തിയെങ്കിലും ടെസ പിടിക്കപ്പെട്ടു.
1: ടെസ, ഉനക്ക് ഇതെല്ലാം സേരത്തിക്ക് വെളിയിൽ ഒരു ഹെൽപ്പ് വേണം. എന്നോട് ഫ്രണ്ട് ദിനേഷ് ഓർത്തറക്കാം, അറിമുഖപ്പെടുത്തി
2: വെക്കുന്ന. എന്തായാലും കുറച്ചുനാൾ ജയിലിൽ കിടന്നു വെറുതെ ആയില്ല. ചെയ്യുമ്പോ നീറ്റായിട്ട് ചെയ്യണം, നാച്ചുറൽ ഡെത്ത് ആയിട്ട് തോന്നണം. സുബൈദ പഴയ ഒരു ഫ്രണ്ടാ, ഐ ഹെൽപ് യു.
3: ഒന്നും വെറുതെ വേണ്ട.
2: ഒന്നും വെറുതെ കിട്ടില്ല ടെസ, കുറച്ചൊക്കെ പ്രേമിക്കണം. മനുഷ്യരെല്ലാവരും എപ്പോഴും പ്രേമിക്കണം. എത്ര പേരെ പ്രേമിക്കാമോ അത്ര പേരെ പ്രേമിക്കണം.
3: ജിൻസി വിളിക്കാറുണ്ടോ?
2: യെസ്, ഇടയ്ക്ക് വിളിക്കും.
3: ഞാൻ ജിൻസി അല്ല. രണ്ട് പ്രാവശ്യം റേപ്പ് ചെയ്യപ്പെട്ട് ഡ്രഗ് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് ഇറങ്ങിയവളാ. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തപ്പോ വരുന്നൊരു ധൈര്യമല്ലേ, അത് മാത്രമേ ഉള്ളൂ എന്റെ കയ്യിലിപ്പോ.
2: Everything's fine.
4: Yeah, everything's fine. I'll talk to you later, yeah? Bye.
5: That'll be your last phone call.
4: Why?
5: There's no network coverage after this. Even if you scream, no one will hear you.
4: Are you gonna make me scream?
5: You wanna scream? Come in. What's happening here?
4: No one's gonna hear you, even if you scream. Have fun.
5: Who the hell are you? Who sent you? Come on. I'm a patient. I'm not all right. I'm a patient. You're a nurse, right? You should be knowing it. I'm a patient. I'm a patient. ഞാൻ രോഗിയാണ്. Please don't hurt me. Please don't hurt me.
3: നീ എനിക്കൊരു രോഗിയാണ്, പക്ഷേ മരണം കൊണ്ട് മാറാവുന്ന രോഗമേ നിനക്കുള്ളൂ.
6: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ടെസയുടെ അഭിനയത്തിൽ അയാൾ വിശ്വസിച്ചു. രാത്രിയിൽ സെറിൽ കഴിച്ച മദ്യത്തിൽ ഉറങ്ങാനുള്ള മരുന്ന് കലർത്തിയ ശേഷം അയാളുടെ ലിംഗം അവൾ മുറിച്ചു മാറ്റി. സെറിലിനെ എന്തു ചെയ്യണമെന്ന് അവൾ കുറെ ആലോചിച്ചു. അയാളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്നുപോലും ആലോചിച്ചു. എന്നിട്ടും ഇതിൽ കുറഞ്ഞതൊന്നും ചെയ്യാൻ അവൾക്ക് തോന്നിയില്ല. അയാൾക്ക് മരുന്ന് നൽകി മുറിവ് സുഖപ്പെടുത്തിയ

ശേഷം അവൾ കാനഡയിലേക്ക് പോയി. അതിനു മുൻപ് സിറിൽ തന്നോട് ചെയ്തത് എന്തെന്ന് അവൾ അയാൾക്ക് മനസ്സിലാക്കി കൊടുത്തു. പ്രാർത്ഥന എന്ന പേരിൽ വേഷം മാറിയെത്തി പിടിക്കപ്പെട്ടപ്പോൾ അവൾ വിചാരിച്ചു അത് തന്റെ അന്ത്യമാണെന്ന്. ഒരു പ്രൊഫഷണൽ ഫ്രോഡിന്റെ മുന്നിലേക്കാണ് വേഷം കെട്ടി വരുന്നതെന്ന് അവൾ ആലോചിച്ചില്ല. സിറിൽ അവളെ കൊല്ലാതെ വിട്ടത് അയാളുടെ ഉള്ളിലെവിടെയോ ഇപ്പോഴും അവൾ ഉള്ളതുകൊണ്ടാണ്. രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തയായ പുതിയ ടെസയെ സൃഷ്ടിച്ചത് സിറിൽ തന്നെയാണ്. അയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവളെ ജയിലിലേക്ക് അയച്ചതാണ്. അവൾ ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് മുറിവേറ്റ, മരണം മുന്നിൽ കണ്ട, കൊന്നിട്ടുള്ള കുറെ പെണ്ണുങ്ങളെയാണ്. അപ്പോൾ അവൾക്കും തോന്നി ഇതൊക്കെ തന്നെ കൊണ്ടും പറ്റുമെന്ന്. ടെസയ്ക്ക് നഷ്ടപ്പെട്ടത് അവളെ വിറ്റുതെന്ന ഒരുത്തനെയാണ്. പക്ഷേ സിറിലിന് നഷ്ടപ്പെട്ടത് അവനെ സ്നേഹിച്ച ഒരാളെയാണ്.

0: അതിജീവിക്കാനുള്ള ടെസയുടെ വാശിയാണ് പുതിയ കരുനീക്കങ്ങൾക്ക് അവളെ പ്രേരിപ്പിച്ചതും ഒരു പുതിയ ടെസയെ സൃഷ്ടിച്ചതും. മനസ്സിനേറ്റ മുറിവ് ഒരു പ്രചോദനമാണ്. വ്യവസ്ഥാപിത വഴികളിൽ നിന്ന് മാറി നടക്കാനുള്ള ധീരചിന്ത ടെസ പ്രകടിപ്പിക്കുന്നു. രണ്ട് വിഭിന്ന ജീവിത സംസ്കാരങ്ങളുടെ ചിഹ്നങ്ങൾ സിറിലിന്റെയും ടെസയുടെയും വാക്കിലും പ്രവൃത്തിയിലുമുണ്ട്. സിറിലിന് നേഴ്സ് എന്നുള്ളത് പുരുഷന് ഏതവസരത്തിലും ആസ്വദിക്കാനുള്ള ഒരു ഉപഭോഗ വസ്തു മാത്രമാണ്. എത്ര വന്നാലും നീയൊരു നേഴ്സാ, നീ വെറും പെണ്ണാ. സിറിലിന്റെ വാക്കിന്റെ പിന്നിൽ ഒരു തകർന്ന സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം. ചീയുന്ന സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണവ. ഉറക്കത്തിൽ സിറിലിന്റെ ലിംഗം മുറിച്ചു മാറ്റിയ ശേഷം അരികിൽ കാത്തിരുന്ന ടെസ ഒട്ടും രസിക്കാത്ത ജീവിത സത്യങ്ങൾ പറയുന്നു.
1: Good morning.
2: No. It's good afternoon, Cyril. Hangover alla. Cyril ippa sedated aanu. ഇന്നലത്തെ അവസാന ഗ്ലാസിൽ ഷാംപെയിൻ മാത്രമായിരുന്നില്ല. മയക്കത്തിൽ ഞാൻ സിറലിന്റെ മെയിൽ ഓർഗൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. മെഡിക്കൽ ടേംസിൽ ഇതിന് പീനക്ടമി എന്ന് പറയും. യൂറിനേറ്റ് ചെയ്യാനൊരു ട്യൂബ് ഇട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ വിഷമമുണ്ടാവും, പിന്നെ ശീലാക്കുള്ളൂ. അധികം അനങ്ങരുത്. രണ്ട് ലെയർ സ്റ്റിച്ചുണ്ട്. ലോക്കൽ അനസ്തീഷ്യ എഫക്റ്റ് എന്തായാലും ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടാവും. സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവും അല്ലേ? വേദന മനസ്സിലാക്കാൻ ഇപ്പൊ കഴിയുന്നുണ്ടോ? വികാരം ഉണ്ടാവും നിനക്ക്, പക്ഷെ നീ സെലിബ്രേറ്റ് ചെയ്ത് ബിസിനസ് ആക്കിയ സെക്സ് ഇനി നിനക്കില്ല. പൂർണ്ണ വിശ്വാസത്തോടുകൂടി നീ ഇനിയൊരു പെണ്ണിന്റെ മുന്നിൽ നിൽക്കില്ല. ഹലോ,
3: എന്തായി? കഴിഞ്ഞില്ലേ?
2: ഇല്ല, സിറിൽ എന്നോട് ചെയ്തത് എന്താന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കാതെ ഇത് തീരില്ല. ഞാൻ വിളിക്കാം. കഴിച്ചോ? ആന്റിബയോട്ടിക്സ് ആണ്. ഇൻഫെക്ഷൻ വരാതിരിക്കാനോ?
4: എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം?
2: അല്ല, എന്റെ ഉദ്ദേശം നടക്കണമെങ്കിൽ നീ ജീവിച്ചിരിക്കണം. ഈ മുറിവ് മാറുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആൻഡ് ഐ ടേക്ക് ഗുഡ് കെയർ ഓഫ് യു. ഒന്നില്ലേലും ഞാനൊരു കോട്ടയം കാരി നേഴ്സല്ലേ. നീ എപ്പോഴും ഒരാളെ കൊല്ലണ കാര്യം പറഞ്ഞില്ലേ?
4: എനിക്ക് അയാളെ കൊല്ലണം.
2: അയാളെ ഞാൻ കൊന്നു.
4: You enjoying this, right?
2: നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? ജീവിതത്തിൽ ആദ്യം ഈ കാര്യങ്ങൾ കൺട്രോളിലല്ലാതെ വരുമ്പോ ദേഷ്യം വരും.
4: നിനക്കെന്നാ മനസ്സിലായിട്ടില്ല?
2: മനസ്സിലായിട്ടുണ്ട്. You're a pimp. ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തലച്ചവൻ.
4: അതെ, ഒരുപാട് പേരെ. ഇനി ഞാൻ ചെയ്യും. This is my money. എന്നെ ഇങ്ങനെ ആക്കിയിട്ട് നീ ജീവനോട് ഇവിടുന്ന് പോകും തോന്നുന്നുണ്ടോ?
2: എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടും നീ പോയി ജീവിച്ചിരിപ്പില്ലേ സിറിൽ?
5: സിറിൽ സാറ്, വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്.
2: ഞങ്ങൾ കുറച്ചു മുമ്പ് എത്തിയുള്ളൂ. സിറിൽ നല്ല ഉറക്കത്തിലാണ്. രണ്ടു ദിവസം എന്തായാലും ലീവിലായിരിക്കും.
6: അല്ല,
2: ദൈവം എന്റെ കൂടിയാ സിറിൽ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാൻ പിടിച്ചു നിൽക്കുന്നതിന്റെ വിശ്വാസം കൊണ്ടാ ഇന്നലെ നീ എന്നെ തിരിച്ചറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്റെ അവസാനമാണെന്ന്. ഒരു പ്രൊഫഷണൽ ഫ്രോഡിന്റെ മുന്നിലേക്ക് ആ വേഷം കിട്ടി വരുന്നതെന്ന് ഞാൻ ആലോചിച്ചില്ല. പക്ഷെ നീ എന്നെ കൊന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ സിറൽ? നിന്റെ ഉള്ളിൽ എവിടെയോ ഇപ്പോഴും ഞാനുണ്ട്. നിനക്കെന്നെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ സിറൽ? ഇപ്പൊ നിന്റെ മുന്നിലിരിക്കുന്ന ടെസ്സ ഉണ്ടാക്കിയത് നീ തന്നെ. ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നെ ജയിലിലേക്ക് അയച്ചതാ. ഞാൻ ചുറ്റും നോക്കിയപ്പോ മുറിവേറ്റ മരണം മുന്നിൽ കണ്ട് കൊന്നിട്ടുള്ള കുറെ പെണ്ണുങ്ങൾ. ഇപ്പൊ എനിക്കും പറ്റുമെന്ന് എനിക്ക് വിശ്വാസമായി.
0: ജീവിതം ഒരു സ്വർഗവും താൻ അതിലെ ഒരു മാലാഖയുമാണെന്ന് ടെസ വിചാരിച്ചിരുന്നു. സിറിലിന്റെ വശീകരിക്കുന്ന ചിരിയുടെ പിന്നിലെ അപരിചിത ഭാവം ടെസയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. സിറിലിന്റെ ചിരിയിൽ മനുഷ്യന്റെ കപടമുഖത്തിന്റെ മുഴുവൻ ഭാവങ്ങളും തെളിഞ്ഞു കാണാം. ഒരു സന്ദേഹത്തിന്റെ നിഗൂഢതയും അതിലുണ്ട്. തത്വവിചാരത്തിന്റെ യുക്തിക്കപ്പുറമുള്ള ആഴമുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഈ ചിത്രം കടന്നുപോകുന്നു. കത്തിത്തീരുന്ന ജീവിതത്തിന്റെ പുക ഈ കഥയിലുണ്ട്. കോടിപ്പോയ ഒരു ചിരിയുടെ ദുരന്ത കാളിമയും ചിത്രത്തിൽ ആവിഷ്കരിക്കുന്നു. ഹെഗ്ഡേ ടെസയോട് പറയുന്നു, ഞാൻ ഒരു രോഗിയാണ്. നീ ഒരു നഴ്സല്ലേ? ടെസ പറഞ്ഞു, നീ എനിക്കൊരു രോഗിയാണ്. പക്ഷേ മരണം കൊണ്ട് മാറാവുന്ന രോഗമേ നിനക്കുള്ളൂ. കവറിൽ കോബ്രയാണ്. അധികം അനങ്ങിയാൽ അത് കൊത്തും. വിഷം ബാധിക്കുന്നത് ശ്വസിക്കാൻ സഹായിക്കുന്ന ഡയഫ്രത്തിനെയാണ്. ശ്വാസം മുട്ടിയാണ് മരിക്കുക. മാക്സിമം ഒരു 30 മിനിറ്റ്സ്. കൊത്തി പേടിക്കരുത്. ബ്ലഡ് പ്രഷർ കൂടിയാൽ മരണം പെട്ടെന്നുണ്ടാവും. എനിക്കറിയാം നീ പേടിച്ചു. ഇനി ഞാനിവിടെ ഇരുന്ന് നീ മരിക്കുന്നത് കാണും. അയാൾ മരിക്കുമ്പോൾ ടെസ അയാളുടെ മോക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. നിസ്സഹായ അവസ്ഥയിൽ ഹെഗ്ഡേ ടെസയെ രണ്ടാമട്ടവും ബലാത്സംഗം ചെയ്തപ്പോൾ അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റേണമേ. എങ്കിലും എന്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാവട്ടെ. ആ നിസ്സഹായത ഹെഗ്ഡേയുടെ മരണത്തിനു മുന്നിൽ വേറൊരവസ്ഥയിൽ പ്രതികരിക്കപ്പെടുന്നത് നമുക്ക് കാണാം. ടെസ വെറുതെ ഒരു കഥാപാത്രമാവുകയല്ല, കഥാപാത്രത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ തിരശീലയിൽ നിന്ന് ടെസ മാഞ്ഞുപോയാലും ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

అనుదాత్త ముదాత్త స్వరిత విప్రజయం.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പൊതുയോഗങ്ങളും വലിയ പ്രസംഗങ്ങളും ചാനൽ ചർച്ചകളുമാണ്. എന്നാൽ യഥാർത്ഥ രാഷ്ട്രീയം രൂപം കൊള്ളുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ വീടുകളിലാണ്, പ്രത്യേകിച്ച് അടുക്കളകളിൽ. അടുക്കളയിലെ പാചകത്തിന്റെ ചൂടിൽ, ചായയുടെ ആവിയിൽ, അത്താഴത്തിന് ശേഷമുള്ള നിശബ്ദതയിൽ, അവിടെയാണ് ഒരു കുടുംബം രാഷ്ട്രീയ നിലപാടുകൾക്ക് വിത്തുപാകുന്നത്, ചർച്ചകൾ ചെയ്യുന്നത്. രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു രാത്രിയിൽ ഞങ്ങൾ അങ്ങനെ വർത്തമാനം പറയുന്നതിനിടയിലാണ് വെലക്കമം കൂട്ടായണി മൂട് ആയ ചരിത്രം അച്ഛൻ പറയുന്നത്. നല്ല ആളുകളാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ അച്ഛൻ പറഞ്ഞു. എന്നാലും ഉദ്ദേശിച്ച അത്ര വികാസം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? അച്ഛൻ എന്നോട് തിരികെ ചോദിച്ചു, 10 വർഷം മുൻപ് എങ്ങനെയാണോ അങ്ങനെ തന്നെയല്ലേ ഇന്നും നമ്മുടെ ഈ നാട്? അതെ, ശരിക്കും ശരിയാണ്, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. കാർന്നോമാര് കുറച്ചുപേര് മരിച്ചു, 2-3 പുതിയ വീടുകൾ വന്നു, അപ്പടി മാമൻ ചായക്കട തുടങ്ങി, വേറെ ഒരു മാറ്റവും ഉണ്ടായില്ല. അന്ന് ആ ചർച്ചയ്ക്കിടയിൽ വെച്ചാണ് അച്ഛൻ വ്യക്തമായൊരു രാഷ്ട്രീയം പറഞ്ഞത്. ഇവിടെ ഇത്തിരി ജാതിസ്പർദ്ധ കൂടുതലാണ്, അത് മാറാതെ ഇവിടെ ഒരു വികസനവും വരാൻ പോകുന്നില്ല. നമ്മൾ എത്ര പഠിപ്പുള്ളവർ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഉള്ളിൽ ജാതി വ്യത്യാസവും അതേ ചൊല്ലിയുള്ള ഉത്കർഷവും വച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ഒരു നാട് പുരോഗമിക്കുന്നത്? ഇന്നും ആ ചർച്ചയുടെ തീ എന്റെ ഉള്ളിൽ കനലായി കിടക്കുന്നുണ്ട്. കുടുംബത്തിനകത്തെ രാഷ്ട്രീയ ചർച്ചകൾ അവിടുത്തെ വ്യക്തികളുടെ ബൗദ്ധികതയെ കാര്യമായി സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഏറ്റവും വിഷമം തോന്നിയ കാര്യം, ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ താല്പര്യം തീരെയില്ലാതെയും ഇത് നമ്മുടെ വിഷയമല്ല എന്ന മനോഭാവത്തോടെയും വീട്ടിലെ സ്ത്രീകൾ അവിടെ നിന്ന് എണീറ്റു പോകും എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അഥവാ ഞങ്ങൾ എന്തെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ചയ്ക്കെടുത്താൽ ഉടനെ അമ്മ പറയുമായിരുന്നു, ദേ തുടങ്ങിയെന്ന്. രാഷ്ട്രീയം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത കാര്യമാണെന്ന് ഇന്നും വിശ്വസിച്ചു വച്ചിരിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. ഒരുമിച്ചിരുന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട സമയമാണ് സീരിയലുകൾ അപഹരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഇന്നും എന്റെ ചിന്തകൾ രാഷ്ട്രീയമായിരിക്കുന്നത് ഒരു പരിധിവരെ ടി വി കാണാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടി വി വാങ്ങിയാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള അവസരം കുറയില്ലേ എന്ന് എന്റെ മകൾ ചോദിച്ചത് ഇന്നും ഞാൻ അഭിമാനപൂർവ്വം ഓർക്കുന്നു. അതുകൊണ്ടാണ് സിനിമകളെക്കുറിച്ച്, നാട്ടിലെ വികസനങ്ങളെക്കുറിച്ച്, സാമൂഹിക അവസ്ഥകളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കാനാവുന്നത്. അതുകൊണ്ടാണ് അടുത്ത വീട്ടിലെ സ്വകാര്യതകളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ തോന്നാത്തത്. പറയാൻ വന്നത്, കുടുംബത്തിന്റെ രാഷ്ട്രീയ ബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ മിക്കപ്പോഴും സ്ത്രീ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്നാണ്. അതാണ് അടുക്കളയിലെ വോട്ടവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിരൺ വളരെ ശക്തമായി അവളുടെ വീട്ടിൽ പറയുന്നത് എനിക്കറിയാം. എനിക്ക് പറയേണ്ടത് പറഞ്ഞേ പറ്റൂ. വീടിന്റെ കാര്യങ്ങളാണ് പറയുന്നത്, അത് പറയാതിരുന്നാൽ എങ്ങനെ ശരിയാകും? പറഞ്ഞേ പറ്റൂ. ഈ കരുത്ത് ഓരോ അടുക്കളയിലും ഉണ്ടായാലേ തീരൂ. ഒരു പരിധി വരെ ഈ കരുത്തിന്റെ മറ്റൊരു പേരാണ് രാഷ്ട്രീയം. അധികാരം എന്നതിനേക്കാൾ വലിയ അടയാളമാണ് രാഷ്ട്രീയത്തിൽ അവകാശം എന്നതിന്. ഒപ്പം തുല്യനീതി, സുരക്ഷ, സംരക്ഷണം എന്നിവയെല്ലാം ഉറപ്പാക്കേണ്ടതുണ്ട്. സഹിക്കൽ, ഒതുങ്ങൽ, വിധേയത്വം, ഭയം എന്നീ തൂണുകൾ അടുക്കളയിൽ നിന്ന് ഇളക്കി മാറ്റാനുള്ള സമയമായി എന്ന് മറന്നു പോകരുത്. അടുക്കളയിലെ ചർച്ചകൾ എങ്ങനെയാണ് ഒരു കുടുംബത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കുന്നത് എന്ന് സംശയിക്കുന്നവരുണ്ട്. വിലക്കയറ്റം, റേഷൻ വിതരണം, വൈദ്യുതി നിരക്ക്, കുട്ടികളുടെ വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം തുടങ്ങിയ വിഷയങ്ങൾ ഒരു സാധാരണ വീട്ടമ്മയെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ വിഷയങ്ങൾ അടുക്കളയിൽ ചർച്ച ചെയ്യപ്പെട്ടേ തീരൂ. ഉദാഹരണത്തിന്, ഇന്നലെ പച്ചക്കറിയുടെ വില കാരണം അരി മേടിക്കാൻ കാശില്ലാതെയായി എന്നൊരാൾ അവിടെ പറയുമ്പോൾ, വിലക്കയറ്റം എന്നത് ഒരു പെറും കണക്കല്ല, മറിച്ചൊരു കുടുംബത്തിന്റെ ദുരിതമാണ് എന്ന് മക്കൾക്ക് ബോധ്യമാകും. ഈ
ബോധ്യം അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ ആഴത്തിൽ സ്വാധീനിക്കും.

അടുക്കളയിലെ ഭക്ഷണ സമയത്ത് നടക്കുന്ന സംവാദങ്ങളിലൂടെയാണ് കുട്ടികൾ ആദ്യമായി രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. വീട്ടിലെ മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ, തർക്കങ്ങൾ, വിമർശനങ്ങൾ എന്നിവയെല്ലാം അവരുടെ രാഷ്ട്രീയ ചിന്തകൾക്ക് അടിത്തറയാകും. നാട്ടിലെ എത്രയോ സ്ത്രീകൾ വിവാഹിതരാകാതിരിക്കുന്നതിന് കാരണം അവർക്ക് വൈവാഹിക ജീവിതത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നില്ല. ഒരു തരി പൊന്നു കണ്ടെത്താൻ ആ പാവങ്ങളുടെ രക്ഷിതാക്കൾക്ക് കഴിയാതെ പോയതിനാലാണ്. ഇന്നും സ്വർണം എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വെറുക്കപ്പെട്ടൊരു ലോഹമായിരിക്കുന്നതിന് കാരണം ഉള്ളിൽ അന്നേ രൂപപ്പെട്ട രാഷ്ട്രീയ ബോധമായിരുന്നു. ഇന്നും ഞാൻ പറയും, സ്വർണാഭരണ വിഭൂഷിത എന്നതേക്കാൾ വൾഗറായ ഒരു രൂപം വേറെയില്ല തന്നെ. സ്വർണത്തിനെന്നും ഒരു ഫ്യൂഡൽ നിറമാണ്. അതിന്റെ ആരംഭം മുതൽ അതിനുള്ളതൊരു ചൂഷണ സ്വഭാവമാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് കുറച്ച് സ്വർണം വാങ്ങി എന്ന് കരുതും. എന്തേലും ഒരു ആവശ്യത്തിന് അത് തിരികെ കൊടുത്തു നോക്കൂ. പല കാര്യങ്ങൾ പറഞ്ഞ് അവർ അതിന്റെ വില കുറയ്ക്കും. ഉരുക്കി നോക്കിയാലേ പറയാൻ പറ്റൂ ഇത്ര പണിക്കൂലി കുറയും എന്ന് തുടങ്ങി ന്യായങ്ങൾ നിരത്തും. പഴയത് കൊടുത്ത് നിങ്ങൾ പുതിയത് ഗ്രാം കുറച്ച് വാങ്ങിയാലും കുറച്ച് പണം കൂടി അങ്ങോട്ട് അടക്കേണ്ടി വരും. പൊന്നില്ലാത്ത പെണ്ണാണ് യഥാർത്ഥ പെണ്ണ് എന്ന ബോധം പെണ്ണുങ്ങൾക്ക് എന്നുണ്ടാകുമോ ആവോ? അങ്ങനെ ബഹുഭൂരിപക്ഷം ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നറിയുമോ? രാഷ്ട്രീയ ബോധം കുറവായതുകൊണ്ടാണ്. സ്ത്രീകൾ അത്തരം കാര്യങ്ങൾ ചിന്തിക്കരുത് എന്നും സ്ത്രീകൾക്ക് അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം പാടില്ലെന്നും ശഠിക്കുന്നത് ആരെന്നറിയാമോ? സ്വർണ വ്യാപാരികളാണ്. അകവും പുറവും ഉണ്ടാക്കി സ്ത്രീകളെ അകത്തുള്ളവരാക്കി അരാഷ്ട്രീയക്കാരാക്കി മാറ്റുന്നതിന് പിന്നിൽ പുരുഷ കേന്ദ്രീകൃതമായ സാമൂഹിക വ്യവസ്ഥയാണുള്ളത്. ആഭരണങ്ങൾ വേണ്ട എന്നല്ല, ആണിനും പെണ്ണിനും ആഭരണങ്ങൾ വേണം. സ്വർണ ഭ്രമം വേണ്ടെന്നേ ഈ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. മഞ്ഞലോഹം എന്നതിനപ്പുറം അതിനെന്ത് പ്രാധാന്യമാണുള്ളത്? അമിത പ്രാധാന്യം നൽകുന്നതിന് കാരണം അത് കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് അതേക്കുറിച്ചുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഇല്ലാഞ്ഞിട്ടാണ്. ഭർത്താവോ മക്കളോ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പുറത്തുനിന്ന് കേട്ടുവരുന്നതിനേക്കാൾ അടുക്കളയിൽ പറയുന്ന അനുഭവങ്ങൾക്ക് വൈകാരികമായ ആഴമുണ്ടാകും. അതുപോലെ ഭർത്താവും മക്കളും പുറത്തുനിന്ന് അറിഞ്ഞിട്ട് വന്ന് പറഞ്ഞുകൊടുത്ത് മാത്രം അറിയാനുള്ളതല്ല ഒരു സ്ത്രീയുടെ രാഷ്ട്രബോധം. അങ്ങനെ അറിയുന്ന പക്ഷം അവൾക്ക് പക്ഷം ചേരാനേ കഴിയും. അവളുടേതായ നിലപാട് സ്വരൂപിക്കണമെങ്കിൽ നാടിനെ കുറിച്ച് അവൾ മനസ്സിലാക്കിയിരിക്കണം. സാമൂഹിക ബോധം അവൾ ആർജിച്ചിരിക്കണം. ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. വോട്ടവകാശം ലഭിച്ചിട്ടും പലപ്പോഴും സ്ത്രീയുടെ രാഷ്ട്രീയ ചിന്തകൾക്ക് വേണ്ടത്ര ഔന്നത്യം ഉണ്ടായിട്ടില്ല തന്നെ. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭാര്യയോടോ പെങ്ങളോടോ നീ ഇന്ന ആളിന് വോട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്ന വീടുകളുണ്ടെങ്കിൽ അതിനർത്ഥം രാഷ്ട്രീയ പുരോഗമനം കൈവരിച്ചിട്ടില്ലാത്ത വീടുകൾ എന്നാണ്. പല കുടുംബങ്ങളിലും പുരുഷന്റെ രാഷ്ട്രീയ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടാതെ പിന്തുടരുന്ന രീതിയുണ്ട്. ചേട്ടൻ ഏത് പാർട്ടിക്കാരനാണോ അത് തന്നെ ഞാനും എന്ന് വിചാരിച്ചു വച്ചിരിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. എന്റെ ഓർമ്മ വെച്ച കാലം നാട്ടിൽ ഞാൻ കണ്ട വിപ്ലവകാരിയായ പെൺകുട്ടി സിന്ധുവായിരുന്നു. 10 കൊല്ലം കഴിഞ്ഞ് അപ്രതീക്ഷിതമായി അവൾ വിവാഹം കഴിക്കപ്പെട്ടു. കൊണ്ടുപോയ നാട്ടിൽ വച്ച് ഞാൻ അവളെ വീണ്ടും കാണുമ്പോൾ വിപ്ലവ ശൗര്യമൊക്കെ ചോർന്നിരിക്കുന്നു. ഇവിടെ ചേട്ടനും അച്ഛനും അമ്മയും ഒക്കെ വേറെ പാർട്ടിയാണ്. അപ്പോ ഞാനും ഇങ്ങനെ നിലപാടുകൾ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നറിയാമോ? കുടുംബത്തിനകത്ത് സ്ത്രീക്ക് സ്വതന്ത്രമായി രാഷ്ട്രീയമില്ലാത്തത് കൊണ്ടാണ്. സ്ത്രീ തന്റെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്കോ പാർട്ടിക്കോ വോട്ട് ചെയ്താലും ആ തീരുമാനം കുടുംബ ചർച്ചകളിൽ വേണ്ടത്ര പ്രാധാന്യത്തോടെ അവതരിപ്പിക്കപ്പെടണമെന്നില്ല. എന്നിരുന്നാലും വിദ്യാഭ്യാസം, നവമാധ്യമങ്ങൾ എന്നിവയുടെ സ്വാധീനം കാരണം ഇന്ന് സ്ത്രീകൾ തങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ സ്വതന്ത്രമായി എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ആശാവഹമായ കാര്യമാണ്. പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ സ്ത്രീപക്ഷ സമീപനങ്ങളെക്കുറിച്ചും ആരോഗ്യ ശുചിത്വ വിഷയങ്ങളെക്കുറിച്ചുമുള്ള സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്ക് വർത്തമാനകാലത്ത് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. സ്ത്രീയുടെ രാഷ്ട്രീയ ചിന്തകൾക്ക് പുരുഷന്റെ ചിന്തകളിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുരുഷന്മാർ പൊതുവെ സാമ്പത്തിക വളർച്ച, വലിയ പദ്ധതികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ സ്ത്രീകൾ
തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സ്ത്രീകൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് പൊതുസുരക്ഷ, മികച്ച പൊതുവിദ്യാലയങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, മദ്യനയം, സ്ത്രീധന നിരോധന നിയമങ്ങൾ എന്നിവ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിലാണ്. സ്ത്രീയുടെ രാഷ്ട്രീയം പലപ്പോഴും കൂടുതൽ പ്രായോഗികമായിരിക്കും. കാരണം ഏതൊരു നിയമത്തിന്റെയും ഫലം ആദ്യം അനുഭവിക്കേണ്ടി വരുന്നത് വീടിനുള്ളിലാണ്. സ്ത്രീയുടെ രാഷ്ട്രീയ ബോധം ഇന്ന് അടുക്കളയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. സംവരണത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് വാർഡ് തലത്തിൽ അധികാരം പിടിച്ചെടുത്ത സ്ത്രീകൾ ഇന്ന് കുടുംബത്തിന്റെ രാഷ്ട്രീയം മാറ്റിയെഴുതുന്നു. അടുക്കളയിൽ ചർച്ച ചെയ്ത പ്രശ്നങ്ങൾ അവർ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ ജനപ്രതിനിധികൾ കുടിവെള്ള പ്രശ്നം, മാലിന്യം, പൊതു ശൌചാലയങ്ങളുടെ കുറവ് തുടങ്ങിയ വിഷയങ്ങൾക്ക് മുൻഗണന നൽകുന്നത് അവരുടെ അടുക്കള അനുഭവങ്ങളിൽ നിന്നാണ്. ഇന്ന് പല സ്ത്രീകളും സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് ധൈര്യപൂർവ്വം സംസാരിക്കുന്നു. തന്റെ കുടുംബത്തിന്റെ രാഷ്ട്രീയ ബോധം രൂപപ്പെടുത്തുന്നതിൽ അവർ വഹിക്കുന്ന പങ്ക് വലുതാണ്.

കുടുംബത്തിൽ സ്ത്രീയുടെ രാഷ്ട്രീയ ചിന്തകളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അടുക്കളയിലെ ചർച്ചകളിൽ സ്ത്രീയുടെ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്യാനോ നിസ്സാരവൽക്കരിക്കാനോ ശ്രമിക്കരുത്. അവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കുകയും ചർച്ചകളിൽ തുല്യ പങ്കാളിത്തം നൽകുകയും ചെയ്യുക. രാഷ്ട്രീയം, നിയമങ്ങൾ, പൗരാവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ അറിവ് നേടാൻ പ്രോത്സാഹനം നൽകുക. വീട്ടിലെ പുരുഷന്മാർ അടുക്കള ജോലികളിൽ പങ്കാളികളാകുന്നത് പോലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ സ്ത്രീയുടെ ചിന്തകൾക്ക് പ്രാധാന്യം നൽകി മാതൃകയാകുക. അടുക്കള ഒരു നിശബ്ദ ഇടമല്ല, അതൊരു കുടുംബത്തിന്റെ നയങ്ങൾ തീരുമാനിക്കപ്പെടുന്ന, ഭാവി രൂപപ്പെടുന്ന ഒരു ചെറു രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിന്റെ ഭരണത്തിൽ കാര്യങ്ങൾ നേരിട്ടറിയുന്ന സ്ത്രീയുടെ രാഷ്ട്രീയ ബോധത്തിനും വോട്ടവകാശത്തിനും വലിയ മൂല്യമുണ്ട്. സ്ത്രീയുടെ രാഷ്ട്രീയ ചിന്തകളെ ബഹുമാനിക്കുകയും അടുക്കളയിലെ ചർച്ചകൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബവും സമൂഹവും കൂടുതൽ ജനാധിപത്യപരവും പ്രായോഗികവുമാകും. നമ്മുടെ സ്ത്രീകൾക്ക് ശക്തമായ രാഷ്ട്രീയ ബോധത്തോടെ മുന്നോട്ട് വരാൻ കഴിയണം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വെക്കാൻ ഉദ്ദേശിക്കുകയാണ് സാർ. അത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മത്സ്യ പ്രൊഡക്ഷൻ അടുത്ത 5 വർഷത്തിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് സാർ.
1: സംസ്ഥാനത്തെ ജലാശയങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുമെന്നും മണൽ പാരൽ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി മോൻസ് ജോസഫ്. പമ്പ നദിയിലെ മണൽ നീക്കം സംബന്ധിച്ച നടപടികൾ കേന്ദ്ര പദ്ധതികളുമായി ചേർന്ന് നടപ്പിലാക്കുമെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. അതേസമയം വേമ്പനാട് കായലിൽ നിന്ന് കൃത്യമായ നീരൊഴുക്ക് കടലിലേക്ക് ഉണ്ടാകുന്നില്ലെന്നും ഇത് പരിഹരിക്കാൻ സമയബന്ധിതമായി ശാസ്ത്രീയമായ പദ്ധതി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. നെടുമ്പാശ്ശേരി അപകടത്തിൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചു. നിയമസഭാ സമ്മേളനത്തിന്റെ 3ാം ദിവസമായ ഇന്ന് 3 ബില്ലുകൾ അവതരിപ്പിക്കും. 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, 2026 കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ എന്നിവയാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. വിദ്യാർത്ഥികളുടെ ആവശ്യവും മാതൃഭാഷാ നയവും മുൻനിർത്തി LLB പ്രവേശന പരീക്ഷാ ചോദ്യങ്ങൾ മലയാളത്തിൽ കൂടി ലഭ്യമാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർദ്ദേശം നൽകുകയായിരുന്നു. മലയാളം ഐക്യവേദി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എറണാകുളം മാർക്കറ്റിലെ ചരിത്ര പ്രസിദ്ധമായ കടവുഭാഗം സിനഗോഗിന് സമീപം തീയിട്ട സംഭവത്തിൽ പ്രതി പിടിയിൽ. പുത്തൻകുരിശ് സ്വദേശി എബിൻ പോളാണ് പോലീസിന്റെ പിടിയിലായത്. ഈ മാസം 12 പുലർച്ചെ സിനഗോഗിന് സമീപമെത്തിയ ഇയാൾ പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷം കടന്നുകളയുകയായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കൊച്ചി സിറ്റി DCP അരുൺ കെ പവിത്രൻ അറിയിച്ചു. ജപ്പാനിൽ ട്രെയിൻ തട്ടിമരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും. തുടർന്ന് ദേവികയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ മാസം 2 ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 7 പേർ അറസ്റ്റിൽ. ഞായറാഴ്ചയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മലപ്പുറം വണ്ടൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനു പിന്നാലെ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു. പെവുന്തറ സ്വദേശി അച്ചിപ്ര സത്താറാണ് മരിച്ചത്. വണ്ടൂർ മഞ്ചേരി റോഡിൽ അടുത്തിടെ പ്രവർത്തനം തുടങ്ങിയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കിടയിൽ വ്യാപകമായി മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടൂർ ബ്ലോക്കിലെ 6 പഞ്ചായത്തുകളിലായി രോഗബാധിതരുടെ എണ്ണം 100 കടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നൊവേഷൻ മിഷൻ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കുട്ടികളിൽ ചെറുപ്രായം മുതൽ ശാസ്ത്രബോധവും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാനും രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കൊണ്ടുവരാനും ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. സമ്പദ്വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തെ നൂതനാശയ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ. പരിശോധനകൾ, നൂതന സാങ്കേതിക വിദ്യ, ജനപങ്കാളിത്തം എന്നിവയിലൂടെ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഊർജ്ജിതമാക്കിയിട്ടുണ്ട്. TB മുക്ത് ഭാരത് അഭിയാൻ പദ്ധതിക്ക് കീഴിൽ 28 കോടിയിലധികം ജനങ്ങളെ പരിശോധനയ്ക്കും വിധേയരാക്കി. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ 7 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല തൂവൽ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളച്ചാട്ടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതിനാൽ പൊതുജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കണമെന്ന ഉടുമ്പൻചോല തഹസിൽദാരുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് നടപടി. ഇടുക്കിയിൽ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനും പാഴ്വസ്തുക്കളിൽ നിന്ന് വരുമാനം നേടാനും ലക്ഷ്യമിട്ട് കട്ടപ്പന നഗരസഭാ ഭരണസമിതിയും ആരോഗ്യ വിഭാഗവും പുതിയ പദ്ധതിക്ക് രൂപം നൽകി. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള ബിന്നുകൾ മുഴുവൻ വീടുകളിലും ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: നഗരസഭാ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ നിലവിൽ സ്വകാര്യ ഏജൻസികൾക്ക് പണം നൽകുകയാണ് ചെയ്യുന്നത്. ഈ സ്ഥിതി മാറ്റി പാഴ്വസ്തുക്കളുടെ വിതരണം ലാഭകരമാക്കുകയാണ് നഗരസഭയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ചെമ്പ്, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ പാഴ്വസ്തുക്കളുടെ ഏകദേശ കണക്കെടുത്ത മൂല്യം തിട്ടപ്പെടുത്തും. കൂടാതെ പുളിയൻമല സ്ലോട്ടർ ഹൌസിന് സമീപം 90 ലക്ഷം രൂപ ചെലവിൽ ജില്ലയിലെ ആദ്യത്തെ ഡബിൾ ചേംബർ സാനിറ്ററി പാഡ് ഇൻസിനറേറ്ററും ഉടൻ പ്രവർത്തന സജ്ജമാകും.
1: തിരുവനന്തപുരം നഗരത്തിലെ ഓവർഹെഡ് കേബിളുകൾ നീക്കം ചെയ്യുന്ന നഗരസഭയുടെ പദ്ധതിക്ക് തുടക്കമായി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അനധികൃതമായുള്ള എല്ലാ കേബിളുകളും നീക്കം ചെയ്യുമെന്ന് മേയർ പറഞ്ഞു. നവരാത്രി മഹോത്സവത്തിന്റെ 4-ാം ദിനമായ ഇന്ന് ദുർഗാദേവിയുടെ 4-ാമത്തെ ഭാവമായ കൂഷ്മാണ്ഡ ദേവിയെ സ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും സമൃദ്ധിയും മികച്ച ആരോഗ്യവും ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലുമാണ് കൂടിയിരുത്തിയിരിക്കുന്നത്. പൂജവയ്പ്പ് ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുമായി ദക്ഷിണ റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് സന്ത്രഗച്ചി എക്സ്പ്രസ് ഈ മാസം 17-ന് ഉച്ചയ്ക്ക് 1:45 പുറപ്പെടും. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബംഗളൂരു കണ്ടോൺമെന്റിനും തിരുവനന്തപുരം നോർത്തിനുമിടയിൽ ഈ മാസം 16-ന് പ്രത്യേക സർവീസ് ഉണ്ടാകും. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് അടുത്ത 5 വർഷത്തിനുള്ളിൽ മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് മന്ത്രി വി അബ്ദുൾ ഗഫൂർ. നെടുമ്പാശ്ശേരി അപകടത്തിൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി. സംസ്ഥാനത്ത് 4 മുതൽ മഴ ശക്തി പ്രാപിക്കും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന് ഹൈദരാബാദിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജ് നടപ്പിലാക്കുന്ന കസ്റ്റോഡിയൻ കർഷക ശാക്തീകരണ പദ്ധതിയിലേക്ക് ജില്ലയിലെ കർഷകർക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത വിളകളും വിത്തുകളും നാടൻ പശു, ആട്, പന്നി, കോഴി, താറാവ്, തനത് മത്സ്യയിനങ്ങൾ എന്നിവ സംരക്ഷിക്കുന്ന കർഷകർക്ക് അപേക്ഷിക്കാവുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൌജന്യ കാർഷിക കിറ്റ് നൽകും. കർഷക സംഗമം ആദരിക്കൽ, വിത്ത് കൈമാറ്റം, പരമ്പരാഗത വിഭവങ്ങളുടെ പ്രദർശനം, വിപണനമേള എന്നിവയും സംഘടിപ്പിക്കും. കർഷക വിവരങ്ങളും കൃഷിയിടത്തിൽ നിന്നുള്ള രണ്ട് ചിത്രങ്ങളും 7293 3232 3325, 8921 8260 00 എന്നീ നമ്പറുകളിലേക്ക് വാട്സ്ആപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലെ കർഷകർക്കു മാത്രമാണ് അവസരമുള്ളത്. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരവികസന കേന്ദ്രത്തിൽ വച്ച് ഒക്ടോബർ 30-31 തീയതികളിൽ സുരക്ഷിതമായ പാൽ ഉൽപാദനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഒക്ടോബർ 28 വൈകുന്നേരം 5 മണിക്ക് മുൻപായി പരിശീലന കേന്ദ്രത്തിൽ നേരിട്ടോ ഫോൺ മുഖേനയോ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0471 241 9 0614 9 8 2 4 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം ശീതകാല പച്ചക്കറി കൃഷിയിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 15 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരിശീലനം. ഫീസ് GST ഉൾപ്പെടെ 590 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്ക് പ്രവേശനം ലഭിക്കും. വിശദ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 7591 9858 43 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. കാർഷിക മേഖലയിൽ തൽപരരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളെയും യുവാക്കളെയും കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനുവേണ്ടിയും സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ നടത്തുന്ന BSc ഓണേഴ്സ് അഗ്രികൾച്ചർ കോഴ്സിന് കാർഷിക മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച് സംസ്ഥാന തലത്തിൽ അവാർഡുകൾ കരസ്ഥമാക്കിയ കാർഷിക പ്രതിഭയായ വിദ്യാർത്ഥിക്ക് ഒഴിവുള്ള ഒരു സീറ്റിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം നൽകുന്നു. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 17. കൂടുതൽ വിവരങ്ങൾക്ക് 0487 243 8 139 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. റബ്ബർ ഉൽപാദന നിർമ്മാണ മേഖലയിൽ നൂതന ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന്, സംരംഭകരെ സഹായിക്കുന്നതിനും നൂതന റബ്ബർ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനുമായി ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന റബ്ബർ പ്രൊഡക്ട്സ് ഇൻക്യുബേഷൻ സെന്റർ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് അറിയുവാനും സംശയങ്ങൾ ദൂരീകരിക്കാനും റബ്ബർ ബോർഡ് കോൾ സെന്ററുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇതുസംബന്ധമായ ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ KN മധുസൂദനൻ മറുപടി നൽകും. ഒക്ടോബർ 14 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ റബ്ബർ ബോർഡ് കോൾ സെന്ററുമായി ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കാടവളർത്തൽ എന്ന വിഷയത്തിൽ ഒക്ടോബർ 24 മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം കണ്ണൂരിൽ വച്ച് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0497 2763 4 7 3 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സമാധാനവും സുസ്ഥിരവുമായ ഇന്ത്യ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ആസിയാനും മുൻഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ സൈബർ സുരക്ഷയ്ക്ക് പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവ്. 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി കേന്ദ്ര സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിലെ കനകദുർഗാ ക്ഷേത്രത്തിൽ വൈകുന്നേരം രാഷ്ട്രപതി ദർശനം നടത്തും. നാളെ ആരംഭിക്കുന്ന ദേശീയ സരസ്മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 1500ലധികം സ്വയം സഹായ സംഘങ്ങളിലെ വനിതാ അംഗങ്ങൾ മേളയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ടെലിഫോൺ സംഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ഇരു നേതാക്കളും ധാരണയായി. സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. പസഫിക് മേഖല എന്ന വിഷയത്തിൽ ഇന്ത്യയ്ക്കും ആസിയാനും ഒരേ താൽപര്യമാണുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ആസിയാൻ ഇന്ത്യ ഡിഫൻസ് സ്ട്രങ് ഫോറത്തെ അഭിസംബോധിക്കാനുള്ള ദീർഘകാല പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയമെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
1: For India, ASEAN is central to our Indo-Pacific region. India's act is policy Sagar and Mahasagar region. Advocate open multipolar cooperation and we align these approaches through ASEAN-led mechanism. Our act is policy is a long-term commitment to working with Southeast Asia as an equal partner.
0: ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ ഉൽപാദന ചെലവിനൊപ്പം വിശ്വാസ്യതയ്ക്കും സൈബർ സുരക്ഷയ്ക്കും പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സെമി കണ്ടക്ടർ രൂപകൽപ്പന, നിർമ്മാണം, പരിശോധന എന്നിവയിൽ വിശ്വസ്ത പങ്കാളിയാകാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ 38 വികസിത രാഷ്ട്രങ്ങളുമായി ഇന്ത്യ മുൻഗണനാ വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപണി സാധ്യതകൾ ആഗോളതലത്തിൽ വികസിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ. പരിശോധനകൾ, നൂതന സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയിലൂടെ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട്. ടിബി മുക്ത് ഭാരത് അഭിയാൻ പദ്ധതിക്ക് കീഴിൽ 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്കും വിധേയരാക്കി. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്തയാഴ്ച ഇന്ത്യ സന്ദർശിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ സഹകരണവും തന്ത്രപ്രധാനമായ പങ്കാളിത്തവും സന്ദർശനവേളയിൽ ചർച്ചയാകും. പര്യടനത്തിനിടെ റൂബിയോ മുംബൈ, ജാംനഗറും സന്ദർശിക്കും. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതാണ് ഇക്കാര്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. GST കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 ജൂലൈ 1-ന് ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. ജി എസ് ടി ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും ജി എസ് ടി കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. ജി എസ് ടിയിലൂടെ സങ്കീർണമായ നികുതി ശൃംഖലയെ ഒരു ഏകീകൃത ദേശീയ വിപണിയാക്കി മാറ്റാൻ സർക്കാരിന് സാധിച്ചതായി ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന ബ്ലൂംബർഗ് ന്യൂ ഇക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വൈദ്യുതി പ്രതിസന്ധിയുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വൈദ്യുതി പ്രതിസന്ധി മുഴുവൻ ജനങ്ങൾക്കും പ്രയാസമുണ്ടാക്കിയതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു.
4: എന്താണ് ഈ പ്രതിസന്ധിയുടെ കാരണം? എല്ലാവർക്കും അറിയാം, ആവശ്യകതയിലെ വർധനവാണ് പ്രധാനമായി. കഴിഞ്ഞ സെപ്റ്റംബറിനേക്കാൾ ഈ വർഷം സെപ്റ്റംബറിൽ 1200 മെഗാവാട്ടിന്റെ അധിക വർധനമുണ്ടായി. 25നേക്കാൾ 26% വർധനമുണ്ടായി. ഈ ആവശ്യകത നമുക്കറിയാം, മഴ കുറഞ്ഞു. മഴ കുറയുമ്പോൾ വൈദ്യുതി ഉൽപ്പാദനത്തിന് വെള്ള ലഭ്യത കുറയുക മാത്രമല്ല, മഴ കുറയുമ്പോൾ ചൂട് കൂടും. ചൂട് കൂടുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് എയർ കണ്ടീഷൻ ഉപയോഗിക്കും, കൂടുതൽ ഫാൻ ഉപയോഗിക്കും, പുതിയ AC വാങ്ങിയിട്ടുണ്ട്, കൺസംപ്ഷൻ കൂടി.
0: മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ഇ.വി. അബ്ദുൽ ഗഫൂർ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പ്രയോജനപ്പെടുത്തിയും ബ്ലൂ ഇക്കോണമിയിൽ ഉൾപ്പെടുത്തിയുമാണ് മത്സ്യോൽപാദനം കൂട്ടുകയെന്ന് വി.മുരളീധരൻ MLA ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഉൾനാടൻ മത്സ്യമേഖലയിൽ ഉൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള പുതിയ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിയമസഭാ സമ്മേളനത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് 3 ബില്ലുകൾ അവതരിപ്പിക്കും. 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, 2026 കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ എന്നിവയാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും 2-ാം റൌണ്ടിൽ പ്രവേശിച്ചു. തൻവി ജപ്പാൻ താരത്തെയും ശ്രീകാന്ത് ഫ്രഞ്ച് താരത്തെയുമാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഇന്ത്യയുടെ PV സിന്ധുവും ലക്ഷ്യ സെന്നും പുറത്തായി. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും ഇന്ന് ക്വാർട്ടറിലിറങ്ങും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന് വൈകുന്നേരം 7-ന് ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17-ന് നടക്കും. CJP നേതാക്കളായ സൌരഭ് ദാസിനെയും അശുതോഷ് റാങ്കെയും ഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. അജിങ്ക്യ ഷിൻഡെയെ ഉപാധികളോടെയാണ് വിട്ടയച്ചത്. നിയമവിരുദ്ധ സംഘം ചേരൽ, ഔദ്യോഗിക ഉത്തരവുകൾ ലംഘിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി 3 പേർക്കുമെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കേരളത്തിൽ 4 മുതൽ മഴ ശക്തി പ്രാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ 4 മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. നവരാത്രി മഹോത്സവത്തിന്റെ 4-ാം ദിനമായ ഇന്ന് ദുർഗാദേവിയുടെ 4-ാമത്തെ ഭാവമായ കൂഷ്മാണ്ഡദേവിയെ സ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും സമൃദ്ധിയും മികച്ച ആരോഗ്യവും ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. വിദ്യാർത്ഥികളുടെ ആവശ്യവും മാതൃഭാഷാ നയവും മുൻനിർത്തി LLB പ്രവേശന പരീക്ഷാ ചോദ്യങ്ങൾ മലയാളത്തിൽ കൂടി ലഭ്യമാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M ജോൺ നിർദ്ദേശം നൽകുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ആസിയാനും മുൻഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ സൈബർ സുരക്ഷയ്ക്ക് പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവ്. 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി കേന്ദ്ര സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വിശ്വസാഹിത്യത്തിലൂടെ ലോകസാഹിത്യം നിങ്ങൾക്ക് മുന്നിൽ.
1: ടോം സോയർ, ഹക്കിൾബെറി ഫിൻ, ഈ രണ്ട് കഥാപാത്രങ്ങളെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടാവുമോ? എങ്കിൽ അവർ വായിക്കുന്നവരെ ആയിരിക്കില്ല. കാരണം വായനയുടെ ഒരു വയൽ വരമ്പിലൂടെയെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ടോം സോയറും ഹക്കിൾബെറി ഫിനും വായിക്കാതിരിക്കില്ല. വിശ്വസാഹിത്യത്തിലെ വീരകൃത്യ കഥകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കൃതികളാണിവ. എഴുതിയത് മാർക്ക് ട്വെയിൻ. യഥാർത്ഥ പേര് സാമുവൽ ലാംഗ്ഹോൺ ക്ലെമൻസ് എന്നായിരുന്നു. 1835 വടക്കേ അമേരിക്കയിൽ ഫ്ലോറിഡയിലാണ് മാർക്ക് ട്വെയിൻ ജനിച്ചത്. പിന്നീട് ഹാനിബോളിലേക്ക് ആ കുടുംബം താമസം മാറ്റി. പിതാവിന്റെ മരണത്തോടെ പഠനം അവസാനിപ്പിക്കേണ്ടതായി വന്ന മാർക്ക് ട്വെയിൻ പറയുന്നത് 1200 മൈൽ നീളമുള്ള മിസിസിപ്പി നദിയായിരുന്നു തന്റെ സർവകലാശാല എന്നാണ്. 4 കൊല്ലം ആ നദിയിലൂടെ കപ്പലോടിച്ച് ശീലിച്ച അദ്ദേഹം തന്റെ തൂലികാ നാമം സ്വീകരിച്ചത് ആ നദിയിൽ നിന്നാണ്. 2 കാതം താഴ്ചയുണ്ടെന്നറിയിക്കാൻ കപ്പൽക്കാർ വിളിച്ചു പറയുന്നതാണ് മാർക്ക് ട്വെയിൻ എന്ന പദം. മിസിസിപ്പിയിലെ ജീവിതം എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രന്ഥത്തിൽ നദിയും മനുഷ്യനും തമ്മിലുള്ള പ്രണയബന്ധത്തിന്റെ മനോഹരമായ ഐതിഹാസിക ചിത്രം കാണാം. 1865 ജിം സ്മൈലിയും ചാടുന്ന തവളയും എന്ന അനശ്വര ഫലിത കഥ പ്രസിദ്ധീകൃതമായി. സാഹിത്യ ലോകത്ത് മാർക്ക് ട്വെയിന്റെ പ്രവേശനമായിരുന്നു അത്. 1869 ഹാസ്യ സഞ്ചാര കൃതിയായി സാധുക്കൾ മറുനാട്ടിൽ പ്രസിദ്ധീകരിച്ചതോടെ മാർക്ക് ട്വെയിൻ ശ്രദ്ധേയനായ എഴുത്തുകാരനായി മാറി. മാർക്ക് ട്വെയിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം അമേരിക്കയുടേതായ ഒരു സാഹിത്യം സൃഷ്ടിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് സാഹിത്യത്തിലെ ലിങ്കൺ എന്ന പേര് അദ്ദേഹത്തിന് ആർജിക്കാനായത്. വിവാഹശേഷം മാർക്ക് ട്വെയിൻ ഹാർട്ട്ഫോർഡ് പട്ടണത്തിൽ താമസിക്കാൻ തുടങ്ങി. ജീവിതത്തിലെ സുവർണഘട്ടമായിരുന്നു ആ പട്ടണത്തിലെ 7 വർഷക്കാലത്തെ ജീവിതം. ആ കാലഘട്ടത്തിലാണ് ടോം സോയറും ഹക്കിൾബെറി ഫിന്നും രചിക്കപ്പെട്ടത്. അമേരിക്കയുടെ ഉൾനാടൻ ജീവിതത്തിന്റെ മുഖ്യ ചിത്രകാരനും ചരിത്രകാരനും മാത്രമല്ല, സാർവജനീനമായ മനുഷ്യഭാവനകളുടെ സംരക്ഷകനുമായിരുന്നു. ഫലിതമായിരുന്നു വിരൽത്തുമ്പുകളുടെ പ്രചോദന ശക്തി. പ്രശസ്തിയും ധനവും ആരാധനയും അളവറ്റ കണക്കിന് നേടാൻ മാർക്ക് ട്വെയിന് കഴിഞ്ഞു. റെഡിംഗ് എന്ന സ്ഥലത്ത് അതിഗംഭീരമായൊരു സൗധം പണിത് അതിൽ താമസം തുടങ്ങിയ മാർക്ക് ട്വെയിനെ പക്ഷേ ദുരിതങ്ങൾ പിടിമുറുക്കാൻ തുടങ്ങി. ഭാര്യയുടെയും മക്കളുടെയും മരണവും ദാരിദ്ര്യവും അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു. ഹാസ്യത്തിന്റെ ചക്രവർത്തിയെ മഹാശോകം ഗ്രസിച്ചു എന്ന് പറയുന്നതാണ് ശരി. 1916 പ്രസിദ്ധീകരിച്ച അത്ഭുതം കലർന്ന അപരിചിതൻ എന്ന കൃതിയിൽ ആ മഹാശോകം പ്രതിഫലിക്കുന്നു. ടോം സോയർ ബാലസാഹിത്യത്തിൽപ്പെട്ട കൃതിയാണെന്ന് പറയാമെങ്കിലും എല്ലാ പ്രായത്തിലുമുള്ള ബാലികാ ബാലന്മാരുടെ നിത്യവസന്ത സ്മൃതി പോലെ സർവജനപ്രിയങ്കരമാണ്. വഴിതെറ്റി വളരുന്നുവെന്ന് പ്രായമായവർ കരുതുന്ന കുട്ടികളിൽ നന്മയുടെ ദീപ്തമായ സ്ഫുരണങ്ങൾ ഉണ്ടെന്ന ഉൾക്കാഴ്ച നൽകുന്ന കൃതിയാണ് ടോം സോയർ. ടോം സോയറിന്റെ മുഖവുരയിൽ മാർക്ക് ട്വെയിൻ പറയുന്നത് തന്നെ ഇപ്രകാരമാണ്: ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വീരകൃത്യങ്ങളെല്ലാം വാസ്തവത്തിൽ സംഭവിച്ചവയാണ്. 1-2 എണ്ണം എന്റെ സ്വന്തം അനുഭവങ്ങളാണ്. മറ്റുള്ളവ എന്റെ സ്കൂൾ സഹപാഠികളുടെയും ജീവിതത്തിൽ നിന്ന് നേരിട്ടെടുത്ത ചിത്രങ്ങളാണ് ടോം സോയറും ഹക്ഫിനും. പക്ഷേ ഒരാളിൽ നിന്നല്ല, എനിക്ക് പരിചയമുണ്ടായിരുന്ന 3 കുട്ടികളുടെ സ്വഭാവ സവിശേഷതകൾ കൂട്ടിച്ചേർത്തതാണത്. ഇതിൽ സൂചിതമാകുന്ന അന്ധവിശ്വാസങ്ങളെല്ലാം കഥ നടക്കുന്ന കാലത്ത്, അതായത് 30 കൊല്ലം മുമ്പ്, പടിഞ്ഞാറൻ പ്രവിശ്യകളിലെ കുട്ടികളുടെയും അടിമകളുടെയും ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നവയുമാണ്. എന്റെ പുസ്തകം പ്രധാനമായും ബാലികാ ബാലന്മാരുടെ വിനോദത്തിനു വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവയാണെങ്കിലും ആ കാരണത്താൽ സ്ത്രീ പുരുഷന്മാർ അവയെ അവഗണിക്കുകയില്ലെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. മുഖവരയിൽ മാർക്ക് ട്വെയിൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായി. ടോം സോയറും ഹക്കിൾബെറി ഫിന്നും സാർവജനീനമായി. പ്രായഭേദമന്യേ ഭാഷാഭേദമന്യേ അവ ഇന്നും വായിച്ചുകൊണ്ടേയിരിക്കുന്നു.
2: വിശ്വസാഹിത്യത്തിലൂടെ ആഖ്യാനം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ.ആർ. മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? പാട്ടുകാരി പെണ്ണെ നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ

0: அட்டுவாடா நரியாத்தடா மரக்கிளி நீ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. ശ്രോതാക്കളുടെ കൗതുകമുണർത്തുന്നതും രസകരവുമായ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഇന്നത്തെ ചോദ്യം സുഭാഷിന്റേതാണ്. പാമ്പുകൾക്ക് എങ്ങനെയാണ് വലിയ ഇരകളെ വിഴുങ്ങാനാകുന്നതെന്നതാണ് സുഭാഷ് ചോദിച്ചിരിക്കുന്നത്. പാമ്പിന്റെ ശാരീരികമായ പ്രത്യേകതയാണ് വലിയ ഇരകളെ പോലും വിഴുങ്ങാൻ അതിനെ സഹായിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു തലയിണ ഉറ തലയിണയ്ക്ക് പുറമെ കൂടി വലിച്ചെടുക്കുന്നത് പോലെയാണ് പാമ്പ് ഇര വിഴുങ്ങുന്നതെന്ന് പറയാം. അസാധാരണമായ ഇലാസ്തികതയാണ് പാമ്പിന്റെ ത്വക്കിനും മാംസപേശികൾക്കുമുള്ളത്. താടിയെല്ലുകൾക്കാവട്ടെ നല്ല ചലന സ്വാതന്ത്ര്യവുമുണ്ട്. അതുപോലെ തന്നെ വലുപ്പമുള്ള ഒരു ഇരയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം ആമാശയത്തിന് വികസിക്കുവാനും സാധിക്കും. കീഴ്ത്താടിയിലും മേൽത്താടിയിലുമുള്ള രണ്ടു പല്ലുകൾ വായ്ക്കുള്ളിലായ ഇരയെ പുറത്തേക്ക് രക്ഷപ്പെടാതെ നോക്കും. ഒരിക്കൽ ഇര വിഴുങ്ങിക്കഴിഞ്ഞാൽ മാസങ്ങളോളം അതിന് ആഹാരമില്ലാതെ കഴിയാനാകും. സ്വന്തം ശരീരത്തിന്റെ പകുതിയോളം ഭാരമുള്ള ഇരകളെ പാമ്പിന് വിഴുങ്ങാനാകും എന്നതാണ് മറ്റൊരു പ്രത്യേകത.
1: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. അവതരണം സൂഷ്മ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ജ്ഞാനി നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ വെട്ടി കാണുന്നത് ആ വിരൽ മാത്രമാണ്. നാസ ചൊവ്വയിൽ പര്യവേക്ഷണം ചെയ്യുമ്പോൾ വെട്ടികൾ ചൊവ്വാദോഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്. കവിത പോലെ കരുണാസായി റേഡിയോ പഴവില്ല പോലെ മനസ്സോട് ചേർക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കഥാപ്രസംഗം. പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഉയർത്തെഴുന്നേൽപ്പ് എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം ബി സാംബശിവൻ.
2: അയ്യോ സാർ, പോകൂ സാർ, അപ്പച്ചമ്മ വരും സാർ, പോകൂ സാർ.
3: ശ്ലോഭ, ഞാൻ പോകാം. നീ നിന്റെ മുറിക്കകത്ത് തനിച്ചാണ് ഉറക്കം എങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിന്റെ മുറി വരും.
2: അയ്യോ സാർ, പോകൂ സാർ, അപ്പച്ചമ്മ വരും, പോകൂ സാർ.
3: ശ്ലോഭ, നീ ഏത് ഷീറ്റ് അവിടെ കൊണ്ട് വിരിച്ചത്? നീ നല്ല ഷീറ്റ്.
2: സാർ, അപ്പച്ചമ്മ വരുന്നു, അപ്പച്ചമ്മയ്ക്ക് സംശയമുണ്ട്, പോകൂ സാർ.
3: ശരി മിസ്സബ, എങ്കിൽ ഇപ്പോൾ ഞാൻ പോകുന്നു. അയാൾ പുറത്തിറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയത് അപ്പച്ചമ്മ അകത്തേക്ക് ചെന്ന് ഒന്നിച്ചാണ്. അപ്പച്ചമ്മയുടെ മുഖം വിളറി. അപ്പച്ചമ്മയുടെ മുഖത്തുത്തു നോക്കി. മോനെ, നീ ഒരു കൊച്ചുകുട്ടിയാണോ? എടുക്കുന്നത് സന്ധ്യയായി.

രാവിലെ ഒരുപാട് ഇരുട്ടി. മസ്ലോവ ഉറങ്ങിയില്ല. മേശപ്പുറത്തിരിക്കുന്ന ആ മെഴുതിരി നാളത്ത് നോക്കി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ വിചാരം, മെഴുതിരി കിടത്തി കിടന്നാൽ എന്തെങ്കിലും അബദ്ധം പറ്റും. ദൂരെ പാഞ്ഞൊഴുകുന്ന നദിയുടെ ഇരമ്പം കേൾക്കാം. ആ ജലപ്പരപ്പിൽ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഹിമപ്പാളികൾ തമ്മിൽ കൂട്ടിമുട്ടി ചിതറുന്ന ശബ്ദം അവൾക്ക് വളരെ ഭീകരമായി തോന്നുന്നു. ആരോ വാതിലിൽ തട്ടി, വീണ്ടും തട്ടി. അവൾ ഞെട്ടിപ്പോയി. ആരാത്? അയ്യോ ആരാത്? അവൾ ചെന്ന് വാതിൽ തുറന്നു. പെട്ടെന്ന് ആ വിളക്ക് കിട്ടും. അവളുടെ കാലുയർന്നു. നിലത്ത് നമ്മുടെ കാലുയർന്നു പോയി. വിലട്ടഹസ്തങ്ങളിൽ അവൾ ഉയർന്നു പോകുന്നു. അയ്യോ സാർ, പിന്നെ സാർ, പിന്നെ സാർ. അവൾ കൈകാലിട്ടടിക്കുന്നു. എന്നെ

ജ്വരം പുലർന്നു. മണി 11 ആയിട്ടും നെഗുൽ ഉറക്കം ഉണർന്നില്ല. ഇതെന്തുറക്കമാണ് പട്ടാളക്കാരാ? എഴുതക്കടാ. എളി ഞെട്ടി വന്നിട്ടു ചെന്ന് വാതിൽ തുറന്നു. അല്ല ഇതാര്? നീ എപ്പോ വന്നു? എടാ അറിയാം, നീ എപ്പോ വന്നടാ? അപ്പച്ചമ്മേ, ഇവനെ അറിയോ? എന്റെ കൂടെ വലിയ ഓഫീസറാ, എന്നെയൊക്കെ വലിയ ശമ്പളം മേടിക്കുന്നതാ, വലിയ പട്ടാള ഉദ്യോഗസ്ഥൻ. അറിയാ, നീ കാപ്പി പിടിച്ചോ. എടാ നിന്റെ കാപ്പി ഒന്നും എനിക്ക് വേണ്ട. നീ ഇങ്ങനെ തുടങ്ങിയാലോ? ആശാന, ഇന്നലെ രാത്രി ഒരു നല്ല പുസ്തകം കിട്ടി, കുറെ അധിക നേരം വായിച്ചങ്ങിരുന്നു പോയി. എടേ ഞാൻ വന്നതേ, ഇതാ കത്ത് കണ്ടോ? ഇന്ന് രാത്രി 8 മണിക്കുള്ള വണ്ടി പുറപ്പെടണം, എങ്കിലും സമയത്ത് അവിടെ എത്താൻ നോക്കുള്ളൂ. ആശാനി, എനിക്ക് നിനക്ക് എനിക്ക് തീരെ വയ്യ ആശാനി. എനിക്കൊരു 7 ദിവസത്തെ അവധി കിട്ടിയേക്കൊള്ളായിരുന്നു. പിന്നെ അവധി നിനക്ക് ഇപ്പൊ കിട്ടും അവധി? ആളുകൾ മീശയ്ക്ക് നീപ്പിടിച്ച് ഓടുന്നു, അപ്പോഴാ അയാള് വീട് കത്തിക്കാൻ ചെല്ലുന്നു. എടാ ഇന്ന് രാത്രി 8 മണിക്ക് പുറപ്പെടണം, മനസ്സിലായില്ലേ? നിനക്ക് അടുക്കളയിൽ ഒരു വിളി കേട്ടു. മസ്ലോബാ, ആ പെണ്ണതിരെ ഓടിപ്പോയി. ഡേയ്, ആ പോയ പെണ്ണെതിരെ. ഡേയ് നഗുൽ, ആ പോയ പെണ്ണേത് തിരക്കേടില്ലല്ലോ. അവള് ഇവിടുത്തെ വേലക്കായി. കള്ളം പറയാടാ, കള്ളം പറയാടാ. നിന്റെ അപ്പച്ചമ്മയുടെ മോള്, നിന്റെ മറപ്പെണ്ണ്. ആ അല്ല, അപ്പച്ചമ്മയ്ക്ക് മക്കളില്ല, ഇതിവിടുത്തെ വേലക്കാരി. അപ്പൊ നിനക്ക് അവധി 7 ദിവസത്തേക്ക് മതിയോ കൂട്ടുകാരാ? ഏകോ രംഗിക്കോ മര്യാദക്ക്. സന്ധ്യയായി. ആ ബംഗ്ലാവിന്റെ ഔട്ട് ഹൗസിന് അപ്പുറത്തുള്ള ഇരുളടഞ്ഞ കോണിൽ യാത്ര ചോദിച്ചു നടക്കുന്നു.

0: സാർ, സാർ, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ ഏറ്റന്നേ. എന്റെ മസ്ലമ നിന്നെ ഞാൻ ഏറ്റു. സാർ, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ വേറെ ഉണ്ടാക്കാതെ അപ്പച്ചമ്മ കേൾക്കും. മസ്ലമ, ഇതാ നിനക്ക് തൽക്കാല ആവശ്യത്തിന് വേണ്ടി ഇതാ ഈ ഈ 100 രൂപ എന്നാ കേൾക്കട്ടെ.
1: രൂപ എന്തേ? എനിക്ക് പണം വേണ്ട, എനിക്ക് പണം വേണ്ട.
0: വേറെ ഉണ്ടാക്കാതെ അപ്പച്ചമ്മ കേൾക്കും. അയാളെ കടലാസ് പൊതി അവിടെ ബ്ലൗസിന്റെ പോക്കറ്റ് കൊത്തി തിരികെ വെച്ചു കൊടുത്തു. കൂരകളിനെ കുത്തിമുറിച്ചു കൂവി വിളിച്ചുകൊണ്ട് മുമ്പോട്ട് കുതിക്കുന്ന ആ തീവണ്ടിക്കുള്ളിൽ നെഗലും കൂട്ടുകാരൻ ഒരു മുറിക്കാത്തിരിപ്പുണ്ട്. നെഗൽ വളരെയധികം മതിതച്ചിത്തനായി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു.

രണ്ടു വർഷം കഴിഞ്ഞു. അതിഭയങ്കരമായ യുദ്ധം നടന്നു. യുദ്ധത്തിൽ അവർ ജയിച്ചു. യുദ്ധം ജയിച്ച് മിസ്റ്റർ നകുൽ നാട്ടിൻപുറത്തേക്ക് തിരിച്ചു വരികയാണ്. അപ്പച്ചമ്മയുടെ വീട്ടിൽ നിന്ന് കയറി കയറി ചെല്ലുമ്പോ അപ്പച്ചമ്മ തീരെ സുഖമില്ലാത്ത മട്ടിൽ ഭൂമുഖത്തിരിപ്പുണ്ട്. മോനെ, നകുൽ, നമ്മൾ യുദ്ധം ജയിച്ചല്ലയോ മക്കളെ, ഇന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. മോനെ, ഒരുപാട് പേര് ചത്തു അല്ലേ? ആ ചത്ത്, അത് പാവപ്പെട്ട പൊട്ടാളക്കാരല്ലേ. ഞങ്ങൾ ഓഫീസർമാർക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ മോൻ അബദ്ധമൊന്നും പറ്റിയില്ലല്ലോ. ഏ, ഒരു പോറൽ പോലും പറ്റില്ല. മോനെ, നകുൽ, നിനക്കൊരു കപ്പ് കാപ്പി ഇടാൻ ഇപ്പൊ ഞാൻ തന്നെ അടുക്കളയിൽ കയറേണ്ടിയിരിക്കുക. ആ പെണ്ണുണ്ടല്ലോ ഇവിടെ വിലയ്ക്കുന്ന പെണ്ണേ, ആര്? ആ പെണ്ണേ മസ്ലോവ. അവൾ എന്നെ ചതിച്ചടാ മോനെ. എങ്ങനെ? അല്ല, മോടിച്ചോണ്ട് പോയോ? ആ മോടിച്ചോണ്ട് പോയെങ്കിൽ സാരമില്ലായിരുന്നു മോനെ. എനിക്ക് നിന്നെ കൊഴാമറിച്ചില്ലെന്ന് പറഞ്ഞുകൂടാ. ആ പെണ്ണ് എങ്ങനെയോ ഗർഭം ധരിച്ചു. അറിഞ്ഞ ദിവസം അടിച്ചു പുറത്താക്കി അവളെ. പകഞ്ഞ കൊള്ളി പുറത്ത് നമ്മുടെ കുടുംബത്തിൽ ചെയ്യുന്ന കാര്യമാണ്. നകുൽ സ്വന്തം മുറിയിലേക്ക് പോയി. ഇതാ ആ മുറിക്കകത്ത് മറ്റൊരാൾ നിൽക്കുന്നു. മറ്റൊരാളല്ല, അയാൾ തന്നെ. ആ നിലക്കണ്ണാടിയിൽ അയാളുടെ പ്രതിരൂപം. അയാൾ ആ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കി. അയാൾ അയാളോട് പറയുന്നു, നകുൽ, നിന്റെ കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് ഇപ്പോൾ മസ്ലോവ തെരുവിൽ തെണ്ടി തെണ്ടി നടക്കായിരിക്കും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി. ചെല്ല്, നീ അവളെ കൂട്ടിക്കൊണ്ടു പോരെ. പൗരുഷമുള്ളവനാണെങ്കിൽ, വാക്കിന് വില കൽപ്പിക്കുന്നവനാണെങ്കിൽ, കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിൽ, ചെല്ല്, നീ മസ്ലോവയെ കൂട്ടിക്കൊണ്ടുവരും. അയാളെ ഇറങ്ങി പെട്ടെന്ന് മനസ്സ് തടഞ്ഞു. നില്ല, എങ്ങോട്ട് പോവുക? നീ ആര്? അവളാര്? നീ ആര്? അവളാര്? അവൾ വേലക്കാരി. നീ ചക്രവർത്തിയുടെ സഹോദരിയെ കല്യാണം കഴിക്കണം. പട്ടാളത്തിൽ

സേവനം അനുഷ്ഠിച്ചതിൽ എനിക്ക് ചക്രവർത്തി തിരുമനസ് കനിഞ്ഞു നൽകിയ ഒരു പാരിതോഷികമാണ് എന്റെ ഇന്നത്തെ ഈ ന്യായാധിപ പദവി. സകല തെറ്റുകളും ചെയ്ത ഞാൻ ന്യായാധിപൻ, ഒരു അപരാധം ചെയ്ത പാവം നസ്ലോബ കുറ്റവാളി.

തുടരാ, സമയമായി, വിചാരണ തുടരാ, സമയമായി. മിസ്റ്റർ നെഗുൽ തന്റെ പൂർവകഥകൾ ഓർമ്മിച്ച് എല്ലാം മറന്നിരിക്കുകയായിരുന്നു. അയാൾ കോടതി കുളപ്പിലേക്ക് കോടതി ഹാളിലേക്ക് കയറി ചെന്നു. അയാളുടെ സംശയം മസ്ലോമിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടോ? ഇല്ല, അവൾക്ക് മനസ്സിലായിട്ടില്ല. അവൾ ആ പ്രതിക്കൂട്ടി നിൽക്കുന്നു, ഒന്നും അറിയാത്ത ഭാവത്തിൽ. പ്രതിഭാഗം വക്കീൽ തന്റെ വാദം തുടരുകയാണ്. അതുകൊണ്ട് ന്യായാധിപന്മാരെ, എന്റെ കക്ഷി നിരപരാധിയാണെന്നും അവൾ വെറുതെ വിടണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. മാത്രമല്ല, അവളെ ഇത്തരത്തിലാക്കിയത് ആരായാലും ശരി, എത്ര സമുന്നതമായ മനുഷ്യനായാലും ശരി, എത്ര സമുന്നതമായ പദവി അലങ്കരിക്കുന്ന ആളായാലും ശരി, അവളെ തേടിപ്പിടിച്ച് ശിക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രതിക്കെന്തെങ്കിലും പറയാനുണ്ടോ? അവളൊന്ന് തേങ്ങിക്കരയുക മാത്രം ചെയ്തു, ഒന്ന് വിങ്ങിക്കരയുക മാത്രം ചെയ്തു. ഒരു മണിക്കൂർ കഴിഞ്ഞ് ഈ കേസിന്റെ വിധി പറയുന്നതാണ്. ന്യായാധിപന്മാർ അവരുടെ ചേമ്പറുകളിലേക്ക് പോയി. നെഗുൽ തീരുമാനിച്ചു, ഞാൻ കാരണം പിഴച്ചുപോയൊരു പെണ്ണ്, ഞാൻ കാരണം കുറ്റവാളിയായി എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു, എന്റെ വിധിയെഴുത്തിൽ വിധേയായി വന്നു നിൽക്കും. ഇപ്പോഴെങ്കിലും എനിക്കവളെ രക്ഷിക്കണം. എന്റെ പ്രലോഭനങ്ങളിൽ കുടുങ്ങിപ്പോയി പാവപ്പെട്ട പെണ്ണിനെ, നിരപരാധിയായ പെണ്ണിനെ എനിക്ക് രക്ഷിക്കണം. ഞാൻ അവളെ രക്ഷിക്കും. അതിനുവേണ്ടി തന്നെ അയാൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. അയാളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജഡ്ജി വിധി പറയാൻ പോകുന്നു. നിശ്ചയമായും അവൾ വെറുതെ വിടത്തക്ക തരത്തിൽ എഴുതിപ്പിടിപ്പിച്ചു. ഒരു മണിക്കൂർ കഴിഞ്ഞു, വീണ്ടും ജനക്കൂട്ടമായി കോടതി വളപ്പിൽ. ജനക്കൂട്ടമായി വിധിന്യായം കേൾക്കാൻ എല്ലാവരും കാതുകുറിപ്പിച്ചു നിൽക്കുന്നു. ഇതാവരുന്ന ജഡ്ജി, നിർഗുണം ബ്രഹ്മം, ഗുണവുമില്ല ദോഷവുമില്ല, നിർഗുണം ബ്രഹ്മം. എല്ലാവരും കാതുകുറിപ്പിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം വിധിന്യായം വായിച്ചു തുടങ്ങി. ചക്രവർത്തിയുടെ മനസ്സിലെ പേരിൽ ഈ കേസിലെ പ്രതികൾക്ക് ഇനി പറയുന്ന ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഹോട്ടൽ പരിചാരിക എഫീമിയയ്ക്ക് 6 മാസത്തെ കഠിനടവും സൈമണും മസ്ലോവയ്ക്കും ജീവപര്യന്തം നാടുകടത്തലും വിധിച്ചിരിക്കുന്നു.

0: ശത്രുക്കൾ പോലും സഹതപിക്കും വിധം, ശത്രുക്കൾ പോലും സഹതപിക്കും വിധം. നേക്കുള സ്തബ്ധനായിരുന്നു പോയി. താൻ അവൾക്ക് വേണ്ടി എഴുതി, അത് പ്രയോജനപ്പെട്ടില്ല. അന്ന് വൈകുന്നേരത്ത് നേക്കുൾ ജഡ്ജിയെ കാണാൻ ചെന്നു. ജഡ്ജി നടക്കാൻ ഇറങ്ങുന്ന സമയം ആരെ തൂക്കാൻ വിധിച്ചാലും കൃത്യം അഞ്ചരിക്കത്ത് നടക്കാൻ ഇറങ്ങും. ഹലോ മിസ്റ്റർ നെഗുൽ, എന്താ വിശേഷം? സാർ, ഇന്ന് കേസ് ആ വിധി പറഞ്ഞ കേസിൽ അബദ്ധം പറ്റിപ്പോയി സാർ. എന്താണ്? ആ മസ്ലോവ നിരപരാധിയാണ്, അവൾ വെറുതെ വിടേണ്ടതായിരുന്നു. മിസ്റ്റർ നെഗുൽ, നിങ്ങൾ എഴുതി അവൾ കുറ്റക്കാരിയാണെന്ന്.
1: കുറ്റക്കാരിയെ ഞാൻ ശിക്ഷിച്ചു.
0: അല്ല സാർ, കുറ്റക്കാരി എന്ന് മാത്രമല്ല ഞാൻ എഴുതിയിട്ടുള്ളത്, അവൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മുതലാളിയെ കൊല്ലണമെന്ന് അവൾക്ക് മനഃപൂർവമായ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നുകൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. മിസ്റ്റർ നെഗുൽ, നിങ്ങൾക്ക് അവിടെ പേര് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ എഴുതേണ്ടതായിരുന്നു. സാർ, ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ശരി, എങ്കിൽ നമുക്ക് സംശയമാണെങ്കിൽ ഫയൽ നോക്കാം. ജഡ്ജി അകത്ത് പോയി ഫയൽ എടുത്തുകൊണ്ട് വന്നു. ഫയലിലെ താളുകൾ അറിയുന്നു. നോക്ക് മിസ്റ്റർ നെഗുൽ, ശരിയാണ്, ജഡ്ജി പറഞ്ഞാണ് ശരി, അവൾ കുറ്റം ചെയ്തിട്ടുണ്ട്, അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ എന്ന് ആരംഭിക്കുന്ന വാക്യം അതിൽ ഇല്ലേ ഇല്ല. ഇതെന്ത് മറിമായമാണ് സാർ, ഞാൻ എഴുതിയതാണ് സാർ. മിസ്റ്റർ നെഗുൽ, നിങ്ങൾ എഴുതിക്കാണും, പക്ഷേ ക്ലാർക്ക് അത് പകർത്തിയതിന് ശേഷം നിങ്ങൾ വായിച്ചു കേട്ടോ?
1: വായിച്ചു, പക്ഷേ വേണ്ട പോലെ കേട്ടില്ല.
0: ആ അവിടെയാണ് പക്ഷേ. മിസ്റ്റർ നെഗുൽ, വിഷമിക്കണ്ട, ഇത് നമ്മുടെ കോടതിയിൽ സാധാരണയല്ലേ സാർ. ഇതൊരു സമാധാനമല്ല സാർ. കോടതികളുടെ ശ്രദ്ധ മൂലം നിരപരാധിയായ പെണ്ണ് നാടുകടത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സഹിക്കാൻ സാധിക്കില്ല സാർ.
2: മിസ്റ്റർ നെഗുൽ, നിങ്ങൾ അപ്പീൽ കൊടുക്കണം, രക്ഷപ്പെടും. പക്ഷേ പ്രശസ്തമായ വക്കീലിന് വേണം വക്കാലത്ത് കൊടുക്കാൻ.
0: നെഗുൽ പിന്നെ പോയത് വക്കീലിനെ കാണാനാണ്. ആ വക്കീൽ കേസ് ഏറ്റു. 10,000 രൂപ പ്രതിഫലം. അന്ന് രാത്രി വളരെ ഇരുട്ടുന്നവരെ അയാൾ ഡയറി എഴുതിക്കൊണ്ടിരുന്നു. ഒരു കത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം എഴുതി, ഈ നീതിപീഠം അനീതിപീഠമാണ്. ഈ നീതിപീഠത്തിൽ എനിക്ക് വിശ്വാസമില്ല. എല്ലാ തെറ്റുകളും ചെയ്ത ഒരു മഹാപരാധിയായ ഞാൻ അവിടെ ന്യായാധിപൻ. ഒരു തെറ്റും ചെയ്യാത്ത പാവം മസ്ലോവ കുറ്റവാളിയായി എന്നെ മുമ്പിൽ നിൽക്കുന്നു. ഈ നീതിപീഠത്തിൽ എനിക്ക് വിശ്വാസമില്ല, ഞാൻ ജോലി രാജിവെക്കുന്നു. അടുത്ത ദിവസം രാജിക്കത്ത് സമർപ്പിച്ചിട്ട് നെഗുൽ പോയത് ജയിലിലേക്കാണ്. ജയിൽ സൂപ്രണ്ട് ചോദിച്ചു, അല്ല സാറോ, എന്താ സാർ ഇങ്ങോട്ടൊക്കെ? എനിക്കൊരാളെ കാണണം, ഒരു കൊലപ്പുള്ളി, നാടുകടത്താൻ വിധിക്കപ്പെട്ട് വരുത്തി, മസ്ലോവ.
1: ഓഹോ, വിളിക്കാം വിളിക്കാം.
0: മസ്ലോവ വന്നു. രണ്ടുപേരും ഒരു മുറിക്കകത്ത് മേശക്കിരുവശു അഭിമുഖമായിട്ടിരുന്നു. നെഗുൽ തന്റെ കണ്ണട കയ്യിലെടുത്തപ്പോൾ മുഖത്ത് ഉറ്റുനോക്കി. മസ്ലോവ, നീ എന്നെ സൂക്ഷിച്ചു നോക്ക്, എനിക്കെന്നെ മനസ്സിലായോ? അവൾക്ക് മനസ്സിലായ ലക്ഷണമില്ല. മസ്ലോവ, നിനക്കെന്നെ അറിയാം, നമ്മൾ രണ്ടുപേരും എന്റെ അപ്പച്ചമ്മയുടെ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. എന്റെ പേർ നെഗുൽ. മുസ്ലവ, നിന്നെ കാണാമെന്നാണ് മാപ്പ ചോദിക്കാൻ.
1: മാപ്പോ? എന്തിന് സാർ, ഞാനതൊക്കെ എന്നേ മറന്നു. ഞാനിപ്പോ ഒരു പുതിയ ആളാണ്, ഞാൻ മേശാലയത്തിലാണ്, ഞാൻ കൊല്ലപ്പുള്ളിയാണ്, നാടകത്താൻ വിധിക്കപ്പെട്ടവളാണ് സാർ. ഞാനിപ്പോ ഇപ്പോ എനിക്ക് അന്നത്തെ വിലയൊന്നുമില്ല. അന്ന് എന്റെ ജീവിതത്തിന് സാർ 100 രൂപയല്ലേ വില കൊണ്ടത്, ഇപ്പൊ എന്നെ എനിക്ക് 10 രൂപ.
0: സാറേ, സമയമായി, സന്ദർശകർക്ക് പോകാൻ സമയമായി. മുസ്ലവ, ഞാൻ നാളെ വരും, എനിക്ക് പലതും സംസാരിക്കാനുണ്ട്. എന്താണ്, സംസാരിച്ചു തീർന്നില്ലേ? ഇല്ല ഇല്ല, നീ എനിക്കൊരു സഹോദരിയല്ല. സാറേ സാറേ, ബന്ധോ സ്വന്തമൊക്കെ പിന്നെ പറയാം, സന്ദർശന സമയം കഴിഞ്ഞ് പോകണം. അടുത്ത ദിവസം ഞങ്ങൾ ജയിലിലെത്തിയപ്പോൾ യാതൊരു കൂസലുമില്ല, അവൾ വരുന്നു. സാറേ, എന്തൊക്കെയാ വിശേഷം?
2: നെഗുൽ മനസ്സിലായി, അവൾ മദ്യപിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്.
0: മുസ്ലവ, നിന്റെ കേസ് വാദിക്കാൻ ഞാൻ എന്റെ വക്കീലിനെ ഏൽപ്പിച്ചിട്ട് വരിക. അപ്പീൽ പെറ്റീഷൻ, നീ അതിൽ രക്ഷപ്പെടും. ഇതാ, ഇതാണ് അപ്പീൽ പെറ്റീഷൻ, വക്കീൽ തയ്യാറാക്കിയതാണ്, ഇതിലൊരു ഒപ്പിട്ട് തരൂ. അവൾ ഒപ്പിട്ട് കൊടുത്തു. മുസ്ലബ, ഈ കേസിൽ നീ രക്ഷപ്പെടും, നിന്നെ വെറുതെ വിടും. നിന്നെ മോചിപ്പിക്കുന്ന ദിവസം മുസ്ലബ നമ്മുടെ വിവാഹം നടക്കും.
1: വിവാഹോ? എന്താ ഇത്ര അത്യാവശ്യം?
0: എന്റെ മനസാക്ഷി.
1: മനസാക്ഷിയോ നിങ്ങൾക്കോ?
0: ദൈവത്തിന്റെ മുമ്പിൽ.
1: ദൈവോ? ഇങ്ങോട്ട് വരുന്ന വഴിക്കങ്ങ നിൽക്കുന്നു മൂപ്പിന്ന്. ഒരു ദൈവഭക്തൻ. മനസ്സിലായി, ഇപ്പൊ ദൈവഭക്തൻ ഇവിടെ വന്നെന്തിനാണ്?

കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയോ? ആ സമയമായി. ഞാൻ പോന്നു. അടുത്ത ദിവസം അവളെ കാണാൻ ചെന്നപ്പോ എൽ സൂപ്രണ്ട് പറഞ്ഞു, സാറേ ഇന്ന് അവളെ കാണാൻ പറ്റൂല. എന്താണ്? ആ നല്ല രാത്രി വലിയ ബഹളമായിരുന്നു, സ്ത്രീകളെ എല്ലാം തല്ലി അവളെ ഒറ്റയ്ക്കൊരു മുറിയിട്ട് പൂട്ടിയിരിക്കുകയാണ്. അവൾക്ക് ഭ്രാന്തിന്റെ ലക്ഷണം. ശരി, എങ്കിൽ ഞാൻ അവളെ കാണുന്നില്ല. അയാൾ ജയിലിൽ വരാന്തിലൂടെ നടന്നു പോകുമ്പോ ഒരു വിളി കേട്ടു, മിസ്റ്റർ നകുൽ. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോ ആ ജയിലരി പിടിച്ചു നിൽക്കുന്നു അതിസുന്ദരിയായ ഒരു സ്ത്രീ. എന്നെ മനസ്സിലായോ? നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ്, ഒരു കോളേജിൽ, ഒരു ക്ലാസ്സിൽ, ഓർമ്മയില്ലേ? ഓ, നിങ്ങൾ ആ പ്രഭുവിന്റെ മകളല്ലേ? നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? മിസ്റ്റർ നകുൽ, ചക്രവർത്തി ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ട്. ഞാൻ അതിന്റെ ഒരു പ്രവർത്തകയാ. ഞങ്ങളെയൊക്കെ നാടുകടത്താൻ അവളെ കൊണ്ടിട്ടിരിക്കുകയാണ്. ആ പിന്നെ നിങ്ങളും ആ മസ്ലുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് കേട്ടല്ലോ. മിസ്റ്റർ നകുൽ, അവളുടെ കാര്യം വലിയ കഷ്ടമാണ്. നിങ്ങൾ വിചാരിച്ചാൽ അവൾക്ക് ഇവിടെ ജയിൽ ആശുപത്രിയിൽ നഴ്സുകളെ ആവശ്യമുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ അവളെ അങ്ങോട്ട് അയക്കാൻ കഴിയില്ലേ? അതൊരു നല്ല നിർദ്ദേശമാണല്ലോ. നകുൽ പോയി ശ്രമിച്ചു. ആ ശ്രമത്തിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഓർഡറുമായിട്ടാണ് ജയിൽ വന്നത്. ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, സാറേ ആ ഓർഡർ ഇവിടെയും വന്നിട്ടുണ്ട്, പക്ഷേ മസ്ലമിക്ക് ആ ജോലി അത്ര ഇഷ്ടമല്ല എന്ന് കേട്ടു.

സാർ ഒന്ന് പറയാറുണ്ട് പറഞ്ഞില്ലേ? ഇല്ല, മേലെ ഞാനത് പറയില്ല, ആവർത്തിക്കില്ല. മസ്സോവ, എനിക്കൊരു അപേക്ഷയുണ്ട്. നീ ഈ കുടി നിർത്തണം. മാത്രമല്ല, ജയിൽ ആശുപത്രിയിലെ നഴ്സിന്റെ ജോലിയും സ്വീകരിക്കണം. സാർ അങ്ങ് പറഞ്ഞുകൊണ്ട് അത് രണ്ടും ഞാൻ അംഗീകരിക്കുന്നു. ഞങ്ങൾ പിന്നെ പോയത് നാട്ടുമ്പുറത്തേക്കാണ്, എടെ സ്വന്തം നാട്ടിൽ. എന്റെ സ്വത്തെല്ലാം പാവങ്ങൾക്ക് വിതരണം ചെയ്തു. അപ്പച്ചമ്മി അവസാനമായി കണ്ട് യാത്ര ചോദിച്ചു, തിരിച്ചു വന്നു. ജയിലാശുപത്രിയിൽ മസ്റോവയെ കാണാൻ ചെന്നപ്പോൾ ഇതാ ഒരു പുതിയ നേഴ്സ്.

പറഞ്ഞു, ശ്രവ, ഞാൻ ഇപ്പോഴും അഖിലിനെ കണ്ടു. അഖിൽ പറഞ്ഞു, നീ രക്ഷപ്പെടും, നിശ്ചയമായും രക്ഷപ്പെടും. പക്ഷെ എന്താ പ്രയോജനം? രക്ഷപ്പെട്ടാ പിന്നെയും നീ ആ നശിച്ച സ്ഥാപനത്തിലേക്ക് തിരിച്ചു പോകുമ്പോല്ലേ? അതോ ഞാൻ പറഞ്ഞ പോലെ നിൽക്കൂ, മറുപടി പറഞ്ഞിട്ട് പോകൂ. അവൾ ദൂരെ ചെന്നും തിരിഞ്ഞു നോക്കി. അവൾ മന്ദഹസിച്ചു. അന്ന് ആ ചെടിച്ചില്ലയുടെ മറവിൽ നിന്ന് ചിരിച്ച ചിരി അവൾ കണ്ടു. അത് ശരി, അപ്പൊ നീ എന്നെ പരീക്ഷിക്കായിരുന്നു.

നെഗുൽ പിന്നെ പോയത് കോടതിയിലേക്കാണ് ആ കേസിന്റെ വിധി അറിയാൻ. രണ്ടാഴ്ച കഴിഞ്ഞു കേസിന്റെ വിധി പറഞ്ഞു. അപ്പീൽ പെറ്റീഷന്റെ വിധി അവളെ അറിയിക്കാൻ വേണ്ടി അയാൾ ജയിൽ ആശുപത്രിയിലെത്തി. ആശുപത്രി സൂപ്രണ്ട് പറയുന്നു, സാർ മസ്ലവെ കാണാൻ വന്നല്ലേ? അതെ. അയ്യോ അവൾ ഇവിടെ ഇല്ല സാർ. എവിടെ പോയി? അവളെ കൊണ്ടുപോയി, തിരിച്ചങ്ങ് ജയിലിൽ അയച്ചു. എന്താ കാര്യം? കാര്യം അതൊന്നും പുറത്ത് പറയാൻ കൊള്ളത്തില്ല. അവളെ അങ്ങ് തിരിച്ചയച്ചു, ജയിലിലെത്തി. എന്താ സാർ മസ്ലവെ തിരിച്ച് ജയിലിൽ അയച്ചത്? ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, അവള് പുറത്ത് പറയാൻ കൊള്ളില്ല, ഇവിടുന്ന് വിളിക്കൂ സാർ, എനിക്കവളെ കാണണം. മസ്ലോബ വന്നു, അപരാധിനിയെ പോലെ എടം മുമ്പിൽ നിന്നു, മുഖം കുരിച്ചു നിന്നു. മസ്ലോബ മസ്ലോബ, അവൾ മുഖം ഉയർത്തുന്നില്ല. മസ്ലോബ, നിന്റെ കേസിന്റെ വിധി അറിഞ്ഞോ? അപ്പീൽ പെറ്റീഷന്റെ വിധി അറിഞ്ഞോ? അവൾ മുഖം ഉയർത്തി, ഇവിടെ കണ്ണു നിറഞ്ഞിരിക്കുന്നു. മസ്ലോബ, കേസ് തോറ്റുപോയി. കീഴ്ക്കോടതിയിൽ വാദിച്ച് നശിപ്പിച്ചു കളഞ്ഞു, കേസ് തോറ്റുപോയി. നീ കരയണ്ട, ഇതാ ദയാഹർജിക്കുള്ള അപേക്ഷയാണ്, വക്കീൽ തയ്യാറാക്കി തന്നാണ്. ഇതെങ്കിലും നിനക്ക് ഗുണമായിട്ട് എത്തിക്കാതിരിക്കില്ല. ഇതൊന്ന് ഒപ്പിട്ടു തരൂ, ഒപ്പിട്ടു തരൂ. ഒപ്പിടുമ്പോൾ മസ്ലോബ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളെല്ലാം അവിടെ നിന്ന് കൊണ്ടുപോവുക. ഞാൻ അറിഞ്ഞു മസ്ലോബ, എല്ലാം ഞാൻ അറിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് നൂറുകണക്കിന് ജയിൽ പുള്ളികളെ നടത്തി കൊണ്ടുപോകുന്നു 14 മൈൽ അകലെയുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവരെല്ലാം സൈബീരിയയിലേക്ക് നാടുകടത്താൻ കൊണ്ടുപോവുകയാണ്. ട്രെയിൻ തയ്യാറായി നിൽക്കുന്നു. നെഗുൽ അവിടെ വന്നെത്തി. മസ്ലോബ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിൽ ചെന്ന് കയറി. മസ്ലോബ, ഞാൻ നിനക്ക് കൊടുത്തേച്ച തുണിയൊക്കെ കിട്ടിയോ? കിട്ടി സാർ. നീ നിനക്ക് അറിയുന്നു, ഞാൻ നിന്റെ കൂടെ വരികയാണ് അങ്ങ് സൈബീരിയയിലേക്ക്. നീ അനുഭവിക്കുന്ന ഈ ദുഃഖം എന്റെ കാരണക്കാരൻ ഞാനാണ്. നിന്റെ ശിക്ഷ പങ്കിട്ട് അനുഭവിക്കാൻ ഞാൻ നിന്റെ കൂടെ വരികയാണ്. സാർ എനിക്കൊരു അപേക്ഷയുണ്ട്. അങ്ങനെ വലിയ ആളാണ്.

0: സൈബീരിയൻ തോട്ടകൃഹത്തിൽ യാതൊരു തെറ്റും അങ്ങ് ചെയ്തിട്ടില്ല. അങ്ങ് ദയവായി എന്റെ കൂടെ വരരുത്, വരരുത്. അത് ഞാൻ തീരുമാനിച്ചു. ആ ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഒരു മണിക്കൂർ കഴിഞ്ഞുള്ള മറ്റൊരു ട്രെയിനിൽ നഖുൽ അവിടെ ആഗമിക്കുകയാണ്. 4000 മൈൽ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 മാസവും കഴിഞ്ഞു. സൈബീരിയയിൽ ഇതാ ഒരു കപ്പൽ വന്ന് നിൽക്കുന്നു. തടവുള്ളികളെല്ലാം അത് കയറ്റും, അക്കരെ കൊണ്ട് തള്ളും. നഖുൽ മസ്വബെ കാണാൻ ഓടിച്ചെന്നു. ഒരാൾ വിളിക്കുന്നു, സാർ സാർ. നഖുൽ സാർ, അയാൾ തിരിഞ്ഞു നോക്കി. എന്നെ മനസ്സിലായോ? ഞാനാണ് സാംസൺ. ചക്രവർത്തിയുടെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനത്തിൽ ഒരു എളിയ പ്രവർത്തകനാണ്. ഞങ്ങളെയൊക്കെ നാട് കടത്താൻ എത്തിച്ചിരിക്കുന്നു. സാരമില്ല, ചക്രവർത്തിയും നാട്ടുകാരൊക്കെ കൂടി ഇപ്പൊ തൽക്കാലം താമസമില്ലാതെ തന്നെ നാട് കടത്തിക്കൊള്ളും. സാർ, അങ്ങും മസ്സുമായിട്ടുള്ള ബന്ധമൊക്കെ എനിക്കറിയാം. പക്ഷേ അങ്ങയുടെ ഈ മഹാത്യാഗം അവൾ മനസ്സിലാക്കിയ ലക്ഷണമില്ല. അവൾക്ക് അങ്ങയുടെ അശേഷം സ്നേഹമില്ല. സാർ ക്ഷമിക്കണം, ഞാനും അവൾ വേണ്ട അല്പം ലോഹ്യത്തിലാണ്. അവൾ അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിക്കുന്നത് അങ്ങക്ക് ഇഷ്ടമായിക്കൊല്ലോ. അതവൾ തീരുമാനിക്കട്ടെ. എങ്കിൽ ഞാൻ മസ്ലോവെ വിളിക്കാം, നമുക്ക് ഒരുമിച്ച് ചോദിച്ചറിയാം. മസ്ലോ വന്നു നഖുൽ ചോദിച്ചു, ഈ നിൽക്കുന്ന സാംസൺ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, നിനക്ക് ഇഷ്ടമാണോ മസ്ലോവ? തുറന്നു പറഞ്ഞോളൂ, എനിക്ക് യാതൊരു വൈഷമ്യമില്ല, പറഞ്ഞോളൂ. സാംസൺ നിന്റെ രക്ഷിതാവായി വരുമെങ്കിൽ അതിൽ സന്തോഷിക്കുന്നതാണ് ഞാൻ. പറയൂ, നിൽക്കൂ മസ്ലോവ, പറഞ്ഞിട്ട് പോകൂ, മറുപടി പറഞ്ഞിട്ട് പോകൂ. അവൾ പോയി. നിരാശനായിട്ട് അയാൾ തിരിച്ചുപോയി. എന്റെ താമസത്തിലെത്തിയപ്പോഴും അയാൾക്ക് കത്ത് കിട്ടി. ആ കത്ത് പൊളിച്ച് വായിച്ചപ്പോൾ അയാൾ തുള്ളിച്ചാടി. അവളെ വെറുതെ വിട്ടിരിക്കുന്നു. ദയാഹർജി, ചക്രവർത്തിയുടെ സമക്ഷം സമർപ്പിച്ച ദയാഹർജി അവൾക്ക് അനുകൂലമായിട്ട് വിധിച്ചിരിക്കുന്നു. അന്ന് അർദ്ധരാത്രി സമയത്ത് അയാൾ മസ്ലോവയുടെ താമസത്തിലെത്തി വാതിലിൽ തട്ടി വിളിച്ചു. മസ്ലോവ, നീ അറിഞ്ഞോ? നിന്നെ വെറുതെ വിട്ടു. ദയാഹർജി നിനക്ക് അനുകൂലമായിട്ട് വിധിച്ചിരിക്കുന്നു. ഇറങ്ങി വരൂ, നമുക്ക് സ്ഥലം വിടാം, നമുക്ക് നാട്ടിലെത്തി, നമുക്ക് ഒന്നിച്ച് സുഖമായിട്ട് ജീവിക്കാം. മസ്ലോവ വരൂ.
1: വാതിൽ തുറക്കപ്പെടുന്നു.
0: ഇറങ്ങി വന്നത് അവളല്ല, സാംസൺ. സാംസൺ, മിസ്റ്റർ നഖുൽ, നിങ്ങൾക്ക് എന്നോട് കഴിയും. അവർ തമ്മിൽ അടുക്കുന്നു. രണ്ടുപേരെയും കണ്ണു ചുവന്നു. അവർ ആഞ്ഞടുക്കുന്നു. രണ്ടുപേരെയും താലിമാക്കിയിട്ട് അവളിറങ്ങി ഓടുന്നു. മസ്ലോവ, മസ്ലോവ നിൽക്കൂ. അവർ രണ്ടുപേരും ഒന്നിനാലി ഓടിപ്പോകുന്നു. ഉറക്കം തോന്നുന്ന ഒരു പട്ടാളക്കാരൻ ഞെട്ടി ഉണർന്നു. അവന്റെ തോക്കിന് നിറയൊഴിഞ്ഞു. രക്തത്തിൽ കുളിച്ച് മസ്ലോവ ആ വീട്ടിന്റെ വരാന്തി കിടക്കുന്നു. ആ മൃതദേഹത്തിന് ഇരുപാർശ്വത്തും നിൽക്കുന്നു അവർ. സാംസൺ, നാം തമ്മിൽ മല്ലടിക്കേണ്ടവരല്ല. നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ജീവിതമാണ് ഇതാ ഇങ്ങനെ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത്. ഈ നാട്ടിലെ സാമൂഹ്യ ജീവിതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഒന്നിച്ച് പരിശ്രമിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് കൈകോർത്ത് പിടിക്കുക, നമുക്കൊന്നിച്ച് പ്രഖ്യാപിക്കുക.

0: ഉയർത്തെഴുന്നേൽപ്പ് അവിടെ അവിടെ അവസാനിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉയർത്തെഴുന്നേൽപ്പ് എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം ബി സാംബശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണസൈ റേഡിയോ 91.2.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ ആരംഭിക്കുന്നു. പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് ബുധനാഴ്ച, പ്രത്യേക പോക്കുവയിൽ നേരം. ശ്രോതാക്കൾക്ക് വിളിക്കാം. പ്രത്യേകമായ ഒരു അതിഥിയുമായി ഇന്ന് നമ്മൾ ഒത്തുചേരുന്നു. ശ്രോതാക്കൾക്ക് അതിഥിയുമായി സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, വർത്തമാനങ്ങൾ പറയാം. നല്ല നല്ല വർത്തമാനങ്ങളിലൂടെ ഈ സായാഹ്നത്തെ നമുക്ക് ഹൃദ്യമാക്കുകയും ചെയ്യാം. ശ്രോതാക്കളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതൻ ആമച്ചൽ ഹമീദാണ്. ആമച്ചൽ സ്വദേശിയാണ്, കവിയാണ്, നിരൂപകനാണ്, ടൈലറായി ജോലി ചെയ്തിരുന്നു. ഏറ്റവും രസകരമായ, അത്ഭുതകരമായ, അഭിനന്ദനീയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മലയാളം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. കവിതയോടുള്ള അഭിനിവേശമായിരിക്കണം ഒരു പക്ഷേ ഇപ്പോൾ വളരെ വൈകിയാണെങ്കിൽ പോലും, പഠനത്തിനങ്ങനെ വൈകിയും നേരത്തെ ഒന്നുമില്ല എങ്കിൽ പോലും, ഇപ്പോൾ മലയാളം ഡിഗ്രി പഠിക്കാൻ അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്നത് ഉള്ളിൽ കവിതയുള്ളത് കൊണ്ടാണ് എന്നത് യാതൊരു സംശയവുമില്ല. പ്രത്യേക പോക്കുവെ വീണ്ടും വീണ്ടും കവിത ആസ്വദിക്കുന്നവരെയും കവിത എഴുതുന്നവരെയും പ്രിയ സ്നേഹിതരായി അതിഥിയായി ഇവിടെ കൊണ്ടുവരുന്നതിലുള്ള ചാരിതാർത്ഥ്യവും സന്തോഷവും പറഞ്ഞുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി പ്രത്യേക പോക്കുവയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഒപ്പം പ്രിയ ശ്രോതാക്കളോടൊപ്പം ഈ പ്രത്യേക പോക്കുവയിലിൽ വളരെ ഹൃദ്യമായി, വളരെ ഹാർദമായി കവി, നിരൂപകൻ ഒക്കെയായ ആമച്ചൽ ഹമീദ് സാറിനെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ
2: ഹലോ
0: ഹലോ
2: ഹലോ ഇത് വലിയ ബാബുവാണ്.
0: ആ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവിയും നിരൂപകനുമായ ആമച്ചൽ ഹമീദ് സാറാണ്. സംസാരിക്കാം കേട്ടോ.
2: സംസാരിക്കാം,
0: പറഞ്ഞോളൂ
2: സാർ. നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട്
2: സാർ ഇവിടെ? ഞങ്ങൾക്ക് പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. ഞങ്ങള് വലിയമല പ്രചോദന ക്ലബിൽ നിന്ന് വിളിക്കാനാണ്. ഞങ്ങളത് 10-15 പേരുണ്ട്
1: ഇപ്പോഴിവിടെ.
2: ഞങ്ങള് കൂട്ടായിട്ട് ആണ് 2 വർഷം കൊണ്ട് ഞങ്ങള് ഭരണസായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്.
1: തീർച്ചയായും ഒരു വലിയൊരു അനുഗ്രഹമാണ് ഈ കൂട്ടായ്മ, ഒറ്റപ്പെട്ട് പോകാതെ.
2: അതെ,
1: തീർച്ചയായും വലിയൊരു ആരോഗ്യമാണ് നൽകുന്ന, മനസ്സിന്റെ വലിയൊരു ആരോഗ്യമാണ് അത് കൂട്ടായ്മ. തീർച്ചയായും
2: തുടരട്ടെ. ഞങ്ങളൊരു 10 മണിക്ക് ഇവിടെ വരും. 4 മണി വരെ ഞങ്ങൾ 10-15-20 പേര് കൂടെ കാണും.
1: അതെയോ?
2: ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ ഞങ്ങൾക്ക് അവധിയുള്ളൂ.
1: അപ്പൊ ഇന്ന് ജോലി കഴിഞ്ഞോ?
2: അന്ന് നമ്മള് ഊണെല്ലാം കഴിഞ്ഞ് അങ്ങനെ
1: തയ്യാറായിരിക്കാം.
2: സാറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഞാന്, എനിക്ക് 3 മക്കളാണ്. പിന്നെ ആകെ ഒരു ഭാര്യയുണ്ട്. പിന്നെ 3 മക്കളും 3 സ്ഥലത്തായിട്ടൊക്കെ ജോലി ചെയ്യുന്നു. വിശ്രമ സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെയുള്ള പരിപാടികളായിട്ടൊക്കെ മുന്നോട്ട്
2: പോവുക. എന്റെ
1: വീട് ആമച്ചലാണ്. ആമച്ചൽ വലിയമല എനിക്കറിയാം. വലിയമല
2: ആമച്ചൽ എന്ന് പറഞ്ഞാൽ
1: അല്ലല്ല, അല്ല, കാട്ടാക്കട ആമച്ചലാണ്. ഉണ്ടല്ലേ ആമച്ചൽ രവിയൊക്കെ കേട്ടിട്ടുണ്ടോ? ആമച്ചൽ രവി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. വലിയ വിപ്ലവ ഗായകനൊക്കെ ആയിരുന്നല്ലോ, കേരളം അറിയപ്പെടുന്ന ആളല്ലേ?
2: ഞാൻ കേട്ടിട്ടില്ല.
1: സോറി, സാരമില്ല. അയാള് എന്റെ വീടിനടുത്തുള്ളതാണ്. അതെ. അപ്പൊ അയാളുടെ ഞങ്ങളൊക്കെ ഒരു ചെറിയൊരു കവിയൊക്കെ ആയി. അയാൾ വലിയ കവിയായി, ഞാൻ ചെറിയ കവിയായി. പിന്നെ
2: വേറെ വിശേഷങ്ങൾ പറയത്തക്ക ഒന്നും ഇവിടെ ഇല്ല.
1: പിന്നെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇവിടെ നിന്ന് എന്താ ആഗ്രഹിക്കുന്നത്?
2: നമ്മൾക്ക് ആഗ്രഹം, നമ്മളൊരു പാട്ട്
1: ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാ പാട്ടാ വേണ്ടത്?
2: ആനകളില്ലാതെ അമ്പാരി ഇല്ലാതെ.
1: നല്ല പാട്ട്, സൂപ്പർ പാട്ട്. അത് വലിയ ഇഷ്ടമാണല്ലേ?
2: പാട്ടാണ് ഞങ്ങൾക്ക്.
1: നമുക്കും വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. കാരണം നല്ല അർത്ഥ തലങ്ങളുള്ള പാട്ടാ. നല്ല പാട്ടാണ്. അപ്പൊ അത് വെച്ചുതരാമേ. വിളിച്ചതിന് വളരെ ഏറെ സന്തോഷം. അത് പാട്ട്
2: വെച്ചാ.
0: എല്ലാവരും കേൾക്കൂ, നമുക്ക് ആ പാട്ടിലോട്ട് പോവാമോ? അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. വിളിച്ചതിലുള്ള സന്തോഷം കരുണാസായി റേഡിയോ അറിയിക്കുന്നു. എല്ലാവരോടും പറയൂ സ്നേഹവും സന്തോഷവും. അപ്പോ നമുക്ക് ആ പാട്ട് കേൾക്കാം.
2: കേക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതനും കവിയും നിരൂപകനും ഒക്കെയായ ആമച്ചൽ ഹമീദാണ്. അദ്ദേഹം ഒരു ടെയ്ലറായിരുന്നു. ഇപ്പോൾ 42 വർഷങ്ങൾക്ക് ശേഷം മലയാളം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഒരു കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളം ഡിഗ്രി പഠിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉള്ളിൽ കവിത ഉള്ളതുകൊണ്ടാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. അപ്പോൾ ശ്രോതാക്കൾക്ക് അദ്ദേഹത്തെ വിളിക്കാം, സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, കവിതകൾ ഒക്കെ നമുക്ക് ചൊല്ലിക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ.
0: ഓ, കേൾക്കാം. അമ്പലത്തിൻകാലയിൽ നിന്ന് ഹരിഹരദാസ് അവർകളാണ്, അങ്ങയുടെ കൂടെ സുഹൃത്താണെന്നാണ് ഞാൻ കരുതുന്നത്. സംസാരിച്ചോളൂ.
2: ഹലോ, പറയണം. ഞാൻ ഇവിടെ ഉണ്ട്. അറിയാം പറയാം. എന്റെയും നമ്മളെ സാറിന്റെയും സുഹൃത്തല്ലേ? പറയണം.
1: അതെ, അപ്പൊ രണ്ടു പേർക്കും നമസ്കാരമുണ്ട്.
2: നമസ്കാരം, നമസ്കാരം. വളരെ സന്തോഷം.
0: ഏയ്, സാറ് പിന്നെ ഇങ്ങനെ നന്നായി സംസാരിക്കുന്നോണ്ടാണ് ഞാൻ നിശബ്ദത പാലിക്കുന്നത്. ഈ പ്രത്യേക പോക്കുവയിൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ അതിഥികളുടെയും സുഹൃത്തിന്റെയും ദിവസമാണ്. ഞാൻ പരമാവധി നിശബ്ദത പാലിക്കണം. അപ്പൊ സാറിനോട് കവിതയൊക്കെ ആവശ്യപ്പെടും, അദ്ദേഹം കവിതയൊക്കെ ചൊല്ലട്ടെ.
1: സാർ, ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ കൊറേ കവിതകള് കൊറേ കവിതകളിൽ വെച്ച് ഞാൻ
2: കേട്ടിട്ടുണ്ട്.
1: സരസ്വലാസ ഗ്രന്ഥശാലയിലും കഴിഞ്ഞ വർഷവും കഴിഞ്ഞില്ലേ അങ്ങേ വർഷവും അതിന്റെ ഒക്കെ വർഷവും ഞാൻ കേട്ടു.
2: അതെ, കൊള്ളാമ കവിത കൊള്ളാമായിരുന്നു.
1: നന്നായിരുന്നു. കവിത മാത്രമല്ല, ഗദ്യത്തിൽ വരുന്ന കവിതകളും ഉണ്ട്. രണ്ടെണ്ണം പാടി തന്നാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്.
2: അത്യാഗ്രഹമല്ലേ, ഒന്ന് പോലെ
1: എന്നാ ഒന്ന് മതി.
2: എന്നാ രണ്ട് ചെറുതെണ്ണം പാടാം.
1: ഓ, ചെറുത് അല്ല, ഒരു വലുത് പാടുന്നു.
0: ഇപ്പൊ ഒരെണ്ണമാണ്. ഇനിയും ശ്രോതാക്കൾ കവിത ആവശ്യപ്പെടും, കണ്ടോ? അതാണ് പ്രത്യേക പോക്കുവലിന്റെ പ്രത്യേകത.
2: എത്ര എണ്ണമെങ്കിലും പാടിത്തരാം, സമയം ഉണ്ടെങ്കിൽ എത്ര എണ്ണമെങ്കിലും പാടിത്തരാം. നിങ്ങളെ വീട്ടിൽ വന്നാലേ പാടിത്തരും. അപ്പൊ ഞാൻ ആദ്യം എന്റെ ഒരു ചെറിയ കവിത വായിക്കാം. നമുക്ക് ഒരു ലോകത്ത് ഒരു കാഴ്ച ദിനമുണ്ട് അല്ലേ? അപ്പൊ ആ കാഴ്ച ദിനത്തോടനുബന്ധിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. കാരണം സർക്കാർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ലോകം ഉദ്ദേശിക്കുന്നത് നമ്മളെ കാഴ്ചയെ ഉദ്ദീപിക്കുക, കാഴ്ചയെ പരിഹരിക്കുക
1: എന്നുള്ളതാണ്.
2: ഞാനത് മനസ്സിലാക്കുന്നത് കാഴ്ചപ്പാടിനെ ഒന്ന് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ കാഴ്ചപ്പാട് എന്നാണ് കവിതയുടെ പേര്. ഒച്ച കേട്ട് ഓടിച്ചെന്നപ്പോ ഒരു കാല് ആ വെള്ളത്തിലും മറുകാല് ഈ വെള്ളത്തിലും രണ്ടായി കീറിക്കിടക്കുന്നു ഒറ്റക്കാലിൽ നിൽക്കാൻ പഠിപ്പിച്ച മാഷ്. മനസ്സിലായോ? അതൊന്നുകൂടി പറയണോ? ഒച്ച കേട്ട് ഓടിച്ചെന്നപ്പോൾ ഒരു കാല് ആ വെള്ളത്തില് മറുകാല് ഈ വെള്ളത്തിലും രണ്ടായി കീറി വെള്ളമല്ല, സോറി, വെള്ളം
1: വെള്ളം
2: ഒരു കാല് ആ വെള്ളത്തിലും ഒരു കാല് ഈ വെള്ളത്തിലും രണ്ടായി കീറിക്കിടക്കുന്നു ഒറ്റക്കാലിൽ നിൽക്കാൻ പഠിപ്പിച്ച മാഷ്. തൃപ്തിയായോ? അതല്ല, നമ്മളെ ഗുരു, നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ നേരെ അല്ലെങ്കിൽ, കാരണം നമ്മൾ പിന്നെ അവരുടെ വഴി, അതായത് മുംബൈ പോകും, ഗോകുലത്തിൻ പിമ്പേ എന്ന് ചൊല്ലുണ്ടല്ലോ. അപ്പൊ മുംബൈ പോകുന്നവർ നേരെ പോയാലേ പിമ്പേ പോകുന്നവർ നേരെ പോവും. അപ്പൊ നമ്മുടെ ഗുരുനാഥന്മാർ തന്നെ രണ്ടായി കീറി നമ്മളെ ഒറ്റക്കാലി നിൽക്കാൻ പഠിപ്പിച്ചിട്ട് രണ്ടു കാലി നിൽക്കുന്ന ഗുരുക്കന്മാരുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മൂന്ന് കാലി പോകേണ്ടി വരും. അതാണ് ഞാൻ ഈ കവിത കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇനി അടുത്ത് പാട്ട് വേണോ, വീണ്ടും കവിത വേണോ? പാട്ട് മതിയല്ലോ. എന്തോ
1: പാട്ട്?
2: അല്ല, ഞാന് പാടാറില്ല, ഞാൻ കവിത പറയാറേ ഉള്ളൂ. ഒന്നുകൂടി പറയാം, നോക്കണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കവിതയാണ് കേട്ടോ. കവിതയുടെ പേര് ഭാഗ്യക്കുറി. നാളത്തെ ഭാഗ്യം നിങ്ങൾക്കാണ്, നിങ്ങൾക്കാണെന്ന് വീട്ടിലെ പല്ലിയും നാട്ടിലെ പല്ലവിയും. നാളത്തെ ഭാഗ്യം നിങ്ങൾക്കാണ്, നിങ്ങൾക്കാണെന്ന് വീട്ടിലെ പല്ലിയും നാട്ടിലെ പല്ലവിയും. വിശ്വാസമാണ് ഭാഗ്യമെന്ന് ഓരോ മരത്തിലും കാറ്റിലില്ല മർമ്മരം. വിശ്വാസമാണ് ഭാഗ്യമെന്ന് ഓരോ മരത്തിലും കാറ്റിൽ ഇലയുടെ മർമ്മരം. ചെടികളിൽ മൊട്ടുകൾ വിരിയാൻ നല്ല മുഹൂർത്തം നോക്കി തല പുറത്തിട്ടു. കാട്ടുതേനിൽ മധുരം ഭാഗ്യം കാട്ടുകടന്നൽ കുത്തേറ്റ് മരിച്ചത് പല്ലിയോ പല്ലവിയോ ചിലച്ചതേയില്ല. കാട്ടുതേനിൽ മധുരിച്ച ഭാഗ്യം കാട്ടുകടന്നൽ കുത്തേറ്റ് മരിച്ചത് പല്ലിയോ പല്ലവിയോ ചിലച്ചതേയില്ല. മനസ്സിലായല്ലോ? കാരണം നമ്മളെ മനസ്സിലായി. അപ്പൊ എന്തായാലും അർത്ഥമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. കവിത ഇഷ്ടപ്പെട്ടോ?
1: കവിത ഇഷ്ടം.
2: അത് മാത്രമാണ് എനിക്ക് വലിയ സന്തോഷം തരുന്നത്.
1: എന്തായാലും
2: നിങ്ങൾ വിളിച്ചത് വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എന്റെ നാട്ടുകാരൻ എന്റെ സുഹൃത്ത് നിലയിൽ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ആ ടൈം നോക്കി വിളിച്ചല്ലേ, വളരെ സന്തോഷം. ഓക്കെ,
0: അപ്പോ വളരെ സന്തോഷം. കവിത കേട്ടു, നമ്മള് വർത്തമാനം പറഞ്ഞു, സൗഹൃദം പങ്കിട്ടു, ലൈബ്രറിയുടെ വിശേഷങ്ങൾ പറഞ്ഞു. ഇന്നിപ്പോ ഏത് പാട്ടാണ് വേണ്ടത്?
1: പാട്ട് വേറെറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്ന് ആരും വിളിച്ചു.
0: മനോഹരമായ ഒരു പാട്ടാണത്.
1: കണ്ണിലിരുന്നും വിളിച്ചു.
0: അതെ,
1: ഒരു കേട്ടിട്ട് കൊള്ളാമെന്നുള്ള ഒരു പാട്ടായതുകൊണ്ട് എനിക്ക് തോന്നി.
0: പിന്നെ മനോഹരമായ ഒരു പാട്ടാണ്.
1: മനസ്സായ കാലത്ത് ഒരു പ്രേമം പാട്ട് തന്നെ എനിക്ക് തന്നു.
0: ഇത് കൃത്യമായി പറഞ്ഞാൽ 5-star ഹോസ്പിറ്റൽ എന്ന സ്നേഹം എന്ന ചലച്ചിത്രത്തിലേക്ക് വേണ്ടി. ശരിയാ, ഞാൻ പെട്ടെന്ന് വേറൊരു പാട്ട് മനസ്സിൽ വന്നു. സ്നേഹം എന്ന ചിത്രത്തിലേക്ക് വേണ്ടിയിട്ട് യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഒരു ഇതാണ്. ഈ സിനിമ സംവിധാനം ചെയ്ത ജയരാജാണ് സ്നേഹം എന്ന ചിത്രം സംവിധാനം ചെയ്തത്. അപ്പോൾ വളരെയേറെ മനോഹരമായ വരികൾ കൊണ്ട് അനുഗ്രഹീതമായ ഒരു പാട്ടാണിത്. യൂസഫ് അലിയുടെ അതിമനോഹരമായ വരികളാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. 1998 മറ്റോ 98-97 മറ്റോ പ്രദർശനത്തിനെത്തിയ അതിമനോഹരമായ ഒരു ഇത്. എത്രയോ തവണ ഇഷ്ടഗാനങ്ങളിലും സുഗതമീ നേരത്തിലുമൊക്കെ ആയിട്ട് ഈ പാട്ട് കരുണാസായി റേഡിയോ കേൾപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടെ ഇത്തരുണത്തിൽ ഓർമ്മിക്കുകയാണ്. ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാമല്ലോ അല്ലേ? അതാണ്. അപ്പൊ നല്ല പാട്ട് അല്ലേ? പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. അത് പ്രണയിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ പ്രായത്തിലും ഒരു പ്രേമ പാട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞതിന് മാത്രമേ എനിക്ക് തിരുത്തുള്ളൂ.

സാധാരണ ഒരു പരിപ്പ് ഇവിടെ വാങ്ങിച്ച് രണ്ടായി പകുത്തു കൊടുക്കുന്നത് പോലെ ഇതാ സ്വീകരിച്ചിരിക്കുന്നു. രണ്ട് നമസ്കാരവും. അപ്പോ പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്ന് ആരെങ്കിലും വിളിക്കട്ടെ, നമുക്കത് ആസ്വദിക്കാം.

0: ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരിച്ചെത്താം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കവിയും നിരൂപകനും പ്രിയ സ്നേഹിതനുമായ ആമച്ചൽ ഹമീദാണ്. അദ്ദേഹം ഒരു ടെയ്ലറായിരുന്നു, ഇപ്പോൾ മലയാളം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കവി ഹൃദയം എപ്പോഴും എന്തു ചെയ്യപ്പെടുകയും ഭാഷയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഭാഷയെ സ്നേഹിക്കുന്ന ഹൃദയം കവിത അന്വേഷിച്ചുകൊണ്ടേയിരിക്കും എന്നതിലും യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആമച്ചൽ ഹമീദ് സാറിനെ വിളിക്കാം, സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, കവിതകൾ ചൊല്ലിക്കാം, സല്ലപിക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഓ
1: ഹലോ സാർ, നമസ്കാരം.
0: നല്ല നല്ല നമസ്കാരം. പ്രത്യേക പോക്കുവയിൽ ആദ്യമായിട്ടാണ് വിളിക്കുന്നേ?
1: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: മറ്റേ പോക്കുവയിൽ ഇങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്
1: കേട്ടാ.
0: എനിക്ക് അതിലൊരു പരിഭവം ഇല്ലാതെ ഇല്ല. നമ്മളെ ആർക്കും വേണ്ട. വെറുതെ സ്നേഹം കൊണ്ട് പറയുന്നതാ. ദിയ സ്റ്റോറ്, നിങ്ങളുടെ മുതലാളി, അവിടുത്തെ ആളുകൾ എല്ലാം എനിക്ക് സുപരിചിതം. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ഞാൻ അപ്പുറത്തെ മുറിയിലിരുന്ന് റേഡിയോയിലൂടെ നിങ്ങളുടെ വർത്തമാനം എല്ലാ ലേഖ ടീച്ചറോടും സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഹൃദ്യമായി കേട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ മറക്കുന്നത് എങ്ങനെ, മറക്കാവത് എങ്ങനെ?
1: ഇന്ന് നമ്മളോട് സാറിനോട് സംസാരിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു.
0: ഇപ്പൊ ഇത്രയേ സംസാരിച്ചില്ലേ? അപ്പൊ ഇന്ന് നമ്മുടെ പ്രത്യേക അതിഥി, പ്രത്യേക പോക്കുവയിലൊരു അതിഥി ഉണ്ടാവുമല്ലോ. ബുധനാഴ്ച അങ്ങനെയാണ്. ഇന്നുള്ളത് കവിയും നിരൂപകനും ഒരു ടെയ്ലറായിരുന്നു, ഇപ്പൊ അദ്ദേഹം മലയാളം ഡിഗ്രി പഠിക്കുന്നു 42 വർഷത്തിന് ശേഷം. ആമച്ചൽ ഹമീദ് സാറാണ് സംസാരിച്ചോളൂ. നമസ്കാരം പറഞ്ഞ് സംസാരിച്ചോളൂ.
1: ഹലോ സാർ.
2: ഹലോ, നമസ്കാരം
1: സാർ. നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം.
1: പിന്നെ ആദ്യമായിട്ടാണ് ഈ പ്രത്യേക പോക്കുവയിൽ വിളിക്കുന്നത്.
2: ആ ഭാഗ്യം എനിക്ക് കിട്ടി.
1: സാറിനോട് സംസാരിക്കാൻ പറ്റിയ ഞങ്ങളുടെ ഭാഗ്യമാണ്.
2: ആ അതെ അതെ, പറയൂ. ഓമന പാടാ, ഓമന പാടാറുണ്ടോ? പാടാറുണ്ടോ?
1: പാടാറുണ്ടോ?
2: ചെറിയതൊക്കെ പാടുമല്ലേ. ആണോ? അത് രണ്ടുപേരും പാടിയാ നമുക്ക് കേക്കാം. നിങ്ങളെ പാട്ട് കേട്ടാ മാത്രം പോലെ നമ്മെ കേൾപ്പിക്കണല്ലോ അല്ലേ?
1: ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ, ഞാൻ ചോദിച്ചത്.
2: ആ പാട്ട് ഇട്ടു തരാം. അപ്പൊ ആദ്യം ആ പാട്ട് രണ്ടുപേരും പാടാ അറിയാമോ?
1: ഞാൻ
2: പാട്ട്
1: അറിഞ്ഞിവിടെ ഇവിടെ ഞങ്ങളുടെ
2: കൂടെ മുതലാളിയും സ്റ്റാഫും കൂടി ചേർന്നാ നിക്കുന്നല്ലേ?
1: അതെ.
2: അപ്പൊ മുതലാളിയും സ്റ്റാഫും ഇല്ലാതെ ഒരേ മനസ്സാണല്ലോ.
1: ഒരേ മനസ്സ്,
2: ഒരേ മനസ്സ്, ഒരേ പാട്ട് ആസ്വദിക്കാൻ കഴിയുന്ന അതും ഒരു മനസ്സാണ്.
1: ഹലോ സാർ.
2: ഹലോ സാർ, പറയണം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം. പിന്നെ എന്താണ്
1: എന്തോ ഫുഡ് കഴിച്ചാ?
2: ഫുഡ് പിന്നെ മണി ഏതാണ്ട് ഇപ്പൊ 3:30 ആയില്ലേ? ഇനി ഫുഡ് കഴിക്കാൻ പറ്റുമോ? അതെ അതെ, എന്തെങ്കിലും ചോദിക്കണം.
0: പഴയ ആൾക്കാര് ഒരു മര്യാദ വേണ്ട, അതൊക്കെ അതുകൊണ്ട് ചോദിച്ചല്ലേ പറ്റൂ അല്ലേ? അതാണ് അതിന് ഒരു മര്യാദ.
2: പിന്നെ നിങ്ങൾ മൂന്നുപേരും ഒരേ മനസ്സാണ്, മാത്രം ഒരേ പാട്ട് ആസ്വദിക്കുമ്പോ ഒരേ അതിനേക്കാളും വലിയ മനസ്സല്ലേ?
1: അതെ.
2: ഈ മനസ്സ് എന്നും തുടർന്ന് പോകട്ടെ, ഒരിക്കലും ആ മനസ്സിനൊരു ഒരു കോട്ടം വരുത്തരുത്.
1: അതെ,
2: ദൈവം തീർച്ചയായിട്ടും ആകാതെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.
0: സിന്ധു ആണോ എല്ലാ തവണയും പാട്ട് സെലക്ട് ചെയ്യുന്നത്?
1: സിന്ധു ചേച്ചിയാണ് പാട്ട് സെലക്ട് ചെയ്യുന്നത്.
0: ഓ, സിന്ധു ചേച്ചിയുടെ സ്ഥലം എവിടെയാ?
1: സംസാരിക്കാൻ വരത്തില്ല.
0: ആ പാട്ട് പിന്നണിയിലാണ്. അങ്ങനെ ചില ആളുകൾ കർട്ടന്റെ പുറകിൽ നിന്നാലേ മുന്നിൽ നല്ല നാടകം നടക്കുമെന്ന് പറയുന്ന പോലെ പിന്നിൽ നിന്ന് ആ പാട്ട് ചോദിക്കും, ഈ പാട്ട് ചോദിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യം തരണ്ടേ?
1: ഓ,
0: അതെന്താ എങ്കിലല്ലേ നമുക്ക് എന്താണ് ഒരു ഒരു നമുക്ക് ചോദിക്കാനും വിളിക്കാനും ഒക്കെ ഒരു ധൈര്യം ഒരാൾ പകർന്നു തന്നാലേ പറ്റൂ.
1: ഒരുപാട് തവണ ഞങ്ങൾ വിളിച്ച് സാറിനെ വിളിച്ച് സംസാരിക്കണം, കിട്ടിയതേ ഇല്ല. ഇന്നാണ്
0: കിട്ടിയത്. ഞാൻ ഇവിടെ ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നെ വിളിക്കുന്നില്ല, മറ്റേ പോക്കുവെയിൽ വിളിക്കുന്നു, പ്രത്യേക പോക്കുവെയിൽ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ സങ്കടപ്പെടും. ദിയ സ്റ്റോർ എന്നാവും വിളിക്കുന്നത് എന്ന്
1: വിചാരിക്കുന്നുണ്ടായിരുന്നു. കിട്ടാത്തേട് സാറിന്റെ അടുത്ത് അന്ന് തൊട്ടേ വിളിക്കുകയാണ്, സാറിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി. മറ്റേ ഇന്നാണ് പറ്റിയത്.
0: വളരെ വളരെ സന്തോഷം. നമുക്കേ
2: ആഞ്ഞാടാണോ? അപ്പൊ ഞാൻ തീർച്ചയായിട്ടും അവിടെ വരുമ്പോ ഞാൻ അവിടെ വരും. എന്റെ പേര് പറഞ്ഞിട്ട് അവിടെ വരാം.
0: അതൊരു രസമുള്ള കാര്യമാണ്. അവിടെ വന്നിട്ട് ഇങ്ങനെ പറയാണ്, നമ്മൾ റേഡിയോയിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ
2: അപ്പൊ നിങ്ങളെയൊക്കെ കാണാനുള്ള കൊതിയുണ്ട് ഇപ്പൊ. തീർച്ചയായും വരും ഞാൻ. അപ്പൊ നമ്മള് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പൊ പാട്ട് കേട്ടാൽ കുറച്ചുകൂടി നല്ലൊരു വിശേഷം ആവുമല്ലോ. ശരി, അപ്പൊ നിങ്ങൾക്ക് ആ പാട്ട് എന്താ ഒറ്റയ്ക്ക് പാടുന്ന അല്ലേ?
1: വിജയലക്ഷ്മി പാടുന്നത്.
2: അതെ അതെ, നല്ല പാട്ട് കേട്ടോ.
0: ആ പാട്ടിന് ഒരുപാട് പ്രത്യേകതയുണ്ട് അല്ലേ? മാത്രല്ല ഇപ്പൊ ആ പാട്ടൊക്കെ ചോദിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ദേശീയ പുരസ്കാരം ഒക്കെ കിട്ടിയതിന്റെ നിറവിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ? അതൊരു വലിയ അംഗീകാരം തന്നെ ആയിരുന്നു. മലയാളിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരം കിട്ടിയ ഒരു സംഗതിയാണത്. ഈ സിനിമ ഏതെന്ന് അറിയാവോ? സിന്ധു ചേച്ചിക്ക് അറിയാവോ എന്ന് ചോദിക്കേ.
1: സിന്ധു ചേച്ചിക്ക് അറിയാന്നറിയില്ല. സിന്ധു ചേച്ചി റെന്റിലിരിക്കുന്നു.
0: നടൻ എന്ന ചലച്ചിത്രത്തിലേക്ക് വേണ്ടിയിട്ട് ഔസേപ്പച്ചൻ സംഗീത സംവിധാനം ചെയ്ത് ഡോക്ടർ മധു വാസുദേവ് രചന നിർവഹിച്ച് വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ടാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഓരോ പാട്ട് കഴിയുമ്പോഴും ഹമീദ് സാറ് എന്നോട് പറയുന്നുണ്ട്, ഈ ശ്രോതാക്കൾ നിസ്സാരക്കാരല്ലല്ലോ, നല്ല ഗംഭീരമായ പാട്ടുകളാണല്ലോ ചോദിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ മനസ്സിൽ കരുതി സാറിന് എന്തറിയാം ഞങ്ങളുടെ ശ്രോതാക്കളെ കുറിച്ച്. ശ്രോതാക്കളും കരുണാസായി റേഡിയോയും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെ കുറിച്ച്.
1: രാവിലെ ഉറക്കം എണീറ്റ് ഉടനെ കരുണാസായി വെക്കുകയാണ്, അതുകൊണ്ട് പിന്നെ അങ്ങ് കേക്കുകയാണല്ലോ. രാത്രി 11 മണി വരെ കേക്കുകയാണല്ലോ.
0: തീർച്ചയായും. അപ്പൊ ദിയ സ്റ്റോറിലെ നിങ്ങളെ എല്ലാവരോടും സ്നേഹം ഞാൻ പ്രത്യേകിച്ച് പറയുന്നു. നമുക്ക് ആ പാട്ട് കേൾക്കാം. പാട്ട് കേൾപ്പിക്കുന്നതിന് മുമ്പ് ഹമീദ് സാറിന്റെ ഒരു കവിത നമുക്കൊന്ന് വായിച്ചു കേട്ടാലോ? ഫോൺ കട്ട് ചെയ്യണ്ട, കേട്ടോളൂ. സാർ ഒരു കവിത വായിക്കും നിങ്ങൾക്ക്. ദിയ സ്റ്റോറിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കവിത വായിക്കും.
2: ശരി, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു കവിത പാടാം. പിന്നെ എനിക്ക് വലിയ പാട്ടായിട്ടൊന്നും അറിയില്ല, പറഞ്ഞു പോകുന്നതാണ് രീതി കേട്ടോ. അപ്പൊ എന്തായാലും ആ കവിതയുടെ പേര് ദൈവത്തിന്റെ കാതകർ. ദൈവത്തിന്റെ കാതകർ പറഞ്ഞാൽ ദൈവത്തിനെ കൊല്ലുന്നവർ കേട്ടോ. എങ്ങനെയാണ് ദൈവത്തിനെ കൊല്ലുന്നത് നമുക്ക് നോക്കാം. കഞ്ഞി കൊടുക്കാത്തമ്മയ്ക്ക് പായസം കൊണ്ടു തുലാപാരം, തലചാക്കാനിടം കൊടുക്കാത്തച്ഛന് അസ്ഥി കൊണ്ടൊരു ചില്ലുകൊട്ടാരം, വിശന്ന വയറിനൊരു വറ്റുകൊടുക്കാതെ ബലിച്ചോറു മരിച്ച വായിൽ പിഴച്ച ചോറായി, ഓർമ്മകൾ കിളച്ചു ചെന്നാൽ വിളഞ്ഞുകിടക്കും തെളിഞ്ഞ ദോഷിതകാലം, മക്കയിലില്ല കാശിയിലില്ല ത്തിക്കാനിലുമില്ല പിന്നെ മുക്തി നൽകാനൊരു ദൈവം, ദുഷ്ടചിന്തകളിങ്ങനെ മുങ്ങിയതെന്തേ, ദുഷ്ടചിന്തകളിങ്ങനെ മുന്തിയതെന്തേ, നീയല്ലോ കൊന്നതു നിന്റെ ദൈവത്തെ. മനസ്സിലായില്ലേ? ഓക്കെ സാർ, വളരെ സന്തോഷം കവിത കേട്ടത്. ആണോ?
0: ഒരുപാട് അർത്ഥമുള്ള വരികൾ.
2: കാരണം ഞങ്ങൾ നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കവിത പാടിയത്. കാരണം നമ്മള് അമ്മയ്ക്ക് ഒരു നേരത്തെ കഞ്ഞി കൊടുക്കില്ല, എന്നിട്ട് അവര് മരിച്ചതിന് ശേഷം അവർക്ക് വേണ്ടി ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പായസമൊക്കെ വെച്ച് കൊടുക്കും. സ്വന്തം അച്ഛൻ വയസ്സായി കഴിഞ്ഞാൽ ഇതൊന്ന് കടവ ഒരു വരാന്ത പോലും കിടക്കാൻ ഒതുക്കത്തില്ല, അടിച്ചു പുറത്താക്കും. ഈ പറഞ്ഞ നിങ്ങളല്ല, നമ്മൾ കണ്ടുവരുന്നതാണ്. എന്നിട്ട് അച്ഛന്റെ അത്തിക്ക കൊണ്ട് അവിടെ കൊഴുക്കി ഇവിടെ ഗംഗയിലൊരു പോൽക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് നമ്മൾ പിന്നെ അവർക്ക് കൊടുക്കുന്നതൊക്കെ വെറും വേസ്റ്റായിട്ട് മാറും. തീർച്ചയായിട്ടും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അമ്മയും അച്ഛനെയും സ്നേഹിക്കുക, പരസ്പരം നമ്മൾ തന്നെ സ്നേഹിക്കുക, സഹോദരങ്ങളാവുക, സൗഹൃദങ്ങൾ ഏറ്റവും കൂടുതൽ വലുതാക്കുക, അതൊക്കെയാണ് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്നത്. അതാണ് ഞാൻ ഈ കവിതയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് ദൈവമെന്ന വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും ആ ദൈവത്തെ കൊല്ലാതിരിക്കുന്നത് നാം എല്ലാവരും സ്നേഹിച്ചു കൊണ്ടാണ്, സഹായിച്ചു കൊണ്ടാണ് കേട്ടോ. ഓക്കെ, വളരെ നിങ്ങളൊക്കെ വിഷമിച്ചു തോന്നുന്നു.
1: പെട്ടെന്ന് അമ്മയുടെ അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ അച്ഛനും അമ്മയും മരിച്ചു പോയില്ലേ, അവരെ കാര്യം എപ്പോഴും ആലോചിച്ചുള്ള സങ്കടം ഉണ്ട് എനിക്ക്. അപ്പൊ
2: എന്തായാലും നിങ്ങളെ ഈ ഒരു സന്ദേശം തീർച്ചയായും നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യണം, എല്ലാവരും എത്തിക്കണം. കാരണം നമ്മുടെ സ്നേഹവും നമ്മുടെ ജീവനും നിലനിൽക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും സ്നേഹവും സൗഹൃദങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ആ പാട്ട് വെച്ചു തരാം. ഏതാ പാട്ടാ ചോദിച്ചേ?
0: ഒറ്റയ്ക്ക് പാടും.
2: ആ ഒറ്റയ്ക്ക് പാടും. വിജയ വൈക്കം വിജയലക്ഷ്മി.
1: മാവനാടിയുടെ
0: പേര് പറയേ. ഓ, നല്ല പേരാണല്ലോ. പാട്ടൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന സഹൃദയത്വമുള്ള ഒരാളാണ്. സഹൃദയത്വമുള്ള ഒരാളിന് സഹൃദയൻ എന്നല്ലാതെ മറ്റെന്ത് പേരിടാനാണ്? അപ്പൊ അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ പാട്ട്, സിന്ധു ചേച്ചി ആവശ്യപ്പെട്ട പാട്ട് നിങ്ങൾക്കൊക്കെ ആയിട്ട് ഇതാ കേൾപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെയും ഹമീദ് സാറിൻ്റെയും വക നമസ്കാരം. ദിയ സ്റ്റോറിലെ എല്ലാവരോടും പാട്ട് കേട്ടോളൂ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. വളരെ സ്നേഹത്തോടെ ഹൃദ്യമായി പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കവിയും നിരൂപകനും ആയ ആമച്ചൽ ഹമീദാണ്. ടെയ്ലറായിരുന്നു, ഇപ്പോൾ മലയാളം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷവും അഭിമാനകരവുമായ കാര്യം. ശ്രോതാക്കൾക്ക് വിളിക്കാം, അദ്ദേഹത്തോട് സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, കവിതകൾ വായിപ്പിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാറേ.
0: നമസ്കാരം.
1: എന്റെ പേര് രമേശ്വരദാസ്.
0: പ്രത്യേക പോക്കുവയിൽ നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ് എന്റെ.
1: തീർച്ചയായിട്ടും
0: ഭയങ്കര സന്തോഷമുണ്ടേ. ഞാൻ പരിഭവിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു.
1: കിട്ടാറില്ല, അതാണ് സത്യം.
0: പ്രത്യേക പോക്കുവയിലിൻ്റെ ഒരു രീതി അങ്ങനെയാണല്ലോ, ഒരുപാട് പേര് വിളിക്കും അപ്പോൾ കിട്ടില്ല. എന്തായാലും ഭയങ്കര സന്തോഷം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതനും കവിയും നിരൂപകനും ഒക്കെയായ ആമച്ചൽ ഹമീദ് സാറാണ്. 42 വർഷത്തിന് ശേഷം അദ്ദേഹം ഡിഗ്രി മലയാളം ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ടെയ്ലറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.

0: ഓക്കെ സാർ. ഹലോ
1: ഹലോ
0: ഹമീദ് സാറെ നമസ്കാരം.
1: നമസ്കാരം നമസ്കാരം. പേര് ഇവർക്കൊക്കെ പറയാമോ?
0: എന്റെ പേര് രമേശ് റദാസ്. ഈ പേര് അപൂർവമാണ്, ഞാനും ഇതുവരെ ഒരിടവും കേട്ടിട്ടില്ല.
1: അതെ അതെ, നല്ലതാ. എന്തായാലും നമുക്ക് നമ്മുടെ മാത്രം നിലനിൽക്കട്ടെ.
0: സാറിന് സുഖമാണല്ലേ?
1: സുഖം സുഖം. പണ്ട് ഒരു നാടകത്തില് ചങ്ങനാശ്ശേരി ഗീതയുടെ നാടകത്തിൽ ഒരാൾ ഒരു പട്ടി വളർത്തുന്നുണ്ട്. ആ പട്ടിക്ക് കുട്ടികളിട്ടാൽ ആ കുട്ടികളെ ആർക്കും കൊടുക്കത്തില്ല. ഈ എല്ലാ കുട്ടികളും വേണമെങ്കിൽ അയാൾ കൊന്നുകളയും, പക്ഷെ കുട്ടി ആൾ കൊടുക്കത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ?
0: അറിയില്ല സാർ.
1: ആ അങ്ങനെ ഒരു പട്ടി അയാൾക്കല്ല മറ്റൊരാളും ഉണ്ടാവരുത്. തീർച്ചയായും എന്ന് പറഞ്ഞതുപോലെ ഈ രാമേശ്വരദാസ് എന്ന് പറഞ്ഞ പേര്
0: അല്ല, രാമേശ്വരല്ല സാർ, രമേശ്വര.
1: രമേശ്വരദാസ് എന്ന പേര് നമുക്കല്ലാതെ മറ്റൊരാളുണ്ടാവരുത്.
2: വേറെ വേറെ ആർക്കും ആ പേരില്ലാത്തവർക്ക് ഒരു യൂണിയൻ ഉണ്ടാക്കിയാൽ ഞാനും ചേരും. അത് വേറെ ആർക്കും ഇല്ല.
0: അപ്പൊ നമുക്ക് അങ്ങനെ ഒരു യൂണിയൻ സംഘടിപ്പിക്കാം. സാർ, ഞാൻ കുറച്ചു നേരം കൊണ്ട് സാറിന്റെ പാട്ടുകളും ഇതൊക്കെ വർത്തമാനങ്ങളൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു.
1: അപ്പൊ ഞാൻ
0: ഉടനെ തന്നെ ഫേസ്ബുക്ക് എടുത്തിട്ട് ആമ്മച്ചൽ ഖമീസ് സാറ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. അപ്പൊ എനിക്ക് അതില് സാറിന്റെ ഒരു കവിത, ഒക്ടോബർ 6 സാർ അതിൽ പോസ്റ്റ് ചെയ്തൊരു കവിത, ഞാനതിന്റെ ഒരു ഇത്രമേലിങ്ങനെ സ്നേഹിക്കരുത് എന്നെ, അത്രമേലാവില്ല താങ്ങാൻ അതിന്റെ ഭാരം. ഇത്രമേലിങ്ങനെ ഭാഹിക്കരുത് എന്നെ, അത്രമേലാവില്ല മുറിയാൻ അതിന്റെ നോവും. ഇന്നു നീ നാളെ ഞാനെന്നു നിങ്ങൾ എന്നെ പങ്കുവച്ചാൽ മുഴുവനായി മരിക്കുന്നത് എങ്ങനെ ഞാൻ? വിളഞ്ഞതെങ്കിലും വിശക്കാതെ മരണത്തിന്റെ ഞെട്ടിൽ നിന്ന് അടരാതെ വീഴുന്നത് എങ്ങനെ ഞാൻ? ജീവന്റെ വേരറ്റ് വീഴുവാൻ കാത്തിരിപ്പിന്റെ കനലിൽ സദാ നിങ്ങൾ വെന്ത് വെന്തിരിക്കണം. വേണ്ടെനിക്ക് കടമയുടെ ചുമടെടുത്ത് കഴുത്തൊടിയുന്ന ഭാരം. അങ്ങനെ കുറെ ഉണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
1: സന്തോഷം സന്തോഷം. തീർച്ചയായും താങ്കൾ അത് പെട്ടെന്ന് നോക്കാനും അത് ഇഷ്ടപ്പെടാൻ ഞാൻ സത്യത്തിൽ ഞാൻ ഭാഗ്യം ചെയ്ത പോലെയാ. മാത്രമേ നിങ്ങൾ
0: അത് ശരിക്കും മനസ്സിനെ വന്ന് പിടിച്ച് കുലുക്കുന്ന ഒരു വരികളാണ്.
1: വേറെ കാര്യം, ഞാൻ എഴുതുമ്പോ എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് കുലുക്കണം എങ്ങനെ ഏതെങ്കിലും വിധത്തിൽ. കാരണം എന്താണോ, നമ്മള് എന്തെങ്കിലും ഒരു പണി ചെയ്താൽ നമുക്കൊരു കൂലി കിട്ടണ്ടേ?
0: കിട്ടണം.
1: നമ്മളൊരു കാര്യം വായിച്ചാൽ നമുക്ക് ഒന്നുകിൽ രസം, അതല്ലെങ്കിൽ ഒരു ചിന്ത.
0: അവസാനം സാറ് കൊണ്ട് നിർത്തുന്നതേ, പോകട്ടെ ഞാൻ പൊതികെട്ടി തന്ന ഐക്യുവിൻ, ഉണ്ടെങ്കിൽ അവസാന സ്നേഹം ഇത്തിരി വിശക്കുമ്പോൾ വഴിയിൽ എന്നു
1: വഴിയിലൊന്നുണ്ടിടാം.
2: എന്റെ മുന്നിലിരിക്കുന്ന ഈ പാവം പോലെ ഇരിക്കുന്ന ഈ മനുഷ്യനാണ് ഇതൊക്കെ.
0: ആള് ഭയങ്കരനാണ്.
2: അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്.
0: എന്തായാലും സാറിനെ സംസാരിക്കാൻ കഴിഞ്ഞാല് വളരെ സന്തോഷം. സാറിന്റെ PhD മോഹത്തിന് എല്ലാവിധ ആശംസകളും.
1: തീർച്ചയായും വളരെയേറെ സന്തോഷം. സത്യത്തിൽ നിങ്ങളുടെ ഈ പ്രോത്സാഹനങ്ങൾ എന്നെ അവിടെ എത്തിക്കുന്നതായ സംശയമില്ല. ഞാൻ പിന്നെ അതിനകത്ത് ഒരു വാക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, എൻ്റെ ആയുസ്സും എൻ്റെ ആരോഗ്യവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇത്തരം പ്രോത്സാഹനം എൻ്റെ ആയുസ്സിനെയും ആരോഗ്യത്തെയും എനിക്ക് ലഭിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കട്ടെ. കാരണം ആ മോഹം പൂണിയുമ്പോൾ താങ്കളും വേണമല്ലോ. അതുകൊണ്ട് താങ്കൾക്ക് ഞാൻ ദീർഘായുസ്സും ആരോഗ്യം നേരുന്നു.
0: എന്ത്
1: ഈ കവിത വായിച്ചത് താങ്കൾ നന്നായിട്ട് അവതരിപ്പിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒരു പക്ഷേ ഞാൻ അവതരിപ്പിച്ചാൽ അതുപോലെ വരത്തില്ല. കാരണം എനിക്ക്
0: പാടാൻ
2: ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന ഈ കക്ഷി വളരെ നന്നായിട്ട് കവിത എഴുതുന്ന ആളാ.
1: ആണോ?
2: കവിത എഴുതുന്ന ആളിനെ മനോഹരമായി കവിത വായിച്ച് നമ്മളെ കേൾപ്പിക്കാൻ.
1: അത് ശരി, താങ്കൾ കവിത എഴുതാണല്ലേ.
2: അത് രഹസ്യമായിട്ട്
0: വലുതായിട്ടൊന്നുമില്ല സാർ. അത് എന്റെ ഒരു അപ്പൂപ്പം 100 മുമ്പേ എഴുതിയ കുറെ ബുക്കുകൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. അപ്പൊ അതിതൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചിട്ട് ഇപ്പൊ ഞാൻ അത് ഈ തമിഴ് ചേർന്ന ലിപികളാണ്.
1: അപ്പൊ
0: അത് ഞാൻ വേറൊന്ന് ഞാൻ ഇങ്ങനെ വേറൊരു ഇതിലേക്ക് ഞാൻ ഫോർഡറിലേക്ക്
1: പകർത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: അതെ അതെ, പ്രാകൃതം ഒന്നും പറയാനും പറ്റില്ല. മലയാളം പച്ച മലയാളം തന്നെയാണ്, പക്ഷെ തമിഴ് ലിപിയും കൂടെ അതിനകത്ത് വരും.
1: അല്ലെ, നമുക്ക് പ്രാകൃതം എന്ന് പറയുമ്പോ ഈ പച്ചയാണ് പ്രാകൃതം.
0: അതെ,
1: ഇപ്പൊ പുതിയതെല്ലാം പഴുത്തതാ. നമ്മളീ പ്രാകൃതം തന്നെ, നമ്മൾ സത്യത്തിൽ മറ്റൊരർത്ഥത്തിലേക്ക് കൊണ്ടുപോകരുത്. നമ്മളീ പ്രാകൃതം എന്ന് ഉദ്ദേശിക്കുന്നത് പച്ച തന്നെയാണ്, പച്ച മലയാളം നമുക്കത് പറയാം. പിന്നെ അങ്ങോട്ട് എവിടെ സ്ഥലം എവിടെയാ പറഞ്ഞേ?
0: ഞാൻ ഇവിടെ കരുണാസായിര് അടുത്ത് തന്നെ സാർ, വെള്ളനാട് തന്നെ.
1: ഓ, വെള്ളനാട്. ഞാന് വെള്ളനാട് രാമചന്ദ്രൻ സാറുടെ വലിയ അർത്ഥ സുഹൃത്തുക്കളാണ്. പിന്നെ മാത്രമല്ല അപ്പൊ താങ്കളെ എനിക്ക് എന്തായാലും ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് അയക്കണം, ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കണം.
0: തീർച്ചയായിട്ടും
1: നിങ്ങളെ പോലെ നമ്മളെ സുഹൃത്ത് അല്ലെങ്കിൽ പിന്നെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ.
2: ഇപ്പൊ എന്തായി നിങ്ങൾ കവികളായി, നിങ്ങളായി, നിങ്ങളുടെ പാടായി,
1: പാടായി
2: അതെ. രണ്ടുപേരും എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനും ആ ഗ്രൂപ്പിച്ച് അല്ല, ഇത്രയും നേരം എന്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്നോട് ഫേസ്ബുക്ക് റിക്വസ്റ്റ് അയക്കാൻ പറഞ്ഞില്ല. ഇന്ന്
0: മറ്റേ ഈ മുല്ലപ്പൂവും പൊടി ഏറ്റു കിടക്കുന്ന കല്ലിന് പ്രത്യേകിച്ച് ഇനി ഒരു റിക്വസ്റ്റിന്റെ ആവശ്യമില്ല.
1: മജു സാറിന് പറഞ്ഞിട്ടപ്പോ ഞാൻ അദ്ദേഹം മനഃശാസ്ത്രജ്ഞനാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നല്ലൊരു നല്ല സാഹിത്യാസ്വാദകനാണ്, നല്ല സാഹിത്യ വിചാരകനാണെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം ആ അവതരണമൊക്കെ സത്യത്തിൽ അത്രയും നല്ല സാഹിത്യ ബോധം ഇല്ലാത്ത ഒരാൾ ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട്
0: ട്യൂട്ടോറിയൽ കാലത്തുള്ള ആ ഒരു കഴിവാണ്.
1: ഓ അത് ശരി.
2: അവിടുന്ന് തുടങ്ങി
0: സാറ് ട്യൂട്ടോറിയൽ പഠിപ്പിക്കുമ്പോഴേ സാറിന്റെ ട്യൂട്ടോറിയലിൽ ആ സാറിന്റെ ആ തൊണ്ട തുറന്നുള്ള ആ പഠിപ്പീര് എന്റെ വീട്ടിൽ ഇരുന്ന് കേൾക്കാം.
1: അത് ശരി.
2: അതെന്തുകൊണ്ടാണെന്ന് അറിയാം, മാത്രം ഉച്ചത്തിൽ പഠിപ്പിക്കുന്നേ. എന്നാലും പിള്ളേർക്ക് വലിയ മനസ്സിലാവും, നമുക്കൊന്നും അറിഞ്ഞൂടല്ലോ.
3: ഹോൾഡ് ചെയ്തിരിക്കുന്നു, ലൈനിൽ തുടരുക.
2: അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കുമെന്ന് തോന്നുന്നില്ല. ഹോൾഡിംഗ് മാറിയോ ഇല്ലേന്ന് എനിക്കറിയില്ല, ഒന്നുകൂടെ നോക്കാം. ഹലോ, ഇല്ല, അപ്പോൾ അത് ഹോൾഡ് ആയിപ്പോയി. അദ്ദേഹം ഏത് പാട്ടാണ് ചോദിച്ചത് എന്ന് നമുക്ക് ചോദിക്കുന്നതിന് മുമ്പേ അത് എന്തായാലും ആ പാട്ട് അദ്ദേഹം രമേശ്വരദാസ് ഒരു നല്ല കവിയാണ്. അത് ഹോൾഡിംഗ് മാറുമെന്ന് നമുക്ക് നോക്കാം. വളരെ നല്ല
1: ഓക്കെ.
2: അപ്പോൾ ഇന്ന് ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നു എന്താണ് ധ്യാനനിരതനായിരിക്കുന്ന അപ്പൂപ്പൻ്റെ പോസ്റ്റ് ആയിരുന്നു ഞാൻ കണ്ടത് അല്ലേ?
0: അപ്പൂപ്പൻ എഴുതിയ കുറെ ഇതുണ്ട് സാർ, അതിൽ കുറച്ച് നഷ്ടപ്പെട്ടു പോയി.
2: മനുസ്ക്രിപ്റ്റ് നഷ്ടപ്പെടുത്തി കളയരുത്, കാരണവശാല നഷ്ടപ്പെടുത്തി കളയരുത്. പിന്നെ പിന്നെ അമൂല്യ നിധിയായി സൂക്ഷിക്കേണ്ടതാണ്.
0: പിന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകള് പണ്ടത്തെ ഇംഗ്ലണ്ട് 10 പൈസക്കാരിൽ എഴുതിയ ഇംഗ്ലണ്ടുകള്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്.
2: ഞാൻ ഇങ്ങനെ പലരോടും പറയും നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പറഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് ഒരു കാര്യം കൂടെ പറയും. ഇനി അഥവാ നഷ്ടപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് ഭദ്രമായി എന്നെ ഏൽപ്പിക്കണം, ഞാൻ ഇവിടെ മ്യൂസിയത്തിൽ സുന്ദര സുരഭിലമായി സൂക്ഷിക്കും. അങ്ങനെ കിട്ടിയ
0: സാധനങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്.
2: ഏതാ
0: അത് ഡിജിറ്റലൈസ് ചെയ്തേ സൂക്ഷിക്കണമെന്നാണ് എന്റെ ആഗ്രഹം.
2: പറ്റുമെന്ന് തോന്നുന്നു, അതായത് സ്കാൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു എഐക്ക് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതേപടി നമുക്ക് ഡിജിറ്റലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്രയാസവുമില്ല. സ്കാൻ
0: ചെയ്യണമെന്നുള്ളതാണ്.
2: പിന്നെ കവിതയും ഇത്തരം കാര്യങ്ങളും പിന്നെ പഴയ കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ അറിയാതെ സംസാരിച്ചു പോകും. മറ്റ് ശ്രോതാക്കൾ എന്ത് വിചാരിക്കുന്നു പോലും നമ്മൾ അറിയില്ല. അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
0: ഞാൻ പുന്നപ്ര വയലാർ എന്നുള്ള ഒരു സിനിമയിലെ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
2: അതിൽ ഏതെങ്കിലും ഒരു പാട്ടോ?
0: അല്ലല്ല, അത് പി സുശീല പാടിയ ഒരു പാട്ട്. എന്തിനാണ് ഈ കൈവിലങ്ങുകൾ, എന്തിനാണ് ഈ ഇരുമ്പഴി എന്നുള്ള ഇരുമ്പ്, അങ്ങനെ
1: അല്ല ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ്.
2: ആ പാട്ടാണ് വേണ്ടത് അല്ലേ?
0: അതെ സാർ, അതെ സാർ.
2: അപ്പൊ ആ പാട്ട് കേൾപ്പിക്കുക. ഒരിക്കൽ കൂടെ ഹമീദ് സാറിനോട് സ്നേഹവും ഒക്കെ പറഞ്ഞോളൂ.
0: ഓക്കെ, താങ്ക് യു സാർ. സാറുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ
1: സന്തോഷം.
0: സാറ് കരുണാസായില് വരുമ്പോ ഞാനും വരുന്നതാണ്, അപ്പോൾ കാണാം.
1: തീർച്ചയായും തീർച്ചയായും നീ വരും, തീർച്ചയായും വരാതിരിക്കാം. എനിക്ക് വീണ്ടും വന്നേ പറ്റൂ. അപ്പൊ നമുക്ക്
0: തീർച്ചയായും ഒരു കരുണാസായി പുരസ്കാരം സാറിന് കിട്ടാൻ സാധ്യതയുണ്ട്.
1: കിട്ടട്ടെ, ഞാൻ കൊതിക്കുന്നു.
2: വളരെ വളരെ സന്തോഷം. ഇത്രയൊക്കെ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. വയലാർ രചിച്ച് കെ രാഘവൻ ഈണം പകർന്ന് പി സുശീല ആലപിച്ച് പുന്നപ്ര വയലാർ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ ഗാനം അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവേലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതനായ ആമച്ചൽ ഹമീദാണ്. കവിയാണ്, നിരൂപകനാണ്, അദ്ദേഹം ഒരു ടൈലറായിരുന്നു. ഇപ്പോൾ മലയാളം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എന്നത് അഭിമാനവും സന്തോഷവും ഉണ്ടാക്കുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാം, അദ്ദേഹത്തോട് സംസാരിക്കാം, കവിതകൾ ചോദിക്കാം, പാട്ടുകൾ കേൾക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ. ഓ, എവിടെ നിന്ന്? കണ്ണംപള്ളിയിൽ നിന്ന്. മനസ്സിലായി, നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. മുറിക്കകത്താണെങ്കിൽ പുറത്തിറങ്ങണം. എവിടെയോ ഒരു ചെറിയ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ആ, ഇപ്പൊ കേൾക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അങ്ങ് നിക്കേ. ഈ സാധാരണ പണ്ട് ദൂരദർശന്റെ ആന്റിന കറക്കും പോലെ. ആ, കിട്ടി. ശരി, അവിടെ നിന്നോളണേന്ന് പറയും. ഞാൻ പരിപാടി തീരുന്നവരെ ആന്റിനെയും പിടിച്ചിരുന്ന ചരിത്രം എനിക്കുണ്ട്. പാവം ഞാൻ, എനിക്ക് പിന്നെ പരിപാടി കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ അവിടെ നിൽക്ക്, ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആമച്ചൽ ഹമീദ് സാറാണ്, കവിയും ഒക്കെയാണ്. നമസ്കാരം പറഞ്ഞ് സംസാരിക്കൂ.
1: നമസ്കാരം. നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷം? ലളിതയാണ്. അത് എന്ത് ചെയ്യുന്നു ലളിത?
2: ഞാന് മുമ്പ് ജോലിക്കൊക്കെ പോവുന്നു സാർ. ഇപ്പൊ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. നല്ല ശ്വാസമുട്ടലൊക്കെ ഉള്ളത് കൊണ്ട് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല.
1: അപ്പൊ ആഹാരമൊക്കെ കഴിക്കാനുള്ള എന്ത് ചെയ്യും?
2: ആഹാരം കഴിക്കാൻ അന്നോടെന്നുള്ളത് ദൈവം തമ്പുരാൻ തരുന്നു, കഴിക്കുന്നു, ദിവസങ്ങൾ അങ്ങനെ നീങ്ങുന്നു.
1: വായു കയറിയ ദൈവം തന്നെ ആഹാരം തരുന്നു പറഞ്ഞവരായി.
0: അങ്ങേര് എന്നെ കൂടെ ദത്തെടുത്തെങ്കിൽ മതിയായിരുന്നു, ഒരു ജോലി ഞാൻ ചെയ്യൂലേ. ശരി ലളിത, ഹലോ, സംസാരിച്ചോ?
1: പിന്നെ താങ്കൾ പാടാറുണ്ടോ?
2: മുമ്പൊക്കെ പാടും, ഇപ്പൊ ശബ്ദത്തിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്നാലും ഒന്ന് നോക്കാം.
1: ആ, ഒന്ന് പിന്നെ അതിന്റെ അത്യാവശ്യം വേണ്ടത്.
0: അതൊരു സന്തോഷമുള്ളതാണ്. കേക്കട്ടെ,
1: പാടൂ.
2: ീട്ടുറക്കൂ നീ കാലമീ സ്വന്തൊക്കെ സോറി വീട്ടുറക്കൂ നീ കാലമീ കണ്ടോട്ട് സ്നേഹ സ്വരൂപനെ കുറയും നേരത്തും ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച യേശു മഹേശനെ
1: താങ്കളിൽ ഒരു ഗായികയുണ്ട് കേട്ടോ. കാരണം റോഡിൽ നിന്നിട്ടല്ലേ ഇത്രയും പാടി തന്നത്, അല്ല ചുഴിയൊക്കെ തിരുന്നിട്ടല്ലോ. അതെ, എന്തായാലും താങ്കൾക്ക്
2: സ്ഥലം
1: ആമച്ചനൊക്കെ അറിയാമോ? അതെ, കാട്ടക്കടക്കകത്താണ് ആമച്ചൽ.
0: കഴിച്ചു, ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. ചായക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം പോയി ചായ
2: കഴിച്ചില്ലാട്ടോ.
0: അയ്യോ, എവിടെയെങ്കിലും യാത്ര പോയിട്ട് തിരിച്ചു വരുന്നതാ?
2: ഇത് കിട്ടുമല്ലോന്ന് അറിഞ്ഞിട്ട് കഴിക്കാന്നുള്ള പ്രതീക്ഷയിലായിരുന്നു.
0: എങ്കി ഇന്ന് സദ്യ തന്നെ കഴിക്കണം, അല്ലെ ബിരിയാണി തന്നെ കഴിക്കണം. എന്തായാലും കിട്ടി.
2: അപ്പോ
0: സന്തോഷായിട്ട്
1: ഞാനൊരു ഭാഗ്യവാനാണ്, ഇന്ന് കിട്ടാത്തവർക്കൊക്കെ ഇന്ന് കിട്ടി കേട്ടോ. വിളിച്ചവരൊക്കെ ഏതാണ്ട് കിട്ടാത്തവരായിരുന്നു, അതൊക്കെ എല്ലാവർക്കും ഒന്ന് കിട്ടി.
0: ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് കേട്ടിട്ടില്ല.
1: അതെ, കാരണം നിങ്ങളെ പോലോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ മനസ്സിനെ ഒരു പ്രത്യേക സുഖം കിട്ടുന്നത്. ആ സന്തോഷം തന്നെയാണ് പരസ്പരം നമുക്ക് പങ്കുവെക്കുന്നത്.
0: ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് സാറിന്റെ ഒരു കവിത ഞാൻ ലളിതയ്ക്ക് കേൾപ്പിച്ചു തരട്ടെ. ഒരു കവിത വായിക്കണം സാർ.
1: കൊഴിഞ്ഞു.
0: പഴയ ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ അവർ പറയും കൊഴിഞ്ഞു. പുതിയ പിള്ളേർ പറയണ എന്താണെന്നറിയാമോ?
1: ഞാനേ എന്റെ കവിതയല്ല, നമ്മള് വേറൊരാണ്ട് ചെറിയൊരു നാല് വരി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ.
2: അതെ
1: അതെ, കാരണം എന്നെക്കാളും നല്ല കവിതയാണത്.
2: അപ്പൊ
1: നമ്മൾ അംഗീകരിക്കണമല്ലോ. അതായത് ഞാൻ കവിയുടെ പേര് പറഞ്ഞാൽ നമ്മൾ ഞെട്ടി പോകും. പാബ്ലോ നെരൂദ എന്ന് പറയും. പാബ്ലോ നെരൂദ
0: രാജ്യത്തിലെ ഒരു കക്ഷിയായിരുന്നു.
1: ലോകം അറിയപ്പെടുന്ന ഒരു കവിയാണ്, അത്രയും വലിയ കവിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് നാല് പേര് അല്ലെങ്കിൽ ഒരു ആറ് പേര്, രണ്ട് കവിത ആറ് പേര് കേട്ടോ, ചെറുതായിട്ടുള്ളത് നോക്കൂ. നീ ചെന്നെറുക്കാത്ത പൂവേത് ഭൂമിയിൽ, നീ ഏറ്റുവാങ്ങാത്ത നോവേത് മണ്ണിൽ. മനസ്സിലായല്ലോ, നല്ല കവിതയല്ലേ. നീ ചെന്നെറുക്കാത്ത പൂവേത് ഭൂമിയിൽ, നീ ഏറ്റുവാങ്ങാത്ത നോവേത് മണ്ണിൽ, ഒന്ന്. രണ്ടാമത്തത്, അത്രമേൽ ഹ്രസ്വം പ്രണയം, വിസ്മൃതി എത്ര ദീർഘവും. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മൾ പ്രണയം എന്ന് പറഞ്ഞാൽ അത്ര ചെറിയൊരു കാര്യമാണ്, അത്രയും ചെറുതാണ്. പക്ഷെ അത് മറക്കാനാകണം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെ ജീവകാലം വരെ മറക്കാൻ കഴിയില്ല.
2: അപ്പൊ
1: അതുകൊണ്ട് അപ്പൊ അതിന്റെ വലിപ്പം എത്രയായി, ലോകത്തോളം വലുതായി, ആ കവിയോളം വലുതായി അതിന്റെ ദീർഘം, അതിന്റെ അത്രയും വലിയ ദീർഘമാണ് അതിനുള്ള നീളമാണ് അതിനകത്തുള്ളത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത്രയും നല്ല ഒരു, അത്രയും വലിയ ദീർഘം, അത്രയും വലിപ്പമുള്ള ഒരു പ്രണയത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പഴയ പ്രണയത്തിനൊക്കെ ഓർമ്മ വരുന്നില്ലേ?
0: മിണ്ടണ്ട, അതാണ് നല്ലത്. ഓർമ്മ വന്നാലും മിണ്ടരുത്,
1: ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമാണ് കേട്ടോ. ഇല്ലാത്തവരായിട്ട് ആരുമില്ല. അത് പ്രേമിക്കാൻ പായസം പ്രത്യേകത്തെ പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും വേണ്ടല്ലോ. അത് എം എ ഒന്ന് പാസ്സാവണ്ട, പഠിക്കുകയും വേണ്ട.
0: മൂന്ന് നേരം എന്താണ് നമുക്കിങ്ങനെ കഴിഞ്ഞുകൂടി പോകാനേക്കാൾ ഭാഗ്യവും സന്തോഷവും വേറെന്തല്ലേ.

0: എന്തായാലും ലളിത, പാബ്ലോ നെരുദയുടെ ഒരു നാല് വരി കവിതയാണ് സാറ് ലളിതയ്ക്കായി വായിച്ചു തന്നത്. ഇദ്ദേഹം ചിലി എന്ന് പറയുന്ന നാട്ടിലെ ഒരു എഴുത്തുകാരനും കവിയും നയതന്ത്രജ്ഞനുമാണ്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഈ പാബ്ലോ നെരുദ എന്നൊന്നും അല്ല. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ലളിതയും ഞെട്ടും, ഞാനും ഞെട്ടും, കണ്ണമ്പള്ളിക്കാർ മുഴുവൻ ഞെട്ടും. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നെഫ്താലി റിക്കോർഡോ റെയ്സ് ബൊസാൾട്ടോ എന്നാണ്. മതിയായിരിക്കും അല്ലേ? ഇത് കേട്ട ഒറ്റ വഴി ഒറ്റ വാക്കാവ് സാറെ വെച്ചിട്ട് പോ സാറേ. നെഫ്താലി റിക്കോർഡോ റെയ്സ് ബൊസാൾട്ടോ ആണ് പാബ്ലോ നെരുദ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഏ അപ്പൊ ലളിത, ഏത് പാട്ടാ വേണ്ടേ? പറഞ്ഞു എന്നാലും ഒരിക്കൽ കൂടെ ഒക്കെ പറയൂ. നീ അതെന്നെ പാടിയതല്ലേ? ഞാൻ വിചാരിച്ചത് പാടിയതേ ഉള്ളൂ, ചോദിച്ചില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ അത് നമ്മളോട് പറയണം. ഇതാണ് ഞാൻ തുടക്കത്തില് സ്നേഹം എന്ന സിനിമയിലെ പാട്ടിന് പേരറിയാത്തൊരു നൊമ്പരത്തെ എന്ന പാട്ട് പെട്ടെന്ന് എനിക്ക് ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൽ എന്ന ഇത് വന്നത് ഈ വാതിൽ തുറക്കുന്ന ഈ കാലമേ എന്നതാണ്. എല്ലാം കൂടെ കൺഫ്യൂഷനായി പോയത്. ഇത് യൂസഫ് അലി കേച്ചേരിയാണ് ഈ പാട്ട് എഴുതിയത്. ബോംബെ രവിയുടെ സംഗീതമാണ്. ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്നൊരു ചലച്ചിത്രത്തിലെ പാട്ടാണിത്. മനോഹരമായ പാട്ടാണ്. ഒരു ഭക്തിയാണോ സാഹിത്യമാണോ മിസ്റ്റിസിസമാണോ എന്നൊക്കെ പറയാവുന്ന അതിഗംഭീരമായ പാട്ടാണ്. രണ്ടുപേരും പാടിയിട്ടുള്ളൂ. കെ എസ് ചിത്രയും പാടിയിട്ടുണ്ട്, കെ ജെ യേശുദാസും പാടിയിട്ടുണ്ട്. ഇപ്പോൾ ലളിതയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ്. അത് തന്നെ കേൾപ്പിക്കുക അല്ലേ ലളിത? അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഹമീദ് സാറിന് സ്നേഹവാത്സല്യങ്ങൾ അറിയിച്ചോളൂ. നമുക്ക് പാട്ട് കേൾക്കാം.
1: തീർച്ചയായും താങ്കൾക്കും എന്റെ ആശംസകളും സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു.
0: രണ്ടുപേർക്കും നന്ദി, നമസ്കാരം. പാട്ട് കേൾക്കാം. എല്ലാവർക്കും
1: വേണ്ടി
0: എല്ലാവരും കേൾക്കട്ടെ. പാട്ട് കേൾക്കാം. കേൾക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതൻ ആമച്ചൽ ഹമീദാണ്. കവിയാണ്, നിരൂപകനാണ്. അദ്ദേഹം ഒരു ടൈലറായിരുന്നു. ഇപ്പോൾ മലയാളം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മനോഹരമായ അർത്ഥവത്തായ കവിതകൾ അദ്ദേഹം എഴുതുന്നു. അതൊക്കെ നമുക്ക് വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരിതാർത്ഥ്യവും സന്തോഷവും ഒട്ടും ചെറുതല്ല. ശ്രോതാക്കൾ വിളിക്കുന്നു, സംസാരിക്കുന്നു, സല്ലപിക്കുന്നു. ഇനിയും ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: സാറേ, രണ്ട് സാറന്മാർക്ക് നമസ്കാരം.
2: നമസ്കാരം.
0: രണ്ടുപേരുടെയും നമസ്കാരം അങ്ങോട്ടും തരുന്നു.
1: രണ്ടുപേർക്കും നമസ്കാരം. ഞാൻ സിറ്റിറ്റ് സൈക്കിൾ വർക്ക്ഷോപ്പിലിരുന്നാണ്.
0: അപ്പം ഹമീദ് സാറിനോട് സംസാരിച്ചോളൂ.
1: സാറേ, ഈ ചൈത്ര സൈറ്റർ വീടിന്റെ അവിടെ കുറിക്കലാണ് അതോണ്ടെവിടെയല്ലേ സാറിന്റെ വീട്ടിൽ പോകേണ്ടത്?
2: എന്റെ വീട് ആമച്ചലാണ്, കാട്ടാക്കട എന്ന കള്ളിയട നെയ്യാർ ഡാമിലേക്ക് പോകുന്ന മറ്റ് വേറൊരു വഴിയാണ്. എന്റെ വീട് ആമച്ചൽ ജംഗ്ഷനിലാണ്. സുഖം. താങ്കൾക്ക് സുഖമാണല്ലേ? താങ്കൾ എന്ത് ചെയ്യുന്നു? സൈക്കിൾ ഷോപ്പോ? പിന്നെ അങ്ങനെ ഷോപ്പിൽ വർക്കൊക്കെ ഉണ്ടോ? അങ്ങനെ ഇപ്പൊ സൈക്കിൾ ഇപ്പൊ പഴയ പോലെ ഇപ്പൊ ധാരാളം ഉണ്ടോ വർക്ക് ചെയ്യാനൊക്കെ? ഇപ്പൊ പിന്നെ സ്കൂട്ടറും മറ്റേ ബൈക്കും അങ്ങനെയൊക്കെ അതൊക്കെ ഏറ്റവും കൂടുതലുള്ളൂ. ശരി ശരി, അങ്ങനെ ഒരു ധാരണ ഉണ്ട്. അതെ, അപ്പൊ നല്ല കാര്യമായിട്ടൊക്കെ പോകുന്നുണ്ടല്ലേ വർക്ക്ഷോപ്പ്. പിന്നെ എന്താ, വേറെ എന്താണ്, കവിത ഒക്കെ എഴുതോ? കവിത എഴുതാറുണ്ടോ? പാടാറുണ്ടോ? പാടാറുണ്ട്. എന്നാലും ചേതാട്ടൊക്കെ നമ്മളത്തില്ല, പഴയ നാടക ഗാനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പാടും? ഇല്ല. അപ്പൊ നമുക്ക് പാട്ട് കേക്കാം അല്ലേ? പിന്നെ എത്ര നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഭാര്യ ഉണ്ട്, രണ്ട് മക്കളുണ്ട്. രണ്ട് മക്കളും വിവാഹം കഴിച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും രണ്ട് പിള്ളേരുകളുണ്ട്.
2: നിങ്ങളെ കൂടെ ആണോ താമസം, അതോ വേറെയാണോ? ദേവങ്കോട് അറിയാം. അറിയാം, ദേവങ്കോട് അറിയാം. അതെ അതെ, കാരണം ഞാൻ ഈ പ്രദേശം മുഴുവൻ കറങ്ങുന്ന ആളാ.
1: വന്നിട്ടുണ്ട്.
2: സൈക്കിൾ നന്നാക്കാനാണോ വന്നത്? പിന്നെ മക്കളൊക്കെ എന്ത് ചെയ്യണം? ജോലി എന്തോ ഉണ്ടോ മക്കൾക്ക്? അല്ല, കൂലി ഇപ്പൊ മോശമൊന്നുമല്ല, നല്ല കൂലി പണിക്ക്, നല്ല പണിയില്ലേ, ശമ്പളം ഉണ്ടല്ലോ. അല്ലേ, സത്യം പറഞ്ഞാൽ രണ്ട് ഡോക്ടറെ വേണോ നിങ്ങൾക്ക്? രണ്ട് കളക്ടറെ വേണോ? എപ്പോ വേണമെങ്കിലും കിട്ടും. പക്ഷെ ഒരു കൂലി പണിക്കാരെ വിളിച്ച കിട്ടത്തില്ല. മകളെ കെട്ടിച്ചു അല്ലേ? ഓ, അപ്പൊ നിങ്ങൾ നല്ലൊരു അപ്പനായി. ഭാര്യ ഇപ്പൊ അടുത്തുണ്ടോ? അപ്പൊ പാട്ട് കേട്ടാ, പാട്ട് വെച്ചാ ഇപ്പൊ നിങ്ങളെ കൂടെ ഒരുമിച്ച് കേൾക്കും. അപ്പൊ ഭാര്യയുടെ അഭിപ്രായം ഏത് പാട്ട് വേണമെന്നാണ്? നമ്മളെ മതിഞ്ഞ സാറിനെ അറിയാവൂ ആ പാട്ടേന്ന് കേട്ടാ. നിങ്ങളെ രണ്ടുപേർക്ക് ഒരേ പാട്ടാണോ? നല്ല പാട്ട്, പാട്ട്. അതെ
3: അതെ, നിങ്ങൾ
2: രണ്ടുപേരുടെ ഒരേ അഭിപ്രായം തന്നെയാണല്ലേ? അതെ, അപ്പൊ ആ പാട്ട് പോലെ തന്നെ നിങ്ങളുടെ ജീവിതം ഒരേപോലെ നല്ല മധുരതരമായി പോകട്ടെ, അർത്ഥ തരത്തി പോകട്ടെ.
1: അപ്പൊ ആ പാട്ട്
2: എന്തോ
1: പറയണം
2: പറയണം.
1: രണ്ട് സാറിനും മെഡിക്കേഷൻ ഉണ്ട്, പിന്നെ ഈ പോപ്പുലർ ടീച്ചറിനും,
2: ഓ നല്ലൊരു കാര്യം,
0: അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ? സൈക്കിളൊക്കെ നന്നാക്കി കൊടുക്കാൻ
1: നന്നായിട്ട് രണ്ടുപേരിക്കും സന്തോഷമായിട്ട് നല്ല ഹൃദയം നിറഞ്ഞ
0: സൈക്കിൾ വർക്ക്ഷോപ്പ് എന്ന് കേൾക്കുമ്പോ എന്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അര സൈക്കിൾ, മുക്കാൽ സൈക്കിൾ, ഫുൾ സൈക്കിൾ. ഫുൾ സൈക്കിൾ എടുത്ത് കാല് ഇടയിലൂടെ ഇട്ട് ചവിട്ടിപ്പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ആർക്കും ആരും സൈക്കിൾ വാടകയ്ക്കൊന്നും എടുക്കാറില്ല, വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലവുമില്ല. എന്നാലും മനോഹരമായ പഴയ ഹെർക്കുലീസ് സൈക്കിളിന്റെ കളക്ഷനൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ആവോ? അപ്പോ പാട്ട് വേണം അല്ലേ? വിശ്വം കാക്കുന്ന നാഥ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലേക്ക് വേണ്ടിയിട്ട് കെ ജെ യേശുദാസ് പാടിയ പാട്ടാണിത്. ഇത് വാസ്തവത്തിൽ ഇത് പീറ്റർ കെ ജോസഫ് എഴുതിയതാണ്. ഇതിൽ ചില വരികൾ കൂട്ടിച്ചേർത്ത് സത്യൻ അന്തിക്കാടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സിനിമയിലേക്ക് ഈ പാട്ടിനെ മാറ്റി എഴുതിയത് സത്യൻ അന്തിക്കാടാണ് മാറ്റി എഴുതിയത്. ഏറ്റവും പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സംഗീതം ജോൺസണാണ്. ജോൺസന്റെ സംഗീതം മലയാളിയെ, മലയാളിയുടെ മനസ്സിൽ മഴ പെയ്യിപ്പിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ പാട്ട് കേൾപ്പിക്കട്ടെ? ആ പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിൽ തുടരുന്നു. പ്രത്യേക പൂക്കുവയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സുഹൃത്ത് ആമച്ചൽ ഹമീദാണ്. കവിയാണ്, നിരൂപകനാണ്, അദ്ദേഹം ഒരു ടെയ്ലറായിരുന്നു. ഇപ്പം മലയാളം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം, സല്ലപിക്കാം, കവിതകൾ ചോദിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891 8849912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാർ, ഞാൻ ശങ്കരൻ.
0: എന്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാം കേട്ട് കേട്ട് എനർജി പോയതാണ്?
1: കേട്ട് കേട്ട് വിളിക്കണ്ട എന്ന് വിചാരിച്ചിരുന്നാലും ഇങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സാറെ വിളിക്കാം?
0: ഞാനേ ഇത് കേൾക്കുമ്പോൾ ഒരു കവിത പറഞ്ഞുതരട്ടെ. അയ്യപ്പ പണിക്കരുടെ ഒരു കവിതയുണ്ട്. വിഷുക്കാലമല്ലേ, കണിക്കൊന്നയല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. അതുപോലെ ശങ്കരേട്ടാ, വിളിക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. ഹമീദ് സാറാണ് സംസാരിച്ചോളൂ.
1: സാർ നമസ്കാരം.
2: നമസ്കാരം, നമസ്കാരം.
1: എനിക്ക് സാറ് കവിയെന്നോ നിരൂപകനെന്നോ പിന്നെ ടെയ്ലറോ എന്നുള്ളതിനൊക്കെ അപ്പുറം ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ സ്നേഹിക്കുന്നത് സാറിന്റെ ഒരു വിദ്യാർത്ഥിയാണെന്ന് അറിഞ്ഞില്ല.
0: കേട്ടും കണ്ടും പഠിക്കും.
1: കാരണം പിന്നെ ഇന്നും സാറിന്റെ ആ മനസ്സിനെ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. കാരണം സാറിന് ഈ സമയത്ത് ഇങ്ങനെ പഠിക്കണം എന്നൊരു ആവേശം സാറിന് തോന്നിയല്ലോ എന്ന്. അതുകൊണ്ട് എനിക്ക് എന്നെ ഇന്നേറ്റം എന്നെ ഇന്ന് ഞാൻ വിളിക്കാൻ തന്നെ കാരണം അതാണ്.
2: സത്യത്തില് എനിക്ക് ഇത് കേൾക്കുമ്പോ വല്ലാതെ എന്റെ കണ്ണ് നിറയുന്ന ഒരു സന്തോഷമാണ്. കാരണം
1: സാറേ നമുക്കും അതാണ്. കാരണം ഇത്രയും ഇതൊക്കെ ഈ ഇതെല്ലാം കയ്യിലുള്ള ഒരാള് ഇതെല്ലാം വെച്ചിട്ട് ഇന്നും അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിട്ട് അദ്ദേഹത്തിന് പഠിക്കാൻ തോന്നണോ പഠിക്കണം എന്നുള്ള ആ ഒരു മനസ്സ് തോന്നണം അതാണ്. കാരണം സാറേ നമ്മളൊന്നും ഞാനൊക്കെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. പഠിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് കുട്ടികളായാലും മുതിർന്നവരായിരുന്നാലും എല്ലാവരോടും ആരായിരുന്നാലും അത് ഭയങ്കര നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്.
2: തീർച്ചയായും, തീർച്ചയായും. കാരണം
1: അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് സാറിനൊരു ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്ന് സാറിന് വേണ്ടി ഒരു രണ്ടുപേര് പാടിത്തരാം.
2: സന്തോഷം.
1: മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ, ആരോടും പോയി പറയരുതി കസമാനേ പുള്ളിമാനേ, പ്രിയ സഖിയുടെ ചഞ്ചലമിഴിയുടെ നിത്യകാമുകനല്ലോ ഞാൻ, നിത്യകാമുകനല്ലോ.
2: ഇടയ്ക്ക് ഒരു വരി ഉണ്ടല്ലോ, ആരോടും പോയി കൈ കഥ പറയരുതേ മാനേ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയും എന്റെ കഥ എല്ലാരോടും പോയി പറയണം.
1: കാരണം ഇത് സാർ ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് സത്യത്തില് ഇന്ന് വിളിക്കണമെന്നൊരു ആഗ്രഹം. പിന്നെ എന്നാലും അവസാനം ഒന്ന് വിളിച്ചു നോക്കാൻ കിട്ടുന്ന
0: ഫീമെയിൽ വോയിസിന് ഫീമെയിൽ വോയിസ് ഉണ്ടല്ലോ, അതിന് എന്റെ വക ഒരു കുതിര പറയാതിരിക്കാൻ നിർവാഹമില്ല.
1: ഞാൻ പോക്കോയിൽ വിളിച്ചാൽ ഞാൻ പാടാറില്ല, എനിക്ക് ചെറിയ ഇതുപോലെ

0: മറ്റേ വരിയെ ഒന്നുകൂടെ ഞാൻ പരിഷ്കരിക്കും. എന്താണ്, വിളിക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, പാടാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന്.
1: ഇന്നിപ്പോ നമ്മൾ, ഞാൻ അവസാനത്തെ കോളറാണ്, എനിക്ക് ഇന്ന് പാട്ട് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇതാണ്. കാരണം സാറിനോട് സംസാരിക്കാൻ പറ്റിയല്ലോ, സാറിനോട് സംസാരിക്കുന്നതെന്ന് മാത്രമേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.
0: അപ്പൊ ഒരു കവിത കൂടെ കേൾപ്പിക്കട്ടോ സാറിന്റെ?
1: വേണമല്ലോ.
2: ഞാൻ പലർക്കും പാടാതെ മാറ്റി വെച്ചൊരു കവിതയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി അത് തന്നെ പാടാം. കാരണം ഞാൻ ഈ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പലരെയും പഠിപ്പിച്ച കാര്യമാണ് എന്താണ് കവിത, എന്തല്ല കവിത എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പഠിക്കാൻ കൂടുതൽ താല്പര്യപ്പെട്ടത്. ആ കവിത പാടാം. കാട് കുറേ, സോറി സോറി, കാടൊരപൂർവ കവിതയാകുന്നു, കാടൊരപൂർവ കവിതയാകുന്നു. ഇരുണ്ടഗാധമായ കടൽ ഇലയലകളാൽ തിരകൾ, ഏഴല്ലേഴായിരം സ്വരങ്ങൾ, ഒന്നല്ലൊരായിരം വർണ്ണങ്ങൾ. കാട് ഒരപൂർവ കവിതയാകുന്നു.

വചനമല്ല കാടിൻ ഹൃദയ നീലിമ ജീവിതമിഴികളിൽ അപൂർവ ചാരുതയാകുന്നു. കാടിൻ്റെ യാർത്തവച്ചോരയിൽ നിറയെ പൂക്കളും പുഴകളും വിടർന്നഴകായലകളും കാടൊരു തീ പിടിച്ച കവിതയാകുന്നു. കാടിൻ്റെ യാർത്തവച്ചോരയിൽ നിറയെ പൂക്കളും പുഴകളും വിടർന്നഴകായലകളും കാടൊരു തീപിടി

കാളിൻ നഗ്നത ധരിക്കുവാൻ. ഏതു ഭാഷയിലെത്ര കൽപ്പന തുണിയുരിഞ്ഞാലും ആവുമോ കാളിൻ നഗ്നത ധരിക്കുവാൻ.

0: വിളിക്കാൻ. ഇത്രയുള്ള ഈ കവിത. എന്തായാലും നിങ്ങൾ എന്നെ വിളിച്ചതിലും ഈ കവിത പാടിപ്പിക്കാൻ അവസരം തന്നതിലും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങളോട്.
1: കാരണം
0: പറയൂ പറയൂ.
1: ആ സാർ, ഈ നമ്മളിപ്പോ ഒരു പാട്ട് സാധാരണ നമ്മളെപ്പോഴും പാട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിച്ച നല്ലൊരു പാട്ടാണ് ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മളുടെ കരളിൽ തട്ടണ കവിതകളാണ്. അപ്പൊ ആ പാട്ട് കേൾക്കുന്നതിനേക്കാളും എത്രയോ
0: അത് കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം നമ്മളെ കവിതകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതിയത് കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് തോന്നലുണ്ട് അതിൽ.
1: തീർച്ചയായിട്ടും
0: കരുണാസായിരി വിളിച്ചതും വിളിച്ചതിന് കാരണം നിങ്ങൾക്കിങ്ങനെ കഥ കേൾപ്പിക്കാൻ കഴിഞ്ഞതും കാരണം എനിക്ക് എല്ലാം നമ്മോട് ഇങ്ങനെ സമ്മതിക്കാനായതും കരുണാസായിയുടെ ഒരു കടാക്ഷം കൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ആ കരുണാസായി എന്നെ ഇത്രയേറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് കരുണാസായിയോട് എനിക്ക് ജീവിതകാലം മുഴുവൻ പറഞ്ഞാൽ തീരാത്തത്ര നാ കടപ്പാട് നന്ദിയാണുള്ളത്. ഞാനിവിടെ ആദ്യമായിട്ട് തന്നെ പറഞ്ഞത് എനിക്കിതിനെ കുറിച്ച് അറിയത്തോരും ഇല്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സുഹൃത്ത് വിളിച്ചതുമാണ് എനിക്കിവിടെ വരാൻ തോന്നിയതും. പക്ഷെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് കാരുണ്യം എന്ന് ഞാൻ ശരിക്കും
1: മനസ്സിലാക്കുന്നത്.
0: കരുണാസായി അല്ല, ശരിക്കും കാരുണ്യ കേന്ദ്രമാണ്.
2: ഓക്കെ, ഇനിയിരുന്ന് എനിക്ക് സങ്കടം വരും. ശങ്കരേട്ട സമയം ആവുന്നു നമുക്ക് ഒരു മിനിറ്റ് കൂടുതലായി. അപ്പൊ വിളിച്ച ഏത് പാട്ടായിരുന്നു ഇന്ന്?
1: പാട്ട് ഞാൻ ചോദിച്ചത് ഗംഗായമുന സംഗമ സമതല ഭൂമിയും.
2: എന്താണ് ഒരു അതിഗംഭീരമായ പാട്ടിൽ തുടങ്ങി അതിഗംഭീരമായ പാട്ടിൽ അവസാനിക്കുക എന്നൊക്കെ പറയുന്നത് അതാണ് എന്റെ പ്രത്യേകത.
1: സാറിന് ഒരിക്കൽ കൂടെ 1000 ആശംസ. സാർ ഈ ഡിഗ്രി കഴിഞ്ഞാലും ഇനിയും സാർ ഈ പഠിത്തം തുടരണം.
0: തീർച്ചയായും നമ്മളീ തീർച്ചയായും ഡിഗ്രി കഴിഞ്ഞ ശേഷം നമ്മളെ ഈ സന്തോഷം പങ്കുവെക്കാൻ തീർച്ചയായും. അപ്പം നിങ്ങളും ഞാനും ജീവിച്ചിരിക്കട്ടെ കൂടി ആശംസിക്കാം. നമസ്കാരം.
2: അപ്പം നമുക്ക് ഗംഗായമുന സംഗമ ഭൂമി എന്ന പാട്ടിലേക്ക് പോവാം അല്ലേ? അപ്പം നമുക്ക് ആ പാട്ട് കേൾക്കാം. വളരെ സന്തോഷം ആമച്ചൽ ഹമീദ് സാർ. നമുക്ക് സമയം അവസാനിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ ശ്രോതാക്കളോട് സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ ഉള്ളൊരു സന്തോഷം നമ്മൾ അറിയിക്കാനുണ്ട്. അല്പസമയം കൂടുതലായി. സാറിന് 4:30 അവസാനിക്കേണ്ടതാണ്. വർത്തമാനം പറഞ്ഞു സമയം അങ്ങ് പോയതാണ്. എന്തായാലും ഈ പ്രത്യേക പോക്കുവെയിലിൽ അങ്ങ് വരികയും ശ്രോതാക്കളോട് സംസാരിക്കുകയും കവിതകൾ ചൊല്ലുകയും അതും അർത്ഥഗംഭീരമായ കവിതകൾ മനോഹരമായി ആലപിക്കുകയൊക്കെ ചെയ്തു. വളരെ സന്തോഷം. കരുണാസായി റേഡിയോയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലും പ്രത്യേക പോക്കുവെയിലിൻ്റെ പേരിലും ആമച്ചൽ ഹമീദ് സാറിനുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു.
0: സത്യത്തിൽ ഞാൻ ഈ സന്തോഷത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു. എനിക്കൊരു അവസരം കിട്ടുക എന്നുള്ളത് എനിക്ക് ഈ സായിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ വൈകിപ്പോയല്ലോ എന്ന ദുഃഖമേ എനിക്കുള്ളൂ. എന്തായാലും എനിക്കിവിടെ കിട്ടിയ അവസരം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ജീവിതത്തിനൊരു വഴിത്തിരിവാണ്. എൻ്റെ പഠനത്തിന് അതൊരു വലിയൊരു വഴിത്തിരിവാണ്. മാത്രമല്ല ഇവിടെ വിളിച്ച ശ്രോതാക്കളിൽ പലരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് PhD അപ്പുറം ഉണ്ടെങ്കിൽ അവിടം വരെ പോയി പഠിക്കണം എന്നുള്ള കാരണം നിങ്ങൾ ഈ പ്രോത്സാഹനമാണ് യഥാർത്ഥ പഠിത്തത്തിനുള്ള ഏറ്റവും വലിയ പ്രചോദനം. അപ്പോൾ അത് കരുണാസായി അത് നിമിത്തമാവുകയും ഇവരുടെ ഈ പ്രോത്സാഹനം എനിക്കൊരു വലിയൊരു വളമാവുകയും ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായും വളരുക തന്നെ ചെയ്യും. അതിന് അവസരമൊരുക്കിയ കരുണാസായി ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയും.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആമച്ചൽ ഹമീദ്, LR മധുജൻ, നന്ദകുമാർ. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ബാല്യം ഊർജസ്വലമാക്കാം. പോഷകക്കുറവ് ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. പല ആളുകളെയും വ്യത്യസ്തമായിട്ടാണിത് ബാധിക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചിലതരം രോഗങ്ങൾ പിടിപെടുന്നതിനുമുള്ള സാധ്യതയ്ക്കും ഇടയാക്കും. പോഷകങ്ങളുടെ കുറവ് ശരീരത്തിന്റെ ഉത്തമ വളർച്ചയെ വിപരീതമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. ദേശീയ കുടുംബാരോഗ്യ സർവേകൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ 5 വയസ്സിനു താഴെ ഭാരക്കുറവുള്ള കുട്ടികൾ 19.7%. മുൻവർഷങ്ങളിൽ ഇത് 16.1% മുതിർന്നവരിൽ 10% പേർ ഭാരക്കുറവെന്ന വിഭാഗത്തിൽ പെടുന്നുണ്ട്. ശരിയായ ഭാരമില്ലായ്മ മാത്രമല്ല പോഷകക്കുറവിനെ കാണിക്കുന്നത് എങ്കിലും വയസ്സിനും പൊക്കത്തിനും അനുസൃതമായ ഭാരമില്ലായ്മ പോഷകക്കുറവിന്റെ ഒരു അടിസ്ഥാന ബിന്ദു തന്നെയാണ്. കുട്ടികളിലെ പോഷകാഹാരക്കുറവ് കാലേകൂട്ടി തിരിച്ചറിഞ്ഞ് പരിഹാരമാർഗങ്ങൾ തേടേണ്ടത് അവരുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. തൂക്കക്കുറവ്, പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയില്ലായ്മ, ക്ഷീണം, ഭക്ഷണത്തോടുള്ള വിരക്തി, പഠനകാര്യങ്ങളിലെ ശ്രദ്ധക്കുറവ്, ഒന്നിനോടും താൽപ്പര്യമില്ലായ്മ, സ്ഥിരമായ ഉത്സാഹക്കുറവ് എന്നിവ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങളാണ്. പെട്ടെന്ന് ദേഷ്യം വരിക, ഉത്കണ്ഠ, അനാവശ്യമായ കരച്ചിൽ, വാശി എന്നീ സ്വഭാവ വൈകല്യങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. അടിക്കടി വരുന്ന അസുഖങ്ങൾ, അവ മാറാനെടുക്കുന്ന കാലതാമസം, എപ്പോഴും തണുത്തിരിക്കുന്ന ശരീരം, വിളർച്ച, തൊലിയുടെയും മുടിയുടെയും നിറവ്യത്യാസം, വരണ്ട തൊലിപ്പുറം, മുടികൊഴിച്ചിൽ എന്നിവയും പോഷകാഹാരക്കുറവ് മൂലം കണ്ടുവരുന്നു. ചെറിയ മുറിവ് പോലും ഉണങ്ങാൻ കാലതാമസം പിടിക്കുക, പൊടിഞ്ഞുപോകുന്ന പല്ലുകൾ, പൊട്ടിപ്പോകുന്ന നഖം, കാലുകളിലെ വളവ്, പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന വാരിയെല്ലുകൾ, വീർത്ത വയർ എന്നിവയും പോഷകാഹാരക്കുറവിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. വായയുടെ അരികിൽ രൂപപ്പെടുന്ന വ്രണങ്ങൾ, കാഴ്ചക്കുറവ്, രാത്രിയിലെ കാഴ്ചമങ്ങൽ, ശ്വാസഗതിക്കുണ്ടാകുന്ന തടസ്സം, സന്ധികളിലും പേശികളിലും അകാരണമായി ഉണ്ടാകുന്ന വേദന എന്നിവ പല രോഗങ്ങൾക്കും മുന്നോടിയായി കാണപ്പെടുന്നുണ്ടെങ്കിലും പോഷകക്കുറവും ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നു. പോഷക സമ്പന്നമായ ഭക്ഷണം ഉറപ്പുവരുത്തിയിട്ടും ഇത്തരം ലക്ഷണങ്ങളിൽ കാര്യമായ മാറ്റം നിരീക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് തുടർ പരിശോധനയും വിദഗ്ധ അഭിപ്രായവും തേടേണ്ടതാണ്. പോഷകക്കുറവ് നികത്താൻ ഭക്ഷണക്രമം സമീകൃതമായിരിക്കണം. ആയതിനാൽ ദിവസവും സമീകൃതമായ ഭക്ഷണശൈലി ശീലമാക്കേണ്ടതാണ്. ഇതിനായി ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, ഇലക്കറികൾ, പാലും പാലുൽപ്പന്നങ്ങളും നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മാംസാഹാരികൾ ഇവയോടൊപ്പം മീൻ, ഇറച്ചി, മുട്ട ഇവയിലേതെങ്കിലും ദിനവും ഉൾപ്പെടുത്തുക. പോഷകാഹാരക്കുറവ് നിരീക്ഷിക്കപ്പെട്ട കുട്ടികൾക്ക് ചെറിയ മീനുകൾ 4-5 ദിവസം വരെയെങ്കിലും നൽകുന്നത് പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പും പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം കാൽസ്യവും അയണും കൂടി ഉറപ്പാക്കുന്നു. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി ഇവയുടെ മാവിൽ ഇലക്കറികൾ ചേർത്ത് നമുക്ക് ഭക്ഷണം തയ്യാറാക്കാം. പുട്ട് തയ്യാറാക്കുമ്പോൾ ഇലക്കറിയും പച്ചക്കറിയും ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് ആവിയിൽ പുഴുങ്ങാം. തോരൻ പാകം ചെയ്യുമ്പോൾ ഇലക്കറിയും പച്ചക്കറിയും മുളപ്പിച്ച പയറും ഒക്കെ ഒന്നിച്ച് ചേർത്ത് തയ്യാറാക്കാം. പ്രഭാത ഭക്ഷണം പാകം ചെയ്യുമ്പോൾ 1 സ്പൂൺ കുവരവ് അല്ലെങ്കിൽ റാഗിപ്പൊടി, 1 പിടി ചീരയോ മുരിങ്ങയിലയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇത്തരത്തിൽ പാചകരീതിയിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ സമ്പുഷ്ടമായ ഒരു ഭക്ഷണക്രമം പ്രദാനം ചെയ്യുന്നു. ബേക്കറി പലഹാരങ്ങൾക്ക് പകരം അവൽ, ശർക്കര, തേങ്ങ ചേർന്ന മിശ്രിതം, റാഗി കൊണ്ടുള്ള ഇലയപ്പം, ഇലയട, എള്ളുണ്ട, വേവിച്ച നിലക്കടല എന്നിവ കൊടുക്കാം. ഇടനേരങ്ങളിൽ പഴവർഗ്ഗങ്ങളുടെ കൂടെ പാലും ഓട്സ് പോലുള്ള ധാന്യങ്ങളും ചേർത്ത് സ്മൂത്തി രൂപത്തിൽ തയ്യാറാക്കി കൊടുക്കാം. എന്നാലോ കുട്ടികൾ ഇത്തരം ഭക്ഷണങ്ങളോട് പലപ്പോഴും വിമുഖത കാണിക്കാറുണ്ട്. പഠിച്ചതേ പാടൂ എന്ന ചൊല്ലാണ് ഇവിടെ ഓർമ്മ വരുന്നത്. കുട്ടികളിൽ കാണുന്ന പല ശീലങ്ങൾക്കും ശാഠ്യങ്ങൾക്കും നമ്മൾ രക്ഷിതാക്കൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന വസ്തുത മറക്കരുത്. തേങ്ങാപ്പാലും ശർക്കരപ്പാവും ക്യാരറ്റും ചേർത്ത് കുറുക്കിയ പായസം പോഷക സമൃദ്ധമാണ്. കഞ്ഞിയിലും മറ്റു കറികളിലും തേങ്ങാപ്പാൽ ചേർത്തു കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. കൊഴുപ്പടങ്ങിയ പാലും തൈരും കുഞ്ഞിന് നൽകാം. മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ വളർച്ചയ്ക്ക് സഹായിക്കുന്ന അധിക കൊഴുപ്പടങ്ങിയ ഈ ഭക്ഷണം കുട്ടികൾക്ക് ഉത്തമമാണ്. തൂക്കക്കുറവും ക്ഷീണവും കാണിക്കുന്ന കുട്ടികൾക്ക് നേന്ത്രപ്പഴം നെയ്യ് ചേർത്ത് കൊടുക്കുന്നു.

0: അതും നല്ലതാണ്. ഇതോടൊപ്പം ശുദ്ധജലവും നാരുകൾ അടങ്ങിയ ഭക്ഷണവും പ്രധാനമാണ്. പോഷകക്കുറവ് നികത്തുന്നതിനായി സമീകൃതമായ ഒരു ഭക്ഷണശീലത്തോടൊപ്പം ശുചിത്വ ശീലങ്ങൾക്കും പ്രാധാന്യം നൽകണം. ഊർജസ്വലമായ ഒരു ബാല്യത്തിനായി പോഷക സമൃദ്ധമായ സമീകൃത ആഹാരം സ്നേഹം ചാലിച്ച് നമുക്ക് പാകം ചെയ്യാം.
1: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നീതിയും ന്യായവും

സ്വാതന്ത്ര്യത്തിൻ്റെ നാളുകളിൽ ബംഗാളിൽ കലാപം കലുഷിതമായിരിക്കുന്ന സന്ദർഭത്തിൽ മഹാത്മാഗാന്ധി കലാപകാരികളെ മാനസാന്തരപ്പെടുത്തുകയായിരുന്നു. കൽക്കത്തയിൽ ഗാന്ധിജി എത്തിയ വിവരമറിഞ്ഞ് ബംഗാളിൻ്റെ മുൻ പ്രധാനമന്ത്രിയും അവിടുത്തെ മുസ്ലിം നേതാവുമായിരുന്ന സൊഹർ ബർജി ഗാന്ധിജിയെ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ ചെന്ന് കാണുകയുണ്ടായി. സൊഹർ ബർജി പറഞ്ഞു, അങ്ങ് കുറച്ച് ദിവസം കൽക്കത്തയിൽ താമസിക്കണം, അങ്ങേക്കു മാത്രമേ കൽക്കത്തയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അത് കേട്ട മാത്രയിൽ ഗാന്ധിജി സുഹർ ബർജിയോട് പറഞ്ഞു, ഒരു വ്യവസ്ഥയുണ്ട്, എത്ര ദിവസം വേണമെങ്കിലും ഞാൻ താമസിക്കുവാൻ ഒരുക്കമാണ്, പക്ഷേ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവണം. ഗാന്ധിജിയും സുഹർ ബർജിയും കൽക്കത്തയിലെ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്ന വാർത്ത പരന്നു. സാമൂഹ്യ ദ്രോഹികൾക്കും വർഗീയവാദികൾക്കും ലഹള അവസാനിപ്പിക്കേണ്ടതായി വന്നു. മണിക്കൂറുകൾക്കുള്ളിൽ കൽക്കട്ട ശാന്തമാവുകയും ചെയ്തു. കലാപത്തിൻ്റെ രോഷാഗ്നികൾ അടങ്ങി. സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം സംജാ

0: ആഹ്ലാദമായി. ഇതറിഞ്ഞ മൗണ്ട് ബാറ്റൻ ഗാന്ധിജിയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്തെഴുതി. ആ കത്തിലെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: 50,000 പട്ടാളക്കാർക്ക് പഞ്ചാബിൽ സാധ്യമാകാത്തതാണ് അങ്ങയുടെ ഇച്ഛാശക്തി കൊണ്ട് സാധിച്ചിരിക്കുന്നത്. അഭിവാദനങ്ങൾ. മൗണ്ട് ബാറ്റന് ഗാന്ധിജി മറുപടി കത്തെഴുതി. അങ്ങയച്ച കത്തു കിട്ടി. എൻ്റെ പ്രവർത്തനങ്ങളെയും അങ്ങ് ശ്ലാഘിച്ചു. എൻ്റെ മുസ്ലിം സ്നേഹിതൻ സൊഹർ ബർജി എന്നോടൊപ്പം കൽക്കത്തയെ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രയത്നിച്ചത് നിങ്ങൾ അംഗീകരിക്കാത്തിടത്തോളം നിങ്ങളുടെ അഭിനന്ദനം ഞാൻ മുഖവിലേക്കെടുക്കുന്നില്ല. എല്ലാവരുടെ പ്രവർത്തനങ്ങളും ഒരു ബഹുമുഖ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടണം എന്ന നീതിയുടെ പാഠം ഗാന്ധി നമ്മെ പഠിപ്പിക്കുന്നു.
1: നീതിയും ന്യായവും അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

0: തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രകാശണാ പ്രകാശണാ ബന്ധവർ നോടി നിമ്മവർ ബന്ധവർ നോടി കട
2: എന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചേ?
3: നീ ഇവിടെ ഉണ്ടാവണമെന്ന് മാത്രമേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ.
2: എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
3: അറിയില്ല, മൂപ്പര് പറയും.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മയക്കുമരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരിക്കെതിരെയിൽ ഇന്ന് കോൾസക്കോഫ് സിൻഡ്രോം, മറന്നുപോയ ജീവിതങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. മദ്യപാനം വരുത്തിവെക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് നാം പലപ്പോഴും സംസാരിക്കാറുണ്ട്. എന്നാൽ എല്ലാ ദുരന്തങ്ങൾക്കും അപ്പുറം ഒരു വ്യക്തിയെ ഏറ്റവും വേദനിപ്പിക്കുന്നത് സ്വയം നഷ്ടപ്പെടുക എന്ന അവസ്ഥയാണ്. ഈ ഭീകരമായ അവസ്ഥയാണ് കോൾസക്കോഫ് സിൻഡ്രോം. ലഹരി ഉപയോഗത്തിന്റെ ഏറ്റവും വേദനിപ്പിക്കുന്നതും പലപ്പോഴും സ്ഥിരവുമായ പ്രത്യാഘാതമാണ് ഇത്. ഈ രോഗം ബാധിച്ച ഒരാൾക്ക് താൻ ആരാണെന്നോ തന്റെ പ്രിയപ്പെട്ടവർ ആരൊക്കെയാണെന്നോ ഇപ്പോൾ എവിടെയാണെന്നോ പൂർണമായി ഓർമ്മയുണ്ടാവില്ല. അവരുടെ ജീവിതം ഓരോ നിമിഷവും തുടങ്ങി വീണ്ടും അവസാനിക്കുന്ന ഒരു ടേപ്പ് റെക്കോർഡർ പോലെയായിരിക്കും. കോൾസക്കോഫ് സിൻഡ്രോം ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ഇത് കടുത്ത മദ്യപാനം മൂലമുണ്ടാകുന്ന തയാമിൻ അഥവാ വൈറ്റമിൻ B1 കുറവിന്റെ ഏറ്റവും അവസാനത്തെയും ഏറ്റവും കഠിനവുമായ ഘട്ടമാണ്. ഓർമ്മകളെയും വ്യക്തിത്വത്തെയും പൂർണമായി തകർക്കുന്ന ഈ അവസ്ഥയെക്കുറിച്ച് നാം ഓരോരുത്തരും തീർച്ചയായും അറിഞ്ഞിരിക്കണം. എന്താണ് കോൾസക്കോഫ് സിൻഡ്രോം? ഇതെങ്ങനെ ഒരു വ്യക്തിയുടെ മസ്തിഷ്കത്തെ ശാശ്വതമായി നശിപ്പിക്കുന്നു? ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മസ്തിഷ്കത്തിന്റെ മാമിലറി ബോഡീസ്, തലാമസ് എന്നീ രണ്ട് സുപ്രധാന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സ്ഥിരമായ ക്ഷതം മൂലമാണ് കോൾസക്കോഫ് സിൻഡ്രോം ഉണ്ടാകുന്നത്. ഈ ഭാഗങ്ങളാണ് ഓർമ്മകൾ രൂപപ്പെടുത്താനും സൂക്ഷിക്കാനും സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ രോഗത്തിന്റെ ഏറ്റവും പ്രധാനവും വിനാശകരവുമായ രണ്ട് ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം. ഒന്ന്, അതീവമായ ഓർമ്മക്കുറവ്. ഇതിലേറ്റവും പ്രധാനം ആന്റി റോഗ്രേഡ് അംനീഷ്യ ആണ്. അതായത് രോഗം ബാധിച്ചതിനു ശേഷം നടക്കുന്ന പുതിയ കാര്യങ്ങളൊന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു നിമിഷം മുൻപ് പറഞ്ഞ കാര്യം അവർ അടുത്ത നിമിഷം ചോദിക്കും. ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നത് പോലെ ഓരോ തവണ കാണുമ്പോഴും അവർ നിങ്ങളെ ആദ്യമായി പരിചയപ്പെടുന്നത് പോലെ ആകും. റെട്രോഗ്രേഡ് അംനീഷ്യ, അതായത് രോഗം വരുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ ഓർമ്മിക്കാൻ ബുദ്ധിമുട്ട്. കൺഫാബുലേഷൻ, ഇതാണ് കോൾസക്കോഫ് സിൻഡ്രോമിന്റെ ഏറ്റവും ദുരന്തപൂർണമായ മറ്റൊരു ലക്ഷണം. ഓർമ്മയിലെ വിടവുകൾ നികത്താൻ വേണ്ടി രോഗി ഇല്ലാത്തതോ കെട്ടിച്ചമച്ചതോ ആയ കഥകൾ പറയും. അവർ അത് പൂർണമായും സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഞാൻ ഇന്ന് രാവിലെ ഓഫീസിൽ പോയി മീറ്റിംഗിൽ പങ്കെടുത്തു എന്ന് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ആശുപത്രി ബെഡിൽ കിടക്കുകയായിരിക്കും. ഇതൊരു നുണ പറയലല്ല, മറിച്ച് മസ്തിഷ്കത്തിന്റെ ക്ഷതം കാരണമുണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഈ ലക്ഷണങ്ങൾ കാരണം രോഗിക്ക് ഒരിക്കലും സ്വയം പര്യാപ്തരായി ജീവിക്കാൻ കഴിയില്ല. ഓരോ നിമിഷവും അവർക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ അവസ്ഥയെ നികത്താനാവാത്ത നഷ്ടം എന്ന് വിളിക്കുന്നത്. കോൾസക്കോഫ് സിൻഡ്രോം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു മാജിക്കല്ല, മറിച്ച് വെർണിക്കീസ് എൻസെഫലോപ്പതിക്ക് ചികിത്സ ലഭിക്കാതെ വരുമ്പോൾ സ്ഥിരമായി സംഭവിക്കുന്ന ഒന്നാണ്. ഇവ രണ്ടും ചേർന്ന് വെർണിക്കീസ് കോൾസക്കോഫ് സിൻഡ്രോം എന്നറിയപ്പെടുന്നു. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കടുത്ത മദ്യപാനം. മദ്യപാനം കാരണം ശരീരത്തിൽ തയാമിന്റെ ആഗിരണവും സംഭരണവും തടസ്സപ്പെടുന്നു. തയാമിന്റെ കുറവ് മൂലം മസ്തിഷ്കത്തിന് പെട്ടെന്ന് ക്ഷതം സംഭവിക്കാൻ തുടങ്ങുന്നു എന്നിവയാണ് ഇതിന്റെ ഘട്ടങ്ങൾ. കടുത്ത ആശയക്കുഴപ്പം, കണ്ണുകൾക്ക് ചലനക്കുറവ്, ബാലൻസ് നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഈ ഘട്ടത്തിൽ ഉയർന്ന അളവിലുള്ള തയാമിൻ കുത്തിവയ്പിലൂടെ രോഗിയെ രക്ഷിക്കാനും സ്ഥിരമായ ക്ഷതം തടയാനും സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, വെർണിക്കീസിൽ വെച്ച് നമ്മൾ രക്ഷിക്കാനുള്ള അവസരം കളഞ്ഞാൽ കോൾസക്കോഫിൽ വെച്ച് ആ ഓർമ്മകളെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. മദ്യപാനം മൂലം ഓർമ്മക്കുറവ്, നടക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ അത് കേവലം കിറുക്കാണെന്ന് കരുതി അവഗണിക്കാതെ അത് ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സ്ഥിരമായ രോഗമാണെന്ന് നാം തിരിച്ചറിയണം. കോൾസക്കോഫ് സിൻഡ്രോം ബാധിച്ച വ്യക്തിയെപ്പോലെ തന്നെ ദുരിതമനുഭവിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങളാണ്. തന്റെ പ്രിയപ്പെട്ടയാൾ പഴയതുപോലെ ആകില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വരുന്നത് കുടുംബത്തിന് കടുത്ത മാനസിക വേദന നൽകുന്നു. രോഗി ഓരോ 5 മിനിറ്റിലും ഒരേ ചോദ്യം ചോദിക്കുകയും ഉത്തരം എത്ര നൽകിയാലും അത് മറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് പരിചരിക്കുന്നവർക്ക് വലിയ ക്ഷമയും വൈകാരിക പിന്തുണയും ആവശ്യമാണ്. ഈ രോഗം ബാധിച്ചവർക്ക് സാധാരണയായി വീൽ ചെയർ സഹായം, 24 മണിക്കൂറും പരിചരണം എന്നിവ ആവശ്യമായി വരും. ഇത് കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്നു. രോഗിക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനോ വസ്ത്രം ധരിക്കാനോ സുരക്ഷിതമായി പുറത്തു പോകാനോ കഴിയില്ല. കുടുംബാംഗങ്ങളുടെ ജീവിതം മുഴുവനായി പരിചരണത്തിനായി മാറ്റിവെക്കേണ്ടി വരുന്നു. ഓർക്കുക, കോഴ്സക്കോഫ് സിൻഡ്രോം ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ശിക്ഷയാണ്. അത് രോഗിക്ക് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങൾക്കും. നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തരും ഈ അവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ രോഗം തടയാൻ കഴിയുന്നതാണ്. മദ്യപാനം അവസാനിപ്പിക്കുക എന്നതാണ് ഇതിനുള്ള ഏക പ്രതിവിധി. ലഹരിയുടെ പാതയിൽ നിന്നും ഒരാൾക്ക് തിരികെ നടക്കാൻ സാധിച്ചാൽ കോഴ്സക്കോഫ് സിൻഡ്രോം എന്ന ഈ പേടി സ്വപ്നത്തെയും അവർക്ക് മറികടക്കാൻ കഴിയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: ജീവിതം എന്ന വൃക്ഷത്തിന്റെ തായ്തടിയാണ് കർമ്മകാണ്ഡം. കർമ്മം ചെയ്യാനാണ് ജീവിതം. യാതൊന്നും ചെയ്യാനില്ലെങ്കിൽ ഒരു ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനം? ഒന്നും നിനയ്ക്കാതൊരു വസ്തു പോലും താണ്ടാർ മകൻ ഹന്ത ചമച്ചതില്ല എന്ന് കവിവാക്യം. യാതൊരുദ്ദേശവുമില്ലാതെ ബ്രഹ്മാവ് യാതൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ഓരോന്നിനുമുണ്ട് ഓരോ പ്രയോജനം. മന്ദബുദ്ധിയായ ഒരുവൻ പോലും ഒരു പ്രയോജനവുമില്ലാതെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. കർമ്മനിരതമായ ഒരു ജീവിതമാണ് അർത്ഥവത്തായ ജീവിതം. ഒരിക്കലും പുഴയുടെ അക്കരെ എത്താത്ത തോണി ഒരു തോണിയാവുന്നതെങ്ങനെ? പുഴ കടത്തുക എന്ന ദൗത്യം നിർവഹിക്കാനായില്ലെങ്കിൽ പിന്നെ അതിനെക്കൊണ്ടുള്ള കാര്യമെന്ത്? അതുപോലെ തന്നെയാണ് ജീവിതവും. ഒരുപാടൊരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അത് ഭംഗിയായി ചെയ്ത് ലോകത്തിന് ഗുണം നൽകുന്നവരാണ് മഹാന്മാർ. ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന് പശ്ചാത്തപിക്കുന്നവരുണ്ട്. ആ സമയം കൊണ്ട് ചിലത് ചെയ്യാം, ചെയ്തു തുടങ്ങാം. തുടക്കം നന്നായാൽ തന്നെ പാതി ജയിച്ചു. തുടർന്ന് ചെയ്യാനുള്ള പ്രേരണ ഉള്ളിൽ നിന്നുണ്ടായാൽ മതി. ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന് പശ്ചാത്തപിക്കുന്നവരുണ്ട്. ആ സമയം കൊണ്ട് ചിലത് ചെയ്യാം, ചെയ്തു തുടങ്ങാം. തുടക്കം നന്നായാൽ തന്നെ പാതി ജയിച്ചു. തുടർന്നും ചെയ്യാനുള്ള പ്രേരണ ഉള്ളിൽ നിന്നുണ്ടായാൽ മതി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശാന്തിരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും ഇത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ അനൂപ് ശങ്കർ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്ന പിടകൾ ചിറകടിക്കുന്നു, ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദനസുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരി മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി ചിത്രാസിംഗ് പാടിയ ഗാനം കേൾക്കാം.

സന്ധ്യയുടെ സുഖത ചാരുത, പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ. സായന്തനമെന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കായി 53,428 കോടി രൂപയും അനുവദിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. 11 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസ് നൽകാനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഭിന്നശേഷി പെൻഷൻ ജനനം മുതൽ ബാധകമാക്കിയതിനു പുറമെ PM സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തിയതിനു വേണ്ട അംഗപരിമിതിയുടെ പരിധി 80-ൽ നിന്ന് 40% കുറച്ചു. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ചു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ബില്ലിലുണ്ടെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ചർച്ചകൾക്കുശേഷം ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കയച്ചു. നികുതി അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനായി എല്ലാ താലൂക്കുകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനുൾപ്പെടുത്തിയുള്ള 2026 കേരള മോട്ടോർ വാഹന നികുതി ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി CP ജോൺ സഭയിൽ അവതരിപ്പിച്ചു. നിയമസഭയിൽ തുടർച്ചയായ 3-ാം ദിവസവും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോളിയക്കോട്.
1: സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല സബ്മിഷന് മറുപടിയായി പറഞ്ഞു. ജലാശയങ്ങളുടെ ആഴം കൂട്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വേമ്പനാട് കായലിൽ നിന്ന് നീരൊഴുക്ക് കുറയുന്ന വിഷയം പരിഹരിക്കാൻ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
0: സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി നിലവിലെ ഭവന പദ്ധതികൾ ഏകോപിപ്പിച്ച് സമഗ്രമായ പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ. ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യവും പരിഗണനയിലാണെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. വയനാട്ടിലെ പരമ്പരാഗത കർഷകൻ ചെറുവയൽ രാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. ഇന്ന് രാത്രിയോടെ ഭൌതിക ശരീരം വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 9 മുതൽ 12 വരെ കമ്മന നവോദയ LP സ്കൂളിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അന്യം നിന്നു പോകുമായിരുന്ന 50-ൽ അധികം നാടൻ വെൽത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കാർഷിക രംഗത്തെ നിസ്വാർത്ഥ സേവനങ്ങളെ മാനിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരള സർക്കാരിന്റെ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിനും അർഹനായിട്ടുണ്ട്. ചെറുവയൽ രാമന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർവോത്സവം സാംസ്കാരിക സമ്മേളനം മറ്റന്നാൾ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മറ്റന്നാൾ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നാളെ വൈകുന്നേരം ഗതാഗത നിയന്ത്രണത്തിന്റെ റിഹേഴ്സൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നവേഷൻ മിഷനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കുട്ടികളിൽ ശാസ്ത്രബോധവും സർഗാത്മകതയും വളർത്തിയെടുക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നവേഷൻ മിഷൻ. നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. വൈദ്യുതി കണക്ഷന്റെ നിരക്കുകളിൽ 90% വരെ കുറവ് വരുത്തിക്കൊണ്ട് പെർ KVA നിരക്കുകൾ പ്രകാരമുള്ള പുതിയ കോസ്റ്റ് ഡേറ്റ നിലവിൽ വന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ സെപ്റ്റംബറിലെ ഉത്തരവ് പ്രകാരമാണ് KSEB ഉപഭോക്താക്കളുടെ വൈദ്യുതി കണക്ഷൻ നിരക്കുകൾ പുതുക്കി നിശ്ചയിച്ചത്. ഈ മാസം 12 മുതൽ പണമടയ്ക്കുന്നവർക്ക് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ശബരിമല പൂങ്കാവനത്തിലെ നിർദ്ധരനായ 20 കുടുംബങ്ങൾക്ക് സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുകയാണ് സാമൂഹ്യ പ്രവർത്തകയും കേന്ദ്ര നാരീശക്തി പുരസ്കാര ജേതാവുമായ സുനിൽ ടീച്ചർ. പത്തനംതിട്ടയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ശ്രീജിയ ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: റാന്നി ളാഹ നിലയ്ക്കൽ റോഡിന് സമീപമുള്ള വനമേഖലയിൽ മഞ്ഞത്തോടൂരിലെ ആദിവാസി വിഭാഗമായ 20 കുടുംബങ്ങൾക്കായുള്ള വീടുകളുടെ നിർമ്മാണമാണ് സുനിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ വേഗത്തിൽ പുരോഗമിക്കുന്നത്. ഒരു വർഷത്തിനിടെ 3 വീടുകളുടെ പണി പൂർത്തിയാക്കി താക്കോൽ നൽകി. വനത്തിനുള്ളിൽ പട്ടയഭൂമിയിൽ 2 നിലകളിലായി 3 മുറികളും ശുചിമുറിയും വരാന്തയും അടങ്ങിയ പരിസ്ഥിതി സൌഹൃദ മാതൃകാ ഭവനങ്ങളാണ് നിർമ്മിച്ചു വരുന്നത്. വനപ്രദേശത്തെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്.
0: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല തൂവൽ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളച്ചാട്ടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതിനാൽ പൊതുജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കണമെന്ന ഉടുമ്പൻചോല തഹസീൽദാരുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് നടപടി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. ഒരു മാസം നീണ്ടുനിന്ന ഹിന്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ നടന്നു. NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റിട്ടയർഡ് ഡയറക്ടർ കേണൽ PT രാജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ AG ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർത്താവിഭാഗം മേധാവി ലെമിജി നായർ, പ്രോഗ്രാം മേധാവി PA ബിജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ കാറിടിച്ച് 3 പേർ കൊല്ലപ്പെട്ട കേസിലെ പ്രതി സുഹൈൽ സജീവ്, കാറിൽ കൂടെയുണ്ടായിരുന്ന നിനവ്, ജോയൽ അമീൻ എന്നിവരെ നെടുമ്പാശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ എറണാകുളം റൂറൽ SPയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. തിരുവനന്തപുരം പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് കുടിയിരുത്തിയിരിക്കുന്നത്. ശബരിമലയിൽ അരവണ നിർമ്മാണം ആരംഭിച്ചു. അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ഒരു മാസക്കാലമായി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിവരികയായിരുന്നു. ഇന്ന് രാവിലെ മുതലാണ് അരവണ നിർമ്മാണം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ശാന്തിരാഗങ്ങൾ മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനമാണ് സാന്ധ്യരാഗത്തിൽ ഇനി.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരിപ്പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം ഉത്തരാ ഉണ്ണികൃഷ്ണൻ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ ആരംഭിക്കുന്നു. പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് ബുധനാഴ്ച, പ്രത്യേക പോക്കുവയിൽ നേരം. പ്രത്യേകമായ ഒരു അതിഥിയുമായി ഇന്ന് നമ്മൾ ഒത്തുചേരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതൻ ആമച്ചൽ ഹമീദാണ്. അമച്ചൽ സ്വദേശിയാണ്, കവിയാണ്, നിരൂപകനാണ്, ടൈലറായി ജോലി ചെയ്തിരുന്നു. ഏറ്റവും രസകരമായ, അത്ഭുതകരമായ, അഭിനന്ദനീയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മലയാളം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. കവിതയോടുള്ള അഭിനിവേശമായിരിക്കണം ഒരുപക്ഷെ. ഇപ്പോൾ വളരെ വൈകിയാണെങ്കിൽ പോലും, പഠനത്തിന് അങ്ങനെ വൈകിയും നേരത്തെ ഒന്നുമില്ല എങ്കിൽ പോലും, ഇപ്പോൾ മലയാളം ഡിഗ്രി പഠിക്കാൻ അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്നത് ഉള്ളിൽ കവിതയുള്ളതുകൊണ്ടാണ് എന്നത് യാതൊരു സംശയവുമില്ല. പ്രത്യേക പോക്കുവെ വീണ്ടും വീണ്ടും കവിത ആസ്വദിക്കുന്നവരെയും കവിത എഴുതുന്നവരെയും പ്രിയ സ്നേഹിതരായി, അതിഥിയായി ഇവിടെ കൊണ്ടുവരുന്നതിലുള്ള ചാരിതാർത്ഥ്യവും സന്തോഷവും പറഞ്ഞുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി പ്രത്യേക പോക്കുവയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. ഒപ്പം പ്രിയ ശ്രോതാക്കളോടൊപ്പം ഈ പ്രത്യേക പോക്കുവയിലിൽ വളരെ ഹൃദ്യമായി, വളരെ ഹാർദമായി കവി, നിരൂപകൻ ഒക്കെയായ ആമച്ചൽ ഹമീദ് സാറിനെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
2: ഹലോ
3: ഹലോ
1: ഹലോ
3: ഹലോ, ഇത് വലിയമലയിൽനിന്ന് ബാബുവാണ്.
1: ആ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവിയും നിരൂപകനുമായ ആമച്ചൽ ഹമീദ് സാറാണ്. സംസാരിക്കാം കേട്ടോ.
3: സംസാരിക്കാം,
1: പറഞ്ഞോളൂ
3: സാർ. നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷം
3: സാർ? ഇവിടെ ഞങ്ങൾക്ക് പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. ഞങ്ങള് വലിയമല പ്രചോദന ക്ലബിൽ നിന്ന് വിളിക്കാനാണ്. ഞങ്ങളൊരു 10-15 പേരുണ്ട് ഇപ്പോഴിവിടെ.
2: ആണോ? അപ്പൊ നിങ്ങൾ കൂട്ടായിട്ട് പാട്ട് കേൾക്കാനാണ് ഉദ്ദേശിക്കുന്നത്?
3: ഞങ്ങള് കൂട്ടായിട്ട് ആണ്. 2 വർഷം കൊണ്ട് ഞങ്ങള് ഭരണസായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്.
2: തീർച്ചയായും ഒരു വലിയൊരു അനുഗ്രഹമാണ് ഈ കൂട്ടായ്മ, ഒറ്റപ്പെട്ട് പോകാതെ.
3: അതെ,
2: തീർച്ചയായും വലിയൊരു ആരോഗ്യമാണ് നൽകുന്നത്. മനസ്സിന്റെ വലിയൊരു ആരോഗ്യമാണ് അത് കൂട്ടായ്മ. തീർച്ചയായും
3: തുടരട്ടെ. ഞങ്ങളൊരു 10 മണിക്ക് ഇവിടെ വരും. 4 മണിവരെ ഞങ്ങൾ 10-15-20 പേര് കൂടെ കാണും.
2: അതെയോ?
3: ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ ഞങ്ങൾക്ക് അവധിയുള്ളൂ.
2: അപ്പൊ ഇന്ന് ജോലി കഴിഞ്ഞോ?
3: അന്ന് നമ്മള് ഊണെല്ലാം കഴിഞ്ഞ് അങ്ങനെ തയ്യാറായിരിക്കാൻ.
2: സാറിന്റെ
3: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: ഞാന്, എനിക്ക് 3 മക്കളാണ്. പിന്നെ ആകെ ഒരു ഭാര്യയുണ്ട്. പിന്നെ 3 മക്കളും 3 സ്ഥലത്തായിട്ടൊക്കെ ജോലി ചെയ്യുന്നു. വിശ്രമ സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെയുള്ള പരിപാടികളായിട്ടൊക്കെ മുന്നോട്ട് പോവുക.
3: സാറിന്റെ വീട് എവിടെയെന്ന് പറഞ്ഞത്?
2: എന്റെ വീട് ആമച്ചലാണ്. ആമച്ചല്, വലിയമല എനിക്കറിയാം. വലിയമല
3: ആമച്ചൽ എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെ ഭരതന്നൂർ ആമച്ചലാണ്.
2: അല്ല അല്ല അല്ല, കാട്ടാക്കട ആമച്ചലാണ്.
3: ഭരതന്നൂർ ഉണ്ട്, ആമച്ചൽ
2: ഉണ്ടല്ലേ. ആമച്ചൽ രവിയൊക്കെ കേട്ടിട്ടുണ്ടോ? ആമച്ചൽ രവി എന്ന് കേട്ടിട്ടുണ്ടോ?
3: ആമച്ചൽ രവി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല സാർ.
2: കേട്ടിട്ടില്ല. വലിയ വിപ്ലവ ഗായകനൊക്കെ ആയിരുന്നല്ലോ. കേരളം അറിയപ്പെടുന്ന ആളല്ലേ?
3: ഞാൻ കേട്ടിട്ടില്ല കേട്ടാ.
2: ആണോ? സോറി, സാരമില്ല. അയാൾ എന്റെ വീടിനടുത്തുള്ളതാണ്. അതെ. അപ്പൊ അയാളും ഞങ്ങളൊക്കെ ഒരു ചെറിയൊരു കവിയൊക്കെ ആയി. അയാൾ വലിയ കവിയായി, ഞാൻ ചെറിയ കവിയായി.
3: സാറും ചെറിയ കവിയൊന്നും അല്ല.
2: അല്ല അല്ല
3: അല്ല.
2: പിന്നെ
3: വേറെ വിശേഷങ്ങള് പറയത്തൊക്കെ ഒന്നും ഇവിടെ ഇല്ല.
2: പിന്നെ നമ്മളടുത്ത് എന്താണ് ആഗ്രഹിക്കുന്നത്? ഇവിടെ നിന്ന് എന്താ ആഗ്രഹിക്കുന്നത്?
3: നമ്മൾക്ക് ആഗ്രഹം, നമ്മളൊരു പാട്ട്
2: ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാ പാട്ടാ വേണ്ടത്?
3: ആനകളില്ലാതെ അമ്പാരി ഇല്ലാതെ ആറാട്ട് നടത്താറുണ്ട്.
2: നല്ല പാട്ട്, സൂപ്പർ പാട്ട്. അത് വലിയ ഇഷ്ടമാണല്ലേ?
3: പാട്ടാണ് ഞങ്ങൾക്ക് ഇഷ്ടം.
2: നമുക്കും അത് വലിയ ഇഷ്ടമാണ്. വലിയ ഇഷ്ടമുള്ള ഒരു പാട്ടാ, കാരണം നല്ല അർത്ഥ തലങ്ങളുള്ള പാട്ടാ. നല്ല പാട്ടാ. അപ്പൊ അത് വെച്ചുതരാമേ. വിളിച്ചതിന് വളരെയേറെ സന്തോഷം. അത് പാട്ട്
3: വെച്ചാ. നമസ്കാരം.
1: എല്ലാവരും കേൾക്കൂ, നമുക്ക് ആ പാട്ടിലോട്ട് പോവാമോ? അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. വിളിച്ചതിലുള്ള സന്തോഷം കരുണാസായി റേഡിയോ അറിയിക്കുന്നു. എല്ലാവരോടും പറയൂ സ്നേഹവും സന്തോഷവും. അപ്പോ നമുക്ക് ആ പാട്ട് കേൾക്കാം.
3: കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതനും കവിയും നിരൂപകനും ഒക്കെയായ ആമച്ചൽ ഹമീദാണ്. അദ്ദേഹം ഒരു ടെയ്ലറായിരുന്നു. ഇപ്പോൾ 42 വർഷങ്ങൾക്ക് ശേഷം മലയാളം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഒരു കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളം ഡിഗ്രി പഠിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉള്ളിൽ കവിതയുള്ളതുകൊണ്ടാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ. ഓ, കേൾക്കാം. അമ്പലത്തിൻകാലയിൽ നിന്ന് ഹരിഹരദാസ് അവർകളാണ്, അങ്ങയുടെ കൂടെ സുഹൃത്താണെന്നാണ് ഞാൻ കരുതുന്നത്. സംസാരിച്ചോളൂ.
2: ഹലോ, പറയണം പറയണം പറയണം.
1: ഞാൻ
2: ഇവിടെയുണ്ട്.
1: അറിയാം
2: പറയാം. എന്റെയും നമ്മളെ സാറിന്റെ സുഹൃത്തല്ലേ? പറയണം.
1: അതെ. അപ്പൊ രണ്ടുപേർക്കും നമസ്കാരമുണ്ട്.
2: നമസ്കാരം നമസ്കാരം. വളരെ സന്തോഷം.
0: ഏയ്, സാറ് പിന്നെ ഇങ്ങനെ നന്നായി സംസാരിക്കുന്നോണ്ടാണ് ഞാൻ നിശബ്ദത പാലിക്കുന്നത്. ഈ പ്രത്യേക പോക്കുവയിൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ അതിഥികളുടെയും സുഹൃത്തിന്റെയും ദിവസമാണ്. ഞാൻ പരമാവധി നിശബ്ദത പാലിക്കണം. അപ്പൊ സാറിനോട് കവിതയൊക്കെ ആവശ്യപ്പെടും. അദ്ദേഹം കവിതയൊക്കെ ചൊല്ലട്ടെ.
1: സാർ, ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ കൊറേ കവിതകള് കൊറേ കവിതകളെങ്കിലും വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സരസ്വതിലാസം ഗ്രന്ഥശാലയിലും കഴിഞ്ഞ വർഷവും കഴിഞ്ഞിന്റെ അങ്ങേ വർഷവും അതിന്റെ അങ്ങേ വർഷവും ഞാൻ കേട്ടു.
2: അതെ, കൊള്ളാമോ? കവിത കൊള്ളാമായിരുന്നു.
1: നന്നായിരുന്നു.
2: ആണോ?
1: കവിത മാത്രമല്ല, ഗദ്യത്തിൽ വരുന്ന കവിതകളും ഉണ്ട്.
2: അതെ അതെ.
1: ഇവര് രണ്ടെണ്ണം പാടി തന്നാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്.
2: അത് അത്യാഗ്രഹമല്ലേ? ഒന്ന് പോരെ,
1: എന്നാ ഒന്ന് മതി.
2: എന്നാലും രണ്ട് ചെറുതാണ് പാടാം.
1: ഓ, ചെറുത് അല്ല, ഒരു വലുത് പാടുന്നു.
0: ഇപ്പൊ ഒരെണ്ണമാണ്. ഇനിയും ശ്രോതാക്കൾ കവിത ആവശ്യപ്പെടും, കണ്ടോ? അതാണ് പ്രത്യേക പോക്കുവലിന്റെ പ്രത്യേകത.
1: ആ, അത് ശരിയാണ്. എന്നാലും ഉണ്ടെങ്കിൽ രണ്ട്, ഇല്ലെങ്കിൽ ഒന്ന്.
2: എത്ര എണ്ണമെങ്കിലും പാടിത്തരാം. സമയം ഉണ്ടെങ്കിൽ എത്ര എണ്ണമെങ്കിലും പാടിത്തരാം. നിങ്ങളെ വീട്ടിൽ വന്നാലേ പാടിത്തരും. അപ്പൊ ഞാൻ ആദ്യം എന്റെ ഒരു ചെറിയ കവിത വായിക്കാം. ഏ, നമുക്ക് ഒരു ലോകത്ത് ഒരു കാഴ്ച ദിനമുണ്ട് അല്ലേ?
1: ഓ,
2: അപ്പൊ ആ കാഴ്ച ദിനത്തോടനുബന്ധിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. കാരണം സർക്കാർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ലോകം ഉദ്ദേശിക്കുന്നത്, നമ്മളെ കാഴ്ചയെ ഉദ്ദീപിക്കുക, കാഴ്ചയെ പരിഹരിക്കുക
1: എന്നുള്ളതാണ്.
2: ഞാനത് മനസ്സിലാക്കുന്നത് കാഴ്ചപ്പാടിനെ ഒന്ന് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ കാഴ്ചപ്പാട് എന്നാണ് കവിതയുടെ പേര്. ഒച്ച കേട്ട് ഓടിച്ചെന്നപ്പോ ഒരു കാല് ആ വെള്ളത്തിലും മറുകാല് ഈ വെള്ളത്തിലും രണ്ടായി കീറിക്കിടക്കുന്നു ഒറ്റക്കാലിൽ നിൽക്കാൻ പഠിപ്പിച്ച മാഷ്. മനസ്സിലായോ? അതൊന്നുകൂടി പറയണോ? ഒച്ച കേട്ട് ഓടിച്ചെന്നപ്പോൾ ഒരു കാല് ആ വെള്ളത്തില് മറുകാല് ഈ വെള്ളത്തിലും രണ്ടായി കീറി വെള്ളമല്ല, സോറി, വള്ളം. സോറി, വള്ളം, വള്ളം. ആ ഒരു കാല് ആ വെള്ളത്തിലും ഒരു കാല് ഈ വെള്ളത്തിലും രണ്ടായി കീറിക്കിടക്കുന്നു ഒറ്റക്കാലിൽ നിൽക്കാൻ പഠിപ്പിച്ച മാഷ്. തൃപ്തിയായോ? അതല്ല, നമ്മളെ ഗുരു, നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ നേരെ അല്ലെങ്കിൽ, നമ്മൾ പിന്നെ അവരുടെ വഴി, അതായത് മുംബൈ പോകും ഗോകുലത്തിൻ പിമ്പേ എന്ന് ചൊല്ലുണ്ടല്ലോ. അപ്പൊ മുംബൈ പോകുന്നവർ നേരെ പോയാലേ പിമ്പേ പോകുന്നവർ നേരെ പോകും. അപ്പൊ നമ്മളെ ഗുരുനാഥന്മാർ തന്നെ രണ്ടായി കീറി നമ്മളെ ഒറ്റക്കാലി നിൽക്കാൻ പഠിപ്പിച്ചിട്ട് രണ്ടു കാലി നിൽക്കുന്ന ഗുരുക്കന്മാരുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മൂന്ന് കാലി പോകേണ്ടി വരും. അതാണ് ഞാൻ ഈ കവിത കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇനി അടുത്ത് പാട്ട് വേണം, വീണ്ടും കവിത വേണോ?
1: ഇനി പാട്ടും മതി.
2: പാട്ട് മതിയല്ലോ. എന്തോ
1: കവിത?
2: അല്ല, ഞാന് പാടാറില്ല, ഞാൻ കവിത പറയാറേ ഉള്ളൂ.
1: കവിത പറഞ്ഞാൽ
2: ഒന്നുകൂടി പറയാം, നോക്കണം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, കവിതയാണ്, കേട്ടോ. കവിതയുടെ പേര് ഭാഗ്യക്കുറി. നാളത്തെ ഭാഗ്യം നിങ്ങൾക്കാണ്, നിങ്ങൾക്കാണെന്ന് വീട്ടിലെ പല്ലിയും നാട്ടിലെ പല്ലവിയും. നാളത്തെ ഭാഗ്യം നിങ്ങൾക്കാണ്, നിങ്ങൾക്കാണെന്ന് വീട്ടിലെ പല്ലിയും നാട്ടിലെ പല്ലവിയും. വിശ്വാസമാണ് ഭാഗ്യമെന്ന് ഓരോ മരത്തിലും കാറ്റിലില്ല മർമ്മരം. വിശ്വാസമാണ് ഭാഗ്യമെന്ന് ഓരോ മരത്തിലും കാറ്റിൽ ഇലയുടെ മർമ്മരം. ചെടികളിൽ മൊട്ടുകൾ വിരിയാൻ നല്ല മുഹൂർത്തം നോക്കി തല പുറത്തിട്ടു. ചെടികളിൽ മൊട്ടുകൾ വിരിയാൻ നല്ല മുഹൂർത്തം നോക്കി തല പുറത്തിട്ടു. കാട്ടുതേനിൽ മധുരം ഭാഗ്യം കാട്ടുകടന്നൽ കുത്തേറ്റ് മരിച്ചത് പല്ലിയോ പല്ലവിയോ ചിലച്ചതേയില്ല. കാട്ടുതേനിൽ മധുരിച്ച ഭാഗ്യം കാട്ടുകടന്നൽ കുത്തേറ്റ് മരിച്ചത് പല്ലിയോ പല്ലവിയോ ചിലച്ചതേയില്ല. മനസ്സിലായല്ലോ? കാരണം നമ്മൾ മനസ്സിലായി. അപ്പൊ എന്തായാലും അർത്ഥമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. കവിത ഇഷ്ടപ്പെട്ടോ?
1: ഇഷ്ടപ്പെട്ടു.
2: അത് മാത്രമാണ് എനിക്ക് വലിയ സന്തോഷം തരുന്നത്. എന്തായാലും നിങ്ങൾ വിളിച്ചത് വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എന്റെ നാട്ടുകാരൻ എന്റെ സുഹൃത്ത് നിലയിൽ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ആ ടൈം നോക്കി വിളിച്ചല്ലേ, വളരെ സന്തോഷം. ഓക്കെ,
0: അപ്പോ വളരെ സന്തോഷം. കവിത കേട്ടു, നമ്മള് വർത്തമാനം പറഞ്ഞു, സൗഹൃദം പങ്കിട്ടു, ലൈബ്രറിയുടെ വിശേഷങ്ങൾ പറഞ്ഞു. ഇന്നിപ്പോ ഏത് പാട്ടാണ് വേണ്ടത്?
1: പാട്ട് വേറെറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്ന് ആരും വിളിച്ചു.
0: മനോഹരമായ ഒരു പാട്ടാണത്.
1: കണ്ണിലിരുന്നും വിളിച്ചു.
0: അതെ,
1: ഒരു കേട്ടിട്ട് കൊള്ളാമെന്നുള്ള ഒരു പാട്ടായതുകൊണ്ട് എനിക്ക് തോന്നി.
0: പിന്നെ മനോഹരമായ ഒരു പാട്ടാണ്.
1: മനസ്സായ കാലത്ത് ഒരു പ്രേമ പാട്ട് തന്നെ എനിക്ക് തോന്നിയത്.
0: ഇത് കൃത്യമായി പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന സ്നേഹം എന്ന ചലച്ചിത്രത്തിലേക്ക് വേണ്ടി. ശരിയാ, ഞാൻ പെട്ടെന്ന് വേറൊരു പാട്ട് മനസ്സിൽ വന്നു. സ്നേഹം എന്ന ചിത്രത്തിലേക്ക് വേണ്ടിയിട്ട് യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഒരു ഇതാണ്. ഈ സിനിമ സംവിധാനം ചെയ്ത ജയരാജാണ് സ്നേഹം എന്ന ചിത്രം സംവിധാനം ചെയ്തത്. അപ്പോൾ വളരെയേറെ മനോഹരമായ വരികൾ കൊണ്ട് അനുഗ്രഹീതമായ ഒരു പാട്ടാണിത്. യൂസഫ് അലിയുടെ അതിമനോഹരമായ വരികളാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. 1998 മറ്റോ 98-97 മറ്റോ പ്രദർശനത്തിനെത്തിയ അതിമനോഹരമായ ഒരു, ഇത് എത്രയോ തവണ ഇഷ്ടഗാനങ്ങളിലും സുഗതമീ നേരത്തിലും ഒക്കെ ആയിട്ട് ഈ പാട്ട് കരുണാസായി റേഡിയോ കേൾപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടെ ഇത്തരുണത്തിൽ ഓർമ്മിക്കുകയാണ്. ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാലോ അല്ലേ? അതാണ് അപ്പൊ നല്ല പാട്ട് അല്ലേ? പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു, അത് പ്രണയിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ പ്രായത്തിലും ഒരു പ്രേമ പാട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞതിന് മാത്രമേ എനിക്ക് തിരുത്തുള്ളൂ. പ്രണയത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ല. പ്രണയ ഗാനങ്ങൾ കേൾക്കാൻ പ്രായം ഒട്ടുമേ ഇല്ല. അതിലെ എനിക്കറിയില്ല, അനുഭവിച്ചവർക്ക് മാത്രം, അത് അനുഭവിച്ചവർക്ക് അറിയാവൂ. എനിക്ക് വയസ്സായിട്ടില്ല. എല്ലാം ഞാൻ സമ്മതിച്ചിരുന്നു വിചാരിച്ചല്ലേ. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ആമിച്ചൽ ഹമീദ് സാറിനോട് സ്നേഹം അറിയിച്ചോളൂ, നമുക്ക് പാട്ട് കേൾക്കാം.
2: ഓക്കെ, വളരെ സന്തോഷം കേട്ടോ, വിളിച്ചത് വളരെയേറെ സന്തോഷം.
1: നമസ്കാരം.
2: ഒന്ന് അദ്ദേഹത്തിന് അല്ലേ,
1: ഒന്ന് മധുര സാറിനോട് കൊടുത്തിരിക്കുന്നു.
0: എന്താണ്, പറയൂ, കേൾക്കുന്നുണ്ട്. ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞു.
1: രണ്ട് നമസ്കാരം കൊടുത്ത് ഒന്ന് സാറിനോട് തരാൻ പറഞ്ഞു.
2: തീർച്ചയായും
0: വാങ്ങിച്ചല്ലോ,
2: കൊടുത്തു കഴിഞ്ഞു.
0: ഓക്കെ, സാധാരണ ഒരു പരിപ്പ് ഇവിടെ വാങ്ങിച്ച് രണ്ടായി പകുത്തു കൊടുക്കുന്നത് പോലെ ഇതാ സ്വീകരിച്ചിരിക്കുന്നു രണ്ട് നമസ്കാരവും. അപ്പോ പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്ന് ആരെങ്കിലും വിളിക്കട്ടെ, നമുക്കത് ആസ്വദിക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരിച്ചെത്താം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കവിയും നിരൂപകനും പ്രിയ സ്നേഹിതനുമായ ആമച്ചൽ ഹമീദാണ്. അദ്ദേഹം ഒരു ടെയ്ലറായിരുന്നു, ഇപ്പോൾ മലയാളം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കവി ഹൃദയം എപ്പോഴും എന്ത് ചെയ്യപ്പെടുകയും ഭാഷയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഭാഷയെ സ്നേഹിക്കുന്ന ഹൃദയം കവിത അന്വേഷിച്ചുകൊണ്ടേയിരിക്കും എന്നതിലും യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ.
1: ഓ
2: ഹലോ സാർ, നമസ്കാരം.
1: നല്ല നല്ല നമസ്കാരം.
2: ഞാൻ ആര്യാട് ദിയ ചേർന്ന് ഓമനയാണ്.
1: പ്രത്യേക പോക്കുവയിൽ ആദ്യമായിട്ടാണ് വിളിക്കുന്നേ?
2: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
1: മറ്റേ പോക്കുവയിൽ ഇങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടാ.
2: എനിക്ക്
1: അതിലൊരു പരിഭവം ഇല്ലാതെ ഇല്ല. നമ്മളെ ആർക്കും വേണ്ട. വെറുതെ സ്നേഹം കൊണ്ട് പറയുന്നതാ. ദിയ സ്റ്റോർ, നിങ്ങളുടെ മുതലാളി, അവിടുത്തെ ആളുകൾ എല്ലാം എനിക്ക് സുപരിചിതം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ഞാൻ അപ്പുറത്തെ മുറിയിലിരുന്ന് റേഡിയോയിലൂടെ നിങ്ങളുടെ വർത്തമാനം എല്ലാ ലേഖ ടീച്ചറോട് സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഹൃദ്യമായി കേട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ മറക്കുന്നത് എങ്ങനെ, മറക്കാവത് എങ്ങനെ?
2: ഇന്ന് നമ്മളോട് സാറിനോട് സംസാരിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ മെനക്കെട്ടിരുന്ന് വിളിച്ചു.
1: ഇപ്പൊ ഇത്രയേ സംസാരിച്ചില്ലേ?
2: അതെ അതെ.
1: അപ്പൊ ഇന്ന് നമ്മുടെ പ്രത്യേക അതിഥി, പ്രത്യേക പോക്കുവയിലൊരു അതിഥി ഉണ്ടാവുമല്ലോ. ബുധനാഴ്ച അങ്ങനെയാണ് ഇന്നുള്ളത്. കവിയും നിരൂപകനും ഒരു ടെയ്ലറായിരുന്നു, ഇപ്പൊ അദ്ദേഹം മലയാളം ഡിഗ്രി പഠിക്കുന്നു 42 വർഷത്തിന് ശേഷം. ആമച്ചൽ ഹമീദ് സാറാണ് സംസാരിച്ചോളൂ. നമസ്കാരം പറഞ്ഞ് സംസാരിച്ചോളൂ.
2: ഹലോ സാർ.
3: ഹലോ സാർ, നമസ്കാരം.
2: സാർ നമസ്കാരം.
3: നമസ്കാരം. നമസ്കാരം.
2: പിന്നെ ആദ്യമായിട്ടാണ് ഈ പ്രത്യേക പോക്കുവയിൽ വിളിക്കുന്നത്.
3: ആ ഭാഗ്യം എനിക്ക് കിട്ടി.
2: അതെ സാർ, സാറിനോട് സംസാരിക്കാൻ പറ്റിയ ഞങ്ങളുടെ ഭാഗ്യമാണ്.
3: അതെ അതെ, പറയൂ. വാമന പാടാറുണ്ടോ?
2: പാടാറുണ്ടോ? പാടാറുണ്ടോ?
3: ചെറിയതൊക്കെ പാടുമല്ലേ. ആണോ? അല്ല, രണ്ടുപേര് പാടിയാ നമുക്ക് കേക്കാം. നിങ്ങളെ പാട്ട് കേട്ടാ മാത്രം പോലെ നമ്മെ കേൾപ്പിക്കണല്ലോ അല്ലേ.
2: ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ, ആ പാട്ടാണ് ഞാൻ ചോദിച്ചത്.
3: ആ ആ പാട്ട് ഇട്ട് തരാം. അപ്പൊ ആദ്യം ആ പാട്ട് രണ്ടുപേര് പാടാ അറിയാമോ?
2: അറിഞ്ഞില്ല, അറിഞ്ഞില്ല. ഞാൻ ആ പാട്ട് അറിഞ്ഞുവിടെ. ഇവിടെ ഞങ്ങളുടെ കൂടെ സിനിയുണ്ട്, സിന്ധുണ്ട്. സിന്ധു ആണ് ഈ പാട്ട് സെലക്ട് ചെയ്യണത്.
3: നിങ്ങൾ മൂന്നര എന്ത് ചെയ്യുന്നു?
2: നമ്മളിവിടെ ഒരു കടയാണ്, ഇങ്ങനെ കടയാണ്. അപ്പൊ അവിടെ ഞങ്ങളുടെ ഇവിടെ ഇവിടുത്തെ സ്റ്റാഫാണ്.
3: ഓ അത് ശരി. അപ്പൊ മുതലാളിയും സ്റ്റാഫും കൂടി ചേർന്നാ നിക്കുന്നല്ലേ?
2: അതെ. ഓ
3: അപ്പൊ മുതലാളിയും സ്റ്റാഫും എല്ലാം ചേർന്ന ഒരേ മനസ്സാണല്ലോ.
2: ഒരേ മനസ്സില്ല,
3: ഒരേ മനസ്സ്. ഒരേ പാട്ട് ആസ്വദിക്കാൻ കഴിയുന്ന അതും ഒരു മനസ്സാണ്.
2: ഹലോ സാർ.
3: ഹലോ സാർ, പറയണം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം. പിന്നെ എന്താണ്?
2: എന്തോ ഫുഡ് കഴിച്ചാ?
3: ഫുഡ് പിന്നെ മണി ഏതാണ്ട് ഇപ്പൊ 3:30 ആയില്ലേ? ഇനി ഫുഡ് കഴിക്കാൻ പറ്റുമോ? അതെ അതെ, എന്തെങ്കിലും ചോദിക്കണേ.
1: പഴയ ആൾക്കാർ, ഒരു മര്യാദ വേണ്ടേ? അതൊക്കെ അതുകൊണ്ട് ചോദിച്ചല്ലേ പറ്റൂ അല്ലേ? അതാണ് അതൊരു ഒരു ഒരു മര്യാദ.
3: പിന്നെ നിങ്ങൾ മൂന്നുപേരും ഒരേ മനസ്സാണ്, മാത്രം ഒരേ പാട്ട് ആസ്വദിക്കുമ്പോ ഒരേ അതിനേക്കാളും വലിയ മനസ്സല്ലേ? അതെ. ഈ മനസ്സ് എന്നും തുടർന്നു പോകട്ടെ. ഒരിക്കലും ആ മനസ്സിനൊരു ഇത് ഒരു കോട്ടം വരുത്തരുത്. അതെ, ദൈവം തീർച്ചയായിട്ടും ആകാതെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
1: സിന്ധു ആണോ എല്ലാ തവണയും പാട്ട് സെലക്ട് ചെയ്യുന്നത്?
2: സിന്ധു ചേച്ചിയാണ് പാട്ട് സെലക്ട് ചെയ്യുന്നത്.
1: ഓ, സിന്ധു ചേച്ചിയുടെ സ്ഥലം എവിടെയാണ്?
2: സംസാരിക്കാൻ വരത്തില്ല.
1: ആ പാട്ട് പിന്നണിയിലാണ്. അങ്ങനെ ചില ആളുകൾ കർട്ടന്റെ പുറകിൽ നിന്നാലേ മുന്നിൽ നല്ല നാടകം നടക്കുമെന്ന് പറയുന്ന പോലെ പിന്നിൽ നിന്ന് ആ പാട്ട് ചോദിക്കും, ഈ പാട്ട് ചോദിക്കുന്ന നിങ്ങൾക്ക് ധൈര്യം തരണ്ടേ?
2: ഓ
1: അതെന്താ എങ്കിലല്ലേ നമുക്ക് എന്താണ് ഒരു ഒരു നമുക്ക് ചോദിക്കാനും വിളിക്കാനും ഒക്കെ ഒരു ധൈര്യം ഒരാൾ പകർന്നു തന്നാലേ പറ്റൂ.
2: ഒരുപാട് തവണ ഞങ്ങൾ വിളിച്ച് സാറിനെ വിളിച്ച് സംസാരിക്കണം
1: കിട്ടിയതേ
2: ഇല്ല, ഇന്നാണ്
1: കിട്ടിയത്. എന്നെ വിളിക്കുന്നില്ല, മറ്റേ പോക്കുവയിൽ വിളിക്കുന്നു, പ്രത്യേക പോക്കുവയിൽ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ സങ്കടപ്പെടും. ദിയ സ്റ്റോർ എന്നാവും വിളിക്കുന്നത് എന്ന് വിചാരിക്കും.
2: ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു, കിട്ടാത്തേണ്. സാറിന്റെ അടുത്ത് അന്ന് തൊട്ടേ വിളിക്കുകയാണ്, സാറിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി. പക്ഷെ ഇന്നാണ് പറ്റിയത്.
4: വളരെ വളരെ സന്തോഷം. നമുക്കേ
3: ആര്യനാടാണോ?
2: ആര്യനാട്.
3: അപ്പൊ ഞാൻ തീർച്ചയായിട്ടും അവിടെ വരുമ്പോ ഞാൻ അവിടെ വരും, എന്റെ പേര് പറഞ്ഞിട്ട് അവിടെ വരാം.
4: അതൊരു രസമുള്ള കാര്യമാണ്. അവിടെ വന്നിട്ട് ഇങ്ങനെ പറയാണ്, നമ്മൾ റേഡിയോയിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ.
3: അപ്പൊ നിങ്ങളെയൊക്കെ കാണാനുള്ള കൊതിയുണ്ട് ഇപ്പൊ. തീർച്ചയായും വരും ഞാൻ. അപ്പൊ നമ്മള് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: വായിക്കുന്നു.
3: അപ്പൊ പാട്ട് കേട്ടാൽ കുറച്ചുകൂടി നല്ല വിശേഷം ആവുമല്ലോ. ശരി, അപ്പൊ നിങ്ങൾക്ക് ആ പാട്ട് എന്താ ഒറ്റയ്ക്ക് പാടുന്ന അല്ലേ?
2: വിജയലക്ഷ്മി
3: അതെ അതെ, നല്ല പാട്ട് കേട്ടോ.
4: ആ പാട്ടിന് ഒരുപാട് പ്രത്യേകതയുണ്ട് അല്ലേ? മാത്രല്ല ഇപ്പൊ ആ പാട്ടൊക്കെ ചോദിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ദേശീയ പുരസ്കാരം ഒക്കെ കിട്ടിയതിന്റെ നിറവിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ? അതൊരു വലിയ അംഗീകാരം തന്നെയായിരുന്നു. മലയാളിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരം കിട്ടിയ ഒരു സംഗതിയാണത്. ഈ സിനിമ ഏതെന്ന് അറിയാവോ? സിന്ധു ചേച്ചിക്ക് അറിയാവോ എന്ന് ചോദിക്കേ.
2: സിന്ധു ചേച്ചിക്ക് അറിയാന്നറിയില്ല. സിന്ധു ചേച്ചി ട്രെൻഡിലിരിക്കുന്നു.
4: നടൻ എന്ന ചലച്ചിത്രത്തിലേക്ക് വേണ്ടിയിട്ട് ഔസേപ്പച്ചൻ സംഗീത സംവിധാനം ചെയ്ത് ഡോക്ടർ മധു വാസുദേവ് രചന നിർവഹിച്ച് വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ടാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഓരോ പാട്ട് കഴിയുമ്പോഴും ഹമീദ് സാറ് എന്നോട് പറയുന്നുണ്ട്, ഈ ശ്രോതാക്കൾ നിസ്സാരക്കാരല്ലോ, നല്ല ഗംഭീരമായ പാട്ടുകളാണല്ലോ ചോദിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ മനസ്സിൽ കരുതി സാറിന് എന്തറിയാം ഞങ്ങളുടെ ശ്രോതാക്കളെ കുറിച്ച്. ശ്രോതാക്കളും കരുണാസായി റേഡിയോ തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെ കുറിച്ച്
2: രാവിലെ ഉറക്കം എണീറ്റ് ഉടനെ കരുണാസായി വെക്കുകയാണ്, അതുകൊണ്ട് പിന്നെ അങ്ങ് കേക്കുകയാണല്ലോ. രാത്രി 11 മണി വരെ കേക്കുകയാണല്ലോ.
4: തീർച്ചയായും. അപ്പൊ ദിയ സ്റ്റോറിലെ നിങ്ങളെ എല്ലാവരോടും സ്നേഹം ഞാൻ പ്രത്യേകിച്ച് പറയുന്നു. നമുക്ക് ആ പാട്ട് കേൾക്കാം. പാട്ട് കേൾപ്പിക്കുന്നതിന് മുമ്പ് ഹമീദ് സാറിന്റെ ഒരു കവിത നമുക്കൊന്ന് വായിച്ചു കേട്ടാലോ? ഫോൺ കട്ട് ചെയ്യണ്ട, കേട്ടോളൂ. സാർ ഒരു കവിത വായിക്കും നിങ്ങൾക്ക്, ദിയ സ്റ്റോറിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കവിത വായിക്കും.
3: ശരി, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു കവിത പാടാം. പിന്നെ എനിക്ക് വലിയ പാട്ടായിട്ടൊന്നും അറിയില്ല, പറഞ്ഞു പോന്നതാണ് രീതി കേട്ടോ. അപ്പൊ എന്തായാലും ആ കവിതയുടെ പേര് ദൈവത്തിന്റെ കാതകർ. ദൈവത്തിന്റെ കാതകർ ദൈവത്തിനെ കൊല്ലുന്നവർ കേട്ടോ. എങ്ങനെയാണ് ദൈവത്തിനെ കൊല്ലുന്നത് നമുക്ക് നോക്കാം. കഞ്ഞി കൊടുക്കാത്തമ്മയ്ക്ക് പായസം കൊണ്ടു തുലാപാരം, തല ചാക്കാനിടം കൊടുക്കാത്തച്ഛന് അസ്ഥി കൊണ്ടൊരു ചില്ലു കൊട്ടാരം, വിശന്ന വയറിനൊരു വറ്റുകൊടു ക്കാതെ ബലിച്ചോറു മരിച്ച വായിൽ പിഴച്ച ചോറായി, ഓർമ്മകൾ കിളച്ചു ചെന്നാൽ വിളഞ്ഞുകിടക്കും തെളിഞ്ഞതോ ശീതകാലം.

0: ഒരു ദൈവം ദുഷ്ടചിന്തകളിങ്ങനെ മുങ്ങിയതന്തേ, ദുഷ്ടചിന്തകളിങ്ങനെ മുന്തിയതന്തേ, നീയല്ലോ കൊന്നതു നിന്റെ ദൈവത്തെ. മനസ്സിലായില്ലേ? ഓക്കെ, വളരെ സന്തോഷം കവിത കേട്ടതിൽ. ആണോ?
1: മാത്രമല്ല ഒരുപാട് അർത്ഥമുള്ള വരികൾ.
0: കാരണം നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കവിത പാടിയത്. കാരണം നമ്മള് അമ്മയ്ക്ക് വരെ നേരത്തെ കഞ്ഞി കൊടുക്കില്ല, എന്നിട്ട് അവര് മരിച്ചതിന് ശേഷം അവർക്ക് വേണ്ടി ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പായസമൊക്കെ വെച്ച് കൊടുക്കും. സ്വന്തം അച്ഛൻ വയസ്സായി കഴിഞ്ഞാൽ ഇതൊന്ന് കടവ ഒരു വരാന്ത പോലും കിടക്കാൻ ഒതുക്കത്തില്ല, അടിച്ചു പുറത്താക്കും.

0: ഇപ്പൊ അത് നിങ്ങളല്ല, നമ്മള് കണ്ടുവരുന്നതാണ്. എന്നിട്ട് അച്ഛന്റെ അത്തിക്ക കൊണ്ട് അവിടെ കൊഴിക്ക് ഇവിടെ വെക്കി ഗംഗരോട് പോകാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് നമ്മൾ പിന്നെ അവർക്ക് കൊടുക്കുന്നതൊക്കെ അവർ വേസ്റ്റായിട്ട് മാറും. തീർച്ചയായിട്ടും അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അമ്മയും അച്ഛനെയും സ്നേഹിക്കുക, പരസ്പരം നമ്മൾ തന്നെ സ്നേഹിക്കുക, സഹോദരങ്ങളാവുക, സൗഹൃദങ്ങൾ ഏറ്റവും കൂടുതൽ വലുതാക്കുക, അതൊക്കെയാണ് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്നത്. അതാണ് ഞാൻ ഈ കവിതയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് ദൈവമെന്ന വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ദൈവത്തെ കൊല്ലാതിരിക്കുന്നത് നാം എല്ലാവരും സ്നേഹിച്ചുകൊണ്ടാണ്, സഹായിച്ചുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, വളരെ നിങ്ങളൊക്കെ വിഷമിച്ചു തോന്നുന്നു.
1: ഞാനേ പെട്ടെന്ന് അമ്മയുടെ അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ അച്ഛനും അമ്മയും മരിച്ചു പോയല്ലേ, അവരെ കാര്യം എപ്പോഴും ആലോചിച്ചുള്ള സങ്കടം ഉണ്ട് എനിക്ക്. അപ്പൊ
0: എന്തായാലും നിങ്ങളെ ഈ ഒരു സന്ദേശം തീർച്ചയായും നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യണം, എല്ലാവരും എത്തിക്കണം. കാരണം നമ്മുടെ സ്നേഹവും നമ്മുടെ ജീവനും നിലനിൽക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും സ്നേഹവും സൗഹൃദങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ആ പാട്ട് വെച്ചു തരാം. ഏതാ പാട്ടാ ചോദിച്ചേ?
2: ഒറ്റയ്ക്ക് പാടും.
0: ആ ഒറ്റയ്ക്ക് പാടും. വിജയ വൈക്കം വിജയലക്ഷ്മി.
1: പിന്നെ ഇവിടുത്തെ നമ്മളെ മുതലാളി സഹൃദയ മാവനാണ് ഡെഡിക്കേഷനെ.
2: മുതലാളിയുടെ പേര് പറയ്.
1: സഹൃദയൻ.
2: ഓ നല്ല പേരാണല്ലോ. പാട്ടൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന സഹൃദയത്വമുള്ള ഒരാളാണ്. സഹൃദയത്വമുള്ള ഒരാളിന് സഹൃദയൻ എന്നല്ലാതെ മറ്റെന്ത് പേരിടാനാണ്? അപ്പൊ അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ പാട്ട്, സിന്ധു ചേച്ചി ആവശ്യപ്പെട്ട പാട്ട് നിങ്ങൾക്കൊക്കെ ആയിട്ട് ഇതാ കേൾപ്പിക്കുകയാണ്. അപ്പോ എന്റെയും ഹമീദ് സാറിന്റെയും വക നമസ്കാരം. ദിയ സ്റ്റോറിലെ എല്ലാവരോടും പാട്ട് കേട്ടോളൂ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം വളരെ സ്നേഹത്തോടെ ഹൃദ്യമായി. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കവിയും നിരൂപകനും ആയ ആമച്ചൽ ഹമീദാണ്. ടെയ്ലറായിരുന്നു, ഇപ്പോൾ മലയാളം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷവും അഭിമാനകരവുമായ കാര്യം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാറേ.
0: നമസ്കാരം.
1: എന്റെ പേര് രമേശ്വരദാസ്.
0: പ്രത്യേക പോക്കുവയിൽ നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നതെന്നാണ് എന്റെ.
1: തീർച്ചയായിട്ടും
0: ഭയങ്കര സന്തോഷമുണ്ടേ. ഞാൻ പരിഭവിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു.
1: നമ്മളാരും കിട്ടാറില്ല, അതാണ് സത്യം.
0: പ്രത്യേക പോക്കുവയിലിന്റെ ഒരു രീതി അങ്ങനെയാണല്ലോ, ഒരുപാട് പേര് വിളിക്കും അപ്പൊ കിട്ടില്ല. എന്തായാലും ഭയങ്കര സന്തോഷം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതനും കവിയും നിരൂപകനും ഒക്കെയായ ആമച്ചൽ ഹമീദ് സാറാണ്. 42 വർഷത്തിന് ശേഷം അദ്ദേഹം ഡിഗ്രി മലയാളം ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ടെയ്ലറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
1: ഹലോ.
2: ഹലോ
1: ഹമീദ് സാറേ, നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം. പേര് ഇവർക്ക് കൂടി പറയാമോ?
1: എന്റെ പേര് രമേശ്വരദാസ്. ഈ പേര് അപൂർവമാണ്, ഞാനും ഇതുവരെ ഒരിടം കേട്ടിട്ടില്ല.
2: അതെ അതെ, നല്ലതാ. എന്തായാലും നമുക്ക് നമ്മുടെ മാത്രം നിലനിൽക്കട്ടെ.
1: സാറിന് സുഖമാണല്ലേ?
2: സുഖം. പണ്ട് ഒരു നാടകത്തില് ചങ്ങനാശ്ശേരി ഗീതയുടെ നാടകത്തില് ഒരാളൊരു പട്ടി വളർത്തുന്നുണ്ട്. ആ പട്ടിക്ക് കുട്ടികളിട്ടാൽ ആ കുട്ടികളെ ആർക്കും കൊടുക്കത്തില്ല. ഈ എല്ലാ കുട്ടികൾ വേണമെങ്കിൽ അയാൾ കൊന്നുകളയും, പക്ഷെ കുട്ടി അയാൾ കൊടുക്കത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ?
1: അറിയില്ല സാർ.
2: ആ അങ്ങനെ ഒരു പട്ടി അയാൾക്കല്ല മറ്റൊരാളും ഉണ്ടാവരുത്.
1: സെൽഫിഷ്
2: പറഞ്ഞത് തീർച്ചയായും എന്ന് പറഞ്ഞതുപോലെ ഈ രാമേശ്വരദാസ് എന്ന് പറഞ്ഞ പേര്
1: അല്ല, രാമേശ്വര അല്ല സാറേ, രമേശ്വരദാസ്
2: എന്ന പേര് നമുക്കല്ലാതെ മറ്റൊരാളും ഉണ്ടാവരുത്.
0: വേറെ വേറെ ആർക്കും ആ പേരില്ലാത്തവർക്ക് ഒരു യൂണിയൻ ഉണ്ടാക്കിയാൽ ഞാനും ചേരും. മധുജ വേറെ ആർക്കും ഇല്ല.
1: അപ്പൊ നമുക്ക് അങ്ങനെ ഒരു യൂണിയൻ സംഘടിപ്പിക്കാം. സാറ്, ഞാൻ കുറച്ചു നേരം കൊണ്ട് സാറിന്റെ പാട്ടുകളും ഇതൊക്കെ വർത്തമാനങ്ങളൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു.
2: അപ്പൊ ഞാൻ
1: ഉടനെ തന്നെ ഫേസ്ബുക്ക് എടുത്തിട്ട് ആമച്ചൽ ഹമീദ് സാറ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. അപ്പൊ എനിക്ക് അതില് സാറിന്റെ ഒരു കവിത, ഒക്ടോബർ 6 സാർ അതില് പോസ്റ്റ് ചെയ്തൊരു കവിത, ഇത്രമേലിങ്ങനെ സ്നേഹിക്കരുത് എന്നെ, അത്രമേലാവില്ല താങ്ങാൻ അതിന്റെ ഭാരം. ഇത്രമേലിങ്ങനെ ഭാഗിക്കരുത് എന്നെ, അത്രമേലാവില്ല മുറിയാൻ അതിന്റെ നോവും. ഇന്നു നീ നാളെ ഞാനെന്നു നിങ്ങൾ എന്നെ പങ്കുവച്ചാൽ മുഴുവനായി മരിക്കുന്നത് എങ്ങനെ ഞാൻ? വിളഞ്ഞതെങ്കിലും വിശക്കാതെ മരണത്തിന്റെ ഞെട്ടിൽ നിന്ന് അടരാതെ വീഴുന്നത് എങ്ങനെ ഞാൻ? ജീവന്റെ വേരറ്റ് വീഴുവാൻ കാത്തിരിപ്പിന്റെ കനലിൽ സദാ നിങ്ങൾ വെന്ത് വെന്തിരിക്കണം. വേണ്ടെനിക്ക് കടമയുടെ ചുമടെടുത്ത് കഴുത്തൊടിയുന്ന ഭാരം. അങ്ങനെ കുറെ ഉണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
2: സന്തോഷം, സന്തോഷം. തീർച്ചയായും താങ്കൾ അത് പെട്ടെന്ന് നോക്കാനും അത് ഇഷ്ടപ്പെടാൻ ഞാൻ സത്യത്തിൽ ഞാൻ ഭാഗ്യം ചെയ്ത പോലെയാ. മാത്രമേ നിങ്ങൾ
1: അത് ശരിക്കും മനസ്സിനെ വന്ന് പിടിച്ച് കുലുക്കുന്ന ഒരു വരികളാണ്.
2: വേറെ കാര്യം, ഞാൻ എഴുതുമ്പോ എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് കുലുക്കണം എങ്ങനെ ഏതെങ്കിലും വിധത്തിൽ. കാരണം എന്താണോ, നമ്മള് എന്തെങ്കിലും ഒരു പണി ചെയ്താൽ നമുക്കൊരു കൂലി കിട്ടണ്ടേ?
1: കിട്ടണം.
2: നമ്മളൊരു കാര്യം വായിച്ചാൽ നമുക്ക് ഒന്നും രസം, അതല്ലെങ്കിൽ ഒരു ചിന്ത.
1: നിർത്തുന്നതേ, പോകട്ടെ ഞാൻ പൊതികെട്ടി തന്ന ഐക്യുവിൻ, ഉണ്ടെങ്കിൽ അവസാന സ്നേഹം ഇത്തിരി വിശക്കുമ്പോൾ വഴിയിൽ എന്നു
2: വഴിയിലൊന്നുണ്ടിടാം.
0: എന്റെ മുന്നിലിരിക്കുന്ന ഈ പാവം പോലെ ഇരിക്കുന്ന ഈ മനുഷ്യനാണ് ഇതൊക്കെ.
1: ആള് ഭയങ്കരനാണ്.
0: അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്.
2: എന്തായാലും
1: സാറിനെ സംസാരിക്കാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷം. സാറിന്റെ PhD മോഹത്തിന് എല്ലാവിധ ആശംസകളും.
2: തീർച്ചയായും വളരെയേറെ സന്തോഷം. സത്യത്തിൽ നിങ്ങളുടെ ഈ പ്രോത്സാഹനങ്ങൾ എന്നെ അവിടെ എത്തിക്കുന്നതായ സംശയമില്ല. ഞാൻ പിന്നെ അതിനകത്ത് ഒരു വാക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, എന്റെ ആയുസ്സും എന്റെ ആരോഗ്യവും. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഇത്രയും പ്രോത്സാഹനം എന്റെ ആയുസ്സിനെയും ആരോഗ്യത്തെയും എനിക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കട്ടെ. കാരണം ആ മോഹം പൂണിയുമ്പോൾ താങ്കളും വേണമല്ലോ. അതുകൊണ്ട് താങ്കൾക്ക് ഞാൻ ദീർഘായുസ്സും ആരോഗ്യം നേരുന്നു.
1: എന്താ
2: ഈ കവിത വായിച്ചത് താങ്കൾ നന്നായിട്ട് അവതരിപ്പിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒരു പക്ഷേ ഞാൻ അവതരിപ്പിച്ചാല് അതുപോലെ വരത്തില്ല. കാരണം എനിക്ക് പാടാൻ,
0: ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന ഈ കക്ഷി വളരെ നന്നായിട്ട് കവിത എഴുതുന്ന ആളാ.
2: ആണോ?
0: കവിത എഴുതുന്ന ആളിന് മനോഹരമായി കവിത വായിച്ച് നമ്മളെ കേൾപ്പിക്കാം.
2: അത് ശരി, താങ്കൾ കവിത അല്ലേ?
0: അത് രഹസ്യമായിട്ട്
1: വലുതായിട്ടൊന്നുമില്ല സാർ. അത് എന്റെ ഒരു അപ്പൂപ്പൻ 100 വർഷത്തിന് മുമ്പേ എഴുതിയ കുറെ ബുക്കുകൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. അപ്പൊ അതിതൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചിട്ട് ഇപ്പൊ ഞാൻ അത് ഈ തമിഴ് ചേർന്ന ലിപികളാണ്. അപ്പൊ അത് ഞാൻ വേറൊന്ന് ഞാൻ ഇങ്ങനെ വേറൊരു ഇതിലേക്ക് ഞാൻ ഫോർഡറിലേക്ക് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്.
2: പ്രാകൃത മലയാളം?
1: അതെ അതെ, പ്രാകൃതം ഒന്നും പറയാനും പറ്റില്ല. മലയാളം പച്ച മലയാളം തന്നെയാണ്, പക്ഷെ തമിഴ് ലിപിയും കൂടെ അതിനകത്ത് വരും.
2: അല്ലെ, നമുക്ക് പ്രാകൃതം എന്ന് പറയുമ്പോ ഈ പച്ചയാണ് പ്രാകൃതം.
1: അതെ,
2: ഇപ്പൊ പുതിയതല്ല പഴുത്തതാ. നമ്മൾ ഈ പ്രാകൃതം തന്നെ നമ്മൾ സത്യത്തിൽ മറ്റൊരർത്ഥത്തിലേക്ക് കൊണ്ടുപോകരുത്. നമ്മൾ ഈ പ്രാകൃതം എന്ന് ഉദ്ദേശിക്കുന്നത് പച്ച തന്നെയാണ്, പച്ച മലയാളം നമുക്കത് പറയാം. പിന്നെ അങ്ങടെ എവിടെ സ്ഥലം എവിടെയാ പറഞ്ഞേ?
1: ഞാൻ ഇവിടെ കരുണാസായി അടുത്ത് തന്നെ സാർ, വള്ളനാട് തന്നെ.
2: ഓ, വള്ളനാട്. ഞാന് വള്ളനാട് രാമചന്ദ്രൻ സാറുടെ വലിയ അർത്ഥ സുഹൃത്തുക്കളാണ്. പിന്നെ അത്തരം ലാഭം താങ്കൾ എനിക്ക് എന്തായാലും ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് അയക്കണം, ഫ്രണ്ട് റിക്വസ്റ്റ്
1: അയക്കണം.
2: നിങ്ങളെ പോലെ നമ്മളെ സുഹൃത്ത് അല്ലെങ്കിൽ പിന്നെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ.
0: ഇപ്പൊ എന്തായി, നിങ്ങൾ കവികളായി, നിങ്ങളായി, നിങ്ങളുടെ പാടായി,
2: പാടായി.
0: അല്ല, അതെ, രണ്ടുപേരും എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനും ആ ഗ്രൂപ്പിച്ചു. അല്ല, ഇത്രയും നേരം എന്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്നോട് ഫേസ്ബുക്ക് റിക്വസ്റ്റ് അയക്കാൻ പറഞ്ഞില്ല. ഇന്ന്
1: മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കുന്ന കല്ലിന് പ്രത്യേകിച്ച് ഇനി ഒരു റിക്വസ്റ്റിന്റെ ആവശ്യമില്ല.
2: മധ്യം സാറിന് പറഞ്ഞിട്ടപ്പോ ഞാൻ അദ്ദേഹം മനഃശാസ്ത്രജ്ഞനാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നല്ലൊരു നല്ല സാഹിത്യ ആസ്വാദകനാണ്, നല്ല സാഹിത്യ വിചാരകനാണെന്ന് ഇവിടെ വന്നപ്പോഴേക്ക് മനസ്സിലായത്. കാരണം ആ അവതരണമൊക്കെ സത്യത്തിൽ അത്രയും നല്ല സാഹിത്യ ബോധം ഇല്ലാത്തതാണ്, ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട്
1: ട്യൂട്ടോറിയൽ കാലത്തുള്ള ആ ഒരു കഴിവാണ്.
2: ഓ, അത് ശരി.
0: അവിടുന്ന് തുടങ്ങി
1: സാറ് ട്യൂട്ടോറിയൽ പഠിപ്പിക്കുമ്പോഴേ സാറിന്റെ ട്യൂട്ടോറിയലിൽ ആ സാറിന്റെ ആ തൊണ്ട തുറന്നുള്ള ആ പഠിപ്പീര് എന്റെ വീട്ടിൽ ഇരുന്ന് കേൾക്കാം.
2: അത് ശരി.
0: അതെന്തുകൊണ്ടാണെന്ന് അറിയാം, മാത്രം ഉച്ചത്തിൽ പഠിപ്പിക്കുന്നേ. എന്നാലും പിള്ളേർക്ക് വല്ലതും മനസ്സിലാവും, നമുക്കൊന്നും അറിഞ്ഞൂടല്ലോ.
3: ഹോൾഡ് ചെയ്തിരിക്കുന്നു, ലൈനിൽ തുടരുക.
0: അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കുമെന്ന് തോന്നുന്നില്ല. ഹോൾഡിംഗ് മാറിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ഒന്നുകൂടെ നോക്കാം. ഹലോ, ഇല്ല, അപ്പൊ അത് ഹോൾഡ് ആയിപ്പോയി. അദ്ദേഹം ഏത് പാട്ടാണ് ചോദിച്ചത് എന്ന് നമുക്ക് ചോദിക്കുന്നതിന് മുമ്പേ അത് എന്തായാലും ആ പാട്ട് അദ്ദേഹം രമേശ്വരദാസ് ഒരു നല്ല കവിയാണ്. അത് ഹോൾഡിംഗ് മാറുമെന്ന് നമുക്ക് നോക്കാം. വളരെ നല്ല
2: ഓക്കെ.
0: ഇന്ന് ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നു എന്താണ് ധ്യാന നിരതനായിരിക്കുന്ന അപ്പൂപ്പന്റെ പോസ്റ്റ് ആയിരുന്നു ഞാൻ കണ്ടത് അല്ലെ?
1: അപ്പൂപ്പൻ എഴുതിയ കുറെ ഇതുണ്ട് സാർ, അതിൽ കുറച്ച് നഷ്ടപ്പെട്ടു പോയി.
0: മനുസ്ക്രിപ്റ്റ് നഷ്ടപ്പെടുത്തി കളയരുത്, കാരണവശാല നഷ്ടപ്പെടുത്തി കളയരുത്. പിന്നെ പിന്നെ അമൂല്യ നിധിയായി സൂക്ഷിക്കേണ്ടതാണ്.
1: പിന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകള്, പണ്ടത്തെ ഇംഗ്ലണ്ട് 10 പൈസക്കാരിലെ എഴുതിയ ഇംഗ്ലണ്ടുകള്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്.
0: ഞാൻ ഇങ്ങനെ പലരോടും പറയും നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പറഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് ഒരു കാര്യം കൂടെ പറയും. ഇനി അഥവാ നഷ്ടപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് ഭദ്രമായി എന്നെ ഏൽപ്പിക്കണം, ഞാൻ ഇവിടെ മ്യൂസിയത്തിൽ സുന്ദര സുരഭിലമായി സൂക്ഷിക്കും. അങ്ങനെ കിട്ടിയ ഒരുപാട് സാധനങ്ങൾ
1: ഇവിടെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്.
0: ഏതാ
1: ഡിജിറ്റലൈസ് ചെയ്തേ സൂക്ഷിക്കണമെന്നാണ് എന്റെ ആഗ്രഹം.
0: പറ്റുമെന്ന് തോന്നുന്നു, അതായത് സ്കാൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു എഐക്ക് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതേപടി നമുക്ക് ഡിജിറ്റലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്രയാസവുമില്ല, സ്കാൻ
1: ചെയ്യണമെന്നുള്ളതാണ്.
0: പിന്നെ കവിതയും ഇത്തരം കാര്യങ്ങളും പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ആകുമ്പോ അറിയാതെ സംസാരിച്ചു പോകും, മറ്റ് ശ്രോതാക്കൾ എന്ത് വിചാരിക്കുന്നു പോലും നമ്മൾ അറിയില്ല. അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ പുന്നപ്ര വയലാർ എന്നുള്ള സിനിമയിലെ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് സാറേ.
0: അതിലേതെങ്കിലും ഒരു പാട്ടോ?
1: അല്ലല്ല, അത് പി സുശീല പാടിയ ഒരു പാട്ട്. എന്തിനാണ് ഈ കൈവിലങ്ങുകൾ, എന്തിനാണ് ഈ ഇരുമ്പഴി എന്നുള്ള ഇരുമ്പ്, അങ്ങനെ
2: അല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ്.
0: ആ പാട്ടാണ് വേണ്ടത് അല്ലേ?
1: അതെ സാർ, അതെ സാർ.
0: അപ്പൊ ആ പാട്ട് കേൾപ്പിക്കുക, ഒരിക്കൽ കൂടെ ഹമീദ് സാറിനോട് സ്നേഹവും ഒക്കെ പറഞ്ഞോളൂ.
1: ഓക്കെ, താങ്ക് യു സാർ, സാറുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ
2: വളരെ സന്തോഷമുണ്ട്.
1: സാറ് കരുണാസായില് വരുമ്പോ ഞാനും വരുന്നതാണ്, അപ്പോൾ കാണാം.
2: തീർച്ചയായും തീർച്ചയായും നീ വരും, തീർച്ചയായും വരായിരിക്കാം. എനിക്ക് വീണ്ടും വന്നേ പറ്റൂ, അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും
1: ചിലപ്പോ ഒരു കരുണാസായി പുരസ്കാരം സാറിന് കിട്ടാൻ സാധ്യതയുണ്ട്.
2: കിട്ടട്ടെ, ഞാൻ കൊതിക്കുന്നു.
0: വളരെ വളരെ സന്തോഷം. ഇത്രയൊക്കെ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. വയലാർ രചിച്ച്, കെ രാഘവൻ ഈണം പകർന്ന്, പി സുശീല ആലപിച്ച് പുന്നപ്ര വയലാർ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ ഗാനം അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതനായ ആമച്ചൽ ഹമീദാണ്. കവിയാണ്, നിരൂപകനാണ്, അദ്ദേഹം ഒരു ടെയ്ലറായിരുന്നു. ഇപ്പോ മലയാളം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എന്നത് അഭിമാനവും സന്തോഷവും ഉണ്ടാക്കുന്നു. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഓ,
0: എവിടെ നിന്ന്? കണ്ണംപള്ളിയിൽ നിന്ന്. മനസ്സിലായി, നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. മുറിക്കകത്താണെങ്കിൽ പുറത്തിറങ്ങണം. എവിടെയോ ഒരു ചെറിയ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ആ, ഇപ്പൊ കേൾക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അങ്ങ് നിക്ക്. സാധാരണ പണ്ട് ദൂരദർശന്റെ ആന്റിന കറക്കും പോലെ. ആ, കിട്ടി. ശരി, അവിടെ നിന്നോളണേ എന്ന് പറയും. ഞാൻ പരിപാടി തീരുന്നവരെ ആന്റണിയെ പിടിച്ചിരുന്ന ചരിത്രം എനിക്കുണ്ട്. പാവങ്ങൾ, എനിക്ക് പിന്നെ പരിപാടി കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ അവിടെ നിൽക്കി, ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആമച്ചൽ ഹമീദ് സാറാണ്, കവിയും ഒക്കെയാണ്. നമസ്കാരം പറഞ്ഞ് സംസാരിക്കൂ.
2: നമസ്കാരം. നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷം? ലളിതയാണ്. അത് എന്ത് ചെയ്യുന്നു ലളിത?
1: ഞാന് മുമ്പ് ജോലിക്കൊക്കെ പോകുമായിരുന്നു സാർ, ഇപ്പൊ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. നല്ല ശ്വാസം മുട്ടലൊക്കെ ഉള്ളത് കൊണ്ട് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല.
2: അപ്പൊ ആഹാരമൊക്കെ കഴിക്കാനുള്ള എന്ത് ചെയ്യും?
1: ആഹാരം കഴിക്കാൻ അന്നോടൊന്നുള്ളത് ദൈവം തമ്പുരാൻ തരുന്നു, കഴിക്കുന്നു, ദിവസങ്ങൾ അങ്ങനെ നീങ്ങുന്നു.
2: വായു കയറിയ ദൈവം തന്നെ ആഹാരം തരുന്നു പറഞ്ഞവരായി.
0: അങ്ങേര് എന്നെ കൂടെ ദത്തെടുത്തെങ്കിൽ മതിയായിരുന്നു, ഒരു ജോലി ഞാൻ ചെയ്യൂല. ശരി ലളിത, ഹലോ, സംസാരിച്ചോ?
2: പിന്നെ താങ്കള് പാടാറുണ്ടോ?
1: മുമ്പൊക്കെ പാടും, ഇപ്പൊ ശബ്ദത്തിന് ചെറിയ പ്രോബ്ലം ഉണ്ട്, എന്നാലും ഒന്ന് നോക്കാം.
2: ആ, ഒന്ന് പിന്നെ അതിന്റെ അത്യാവശ്യം വേണ്ടത്.
0: അതൊരു സന്തോഷമുള്ള കാര്യമാണ്. കേക്കട്ടെ,
2: പാടൂ.
1: ൂണിക്കാലമി കണ്ടോട്ട് സ്നേഹ സ്വരൂപനെ കുറയും നേരത്തും ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച യേശു മഹേശനെ.
2: താങ്കളിൽ ഒരു ഗായികയുണ്ട് കേട്ടോ, കാരണം റോഡിൽ നിന്നിട്ടല്ലേ ഇത്രയും പാടി തന്നത്. അല്ല, സുഖിയൊക്കെ തിരുന്നിട്ടല്ലോ. അതെ, എന്തായാലും താങ്കളൊക്കെ
3: സംസാരിച്ചു.
2: സ്ഥലം ആമച്ചനൊക്കെ അറിയാമോ? അതെ, കാട്ടക്കടക്കകത്താണ് ആമച്ചൽ.
0: കഴിച്ചു, ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. ചായക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം പോയി ചായ
1: ഞാൻ കഴിച്ചില്ല കേട്ടോ.
0: അയ്യോ, എവിടെയെങ്കിലും യാത്ര പോയിട്ട് തിരിച്ചു വരുന്നതാ?
1: ഇത് കിട്ടുമോ ഇല്ലയോന്ന് അറിഞ്ഞിട്ട് കഴിക്കാന്നുള്ള പ്രതീക്ഷയിലായിരുന്നു.
0: എങ്കി ഇന്ന് സദ്യ തന്നെ കഴിക്കണം, അല്ലെ ബിരിയാണി തന്നെ കഴിക്കണം. എന്തായാലും കിട്ടി.
1: അപ്പൊ
0: സന്തോഷായിട്ട്
2: സത്യം പറഞ്ഞാൽ ഞാനൊരു ഭാഗ്യവാനാണ്, ഇന്ന് കിട്ടാത്തവർക്കൊക്കെ ഇന്ന് കിട്ടി കേട്ടോ. വിളിച്ചവരൊക്കെ ഏതാണ്ട് കിട്ടാത്തവരായിരുന്നു, അതൊക്കെ ഇതിലാക്കൊന്ന് കിട്ടി.
0: ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് കേട്ടിട്ടില്ല.
2: അതെ, കാരണം നിങ്ങളെ പോലോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ മനസ്സിന് ഒരു പ്രത്യേക സുഖം കിട്ടുന്നത്. ആ സന്തോഷം തന്നെയാണ് പരസ്പരം നമുക്ക് പങ്കുവെക്കുന്നത്.
0: ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് സാറിന്റെ ഒരു കവിത ഞാൻ ലളിതയ്ക്ക് കേൾപ്പിച്ചു തരട്ടെ. ഒരു കവിത വായിക്കണം സാർ.
2: കുഴഞ്ഞു.
0: പഴയ ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ അവരോറിയും കുഴഞ്ഞു വന്നു. പുതിയ പിള്ളേർ പറയണ എന്താണെന്നറിയാമോ?
2: ഞാനേ എന്റെ കവിതയല്ല, നമ്മള് വേറൊരാളുടെ ചെറിയൊരു നാല് വരി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അതെ അതെ, കാരണം എന്നെക്കാളും നല്ല കവിതയാണത്. അപ്പൊ നമ്മൾ അംഗീകരിക്കണമല്ലോ. അതായത് ഞാൻ കവിയുടെ പേര് പറഞ്ഞ നമ്മൾ ഞെട്ടി പോകും. പാബ്ലോ നെരൂദ എന്ന് പറയും. പാബ്ലോ നെരൂദ
0: രാജ്യത്തിലെ ഒരു കക്ഷിയായിരുന്നു.
2: ലോകം അറിയപ്പെടുന്ന ഒരു കവിയാണ്, അത്രയും വലിയ കവിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നാല് വരി അല്ലെങ്കിൽ ഒരു ആറ് വരി, രണ്ട് കവിത ആറ് വരി കേട്ടോ, ചെറുതായിട്ടുള്ളത് നോക്കൂ. നീ ചെന്നെറുക്കാത്ത പൂവേത് ഭൂമിയിൽ, നീ ഏറ്റുവാങ്ങാത്ത നോവേത് മണ്ണിൽ. മനസ്സിലായല്ലോ, നല്ല കവിതയല്ലേ. നീ ചെന്നെറുക്കാത്ത പൂവേത് ഭൂമിയിൽ, നീ ഏറ്റുവാങ്ങാത്ത നോവേത് മണ്ണിൽ. ഒന്ന്. രണ്ടാമത്തത്, അത്രമേൽ ഹ്രസ്വം പ്രണയം, വിസ്മൃതി എത്ര ദീർഘവും. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മള് പ്രണയം എന്ന് പറഞ്ഞ അത്ര ചെറിയൊരു കാര്യം, അത്രയും ചെറുതാ. പക്ഷെ അത് മറക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെ ജീവകാലം വരെ മറക്കാൻ കഴിയില്ല.
1: അപ്പൊ
2: അതുകൊണ്ട് അപ്പൊ അതിന്റെ വലിപ്പം എത്രയായി? ലോകത്തോളം വലുതായി, ആ കവിയോളം വലുതായി അതിന്റെ ദീർഘം. അതിന്റെ അത്രയും വലിയ ദീർഘമാണ് അതിനുള്ള നീളമാണ് അതിനകത്തുള്ളത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത്രയും നല്ല ഒരു, അത്രയും വലിയ ദീർഘം, അത്രയും വലുപ്പമുള്ള ഒരു പ്രണയത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പഴയ പ്രണയത്തിന്റെ ഓർമ്മ വരുന്നില്ലേ?
0: മിണ്ടണ്ട, അതാണ് നല്ലത്. ഓർമ്മ വന്നാലും മിണ്ടരുത്.
2: ഇല്ലെന്ന് പറഞ്ഞ കള്ളമാണ് കേട്ടോ, ഇല്ലാത്തവരായിട്ട് ആരുമില്ല. അത് പ്രേമിക്കാൻ പായസം പ്രത്യേകത്തെ പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും വേണ്ടല്ലോ. അത് എം എ എന്ന് പാസ് ആവണ്ട, പഠിക്കുകയും വേണ്ട.
0: മൂന്ന് നേരം എന്താണ് നമുക്കിങ്ങനെ കഴിഞ്ഞുകൂടി പോകാനേക്കാൾ ഭാഗ്യവും സന്തോഷവും വേറെന്തല്ലേ. എന്തായാലും ലളിത, പാബ്ലോ നെരൂദയുടെ ഒരു നാല് വരി കവിതയാണ് സാറ് ലളിതയ്ക്കായി വായിച്ചു തന്നത്. ഇദ്ദേഹം ചിലി എന്ന് പറയുന്ന നാട്ടിലെ ഒരു എഴുത്തുകാരനും കവിയും നയതന്ത്രജ്ഞനുമാണ്. ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഈ പാബ്ലോ നെരൂദ എന്നൊന്നും അല്ല. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ലളിതയും ഞെട്ടും, ഞാനും ഞെട്ടും, കണ്ണമ്പള്ളിക്കാർ മുഴുവൻ ഞെട്ടും. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നെഫ്താലി റിക്കോർഡോ റെയ്സ് ബസാൾട്ടോ എന്നാണ്. മതിയായിരിക്കും അല്ലേ? ഇത് കേട്ട ഒറ്റ വഴി ഒറ്റ വാക്കാവ് സാറെ വെച്ചിട്ട് പോകും സാറേ. നെഫ്താലി റിക്കോർഡോ റെയ്സ് ബസാൾട്ടോ ആണ് പാബ്ലോ നെരൂദ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ ലളിത, ഏത് പാട്ടാ വേണ്ടേ? പറഞ്ഞു നല്ലൊരിക്കൽ കൂടെ ഒക്കെ പറയൂ. നീ അതെന്നെ പാടിയതല്ലേ? ഞാൻ വിചാരിച്ചത് പാടിയതേ ഉള്ളൂ, ചോദിച്ചില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ അത് നമ്മളോട് പറയണം.
2: ശരി, പാട്ട് തന്നെ വെച്ചേരും.
0: ഇതാണ് ഞാൻ തുടക്കത്തില് സ്നേഹം എന്ന സിനിമയിലെ പാട്ടിന് പേരറിയാത്തൊരു നൊമ്പരത്തെ എന്ന പാട്ട് പെട്ടെന്ന് എനിക്ക് ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൽ എന്ന ഇത് വന്നത് ഈ വാതിൽ തുറക്കുന്ന ഈ കാലമേ എന്നതാണ്. എല്ലാം കൂടെ കൺഫ്യൂഷനായി പോയത്. ഇത് യൂസഫ് അലി കേച്ചേരിയാണ് ഈ പാട്ട് എഴുതിയത്. ബോംബെ രവിയുടെ സംഗീതമാണ്. ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്നൊരു ചലച്ചിത്രത്തിലെ പാട്ടാണിത്. മനോഹരമായ പാട്ടാണ്. ഒരു ഭക്തിയാണോ സാഹിത്യമാണോ മിസ്റ്റിസിസമാണോ എന്നൊക്കെ പറയാവുന്ന അതിഗംഭീരമായ പാട്ടാണ്. രണ്ടുപേരും പാടിയിട്ടുള്ള, കെ എസ് ചിത്രയും പാടിയിട്ടുണ്ട്, കെ ജെ യേശുദാസും പാടിയിട്ടുണ്ട്. ഇപ്പൊ ലളിതയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ്. അത് തന്നെ കേൾപ്പിക്കാം അല്ലേ ലളിത? അപ്പൊ വളരെ സന്തോഷത്തോടുകൂടി ഹമീദ് സാറിന് സ്നേഹവാത്സല്യങ്ങൾ അറിയിച്ചോളൂ. നമുക്ക് പാട്ട് കേൾക്കാം.
2: തീർച്ചയായും താങ്കൾക്കും എന്റെ ആശംസകളും സന്തോഷവും സ്നേഹം അറിയിക്കുന്നു.
0: രണ്ടുപേർക്കും നന്ദി, നമസ്കാരം. പാട്ട് കേൾക്കാം. എല്ലാവരും കേൾക്കട്ടെ. പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതൻ ആമച്ചൽ ഹമീദാണ്. കവിയാണ്, നിരൂപകനാണ്. അദ്ദേഹം ഒരു ടൈലറായിരുന്നു. ഇപ്പോൾ മലയാളം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മനോഹരമായ അർത്ഥവത്തായ കവിതകൾ അദ്ദേഹം എഴുതുന്നു. അതൊക്കെ നമുക്ക് വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ചാരിതാർത്ഥ്യവും സന്തോഷവും ഒട്ടും ചെറുതല്ല. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: സാറേ, രണ്ടു സാറന്മാർക്ക് നമസ്കാരം.
2: നമസ്കാരം.
0: രണ്ടുപേരുടെയും നമസ്കാരം അങ്ങോട്ടും തരുന്നു.
1: രണ്ടുപേർക്ക് നമസ്കാരം. ഞാൻ സിറ്റിറ്റ് സൈക്കോ വർഷാപ്പിലാണ്.
0: അപ്പം ഹമീദ് സാറിനോട് സംസാരിച്ചോളൂ.
1: സാറേ, ഈ ചൈത്ര സൈറ്റ് വീടിന്റെ അവിടെ കൊടുക്കലാണ് റോഡെവിടെയല്ലേ സാറിന്റെ വീട്ടിൽ പോകേണ്ടത്?
2: എന്റെ വീട് ആമച്ചലാണ്, കാട്ടാക്കട എന്ന കള്ളിയട നെയ്യാഡാമിലേക്ക് പോകുന്ന മറ്റ് വേറൊരു വഴിയാണ്.
1: എന്റെ
2: വീട് ആമച്ചൽ ജംഗ്ഷനിലാണ്. സുഖം. താങ്കൾക്ക് സുഖമാണല്ലേ? താങ്കൾ എന്ത് ചെയ്യുന്നു?
1: ഇവിടെ
2: സൈക്കിൾ ഷോപ്പോ? പിന്നെ അങ്ങനെ ഷോപ്പില് വർക്കൊക്കെ ഉണ്ടോ? അങ്ങനെ ഇപ്പൊ സൈക്കിൾ ഇപ്പൊ പഴയ പോലെ ഇപ്പൊ ധാരാളം ഉണ്ടോ വർക്ക് ചെയ്യാനൊക്കെ? ഇപ്പൊ പിന്നെ സ്കൂട്ടറും മറ്റേ ബൈക്കും അങ്ങനെയൊക്കെ
1: ശരി.
2: അങ്ങനെ ഒരു ധാരണ ഉണ്ട്. അതെ, അപ്പൊ നല്ല കാര്യമായിട്ടൊക്കെ പോകുന്നുണ്ടല്ലേ വർക്ക് ഷോപ്പ്. പിന്നെ എന്താ, വേറെ എന്താണ്, കവിത ഒക്കെ എഴുതോ? കവിത എഴുതാറുണ്ടോ? പാടാറുണ്ടോ? പാടാറുണ്ട്. എന്നാലും ചേതാട്ടം നമ്മളത്തില്ല. പഴയ നാടക ഗാനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടും? ഇല്ല. അപ്പൊ നമുക്ക് പാട്ട് കേക്കാം അല്ലേ? പിന്നെ എത്ര നിങ്ങളെ വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്. രണ്ട് മക്കൾ കഴിച്ചിട്ടുണ്ട്. രണ്ടുപേരിക്കും രണ്ട് പിള്ളേരുകളുണ്ട്.
2: നിങ്ങളെ കൂടെ ആണോ താമസം അതോ വേറെ ആണോ?
1: കേവം
2: കൂടെയാണ്. ഓ,
1: കള്ളിക്കാട്ട് ഒരു കിലോമീറ്റർ മാറി.
2: അതെ, ദേവൻകൂടെ അറിയാം. അതെ. കാരണം ഞാൻ ഈ പ്രദേശം മുഴുവൻ കറങ്ങുന്ന ആളാ. സൈക്കിൾ നന്നാക്കാനാണോ വന്നത്? അതോ പിന്നെ മക്കളൊക്കെ എന്ത് ചെയ്യണം? ജോലി എന്തോ ഉണ്ടോ മക്കൾക്ക്?
1: കൂലിപ്പണികളൊക്കെ തന്നെ.
2: അല്ല, കൂലി ഇപ്പൊ മോശമൊന്നുമല്ല, നല്ല കൂലി പണിക്ക്, നല്ല പണിയില്ലേ, ശമ്പളം ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ രണ്ട് ഡോക്ടറെ വേണോ നിങ്ങൾക്ക്? രണ്ട് കളക്ടറെ വേണോ? എപ്പോ വേണമെങ്കിലും കിട്ടും. പക്ഷെ ഒരു കൂലിപ്പണിക്ക് കിട്ടത്തില്ല.
1: ഒരു മോളും ഒരു മോനുമാണ്.
2: മകളെ കെട്ടിച്ചു അല്ലേ?
1: മോളെ കെട്ടിച്ചു, മോനും പെണ്ണു കെട്ടി.
2: ഓ, അപ്പൊ നിങ്ങൾ നല്ലൊരു അപ്പനായി.
1: ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ.
2: ഇപ്പൊ ഭാര്യ പാടത്തുണ്ടോ? അപ്പൊ പാട്ട് കേട്ടാ പാട്ട് വെച്ചാ ഇപ്പൊ നിങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് കേൾക്കും. അപ്പൊ ഭാര്യയുടെ അഭിപ്രായം ഇപ്പൊ ഏത് പാട്ട് വേണമെന്നാണ്? നമ്മളെ മതിഞ്ഞ സാറിനെ അറിയാവൂ ആ പാട്ടേന്ന് കേട്ടാ. നിങ്ങളെ രണ്ടുപേർക്കും ഒരേ പാട്ടാണോ? നല്ല പാട്ട് പാട്ടാ. അതെ
3: അതെ,
2: നിങ്ങൾ രണ്ടുപേരുടെ ഒരേ അഭിപ്രായം തന്നെയാണല്ലേ? അതെ. അപ്പൊ ആ പാട്ട് പോലെ തന്നെ നിങ്ങളുടെ ജീവിതം ഒരേപോലെ നല്ല മധുരതരമായി പോകട്ടെ, അർത്ഥം തരത്തി പോകട്ടെ.
1: അപ്പൊ ആ പാട്ട്
2: എന്തോ
1: പറയണം
2: പറയണം.
1: രണ്ട് സാറിനും മെഡിക്കേഷൻ ഉണ്ട്, പിന്നെ ഈ പോകുന്ന ടീച്ചറിനും,
0: സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ? സൈക്കിളൊക്കെ നന്നാക്കി കൊടുക്കാൻ
1: നന്നായിട്ട്. രണ്ടുപേരിക്കും സന്തോഷമായിട്ട് നല്ല ഹൃദയം നിറഞ്ഞ.
0: സൈക്കിൾ വർക്ക്ഷോപ്പ് എന്ന് കേൾക്കുമ്പോ എന്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അര സൈക്കിള്, മുക്കാൽ സൈക്കിള്, ഫുൾ സൈക്കിള്. ഫുൾ സൈക്കിൾ എടുത്ത് കാല് ഇടയിലൂടെ ഇട്ട് ചവിട്ടിപ്പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ആർക്കും ആരും സൈക്കിൾ വാടകയ്ക്കൊന്നും എടുക്കാറില്ല, വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലവുമില്ല. എന്നാലും മനോഹരമായ പഴയ ഹെർക്കുലീസ് സൈക്കിളിന്റെ കളക്ഷനൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ആവും. അപ്പോ പാട്ട് വേണം അല്ലെ? വിശ്വം കാക്കുന്ന നാഥ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലേക്ക് വേണ്ടിയിട്ട് കെ ജെ യേശുദാസ് പാടിയ പാട്ടാണിത്. ഇത് വാസ്തവത്തിൽ ഇത് പീറ്റർ കെ ജോസഫ് എഴുതിയതാണ്. ഇതിൽ ചില വരികൾ കൂട്ടിച്ചേർത്തത് സത്യൻ അന്തിക്കാടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സിനിമയിലേക്ക് ഈ പാട്ടിനെ മാറ്റി എഴുതിയത് സത്യൻ അന്തിക്കാടാണ് മാറ്റി എഴുതിയത്. ഏറ്റവും പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സംഗീതം ജോൺസണാണ്. ജോൺസന്റെ സംഗീതം മലയാളിയെ മലയാളിയുടെ മനസ്സിൽ മഴ പെയ്യിപ്പിക്കും, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പൊ ആ പാട്ട് കേൾപ്പിക്കട്ടെ, ആ പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സുഹൃത്ത് അമച്ചൽ ഹമീദാണ്. കവിയാണ്, നിരൂപകനാണ്, അദ്ദേഹം ഒരു ടെയ്ലറായിരുന്നു. ഇപ്പം മലയാളം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാർ, ഞാൻ ശങ്കരൻ.
0: എന്ത്, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാം കേട്ട് കേട്ട് എനർജി പോയതാണ്?
1: കേട്ട് കേട്ട് വിളിക്കണ്ട എന്ന് വിചാരിച്ചിരുന്നാലും ഇങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സാറെ വിളിക്കാം?
0: ഞാനേ ഇത് കേൾക്കുമ്പോൾ ഒരു കവിത പറഞ്ഞുതരട്ടെ. അയ്യപ്പ പണിക്കരുടെ ഒരു കവിതയുണ്ട്. വിഷുക്കാലമല്ലേ, കണിക്കൊന്നയല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. അതുപോലെ ശങ്കരേട്ടാ, വിളിക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. ഹമീദ് സാറാണ് സംസാരിച്ചോളൂ.
1: സാർ നമസ്കാരം.
2: നമസ്കാരം, നമസ്കാരം.
1: എനിക്ക് സാർ കവിയെന്നോ നിരൂപകനെന്നോ പിന്നെ ടെയ്ലറോ എന്നുള്ളതിനൊക്കെ അപ്പുറം ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ സ്നേഹിക്കുന്നത് സാറിന്റെ ഒരു വിദ്യാർത്ഥിയാണെന്ന് അറിഞ്ഞില്ല.
0: കേട്ടും കണ്ടും പഠിക്കും.
2: അതെ അതെ അതെ.
1: കാരണം ഇന്നും സാറിന്റെ ആ മനസ്സിനെ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. കാരണം സാറിന് ഈ സമയത്ത് ഇങ്ങനെ പഠിക്കണം എന്നൊരു ആവേശം സാറിന് തോന്നിയല്ലോ എന്ന്, അതുകൊണ്ട് എനിക്ക് ഞാൻ വിളിക്കാൻ തന്നെ കാരണം അതാണ്.
2: സത്യത്തില് എനിക്ക് ഇത് കേൾക്കുമ്പോ വല്ലാതെ എന്റെ കണ്ണ് നിറയുന്ന ഒരു സന്തോഷമാണ്. കാരണം
1: സാറേ നമുക്കും അതാണ്. കാരണം ഇത്രയും ഇതൊക്കെ ഈ ഇതെല്ലാം കയ്യിലുള്ള ഒരാള് ഇതെല്ലാം വെച്ചിട്ട് ഇന്നും അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിട്ട് അദ്ദേഹത്തിന് പഠിക്കാൻ തോന്നണോ പഠിക്കണം എന്നുള്ള ആ ഒരു മനസ്സ് തോന്നുന്നത് അതാണ്. കാരണം സാറേ നമ്മളൊന്നും ഞാനൊക്കെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. പഠിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് കുട്ടികളായാലും മുതിർന്നവരായിരുന്നാലും എല്ലാവരോടും ആരായിരുന്നാലും അത് ഭയങ്കര നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്.
2: തീർച്ചയായും, തീർച്ചയായും. കാരണം
1: അതുകൊണ്ട് സാറിനൊരു ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്ന് സാറിന് വേണ്ടി ഒരു രണ്ടുപേര് പാടിത്തരാം.
2: പാടും, പാടും, പാടും. സന്തോഷം.
1: മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ, ആരോടും പോയി പറയരുതി കസമാനേ പുള്ളിമാനേ.

0: Vaya, me dije, Lilanchana, me lo tiran en Priya Sakiure, Nityakamukanallo.
1: അതെ ഇടയ്ക്ക് ഒരു വരി ഉണ്ടല്ലോ, ആരോടും പോയി ഈ കഥ പറയരുതേ മാനി എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയും എന്റെ കഥ എല്ലാരോടും പോയി പറയണം. കാരണം
0: ഇത് സാറേ ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് സത്യത്തില് ഇന്ന് വിളിക്കണമെന്നൊരു ആഗ്രഹം, പിന്നെ ഇതായാലും അവസാനം ഒന്ന് വിളിച്ചു നോക്കാൻ കിട്ടണേ കിട്ടിട്ടെന്ന് വിചാരിച്ചു.
2: ഇടയ്ക്ക് വന്ന ഫീമെയിൽ വോയിസിന്, ആ ഫീമെയിൽ വോയിസ് ഉണ്ടല്ലോ, അതിന് എന്റെ വക ഒരു കുതിര പറയായിരിക്കാം നിർവാഹമില്ല.
0: ഞാനീ ഞാൻ പാടാറില്ല, എനിക്ക് ചെറിയായിട്ട് പോലെ പാടാനൊക്കെ പറ്റി, ഞാൻ പാടാറില്ല. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ ഒന്ന്
1: തോന്നി.
2: അപ്പം മറ്റേ മറ്റേ മറ്റേ വരിയെ ഒന്നുകൂടെ ഞാൻ പരിഷ്കരിക്കും. എന്താണ്, വിളിക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, പാടാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന്.
0: ഇന്നിപ്പോ നമ്മൾ, ഞാൻ അവസാനത്തെ കോളറാണ്, എനിക്കിന്ന് പാട്ട് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇതാണ്. കാരണം സാറിനോട് സംസാരിക്കാൻ പറ്റിയല്ലോ, സാറിനോട് സംസാരിക്കുന്നതെന്ന് മാത്രമേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.
2: അപ്പൊ ഒരു കവിത കൂടെ കേൾപ്പിക്കട്ടോ സാറിന്റെ? വേണമല്ലോ.
0: ആ വേണം വേണം വേണം.
1: ഞാൻ പലർക്കും പാടാതെ മാറ്റി വെച്ചൊരു കവിത ഉണ്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി അത് തന്നെ പാടാം. കാരണം ഞാൻ ഈ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പലരെയും പഠിപ്പിച്ച കാര്യമാണ് എന്താണ് കവിത, എന്തല്ല കവിത എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പഠിക്കാൻ കൂടുതൽ താല്പര്യപ്പെട്ടത്. ആ കവിത പാടാം. കാട് കുറേ, സോറി സോറി, കാടൊരപൂർവ കവിതയാകുന്നു, കാടൊരപൂർവ കവിതയാകുന്നു, ഇരുണ്ടഗാധമായ കടൽ ഇലയലകളാൽ തിരകൾ, ഏഴല്ലേഴായിരം സ്വരങ്ങൾ, ഒന്നല്ലൊരായിരം വർണ്ണങ്ങൾ, കാട് ഒരപൂർവ കവിതയാകുന്നു. കാട് കുറേ മരങ്ങളല്ല, കാട് കുറേ മൃഗങ്ങളല്ല, കാടൊരു കിരാത വചനമല്ല, കാടിൻ ഹൃദയ നീലിമ ജീവിതമിഴികളിൽ അപൂർവ ചാരുതയാകുന്നു.

കടം കാടൊരു തീ പിടിച്ച കവിതയാകുന്നു. കാടിൻ്റെ യാത്തവച്ചൊരയിൽ നിറയെ പൂക്കളും പുഴകളും വിടർന്നഴകായലകളും കാടൊരു തീ

കാടിൻ നഗ്നത ധരിക്കുവാൻ. ഏതു ഭാഷയിലെത്ര കൽപ്പന തുണിയുരിഞ്ഞാലും ആവുമോ കാടിൻ നഗ്നത ധരിക്കുവാൻ.

0: ഇത്രയുള്ള ഈ കവിത. എന്തായാലും നിങ്ങൾ എന്നെ വിളിച്ചതിലും ഈ കവിത പാടിപ്പിക്കാൻ അവസരം തന്നതിലും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങളോട്.
1: കാരണം
0: പറയൂ പറയൂ.
1: ആ സാർ, ഈ നമ്മളിപ്പോ ഒരു പാട്ട് സാധാരണ നമ്മളെപ്പോഴും പാട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് നല്ലൊരു പാട്ടാണോ അത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മളുടെ കരളിൽ തട്ടണ കവിതകളാണ്. അപ്പൊ ആ പാട്ട് കേൾക്കുന്നതിനേക്കാൾ എത്രയോ
0: അത് കേൾക്കുമ്പോ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളെ കവിതകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ടെങ്കിലേ നമ്മൾ എഴുതിയത് കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് തോന്നലുണ്ടായില്ല. കരുണാസായിരി വിളിച്ചതും വിളിച്ചതിന് കാരണം നിങ്ങൾക്കിനെ കഥ കേൾപ്പിക്കാൻ കഴിഞ്ഞതും കാരണം എനിക്ക് എല്ലാം നമ്മോട് ഇങ്ങനെ സമ്മതിക്കാനായതും കരുണാസായിയുടെ ഒരു കടാക്ഷം കൊണ്ട് തന്നെയാണ്. അപ്പൊ തീർച്ചയായും ആ കരുണാസായി എന്നെ ഇത്രയേറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് കരുണാസായിയോട് എനിക്ക് ജീവിതകാലം മുഴുവൻ പറഞ്ഞാൽ തീരാത്തത്ര നാ കടപ്പാട് നന്ദിയാണുള്ളത്. ഞാനിവിടെ ആദ്യമായിട്ട് തന്നെ പറഞ്ഞത് എനിക്കിതിനെ കുറിച്ച് അറിയത്തോരും ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സുഹൃത്ത് വിളിച്ചതുമാണ് എനിക്കിവിടെ വരാൻ തോന്നിയതും. പക്ഷെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് കാരുണ്യം ഞാൻ ശരിക്കും
1: മനസ്സിലാക്കി.
0: കരുണാസായി അല്ല, ശരിക്കും കാരുണ്യ കേന്ദ്രമാണ്.
2: ഓക്കെ, ഇനിയിരുന്ന് എനിക്ക് സങ്കടം വരും. ശങ്കരയുടെ സമയം ആവുന്നു, നമുക്ക് ഒരു മിനിറ്റ് കൂടുതലായി. അപ്പൊ വിളിച്ച ഏത് പാട്ടായിരുന്നു എന്ന്?
1: പാട്ട് ഞാൻ ചോദിച്ചത് ഗംഗായമുന സംഗമ സമതല ഭൂമി.
2: എന്താണ് ഒരു അതിഗംഭീരമായ പാട്ടിൽ തുടങ്ങി അതിഗംഭീരമായ പാട്ടിൽ അവസാനിക്കുക എന്നൊക്കെ പറയുന്നത് അതാണ് പ്രത്യേകത.
1: സാറിന് ഒരിക്കൽ കൂടെ 1000 ആശംസ. സാർ ഈ ഡിഗ്രി കഴിഞ്ഞാലും ഇനിയും സാർ ഈ പഠിത്തം തുടരണം.
0: തീർച്ചയായും തീർച്ചയായും ഡിഗ്രി കഴിഞ്ഞ ശേഷം നമ്മളെ ഈ സന്തോഷം പങ്കുവെക്കാൻ തീർച്ചയായും. അപ്പൊ നിങ്ങളും ഞാനും ജീവിച്ചിരിക്കട്ടെ കൂടി ആശംസിക്കാം. നമസ്കാരം.
2: അപ്പൊ നമുക്ക് ഗംഗായമുന സംഗമ ഭൂമി എന്ന പാട്ടിലേക്ക് പോവാം അല്ലേ? അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. വളരെ സന്തോഷം ആമച്ചൽ ഹമീദ് സാർ. നമുക്ക് സമയം അവസാനിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ ശ്രോതാക്കളോട് സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ ഉള്ളൊരു സന്തോഷം നമ്മൾ അറിയിക്കാനുണ്ട്. അല്പസമയം കൂടുതലായി സാറിന്, 4:30 അവസാനിക്കേണ്ടതാണ്. വർത്തമാനം പറഞ്ഞു സമയം അങ്ങ് പോയതാണ്. എന്തായാലും ഈ പ്രത്യേക പോക്കുവെയിലിൽ അങ്ങ് വരികയും ശ്രോതാക്കളോട് സംസാരിക്കുകയും കവിതകൾ ചൊല്ലുകയും അതും അർത്ഥഗംഭീരമായ കവിതകൾ മനോഹരമായി ആലപിക്കുകയൊക്കെ ചെയ്തു. വളരെ സന്തോഷം. കരുണാസായി റേഡിയോയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലും പ്രത്യേക പോക്കുവെയിലിന്റെ പേരിലും ആമച്ചൽ ഹമീദ് സാറിനുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു.
0: സത്യത്തിൽ ഞാൻ ഈ സന്തോഷത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു. എനിക്കൊരു അവസരം കിട്ടുക എന്നുള്ളത് എനിക്ക് സായിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ വൈകിപ്പോയല്ലോ എന്ന് ദുഃഖമേ എനിക്കുള്ളൂ. എന്തായാലും എനിക്കിവിടെ കിട്ടിയ അവസരം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ജീവിതത്തിനൊരു വഴിത്തിരിവാണ്. എൻ്റെ പഠനത്തിന് അതൊരു വലിയൊരു വഴിത്തിരിവാണ്. മാത്രമല്ല ഇവിടെ വിളിച്ച ശ്രോതാക്കളിൽ പലരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് PhD അപ്പുറം ഉണ്ടെങ്കിൽ അവിടം വരെ പോയി പഠിക്കണം എന്നുള്ള, കാരണം നിങ്ങൾ ഈ പ്രോത്സാഹനമാണ് യഥാർത്ഥത്തിൽ പഠിത്തത്തിനുള്ള ഏറ്റവും വലിയ പ്രചോദനം. അപ്പോൾ അത് കരുണാസായി അത് നിമിത്തമാവുകയും ഇവരുടെ ഈ പ്രോത്സാഹനം എനിക്കൊരു വലിയൊരു വളമാവുകയും ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായും വളരുക തന്നെ ചെയ്യും. അതിന് അവസരമൊരുക്കിയ കരുണാസായി ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആമച്ചൽ ഹമീദ്, LR മധുജൻ, നന്ദകുമാർ. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: മരമാകെ മഞ്ഞുപൂത്തു നിൽക്കുന്നു, നിലത്താകെ മഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടാൽ ആരോ ഒരു വെള്ളപ്പരവതാനി വിരിച്ചിരിക്കുന്നത് പോലെ തോന്നും. ജാലകം തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ താഴ്വാരത്തിലെ വീടുകൾക്ക് മുകളിൽ മഞ്ഞ് കൂടാരം കെട്ടിയിരിക്കുന്ന കാഴ്ച കാണാം. ഫിർമരങ്ങളിൽ പോലും ഇത്തിരി പച്ചയെ കാണാനുള്ളൂ. മുഴുവൻ വെള്ള വെളുപ്പിന്റെ ഭൂമികയായി മാറുന്ന കാശ്മീരിന്റെ ആ കാലവും ആ കാലാവസ്ഥയും മറക്കുവാൻ വയ്യ. മഞ്ഞ് മനസ്സിൽ ചേർന്ന് നിൽക്കും. അത്രമേൽ ഇഷ്ടം തോന്നുന്ന കാഴ്ചയുടെ കമനീയത, ആ കാഴ്ചകളിൽ ഇഷ്ടം.

പത്താം ക്ലാസ് കഴിഞ്ഞാണ് മഞ്ഞ് വായിച്ചത്. അതുപോലൊരു നോവൽ മുമ്പ് വായിച്ചിട്ടില്ല. ഭൂതകാലവും വർത്തമാനകാലവും പാരസ്പര്യപ്പെട്ട് നിൽക്കുന്ന ഹൃദ്യമായൊരു അനുഭവം. വിമലയെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. പത്താം ക്ലാസ്സിൽ ബയോളജി പഠിപ്പിച്ച ഉഷ ടീച്ചർ വിമലയെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ സുധീർ കുമാർ മിശ്രയെ അങ്ങനെ എവിടെയും പരിചയമില്ല. സ്നേഹത്തിന് പ്രണയത്തിൻ്റെ കാത്തിരിപ്പ് എന്നുകൂടി പര്യായമുണ്ടോ? അല്ലെങ്കിൽ പിന്നെ വായിച്ചു കഴിഞ്ഞ് എത്രയോ വട്ടം സ്വയം പറഞ്ഞതെന്തേ വരും, വരാതിരിക്കില്ല. ഇത്ര ആവർത്തി വായിച്ച ഒരു നോവൽ മഞ്ഞല്ലാതെ വേറെ ഏതാണ്? എം ഡിയുടെ മഞ്ഞിന് കാശ്മീരിലെ മഞ്ഞിനേക്കാൾ തണുപ്പുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പ്രണയത്തിൻ്റെ മണമുള്ള മഞ്ഞ്. എം ഡിയുടെ മഞ്ഞിനെയും വിമലയെയും സുധീറിനെയും ഇഷ്ടം, അത്രമേലിഷ്ടം.

മഴയും മഞ്ഞും ഒരുമിച്ച് വീഴുന്ന കാഴ്ച അപൂർവമാണ്. ആകാശത്തുനിന്ന് നടന്നു വീഴുന്ന ഐസിൻ്റെ കഷ്ണങ്ങളെ ആരാവും ആലിപ്പഴങ്ങളെന്ന് വിളിച്ചത്? അത്രയേറെ മധുരമായ മലയാള പദങ്ങൾ വേറെ ഉണ്ടാകുമോ? ആലിപ്പഴങ്ങൾ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? അത്രമേൽ ഇഷ്ടപ്പെടുന്നവ അധികമില്ലല്ലോ ഈ ഭൂമിയിൽ. ആലിപ്പഴങ്ങളെ, ആ കാൽപ്പനിക നാമത്തെ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ഡിസംബർ ജനുവരി മാസങ്ങളിലെ പ്രഭാതം അനവധി സുന്ദരമാണ്. സൂര്യനും മഞ്ഞും മനസ്സുകൾക്കായി മാറുന്ന ചാരുത. രാവിലെ എണീറ്റ് പുതപ്പ് മൂടി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ കാണാവുന്ന ആ പ്രണയത്തിന് എന്ത് പേരിടും? ഇളം തണുപ്പും ഇളം ചൂടും ഇണചേരുന്ന പ്രഭാത സങ്കീർത്തനം, അത് കണ്ടറിയേണ്ടതായ കാഴ്ചയാണ്. പ്രഭാതങ്ങളെ, സൂര്യനും മഞ്ഞും ചേർന്ന പ്രണയഭാവങ്ങളെ ഇഷ്ടം, അത്രമേലിഷ്ടം.

വൃശ്ചികപ്പുലരിയിൽ മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ഗ്രാമീണത. അങ്ങനെയൊരു പ്രഭാതത്തിൽ മുക്കോത്തിവയലിൽ നിന്ന ഓർമ്മയാണ്. അഗസ്ത്യന്റെ താഴ്വാരത്താണത്. കുന്നിന് താഴെ വിശാലമായ താഴ്വാരം, പുൽമേടെന്ന് പറയാം. തണുപ്പ് അതിൻ്റെ രാശിപ്രമാണങ്ങളിൽ കുടിയിരിക്കുന്നു. പ്രഭാതത്തിൽ മേയാൻ വരാറുള്ള കാട്ടുപോത്തുകളെയും കാണാനില്ല. തണുപ്പ് ഇറങ്ങിയാലേ അവയും വരൂ. മുകളിൽ അഗസ്ത്യനെ കാണാൻ വയ്യ. മഞ്ഞ് മേലാട നെയ്ത് അഗസ്ത്യാർകൂടത്തെ പുതപ്പിച്ചിരിക്കുന്ന അനിയാദൃശമായ കാഴ്ച. അഗസ്ത്യമല കാഴ്ചകൾ എന്നും ഇഷ്ടം, അത്രമേലിഷ്ടം.

എങ്ങനെ ഇടാനാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ഡിസംബറിലും ജനുവരിയിലും വിരിയുന്ന ഏത് പൂവും മഞ്ഞിൽ വിരിയുന്ന പൂക്കൾ തന്നെയാവും. അത് നെയ്യാമ്പലായാലും നീർമാതളപ്പൂക്കളായാലും മഞ്ഞുകണങ്ങളിൽ ഇറ്റുവീഴാറായി ഇതളുകളിൽ നിൽക്കുന്ന പനിനീർ പൂക്കളായാലും ഇഷ്ടം. അത്രമേലിഷ്ടം ആ പേരും ആ പാട്ടുകളും.

ഒരു മഞ്ഞുകണത്തിന് പെട്ടെന്ന് ഓർമ്മിപ്പിക്കാൻ പറ്റുന്നത് എന്തിനെയാവും? ഒരു കണ്ണുനീർത്തുള്ളിയെ തന്നെയാണ്. നിഷ്കളങ്കമായ സങ്കടത്തിൽ നിന്നും നിർവ്യാജമായ സന്തോഷത്തിൽ നിന്നുമാണ് കണ്ണുനീർ പൊടിയുന്നത്. മഞ്ഞുതുള്ളിയും അതെ, നിർവ്യാജമായൊരു പ്രഭാതത്തിൻ്റെ ജലഗണമാണത്. ഒരു സൗര തേജസ്സിനെ പലതായി പൊലിപ്പിക്കാൻ പോന്ന ഒരു വിസ്മയകണം. മഞ്ഞുതുള്ളികളെയും നിർവ്യാജ സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മഞ്ഞ് സുഖദമായ സുന്ദരമായൊരു കാഴ്ച തന്നെയാണ്. എന്നാൽ പട്ടാളക്കാർക്കും അങ്ങനെ തന്നെയായിരിക്കുമോ? കാശ്മീരിലും ശ്രീനഗറിലും ലഡാക്കിലുമൊക്കെ ജോലി നോക്കുന്ന പട്ടാളക്കാർക്ക് മഞ്ഞ് കാൽപ്പനികവും കവിതയുമെന്നും ആകുമെന്ന് തോന്നുന്നില്ല. നായർ സാബ് എന്ന ചിത്രമാണ് പെട്ടെന്ന് മനസ്സിലെത്തുന്നത്. ആകെ മഞ്ഞ്, എങ്ങും മഞ്ഞ്, എവിടെയും മഞ്ഞ്. ആ സിനിമയും ഹിമാലയത്തിലെ വിസ്മയിപ്പിക്കുന്ന ഹിമക്കാഴ്ചകളും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

അത്രമേൽ ഇഷ്ടത്തിൽ അത്രമേൽ ഇഷ്ടമുള്ള മഞ്ഞിനെ കുറിച്ചാണ് പറഞ്ഞത്. വൃശ്ചികത്തിലാണ് നമുക്ക് മഞ്ഞ് കാവ്യലഹരിയായി കമനീയമാകുന്നത്. എന്നാൽ മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ധനുമാസ ചന്ദ്രികയോ അതും നമുക്ക് കവിതയാണ്, സുന്ദരമായ കവിത. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയ ധനുമാസ ചന്ദ്രിക, ഇഷ്ടം അത്രമേൽ ഇഷ്ടം.

ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കളക്കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

ഉറങ്ങുന്നതിന് മുൻപ് ഹൃദയത്തെ തൊട്ട് കടന്നു പോകുന്ന ഇളം കാറ്റുപോലെ കുറച്ച് വർത്തമാനങ്ങൾ, കിനാവുകൾക്ക് മുൻപേ പോക്കുന്ന നീലനിലാവിന്റെ മാറ്റുരച്ചു നോക്കുന്ന ഹൃദ്യമായ പാട്ടുകൾ, കേട്ടുകേട്ടുറങ്ങാൻ ഉന്മേഷത്തോടെ ഉണരാൻ സുഖദമീ രാത്രി. എല്ലാ ദിവസവും രാത്രി 10 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചേഞ്ച്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. അയലത്തുകാരനാണെങ്കിലും നീ എനിക്ക് അപരിചിതനോ, കാലചക്രം പൊടിതീർത്തു പായുമീ, ഭൂമിയുടെ പാതകൾ പണിയും വഴിപ്പണിക്കാര. നഗരത്തിലേക്കുള്ള വണ്ടിക്ക് നീ മക്കൾ ഉണരുന്നതിന് മുമ്പ് പോകും. ടാറിൻ കരിമ്പുക കുടിച്ച് വെയിലാൽ വിണ്ടുകീറി തളർന്ന മെയ്യോടെ അടിവച്ചു ചാരായ ലഹരിയിൽ അരിയും പരിപ്പുമായെത്തും. ഒരു കൂലിപ്പണിക്കാരൻ്റെ ചിരി എന്ന കവിതയിലെ വരികളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിത. ഇതൊക്കെയാണ് വാങ്മയ ചിത്രം എന്ന് പറയുന്നത്. കൂലിപ്പണിക്കാരനെ നമുക്ക് കാണാം. അയാൾ രാവിലെ പോകുന്നതും വൈകുന്നേരം തിരിച്ചു വരുന്നതും കാണാം. വാക്കുകളെ കാഴ്ചകളാക്കാൻ കഴിയുന്ന കവിയുടെ കലാവിദ്യ. അലിവാർന്നു കിടന്നൊരാടുപോൽ മുല നൽകുന്നത് കുട്ടികൾക്കിവൾ. തലചെന്നു പിടിച്ചു വലിച്ചിഴക്കിലും കലരാക്രുദ്ധത എന്നു തോന്നിടും എന്ന് ആശാൻ ഒരു സിംഹപ്രസവം എന്ന കവിതയിൽ വരച്ചിടുന്നു. വരച്ചിടുന്നു എന്നേ പറയാനാവൂ. എഴുതുകയല്ല, വരയ്ക്കുകയാണ്. അലിവാർന്നു കിടന്നൊരാടുപോൽ മുല നൽകുന്ന സിംഹിയെ നമുക്ക് കാണാം. എന്തോ രാത്രിയിൽ കവിതയുടെ പൂക്കൾ വിടർന്നു നിൽക്കുന്ന കാഴ്ചയുടെ സമ്മോഹനത. ഒരു പാട്ട് കേൾക്കാം.

വിവേകാനന്ദൻ തൻ്റെ ആത്മകഥയിൽ പറയുന്നൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഒരിക്കൽ അദ്ദേഹം വാരണാസിയിൽ ഒരു വഴിയിലൂടെ പോവുകയായിരുന്നു. ഒരു വശത്ത് വളരെ ഉയരമുള്ള ഭിത്തി, മറുവശത്ത് വലിയൊരു കുളം. പാതിവഴി എത്തിയപ്പോൾ പിന്നിൽ ഒരു കൂട്ടം കുരങ്ങന്മാർ വന്നു. കാശിയിലെ കുരങ്ങന്മാരാണ്. പിടിച്ചുപറിയിലും വികൃതിയിലും ഒരു കുറവുമില്ല. കുരങ്ങന്മാർ ഓടിയെടുത്തപ്പോൾ വിവേകാനന്ദൻ ഓടാൻ തുടങ്ങി. ഒപ്പമെത്തിയ കുരങ്ങന്മാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങി, കടിക്കാനും മാന്താനും തുടങ്ങി. ആവവിധത്തിൽ അദ്ദേഹം ഓടാൻ ശ്രമിച്ചു. പിന്നിൽ നിന്ന് സാധാരണക്കാരനായ ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഓടരുത്, തിരിഞ്ഞു നിന്ന് നേരിടൂ. വിവേകാനന്ദൻ ഓട്ടം പൊടുന്നനെ നിർത്തി, കുരങ്ങന്മാരുടെ നേരെ കൈയുയർത്തി വീശി. കുരങ്ങുകൾ പടയോടെ പിൻവാങ്ങി. പ്രകൃതി ദുരന്തങ്ങൾ ഒഴികെയുള്ള എല്ലാ ഭീഷണികളുടെയും യാഥാർത്ഥ്യം ഇതാണ്. നമ്മുടെ മനോവീര്യം കുറയും തോറും അവയുടെ പെരുമ കൂടും. നമുക്ക് ധൈര്യമുണ്ടാകുന്ന തോതനുസരിച്ച് അവ അത്രയ്ക്കത്രയ്ക്ക് അങ്ങ് പിൻവാങ്ങും. രോഗങ്ങളുടെ രൂപത്തിൽ അകത്തുനിന്ന് വരുന്നവയായാലും അനീതികളുടെയോ അക്രമങ്ങളുടെയോ രൂപത്തിൽ പുറത്തുനിന്ന് വരുന്നവയായാലും ഭയമായാലും ഉത്കണ്ഠയായാലും എല്ലാ ഉപദ്രവങ്ങളുടെയും കഥ ഇത്രയേയുള്ളൂ. നിൽക്കൂ, തിരിഞ്ഞു നിന്ന് എതിർക്കൂ, അവ പടയോടെ പിന്മാറുക തന്നെ ചെയ്യും. നല്ല ഉദാഹരണം അല്ലേ? ഉപയോഗമുള്ള ഉദാഹരണം. ഒരു പാട്ട് കേട്ടാലോ?

കുട്ടിക്കാലത്ത് ഒരുവിധം കള്ളത്തരങ്ങൾ കാണിച്ചിരുന്നു എന്നതാണ് സത്യം. അതിൽ പ്രധാന കള്ളത്തരം സന്ധ്യാനേരത്തെ പ്രാർത്ഥനയിലായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, എല്ലാ ദിവസവും സന്ധ്യാനേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു താല്പര്യവും അന്നേ ഇല്ലായിരുന്നു. അമ്മയുടെ നിർബന്ധം. ആ ഒറ്റ കാരണം കൊണ്ട് വിളക്കിനു മുന്നിൽ കൈകൂപ്പിയിരിക്കും. അഞ്ജന, ശ്രീധരനും ചാരുമൂർത്തയുമൊക്കെ അമ്മ വരുമ്പോൾ മാത്രം ഉറക്കെ പറയും. മുതിർന്നവർ എന്തുകൊണ്ടാണ് നാമം ചൊല്ലാത്തത് എന്ന് തോന്നിയിട്ടുണ്ട്. മുതിർന്നവർക്ക് എന്തുമാവാമല്ലോ എന്ന് സിനിമയിൽ കേട്ടപ്പോൾ അതിനുള്ള ഉത്തരവുമായി. ഇമ്പോസിഷന് കാണിച്ച കള്ളം ഇപ്പോഴും ഓർമ്മയുണ്ട്. സക്സസ് എന്ന വാക്ക് ഇമ്പോസിഷൻ ഇട്ടാൽ SSSS എന്ന് താഴോട്ട് വേഗത്തിൽ എഴുതും. UUUU എന്ന് വീണ്ടും താഴോട്ട് എഴുതും. അങ്ങനെ എഴുതിയാൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. പക്ഷെ പിന്നെ എപ്പോഴെങ്കിലും ഡിക്റ്റേഷൻ നടത്തിയാൽ വീണ്ടും ഇമ്പോസിഷനാകും. അതൊക്കെ അങ്ങനെ തുടർന്നിരുന്ന കള്ളത്തരങ്ങളുടെ ഒരു കാലം. എല്ലാവരിലും ഉണ്ടാവും അല്ലേ? അതോർക്കുമ്പോഴാണ് ഒരു ആശ്വാസം. ഒരു പാട്ട് കേൾക്കാം.

അർജുനൻ, പാർത്ഥൻ, കിരീടി, വിജയൻ എന്ന് മന്ത്രിച്ചു കൊണ്ടിരുന്നാൽ ഭയം മാറുമെന്ന് കുട്ടിക്കാലം മുതലേ കേട്ടിരുന്ന ഒരു കാര്യം. അങ്ങനെ പറഞ്ഞാൽ ഭയം മാറുമോ? മാറുമായിരിക്കാം. പക്ഷെ സംശയം അതല്ല. അർജുനന് ഭയമുണ്ടായിരുന്നോ? അതാണ് സംശയം. ഉണ്ടായിരുന്നിരിക്കണം. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തവ എന്ന് പറയുന്നുണ്ടല്ലോ. പരന്തവൻ എന്നാൽ ഭയചകിതൻ എന്നു തന്നെയാണ്. അപ്പൊ കൃഷ്ണൻ അർജുനനെ പരന്തവൻ എന്ന് സംബോധന ചെയ്യുന്നുവെങ്കിൽ അതിനർത്ഥം അർജുനന് ഭയമുണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ? ഭയം മാത്രമല്ല, വിഷാദവും അർജുനനുണ്ടായിരുന്നു. എല്ലാം ഉപേക്ഷിക്കാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു. ഭയവും വിഷാദവും ഉപേക്ഷിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി. ഭീരുത്വമൊഴിഞ്ഞു, ധീരനായി. ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് രാമപുരത്തുവാര്യർ ചോദിക്കുന്നുണ്ട്. അർജുനന്റെ വിഷാദവും ഭയവും എല്ലാം അകറ്റിയ കൃഷ്ണന് ഭയമുണ്ടായിരുന്നോ? വിഷാദമുണ്ടായിരുന്നോ? പിന്നെ സ്യമന്തകം കാണാതായതുമായി ബന്ധപ്പെട്ട് കൃഷ്ണൻ എന്തുമാത്രം ഉത്കണ്ഠപ്പെട്ടിട്ടുണ്ടാവും, സങ്കടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോ സങ്കടവും വിഷാദവും എല്ലാം സർവസാധാരണമാണ്, മനുഷ്യ സഹജമാണ്. അതൊക്കെ അതിജീവിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ തേടുക എന്നതാണ് പ്രധാനം. അവ നമ്മളെ ഓടിക്കരുത്. അവ ഓടിക്കുമ്പോൾ നമ്മൾ നിൽക്കണം, നിന്നെതിരിടണം, ആട്ടിപ്പായിക്കണം. ഒരു പാട്ട് കേട്ടാണ്.

പാവൽ കൃഷി പരിചയമുള്ളവരുണ്ടാകും. അത് പൂവിടുമ്പോൾ അതിൻ്റെ ഇല ചുരുട്ടാൻ പുഴു വരും. പുഴുവിനെ തിന്നാൻ വേറൊരു ജീവി വരും. ഒരു കുന്നിക്കുരു നടുവേ മുറിച്ച പോലെ ഒരു ജീവി, പറക്കുന്ന ജീവി, മഞ്ഞ ദേഹത്തിൽ കറുത്ത പുള്ളികളുള്ള ജീവി. പാവൽ കൃഷി അവസാനിക്കുന്നതോടെ ഈ ജീവികളും അപ്രത്യക്ഷരാകും. അടുത്ത വർഷം പാവൽ നടുമ്പോൾ വീണ്ടും വരും. അത്രയും കാലം അവർ എവിടെയായിരിക്കും? പാവലിലല്ലാതെ ഒരു ചെടിയിലും അവർ വരാറില്ല. വേറെ ഒരു ജീവിയെയും അവ തിന്നാറുമില്ല. പാവലുള്ളപ്പോഴേ ഇവയുള്ളൂ. ആ, മനുഷ്യനുള്ളപ്പോഴേ അറിവിൻ്റെ പ്രത്യക്ഷമുള്ളൂ എന്നതുപോലെയാണത്. അങ്ങനെ പറഞ്ഞു തന്നത് പാറക്കാട്ട് അപ്പൂപ്പനാണ്. എത്ര നല്ല ഉദാഹരണം അല്ലേ! മനുഷ്യനുള്ളപ്പോഴേ അറിവിൻ്റെ പ്രത്യക്ഷമുള്ളൂ, പാവലുള്ളപ്പോഴേ ആ ജീവിയുടെ പ്രത്യക്ഷവുമുള്ളൂ. ഇഷ്ടപ്പെട്ടു പോയി ആ ഉദാഹരണം. അപ്പൂപ്പന് വേണ്ടി, പാറക്കാട്ട് അപ്പൂപ്പന് വേണ്ടി.

അത്യധ്വാനം ചെയ്ത് ചുവരു തുരന്ന് പാതിരാത്രി മുറിയിലേക്ക് തലയിട്ട കള്ളനോട് പണ്ടൊരു വീട്ടുടമ പറഞ്ഞത്രേ, ഉമ്മറവാതിൽ അടച്ചിട്ടില്ലടോ, എന്തിനാ ഇത്ര കഷ്ടപ്പാട്? കള്ള നാണം കെട്ടുപോയി. ധൈര്യം, അറിവ്, പരിഹാരം ഇതെല്ലാം നമ്മളിൽ തന്നെയുണ്ട്. പക്ഷെ മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോയാണ് ധൈര്യം സംഭരിക്കുന്നത്. അവരോട് ചോദിക്കാനുള്ളതും അതേ ചോദ്യം. ഉമ്മറവാതിൽ അടച്ചിട്ടില്ലടോ, എന്തിനാ ഇങ്ങനെ കിടന്ന് വളഞ്ഞു ചുറ്റുന്നത്? വീട്ടിലുള്ളവർ 150 വട്ടം പറയുന്നതാണ് മോട്ടിവേഷൻ നടത്തുന്നവർ പണം വാങ്ങി പറഞ്ഞു തരുന്നത്. പല മോട്ടിവേഷൻ ക്ലാസ്സുകളും കള്ളനാണയങ്ങളാണ്. മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ട് ഒരു തട്ടുകട പോലും ഇവിടെ ആരും തുടങ്ങിയിട്ടില്ല. ജീവിച്ചേ തീരൂ, നിലനിന്നേ തീരൂ എന്ന വാശി ഉള്ളിലുള്ളവരെല്ലാം ഓരോരോ സംരംഭങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ക്ലാസ് കേട്ടിട്ടല്ല. മോട്ടിവേഷൻ ക്ലാസ് കൊണ്ട് പലപ്പോഴും രണ്ട് പ്രയോജനങ്ങളുണ്ടാവും. ഒന്ന്, അത് നടത്തുന്ന ആളിന് കിട്ടുന്ന സാമ്പത്തികം, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പ്രശസ്തി. അതിനപ്പുറം 95% മോട്ടിവേഷൻ ക്ലാസ്സുകളും പാഴാണ്. സത്യമാണ്, ഉള്ളിലുള്ള ഊർജം, അതാണ് സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യം. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഒരു പാട്ട് കേട്ടാലോ?

ഈ ലോകത്ത് സങ്കല്പത്തെക്കാൾ മഹത്തായി മറ്റെന്താണുള്ളത്? എല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് സങ്കല്പത്തിലൂടെയാണ്, ഭാവനയിലൂടെയാണ്, ആശയങ്ങളിലൂടെയാണ്. എന്നിട്ടും കാര്യങ്ങൾ എവിടെയാണ് പിഴയ്ക്കുന്നത്? സങ്കല്പത്തിലുണ്ടാകുന്ന വ്യതിചലനങ്ങൾ തന്നെയാണ്. സ്വന്തം കുരയിൽ തലചായ്ക്കണം എന്ന സങ്കല്പത്തിൽ നിന്ന് ആയിരക്കണക്കിന് ഏക്കറിന്റെ ഉടമസ്ഥൻ എന്ന സങ്കല്പത്തിലേക്ക് മാറുന്നതോടെ കുരുക്കുകൾ മുന്നിൽ വന്നു തുടങ്ങും. അപ്പോഴൊന്നും അത് കണ്ടുവന്നു വരില്ല. എപ്പോഴെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ സങ്കല്പം തകിടം മറിഞ്ഞിരിക്കും. യാഥാർത്ഥ്യം വളരെ ലളിതമാണ്, സരളമാണ്. സ്വയം മനസ്സിലാക്കുക എന്നതു തന്നെയാണ് പ്രധാനം. ഒരു പാട്ട് കേൾക്കാം.

എഴുത്ത് എന്നതേ സത്യം പറഞ്ഞാൽ ഒരു പരകായ പ്രവേശമാണ്. കഥയിലായാലും നോവലിലായാലും കവിതയിലാണെങ്കിൽ പോലും കഥാപാത്രമായി എഴുത്തുകാരൻ്റെ മനോനില മാറിയേ തീരൂ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാക്കണ്ണു കണ്ണുനീർ തടാകമായി എന്നെഴുതുമ്പോൾ വൈലോപ്പിള്ളി ആ കുട്ടിയായി മാറിയിട്ടുണ്ടാവും. ഭീമന്റെ ആത്മസംഘർഷങ്ങൾ ഉൾക്കൊള്ളാതെ എങ്ങനെ രണ്ടാമൂഴം എഴുതാനാകും? നല്ല എഴുത്ത് ആത്മവിസ്മൃതിയിലേക്കും പരകായ പ്രവേശത്തിലേക്കുമുള്ള പ്രവേശന പരിചയം നൽകുന്നു. പരീക്കുട്ടിയായും പളനിയായും സേതുവായും സുധീർ കുമാർ ശർമ്മയായും അൽഫോൻസ് അച്ഛനായും മജീദായും എഴുത്തുകാർ പകർന്നാട്ടങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. വായനയുടെ വലിയ വട്ടത്തിൽ നമ്മളും അതിൻ്റെ ഭാഗമാകുന്നു. സുഖദമി രാത്രിയിൽ കഥകളിലൂടെയും നോവലുകളിലൂടെയും അങ്ങനെ സഞ്ചരിക്കാനാകുന്നത്, കവിതകളിലൂടെ അങ്ങനെ സഞ്ചരിക്കാനാകുന്നത് ഈ എഴുത്തുകാർ പരകായ പ്രവേശം നടത്തിയിട്ടല്ലേ. അവർക്കു വേണ്ടി ഒരു പാട്ട്.

ഇംഗ്ലീഷിൽ ഒരു നല്ല പ്രയോഗമുണ്ട്, ബ്ലിസ് ഓഫ് ബീയിങ്. ഇപ്പോൾ അതിന് ഡീക്ലട്ടറിംഗ് എന്നും പറയുന്നുണ്ട്. രണ്ടും ഫലത്തിൽ ഒന്നു തന്നെയാണ്. ഭാണ്ഡമിറക്കൽ എന്ന് പറയും. താത്വികാർത്ഥത്തിൽ എഴുത്തച്ഛൻ ഇത് പണ്ടേ പറഞ്ഞതാണ്. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹമെന്ന ആമ്രേടിതം കലർന്നിടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴിൽ കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഓ, മഹാകവിയുടെ പ്രായോഗിക തത്വശാസ്ത്രം. ഞാൻ രാജാവാണ്, മന്ത്രിയാണ്, കളക്ടറാണ് എന്ന് തുടങ്ങിയ ഓരോന്നും പൊക്കണത്തിൽ നിന്ന് താഴെ ഇറക്കി വയ്ക്കുക എന്ന വിദ്യ. ഭാരങ്ങൾ ഓരോന്നോരോന്നായി കൈയൊഴിയാം. ശേഷിക്കുന്ന ഞാൻ എന്ന ഒന്നുണ്ട്, അത് കളങ്കമില്ലാത്ത ഞാനാണ്. ഈ അവസ്ഥയാണ് ബ്ലിസ് ഓഫ് ബീയിങ്. അതിനുള്ള മാർഗമാണ് ഡീക്ലട്ടറിങ്, ഓരോന്നായി ഉപേക്ഷിക്കൽ. ഒരു പാട്ട് കേൾക്കാം.

ഈ ബ്ലിസ് ഓഫ് ബീയിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആർക്കും പരീക്ഷിക്കാവുന്ന ഒന്നാണിത്, ഭാണ്ഡമൊഴിക്കൽ. പാട്ടിന് മുമ്പ് എന്തോ അത് പറഞ്ഞു തീർന്നില്ല എന്നൊരു തോന്നൽ, അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഭാണ്ഡമൊഴിക്കൽ, മനസ്സിൽ നിന്ന് ഭാരമിറക്കൽ, ആർത്തി ഇല്ലാതാക്കൽ, ജീവിതത്തെ സ്നേഹിക്കൽ, ഉയിരിനെ അറിയൽ, അതെല്ലാം ചേരുമ്പോൾ മനുഷ്യന് ലഭിക്കുന്ന മാനസികാവസ്ഥയാണ് ബ്ലിസ് ഓഫ് ബീയിങ്. ക്ലേശകരമായൊരു നീണ്ട യാത്ര കഴിഞ്ഞ് നാട്ടിലെ പുഴയോരത്ത് നീർച്ചാലിനരികിൽ തിരിച്ചെത്തി വിയർത്തൊഴുകി ഒട്ടിയ എല്ലാ ഉടുപുടവയും അഴിച്ചുമാറ്റി സ്വതന്ത്രമായി ഒന്ന് മൂരി നിവർന്ന് ശുദ്ധവായു വേണ്ടുവോളം ശ്വസിച്ച് നീർച്ചാലിലേക്ക് പതുക്കെ ഇറങ്ങി ആണ്ടിറങ്ങി പതുക്കെ പൊങ്ങി രണ്ടാമതൊന്ന് മുങ്ങാൻ മുതിരുമ്പോഴുള്ള ഒരു പ്രത്യേക സുഖമുണ്ടല്ലോ, അതിൻ്റെ അനേക കോടി ഇരട്ടി സുഖമാണ് ബ്ലിസ് ഓഫ് ബീയിങ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതിന് ഭാണ്ഡത്തിൽ നിന്ന് ഞാനതാണ് ഞാനിതാണ് എന്നുള്ള ഓരോരോ ഭാരങ്ങളായി ഇറക്കി വയ്ക്കാം. ഒരു പാട്ട് കേൾക്കാം.

മുട്ടയാണോ ആദ്യമുണ്ടായത്, കോഴിയാണോ ആദ്യമുണ്ടായത് എന്ന ചോദ്യം കുസൃതിയായും അല്ലാതെയും പലരും ചോദിക്കാറുണ്ട്. കുസൃതിക്കാണെങ്കിൽ നമുക്ക് പല ഉത്തരങ്ങളും പറയാം. എന്നാൽ അല്ലാതെ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം മുട്ടയാണെന്ന് തന്നെയാണ്. അപ്പോൾ ചോദിക്കുന്നത് കോഴിയുണ്ടെങ്കിലല്ലേ മുട്ടയുണ്ടാകൂ എന്നാണ്. അതിന് വ്യക്തമായി മറുപടി തന്ന ആളാണ് ചാൾസ് ഡാർവിൻ. പരിണാമ സിദ്ധാന്തത്തിൽ ഡാർവിൻ പറയുന്ന കാര്യങ്ങളിലൂടെ നന്നായി സഞ്ചരിച്ചാൽ വ്യക്തമാകും മുട്ടയാണ് ആദ്യമുണ്ടായത്. ഒരു പാട്ട് കേൾക്കാം.

നമ്മൾ പലപ്പോഴും അസഹ്യതയോടെ വിചാരിക്കുന്നതും പറയുന്നതുമായ ഒരു കാര്യമാണ് എനിക്കല്പം സ്വൈരം തരൂ എന്നത്. മറ്റുള്ളവർ സ്വൈരക്കേടുണ്ടാക്കുന്നു എന്നാണ് അതിനർത്ഥം. സത്യത്തിൽ അങ്ങനെ ആർക്കും സ്വൈരക്കേടുണ്ടാക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. സ്വൈരക്കേടുണ്ടാക്കുന്നത് അവരവർ തന്നെയാണ്. ചിന്തകൾ നമ്മളെ അസ്വസ്ഥരാക്കും, വികാരങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കും, വിചാരിക്കുന്ന കാര്യങ്ങൾ അതേപടി നടന്നില്ലെങ്കിൽ അതും അസ്വസ്ഥതയുണ്ടാക്കും, എന്നിട്ട് പഴി പറയുന്നത് മറ്റുള്ളവരെയാണ്. നമ്മളുടെ മനസ്സ് അസ്വസ്ഥമായാൽ ഒപ്പമുള്ളവർ മിണ്ടാതെ ഇരിക്കണം എന്ന് ചടിക്കുന്നത് ശരിയാണോ? നമ്മുടെ സ്വൈരക്കേടിന് അവരെന്തു പിഴച്ചു? എന്നിട്ട് നമ്മൾ പറയുന്നു, എനിക്കല്പം സ്വൈരം തരൂ എന്ന്. സ്വൈരക്കേട് നമ്മുടെ ഉള്ളിലാണ് ഉണ്ടായത്. അതിനവർ പഴി കേൾക്കേണ്ട കാര്യമില്ല. അതിനവർ ഉത്തരവാദികളുമല്ല. ഒരു പാട്ട് കേൾക്കാം.